ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ശ്രാവണം 8, കൊല്ലവർഷം 1201 കർക്കിടകം 14, 2026 ജൂലൈ 30 വ്യാഴാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 37 സെക്കൻഡും. 101.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി FM 101.9 സുഭാഷിതം കേൾക്കാം. അവതരിപ്പിച്ചത് ഡോക്ടർ ഡി മായ.
1: സീതാന്വേഷണത്തിനായി സമുദ്രതീരത്തെത്തിയ വാനരന്മാർ ഈ മഹാസാഗരം എങ്ങനെ നീന്തിക്കടക്കും എന്ന ആശങ്കപ്പെട്ട് നിരാശരും വ്യാകുലരുമായി. ഇനി മരണം വരിക്കുക മാത്രമേ പോംവഴിയുള്ളൂ എന്ന് നിശ്ചയിച്ച് അവർ ജീവത്യാഗത്തിന് തയ്യാറെടുക്കുന്ന മുഹൂർത്തം എഴുത്തച്ഛൻ വിവരിക്കുന്നുണ്ട്. അജയനും അസാധാരണ തേജസ്സിനും ശക്തിക്കും ഉടമയായ ഹനുമാൻ പോലും നിശബ്ദനായി നോക്കി നിന്നതേയുള്ളൂ. അംഗദൻ വാനരരെ പ്രോത്സാഹിപ്പിക്കുകയും ഓരോരുത്തർക്കും എത്ര യോജന ചാടാനാകുമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ജനന സമയത്തു തന്നെ സൂര്യനോളം ഉയർന്നു ചാടിയ ഹനുമാനെ ജാമ്പവാൻ പൂർവചരിതം ഓർമ്മിപ്പിക്കുമ്പോൾ മാത്രമാണ് തന്റെ അസാധാരണ ശക്തിയെക്കുറിച്ച് ഹനുമാൻ ബോധവാനാകുന്നത്. തുടുത്തുമുഴുത്ത് ഒരു പഴുത്ത പഴം പോലെ തിളങ്ങുന്ന സൂര്യഭഗവാനെ കണ്ട് അത് ആഹാരസാധനമാണെന്ന് കരുതി ആകാശത്തോളം പൊങ്ങിച്ചാടാൻ ആ കുഞ്ഞുകുരങ്ങന് അന്ന് സാധിച്ചു. ഇന്ദ്രന്റെ വജ്രായുധമേറ്റ് ക്ഷതം പറ്റി വീണെങ്കിലും പിന്നീട് ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരും യമദേവനും മറ്റു ദേവതകളും നിർലോഭം അനുഗ്രഹം ചൊരിഞ്ഞ് ഹനുമാനെ മൃത്യുവിനോ അഗ്നിക്കോ കീഴ്പ്പെടുത്താനാകാത്തവനും ഗരുഡനേക്കാൾ കായബലവും ആത്മാവിനേക്കാൾ വേഗതയും ഉള്ളവനാക്കുകയും ചെയ്തു. ആ പൂർവചരിത്രമെല്ലാം നീ വിസ്മരിച്ചു പോയോ എന്ന് ജാമ്പവാൻ ചോദിക്കുന്നു. നിൻകൈയിൽ അല്ലയോ തന്നതു രാഘവൻ അങ്കുലീയമതും എന്തിനെന്നോർക്ക നീ. ത്വത് ബലവീര്യവേഗങ്ങൾ വർണ്ണിപ്പതിന് ഈ പ്രപഞ്ചത്തിങ്കൽ ആർക്കുമാമല്ലടോ എന്ന് ജാമ്പവാൻ ചോദിക്കുമ്പോഴാണ് ഹനുമാൻ ഉണർന്നെണീറ്റ് ബ്രഹ്മാണ്ഡം മുഴുവൻ കുലുങ്ങുന്ന ശബ്ദത്തിൽ സിംഹനാദം മുഴക്കി സമുദ്രലംഘനത്തിന് പുറപ്പെടുന്നത്. സ്വന്തം ശക്തി തിരിച്ചറിയാതെ ലൗകിക പ്രശ്നങ്ങൾക്കു മുന്നിൽ പകച്ചു നിൽക്കുന്നവരാണ് നാം ഓരോരുത്തരും. നരേന്ദ്രനിൽ ഉറങ്ങിക്കിടന്ന ദിവ്യത്വത്തെ തൊട്ടുണർത്തി ആളി കത്തിച്ചത് അദ്ദേഹത്തിന്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസനാണ്. സ്വാമി വിവേകാനന്ദൻ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഈച്ച് ഹ്യൂമൻ സോൾ ഈസ് പൊട്ടൻഷ്യലി ഡിവൈൻ എന്നാണ്. നമ്മുടെ ഉള്ളിലെ ഈ ദിവ്യത്വം തിരിച്ചറിയാതെ പുറം ലോകം കാണുന്നതാണ് തന്റെ യഥാർത്ഥ വ്യക്തിത്വമെന്ന് കരുതി സ്വയം ബലഹീനനും ദുർബലനുമാണെന്ന് നാം വിശ്വസിക്കുന്നു. ഈ ലോകത്തെ ഏറ്റവും വിശിഷ്ടനായ ജീവി മനുഷ്യനാണെന്നും അവനേക്കാൾ ശ്രേഷ്ഠനായി ഒരു ജീവിയും ഈ ഭൂമുഖത്തില്ലെന്നും സ്വാമിജി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവങ്ങൾക്ക് പോലും പൂർണത കൈവരിക്കാൻ ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ അവതരിക്കേണ്ടി വരുന്നു. നാം ഈശ്വരന്റെ സന്തതികളാണെന്നും അനശ്വരമായ ആനന്ദത്തിന് അർഹരാണെന്നും പരിശുദ്ധരും പൂർണരുമാണെന്നും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയമെന്ന വികാരം നമ്മെ ഗ്രസിക്കുകയില്ല. ഇത് സ്വാമി വിവേകാനന്ദൻ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന പാഠം. ഭയമുണ്ടെങ്കിൽ അതിന് കാരണം ആഗ്രഹമാണ്. കാമിനീ കാഞ്ചനമാണ് മനുഷ്യന്റെ എല്ലാ ദൗർബല്യങ്ങൾക്കും പതനത്തിനും കാരണമെന്ന് ശ്രീരാമകൃഷ്ണൻ ശിഷ്യരെ നിരന്തരം ഉപദേശിച്ചിരുന്നല്ലോ. കാമമോഹലോഭാദികൾ, സമയകാല പരിമിതികൾ, ജാതി, വ്യക്തിബന്ധങ്ങൾ, തൊഴിൽ എന്നിങ്ങനെ സ്വയം സൃഷ്ടിച്ച ചതുരങ്ങൾക്കുള്ളിൽ വീർപ്പുമുട്ടി കഴിയുന്നവനാണ് മനുഷ്യൻ. അവ കൽപ്പിക്കുന്ന വ്യക്തിബോധം നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വമായി നാം തെറ്റിദ്ധരിക്കുന്നു. ഈ ബന്ധനങ്ങളിൽ നിന്നും മോചിതനാകണമെങ്കിൽ, സ്വന്തം ശക്തി വീണ്ടെടുക്കണമെങ്കിൽ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ നാം സദാ ഓർമ്മിക്കണം. ഹനുമാൻ സ്വയം അറിഞ്ഞതുപോലെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന തേജസ്സിനെ ഉണർത്തി സ്വന്തം വ്യക്തിത്വത്തിന്റെ മാറ്റ് തെളിയിക്കണം. അജ്ഞതയുടെ മൂടുപടം വലിച്ചെറിഞ്ഞ് ആത്മാവിന്റെ ശരിയായ സ്വഭാവത്തിലേക്ക് മടങ്ങണം. താൻ അനശ്വരമായ ശുദ്ധബോധമാണെന്നും അതാണ് തന്റെ ശരിയായ സ്വത്വമെന്നും തിരിച്ചറിയുന്നതാണ് ശരിയായ ജ്ഞാനമെന്ന് സ്വാമിജി ഉദ്ബോധിപ്പിക്കുന്നു. അയം നിത്യ ശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവ ആത്മ. പുറത്തെ അവസ്ഥ കാലദേശങ്ങൾക്കും വ്യാധികൾക്കും മരണത്തിനും അധീനമാണ്. പക്ഷെ ആത്മാവ് ഒരിക്കലും മാറുന്നില്ല, അതിനൊരിക്കലും നാശമില്ല. ഈ ജ്ഞാനത്തിലേക്കുള്ള പ്രയാണമാകണം മനുഷ്യജീവിതം എന്നത് തന്നെയാണ് സ്വാമി വിവേകാനന്ദൻ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം.
0: ഡോക്ടർ ഡി മായ അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പരീക്ഷാ ക്രമക്കേട് തടയുന്നതിൽ കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്നലെ പാസാക്കി. വന്ദേമാതരത്തിന് ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബില്ലിന് രാജ്യസഭയും അംഗീകാരം നൽകി. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസാക്കിയതിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും അഭിനന്ദിച്ചു. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാൻ ബിൽ സഹായിക്കുമെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. സെൻസസ് 1-ാം ഘട്ടത്തിന്റെ ഭാഗമായ എന്യൂമറേറ്റർമാരുടെ വീട് സന്ദർശനം സംസ്ഥാനത്ത് ഇന്ന് അവസാനിക്കും. ഈ മാസം 1-നാണ് സംസ്ഥാനത്ത് എന്യൂമറേറ്റർമാരുടെ വീട് സന്ദർശനത്തിന് തുടക്കമായത്. സംസ്ഥാനത്തെ വൃദ്ധസദനങ്ങളുടെ പേര് സ്നേഹാലയം എന്ന് മാറ്റിയ ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ എല്ലാ രേഖകളിലും പുതിയ പേര് രേഖപ്പെടുത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ഇക്കാര്യത്തിൽ ഭരണപരമായ നടപടി സ്വീകരിക്കണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉത്തരവിട്ടു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൊച്ചി സിറ്റിയിൽ പിടികൂടിയ മയക്കുമരുന്ന് കോടതി ഉത്തരവ് പ്രകാരം നശിപ്പിച്ചു. വിവിധ കേസുകളിലായി പിടിച്ചെടുത്ത 7.5 കോടി രൂപ വില വരുന്ന മാരക ലഹരി വസ്തുക്കളാണ് നശിപ്പിച്ചത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഇന്ന് 2 വർഷം. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന്

ശബരിമലയിലെ ഹൃദയഭൂമിയിൽ സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടത്തും. സംസ്ഥാനത്ത് ഇന്നു മുതൽ തുടർച്ചയായ ദിവസങ്ങളിൽ തീവ്രമഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് പുലിക്കയത്ത് ഇന്ന് തുടക്കം. സംസ്ഥാന ടൂറിസം വകുപ്പും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രമോഷൻ സൊസൈറ്റിയും ത്രിതല പഞ്ചായത്തുകളും ചേർന്ന് കയാക്കിംഗ് ആൻഡ് കനോയിംഗ് സഹകരണത്തോടെയാണ് റിവർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9 അറിയിപ്പുകൾ. ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, KC കേശവപിള്ള എഴുതിയ ഈശ്വരൻ എന്ന കവിത, ആലാപനം ഭാവന രാധാകൃഷ്ണൻ. അധ്യാത്മ രാമായണ പാരായണം 14-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. ഉദയഗീതം കെ ആനന്ദവർമ്മയും സംഘവും പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, രാമായണ പൊരുൾ പ്രൊഫസർ PR ലളിതമ്മ അവതരിപ്പിക്കുന്നു. കാർഷിക മേഖലാ വാർത്തകൾ 7:15 ആരണ്യകം ആയുരാരോഗ്യം. ചരിത്രത്തിൽ ഇന്ന് തൊഴിൽ ദർശനം. ഗുഡ് ഇംഗ്ലീഷ് ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി നമുക്ക് ചുറ്റും. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകുന്നേരം 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 8:30 ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 94. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം. 8:45 യോഗ സൗഖ്യം, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഹലോ സന്ദേശഗാനം. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. ശേഷം ഹലോ സന്ദേശഗാനം തുടരും. 11:02 ചലച്ചിത്രഗാനങ്ങൾ. 12:02 ശാസ്ത്രലോകം. കാവ് പ്രകൃതിയുടെ പച്ചത്തുരുത്തുകൾ, രചന ആശ MS. 12:40 പ്രകാശധാര, പ്രമേഹ രോഗികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ ABS മോറിസൺ സംസാരിക്കുന്നു. 1:02 ഒരു വട്ടം കൂടി. 2:02 നാടകം കുഞ്ഞമ്മയും കൂട്ടുകാരും അവസാന ഭാഗം. ഉറൂബ് എഴുതിയ നോവലിൻ്റെ റേഡിയോ രൂപം. റേഡിയോ ആവിഷ്കാരം സംവിധാനം S ചന്ദ്രിക. നിർവഹണം M രാജീവ് കുമാർ. ശബ്ദം നൽകിയവർ അണ്ടൂർ കോണം മുബാറക്, രവി കെ പപ്പാട്, KS ആനന്ദൻ, MV ശശികുമാർ, മണികണ്ഠൻ മടവൂർ, MS രാകേഷ്, ഭരതന്നൂർ ശാന്ത, N സുനിത, പന്തളം രാധാമണി, O ശ്രീധരി. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 തിരയിപ്പൂക്കൾ. 3 മണിക്ക് ഹലോ പ്രിയഗീതം പുനർപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4 മണിക്ക് കാതിലൊരു പാട്ട്, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 5:02 ചലച്ചിത്രഗാനങ്ങൾ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 അധ്യാത്മ രാമായണ പാരായണം 14-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. സൂക്ഷ്മ ജലസേചന മാർഗങ്ങൾ, ഡോക്ടർ ഷൈല ജോസഫുമായി അഭിമുഖം. 7:20 ചലച്ചിത്രഗാനങ്ങൾ. 8:45 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് സ്പോൺസേഡ് പരിപാടി. 9 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. 9:30 സംഗീതസുധ നെയ്വേലി സന്താനഗോപാലൻ പാടിയ കൃതികൾ. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം, ഡോക്ടർ ഡി മായ അവതരിപ്പിച്ചത് പുനർപ്രക്ഷേപണം. 11:05 വിവിധ ഭാരതി റിലേ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കഴിഞ്ഞു. ഇനി കാലാവസ്ഥ അറിയിപ്പിലേക്ക്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ചെറിയ തോതിൽ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.3°C, കുറഞ്ഞ താപനില 26.6°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.2°C, കുറഞ്ഞ താപനില 26.5°C. പെയ്ത മഴ 1.2 mm. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു.

ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് കെ സി കേശവപിള്ളയുടെ ഈശ്വരൻ എന്ന കവിത പാരായണം ചെയ്യുന്നത് ഭാവന രാധാകൃഷ്ണൻ.

0: ഉഷമലരിയിൽ ഇതുവരെ കേട്ടത് കെ സി കേശവപിള്ളയുടെ ഈശ്വരൻ എന്ന കവിത. പാരായണം ചെയ്തത് ഭാവന രാധാകൃഷ്ണൻ.
1: രാമായണ പാരായണം 14-ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: സീതാപഹരണം, സീതാന്വേഷണം എന്നിവയാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ.

0: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ശ്രീ കാവാലം ശ്രീകുമാർ.
1: ഇനി ഉദയഗീതമാണ്. ഇന്ന് ഉദയഗീതത്തിൽ കെ ആനന്ദവർമ്മയും സംഘവും പാടിയത് സ്വാമി ശരണം എന്ന് തുടങ്ങുന്നു.

0: സമയം 6:30. പ്രഭാതഭേരി. പ്രിയ ശ്രോതാക്കൾക്ക് പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. പതിവ് പോലെ ആദ്യം പത്രവൃത്താന്തം. ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ പദവി ദേശീയഗീതമായ വന്ദേ മാതരത്തിനും നൽകുന്ന ദേശീയ ബഹുമതി അനാദരവ് ഭേദഗതി ബിൽ രാജ്യസഭ ഇന്നലെ പാസാക്കി. വന്ദേ മാതരത്തെ അപമാനിച്ചാൽ ജനഗണമനയ്ക്കെന്ന പോലെ 3 വർഷം തടവോ പിഴയോ രണ്ടുമോ ലഭിക്കുന്നതാണ് ബില്ലിലെ മാറ്റം. പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ബിൽ ലോക്സഭ പാസാക്കി, ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. പദ്ധതികൾ വൈകുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ ഉൾപ്പെടെ 5 ഭരണ പരിഷ്കാര നടപടികൾക്ക് സംസ്ഥാന സർക്കാർ തീരുമാനം. 2014 സെപ്റ്റംബർ 1 മുൻപ് വിരമിച്ച യഥാർത്ഥ ശമ്പളത്തിന് ആനുപാതികമായി ഉയർന്ന PF പെൻഷൻ വിഹിതം അടച്ചിട്ടുള്ളവർക്ക് വിരമിക്കും മുമ്പ് ഓപ്ഷൻ നൽകിയിട്ടില്ലെന്നതിന്റെ പേരിൽ ഉയർന്ന പെൻഷൻ നിഷേധിക്കാനാകില്ലെന്ന് ഹൈക്കോടതി. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. ഇതോടെ ആഴക്കടൽ മത്സ്യബന്ധനം വീണ്ടും പുനരാരംഭിക്കും. ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണയോടെ ഒമാൻ മുന്നോട്ട് വെച്ച ഹോർമോസ് കടലെടുക്ക് നിയന്ത്രണ പദ്ധതി ഇറാൻ തള്ളി. ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘങ്ങളുടെ താവളങ്ങൾ ലക്ഷ്യമിട്ട് US സൗദി അറേബ്യ സംയുക്ത ആക്രമണത്തിൽ 20 മരണം. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ ഇന്ത്യയുടെ മലയാളി താരം S ശ്രീശങ്കറിന് വെള്ളി.
1: വർണ്ണങ്ങൾ വസന്തം തീർക്കുന്ന സുഗന്ധം പെയ്യുന്നൊരു വിപണി വഴി തമിഴകത്തിന്റെ മണ്ണിൽ വിരിഞ്ഞ് മലയാളിയുടെ മംഗല്യങ്ങൾക്കും ഉത്സവങ്ങൾക്കും ചന്തമേകുന്ന നമ്മുടെ സ്വന്തം പൂവിപണി. ആഘോഷങ്ങളുടെ അലങ്കാരത്തിനപ്പുറം ഇന്ന് കോടികൾ മറിയുന്ന വൻ വാണിജ്യ സാധ്യതയായി ഈ മേഖല മാറിക്കഴിഞ്ഞു. പരമ്പരാഗത കർഷകർ മുതൽ ഹൈടെക് ബിസിനസ്സുകാർ വരെ ഇതിൽ സജീവമാണ്. എങ്കിലും വിലക്കയറ്റത്തിന്റെ കരിനിഴലുകൾ ഈ സുഗന്ധ വഴികളിൽ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. കേരളത്തിലെ പൂവിപണിയുടെ നേർക്കാഴ്ചകളിലേക്ക് ഒന്ന് കണ്ണോടിക്കുകയാണ് പ്രഭാതഭേരി. തോവാളയിൽ നിന്നുള്ള പൂ വിൽപ്പനക്കാരനാണ് ഷൺമുഖം.
2: അങ്ങനെ മാക്സിമം അവങ്ങളുടെ മെയിൻ ഡിമാൻഡ് പിച്ചിപ്പൂ. പിച്ചിപ്പൂ തോള മാർക്കറ്റോട് ரொம்ப

0: പൂക്കുന്ന ഒരു കാലമാണ്. അതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ. അപ്പൊ നമുക്ക് ഈ മാരിഗോൾഡ് എന്ന് പറയുന്നത് മറ്റു ചെടികളെ പൂക്കളെ പോലെ അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഓൾറെഡി കീടങ്ങളൊക്കെ അതിജീവിക്കാനുള്ള ഒരു ശേഷിയുള്ള ഒരു തൈയാണ്. കാരണം ഇത് നമ്മളുടെ മറ്റു ചെടികളുടെ മരങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അതിന് പോലും നമുക്കൊരു കീടനാശിനി തളിക്കുന്നതിലൊക്കെ കാര്യമായിട്ടുള്ള ആവശ്യം വരുന്നില്ല. കാരണം ഇതിന് തന്നെ അതിൻ്റെതായിട്ടൊരു പവർ ഉള്ള ഒരു ചെടിയാണ്. ഇതിന് വലിയ രീതിയിലുള്ള വളപ്രയോഗമൊന്നും ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജീവാമൃതവും അതുപോലെ തന്നെ ഈ ചാണകം പുളിപ്പിച്ച മിശ്രിതവും മാത്രമാണ് ഇതിന് ഒരു വളമായിട്ട് ചെയ്യുന്നത്.
1: നഗരത്തിലെ ഒരു ഇവന്റ് മാനേജ്മെന്റ് CEO ശിൽപ ശശികുമാർ.

0: ഞങ്ങൾ അവർക്ക് ഒരു ഐഡിയ കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ക്ലയൻസിന് ആക്ച്വലി മുല്ല വേണ്ട പിച്ചി ഇട്ടാൽ മതി, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവരെ സഹായിക്കാവുന്നതാണ്. വേറെ ടൈപ്പ് മുല്ല പിച്ചി അതൊക്കെ നമുക്ക് വെഡിങ് ഹിന്ദു വെഡിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്, ട്രഡീഷണൽ ഡെക്കോറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്ലവേഴ്സ് ആണ്. അല്ലാണ്ട് നമ്മളൊരു ക്രിസ്ത്യൻ വെഡിങ് റിസപ്ഷൻ അങ്ങനത്തെ ഇതിലോട്ട് പോകുമ്പോഴത്തേക്കും അവർക്ക് കൂടുതലും ബാംഗ്ലൂർ ഫ്ലവേഴ്സ് ആയിരിക്കും എടുക്കുന്നത്.
1: കാഞ്ഞിരംകുളം കൃഷി ഓഫീസർ അമൃത,
2: ഇപ്പൊ ഓണത്തോടനുബന്ധിച്ച് നമ്മള് പുഷ്പ കൃഷിക്ക് വേണ്ടിയിട്ട് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ, അതായത് പഞ്ചായത്തുമായിട്ട് ചേർന്ന് നമ്മൾ പുഷ്പകൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കുടുംബശ്രീ അംഗങ്ങളും നമ്മളല്ലാതെ വ്യക്തിഗത കർഷകർക്കും കുടുംബശ്രീക്കാർക്കും കൂടെ ചേർന്ന് നമ്മൾ ചെണ്ടുമല്ലി തൈകളാണ് നമ്മൾ പദ്ധതി മുഖേന ഇറക്കി നൽകിയത്. കൃഷിഭവനോട് ചേർന്ന സ്ഥലവും അല്ലാതെയും പട്ടത്തിനെടുത്തും ഒക്കെ ചെയ്യുന്നുണ്ട്. നിലമെല്ലാം ഒരുക്കി കുമ്മായമൊക്കെ ഇട്ട് അടിവളമൊക്കെ ഇട്ടതിന് ശേഷം നമ്മളിപ്പോ ചെണ്ടുമല്ലി തൈകൾ നട്ട് ഏകദേശം ഒരു ഒരു മാസം ആകുന്നു. അപ്പൊ നമ്മൾ സാധാരണ ഒരു മാസം ആകുമ്പോഴത്തേക്ക് അതിന് കൂടുതൽ ബ്രാഞ്ചസ് ഒക്കെ വരാൻ വേണ്ടി നമ്മൾ തല നുള്ളി കൊടുക്കും. ഓഗസ്റ്റ് 16 കഴിയുമ്പോഴത്തേക്ക് കത്തം തുടങ്ങും. അപ്പൊ അതനുബന്ധിച്ച് പൂക്കൾ കിട്ടത്തക്ക രീതിയിലാണ് നമ്മളിപ്പോ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിരിക്കുന്നത്.
1: കാഞ്ഞിരംകുളം കുടുംബശ്രീ CDS മെമ്പർ വസന്ത,
3: ജമന്തി കൃഷി ചെയ്ത് നിറയെ പൂക്കൾ കിട്ടി. ഞാൻ ഈ പൂക്കൾ പറിച്ച് കാഞ്ഞിരംകുളം പൂക്കടയിൽ വിൽക്കുമായിരുന്നു. ഇതിൽ നിന്ന് നല്ല ഒരു വരുമാനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളൊരു 7 ചേർന്നാണ് കൃഷി ചെയ്തത്. എന്റെ വീട്ടിൽ തന്നെ ഉള്ള വളങ്ങളൊക്കെയാണ്, ഈ കോഴിയുടെ വളമൊക്കെ ാണ് ഞാനിത് ചെയ്തത്.
1: പാലക്കാട് തേൻകുറിശ്ശി കൃഷി ഓഫീസർ ശ്രീതു പി പ്രേമൻ,
4: ഞങ്ങളും കൃഷിയിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതി, അതിന്റെ ഭാഗമായിട്ട് 2022-23 സാമ്പത്തിക വർഷത്തിലെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നെരുമാറ്റി ഗ്രാമപഞ്ചായത്തില് ഹൈബ്രിഡ് ചെണ്ടുമല്ലി തൈകൾ ഞങ്ങൾ ഓണത്തിന് മുന്നോടിയായി കർഷകർക്ക് വിതരണം ചെയ്തത്. 75% സബ്സിഡിയോടുകൂടി ഒരു തൈന് 1.25 രൂപ എന്ന നിരക്കിലാണ് കർഷകർക്ക് വിതരണം ചെയ്തിട്ടുള്ളത്. ചെണ്ടുമല്ലി കൃഷി എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റ് പൂ കൃഷിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചെണ്ടുമല്ലി ലേബർ കോസ്റ്റ് കുറവാണ്. ഇപ്പൊ വാടാമല്ലി പോലുള്ള പൂക്കളൊക്കെ ആണെങ്കിൽ ഒരുപാട് തൊഴിലാളികൾ വേണം അത് പൂവ് എറുത്തെടുക്കാനായിട്ട്. ചെണ്ടുമല്ലിനെ സംബന്ധിച്ച് നമുക്ക് ഒരു 21 പ്രായമുള്ള ഹൈബ്രിഡ് തൈകൾ കൊടുത്തു കഴിഞ്ഞാൽ നട്ട് 70 ഉള്ളിൽ നമുക്ക് അതിന്റെ വിളവെടുപ്പ് ആരംഭിക്കാൻ പറ്റും. ഒരു ചെടിയിൽ നിന്ന് തന്നെ നല്ലൊരു വരുമാനം, 1 ഏക്കറിൽ നിന്ന് 8 ടണ്ണോളം വരെ പൂക്കൾ നമുക്ക് നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും.
1: മലപ്പുറം എടപ്പാൾ സ്വദേശി സുകുമാരൻ,
5: പൂക്കൃഷി 4 ഇപ്പൊ ചെയ്യുന്നു. ചെണ്ടുമല്ലി മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഓറഞ്ച് മഞ്ഞ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കറക്റ്റ് ആയിട്ട് നമുക്ക് വിളവ് കിട്ടണമെങ്കിൽ അത്തത്തിന് മുന്നേ പൂവായി കഴിഞ്ഞാൽ മാത്രമേ പൂവിന് വില കിട്ടുകയുള്ളൂ. പിന്നെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഇതിലുണ്ടാവാറുണ്ട്. കൃഷി ലാഭം തന്നെയാണ്. ലാഭത്തിൽ എത്തണച്ചെങ്കിലും നമുക്ക് അത്തത്തിന് മുന്നേ പൂവായി കഴിഞ്ഞാൽ ലാഭമാണ്. 10 നമുക്ക് വിപണിയുടെ അത്യാവശ്യം വില കിട്ടും. അത് കഴിഞ്ഞാൽ ആ പൂവിന് വിലയില്ല, ഇവിടെ മാർക്കറ്റില്ല. കടകളിലേക്കൊന്നും നമ്മുടെ പൂവ് അവരില്ല. അവർക്ക് എല്ലാ ദിവസവും പുറത്തുനിന്ന് പൂവ് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ പൂവ് എടുത്താൽ അവർക്ക് പിന്നീട് ആ പൂവ് അവര് വരുന്ന പൂവ് സ്ഥിരമായിട്ട് കിട്ടുന്നത് ഇല്ലാതെയാവും.
1: ചാലയിൽ പൂക്കട നടത്തുന്ന ശ്രീകുമാരൻ,
6: ബിസിനസ് കൂടുതലുണ്ടാവുന്നത് വന്ന് ചിങ്ങമാസത്തിലാണ്. ശകലം പിച്ചി മുല്ലയൊക്കെ വില കുറഞ്ഞു തുടങ്ങി. മറ്റുള്ള കളർ പൂവുകൾക്ക് കുറച്ച് വിലയുണ്ട്. ഓരോന്ന് പിച്ചി മുല്ലയാണ് പറഞ്ഞത്. മൈസൂറൊന്നും ബാംഗ്ലൂറൊന്നും ദിണ്ടുക്കല് സേലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പൊതുവെ ബിസിനസ് ഇപ്പൊ വളരെ കുറവാണ്. ഉത്പാദനം കുറയുമ്പോൾ പൂവിന് വില കൂടും. ഇത് നമ്മുടെ നാട്ടിലൊന്നും പൂവില്ലല്ലോ, എല്ലാം കണ്ണ നാട്ടിൽ നിന്ന് വന്നാലേ ഉള്ളൂ. എന്നാലും സാധാരണ ഈ മാസങ്ങളൊക്കെ ഇതിനെയും കാട്ടി പിച്ചി മുല്ലയും വില കുറഞ്ഞ് വരേണ്ട കാലഘട്ടമാണ്. പൂ പറിക്കാൻ ആളില്ല, പൂ കൃഷി ചെയ്യാൻ അതിനുള്ള കാശ് കിട്ടാറില്ല, അതുകൊണ്ട് ജോലിക്ക് ആൾക്കാരില്ല.
1: പൂ കെട്ടി ഉപജീവനം നയിക്കുന്ന സുജ രഘുനാഥൻ,
7: 25 ഞാൻ പൂ കെട്ടുന്നു. നമ്മൾ ജീവിക്കുന്നതും വളരെ ബുദ്ധിമുട്ടിയാണ്. പൂ കെട്ടാൻ വലിയ കൂലിയില്ല. പുറത്തുനിന്ന് പൂ എടുക്കുമ്പോൾ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മുടെ അടുത്ത തലമുറയിലേക്ക് പൂ കെട്ടാനായിട്ട് വരുമാനം കുറവായതുകൊണ്ട് തന്നെ ആരും വരാൻ ചാൻസില്ല.
1: പൂകെട്ടി ഉപജീവനം നയിക്കുന്ന മറ്റൊരു തൊഴിലാളി ഐശ്വര്യ,
8: എല്ലാരും ഈ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് യൂസ് ചെയ്യുന്നതിൽ നിന്ന് പിന്മാറി പ്ലാസ്റ്റിക് അതുപോലത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. ഓർഡർ കിട്ടുന്നതും കുറവാണ്. ഈ ഒരു മേഖല ഇനി എത്ര നാൾ കണ്ടിന്യൂ ആയി പോകുന്നതിനെ കുറിച്ചുള്ള ഒരു ആശങ്കയും ഇപ്പോൾ ഉണ്ട്. ബാക്കി എല്ലാ ദിവസേന കൂലി കിട്ടുന്ന എല്ലാവർക്കും ESI പോലത്തതോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പെൻഷനോ കാര്യങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ജോലിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ആനുകൂല്യങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അത് നമ്മളെ കൂടുതലായിട്ട് ബാധിക്കുന്നത്. അതായത് ഇപ്പൊ 1 ഒക്കെ കൊണ്ടുവരുന്നെങ്കിൽ ഒരു 1.5-2 മണിക്കൂർ സമയം വരെയൊക്കെ എടുക്കും. പിന്നെ ഹാരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് അല്ലാതെ

0: കൊടുക്കുന്നല്ല. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ വീട്ടിൽ വരുമ്പോ അവര് ഇങ്ങനെ കളിയാക്കി പറയും, ഇതൊരു കടയ്ക്കുള്ള പൂവുണ്ടല്ലോ, നിങ്ങൾക്കൊരു പൂക്കട തുടങ്ങിക്കൂടെ എന്ന് വരെ തമാശ പറയാറുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോ തന്നെ പൂക്കള് അടുത്ത് പോയി അവരായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നു.
1: കേരള സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ബീന എംബി.
2: സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പൂ കർഷകർക്കായിട്ട് മൂന്ന് രീതിയിലാണ് ധനസഹായം നൽകുന്നത്. ഒന്ന് കട്ട് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന രീതിയിൽ, രണ്ട് ബൾബസ് അഥവാ റൈസോമാറ്റിക് ഫ്ലവേഴ്സ് എന്നുള്ള രീതിയിലും, മൂന്നാമത് ലൂസ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നതാണ്. ഓണത്തിന് ഉപയോഗിക്കുന്ന ജമന്തി ആവട്ടെ, മുല്ല, കനകാമ്പരം, താമര എന്നിവയെല്ലാം ഈ ലൂസ് ഫ്ലവേഴ്സ് ഇനത്തിലാണ് വരുന്നത്. ഈ ലൂസ് ഫ്ലവേഴ്സിന് ധനസഹായം എന്ന് പറയുന്നത് ഒരു ഹെക്ടറിന് 50,000 രൂപ ഇരിക്കുകയാണ്. ആ 50,000 രൂപയുടെ 40% തുകയാണ് സബ്സിഡി ഇനത്തിൽ നമ്മൾ കർഷകർക്ക് നൽകുന്നത്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമുക്കിവിടെ പൂവിന്റെ ഒരു കൾച്ചർ കുറവാണ്. നമുക്ക് ഈ 10 ദിവസം ഓണം കൊണ്ട് കഴിയും. അത് കാരണമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് എക്സ്പോർട്ട് വരുന്നത് പൂക്കൾ. തമിഴ്നാട്ടിലായിക്കോട്ടെ, അവർക്ക് എന്നും ആഘോഷങ്ങളാണ്. അവരുടെ വീട് അലങ്കരിക്കാൻ എല്ലാം അവർ ജമന്തി പൂക്കളും മറ്റു പൂക്കളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പരിധിവരെ നമ്മൾ ഇവിടെ കർഷകരിൽ നിന്ന് പൂക്കൾ കച്ചവടക്കാർ എടുക്കാതെ പോകുന്നത്. പൂവെട്ടുന്നവരൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം, മിക്കതും സ്ത്രീകളാണ്, പ്രായമുള്ള അമ്മമാരാണ്. ഈ അമ്മമാരുടെ കാര്യങ്ങളോ ഇവരുടെ പ്രശ്നങ്ങളോ ഒരിടത്തും പറയാതെയും ആരും അറിയാതെയും പോകുന്നത് നിങ്ങൾ പറഞ്ഞാൽ വളരെ സത്യമാണത്. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഞാൻ പോലും ഇപ്പൊ നിങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നത്. ഇങ്ങനെ പൂ കെട്ടി ജീവിക്കുന്നവർ, അവർക്കായിട്ട് ഒരു റീഹാബിലിറ്റേഷൻ നമുക്കില്ല. മറ്റു രീതിയിൽ ഏതെങ്കിലും ഇത് ഇവര് കൃഷിയിലൂടെ ജീവിച്ചു വരുന്നവരാണെന്ന് പറഞ്ഞ് നമ്മൾ സമർപ്പിച്ച് ഇവർക്ക് വേണ്ടി എന്തെങ്കിലും റീഹാബിലിറ്റേഷൻ പർപ്പസ് കൊണ്ടുവരേണ്ടി വരും.
1: കേവലം ഒരാഘോഷ തിളക്കത്തിനപ്പുറം ആയിരങ്ങളുടെ വിയർപ്പും പ്രതീക്ഷയുമാണ് നമ്മുടെ പൂ വിപണി. പരമ്പരാഗത തൊഴിലാളികളെ ചേർത്തു പിടിച്ചും പുതിയ കൃഷി സാധ്യതകളെ പ്രോത്സാഹിപ്പിച്ചും ഈ മണ്ണിൽ നമ്മൾ സ്വയം പര്യാപ്തത നേടേണ്ടതുണ്ട്. കൃത്യമായ ഏകോപനവും ജനപങ്കാളിത്തവും ഉണ്ടായാൽ ഹരിത ഭംഗിയോടൊപ്പം വലിയൊരു സാമ്പത്തിക പുരോഗതിയും ഈ പൂവിപണിയിലൂടെ നമുക്ക് സ്വന്തമാക്കാം.

0: ചിലപ്പോഴും നമ്മൾ വരാന്തയിൽ വന്ന് നിന്ന് ആ മഴ ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങി നിന്ന് കണ്ടിട്ടൊക്കെയുണ്ട്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: ഇന്ന് ശാസ്ത്രലോകത്തിൽ കാവ് പ്രകൃതിയുടെ പച്ചത്തുരുത്തുകൾ ചിത്രീകരണം. ശാസ്ത്രലോകം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്.
3: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
4: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. നൂതനാശയങ്ങളും അത്യാധുനിക സാങ്കേതിക വിദ്യകളും സ്റ്റാർട്ടപ്പുകളും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ അടുത്ത ഘട്ടത്തെ നയിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസായതിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും അഭിനന്ദിച്ചു. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായ എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഇന്ന് സംസ്ഥാനത്ത് അവസാനിക്കും. സംസ്ഥാനത്ത് ഇന്നു മുതൽ തുടർച്ചയായ ദിവസങ്ങളിൽ തീവ്രമഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിലെ പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. വാർത്തകൾ വിശദമായി. നൂതനാശയങ്ങൾ, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, ഉൽപ്പാദന മേഖല എന്നിവ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ അടുത്ത ഘട്ടത്തെ നയിക്കുമെന്നും 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ JRD ടാറ്റ മെമ്മോറിയൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. രാജ്യം മികവിനായി പരിശ്രമിക്കണമെന്നും ഗുണനിലവാരം, നൂതനാശയങ്ങൾ, മത്സരക്ഷമത എന്നിവയിലൂടെ മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ അംഗീകാരം നേടുന്നുവെന്ന് ഉറപ്പാക്കണം മെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. 1,00,000 കോടി രൂപയുടെ ഗവേഷണ വികസന നൂതനാശയ ഫണ്ട്, ഇന്ത്യ AI മിഷൻ, സെമി കണ്ടക്ടർ മിഷൻ തുടങ്ങിയ നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾ സാങ്കേതിക വിദ്യകളുടെ വികസനം ത്വരിതപ്പെടുത്തുമെന്നും പീയൂഷ് ഗോയൽ പറഞ്ഞു. ഡൽഹിയിൽ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കുന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശം നടത്തിയതായി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ ഗവൺമെന്റ് തള്ളി. വീഡിയോ വ്യാജമാണെന്നും ഡിജിറ്റലായി കൃത്രിമം വരുത്തിയതാണെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാന്വേഷണ വിഭാഗം വ്യക്തമാക്കി. പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെക്കുറിച്ച് പ്രധാനമന്ത്രി അത്തരമൊരു പരാമർശവും നടത്തിയിട്ടില്ല. ഓൺലൈനിൽ പ്രചരിക്കുന്ന കൃത്രിമം വരുത്തിയ ഉള്ളടക്കങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്നും സ്ഥിരീകരിച്ച വിവരങ്ങൾക്കായി ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കണമെന്നും അധികൃതർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പരീക്ഷാ ക്രമക്കേട് തടയുന്നതിൽ കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസാക്കിയതിൽ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും അഭിനന്ദിച്ചു. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാൻ ബിൽ സഹായിക്കുമെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. നീതിയും സുതാര്യതയും ഉറപ്പാക്കുന്നതിന് അതിവേഗ കോടതികളും അന്വേഷണ സംവിധാനങ്ങളും ഉൾപ്പെടെ കർശന ശിക്ഷാ നടപടികൾ ബിൽ ഉറപ്പാക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഡൽഹിയിലെ പ്രതിഷേധത്തിനിടെ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവയ്പ് നടത്തുമെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം തള്ളി BJP. വെടിവയ്പ് നടന്നിട്ടില്ലെന്നും അത്തരമൊരു ഉത്തരവ് ആരും നൽകിയിട്ടില്ലെന്നും പാർട്ടി വക്താവ് സാംബിത് പത്ര ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. യാതൊരു തെളിവോ വസ്തുതയോ ഇല്ലാതെയാണ് കോൺഗ്രസ് നേതാവ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ദക്ഷിണ വ്യോമസേനാ മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. സമുദ്ര പരിവർത്തനങ്ങളിലും പ്രധാന വികസന സംരംഭങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു കൂടിക്കാഴ്ച. ശക്തമായ ഒരു സമുദ്രമേഖലയും സുരക്ഷിതമായ ഇന്ത്യയും ഒരുമിച്ച് കെട്ടിപ്പടുക്കുന്നതിന്റെ ആവശ്യകതയും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. പുതുയുഗ കേരളത്തിന് 100-ദിന കർമ്മപദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന കർമ്മപദ്ധതികൾ ഉൾപ്പെടുത്തിയ കൈപ്പുസ്തകം മുഖ്യമന്ത്രി VD സതീശൻ പ്രകാശനം ചെയ്തു. പൊതുവിദ്യാലയങ്ങളിലെ 11-12 ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും സ്കൂൾ പഠനത്തിനോടൊപ്പം മത്സര പരീക്ഷയിൽ വിജയിക്കുന്നതിന് കർമ്മപദ്ധതി, പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ സ്കൂൾ ഓഫ് എക്സലൻസ് അവാർഡുകൾ നൽകൽ, അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിന് സമഗ്ര ഡിജിറ്റൽ അക്കാദമി മോണിറ്ററിംഗ് സംവിധാനം, ഹൈസ്കൂളുകളിൽ AI റോബോട്ടിക്സ് സാങ്കേതിക വിദ്യ തുടങ്ങി 16 പദ്ധതികളാണ് 100 ദിനം കൊണ്ട് നടപ്പാക്കുന്നത്. ചടങ്ങിൽ മന്ത്രി N ഷംസുദ്ദീൻ അധ്യക്ഷനായിരുന്നു. നിയമ വിദ്യാഭ്യാസ രംഗത്തെ കാലാനുസൃതമായി നവീകരിച്ച് കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഗവൺമെന്റ് ലോ കോളേജുകളിലെ 35 അസിസ്റ്റന്റ് പ്രൊഫസർമാർക്ക് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ നിയമന ഉത്തരവ് കൈമാറി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധ്യാപകന്റെ ഉത്തരവാദിത്വം വളരെ വലുതാണെന്നും ജീവിതകാലം മുഴുവൻ സമൂഹത്തിന്റെ ആദരവും സ്നേഹവും ഏറ്റുവാങ്ങുന്നവരാണ് അധ്യാപകരെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പുതുതായി നിയമിതരാകുന്നവർ ആ ഉത്തരവാദിത്വം ഏറ്റവും മികച്ച രീതിയിൽ നിർവഹിച്ച് വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും മാതൃകയാകണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായ എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം സംസ്ഥാനത്ത് ഇന്ന് അവസാനിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടമായി വീടുകൾ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്ന പ്രക്രിയ കേരളത്തിൽ ഇന്ന് അവസാനിക്കുകയാണ്. ഈ മാസം 1-ന് സംസ്ഥാനത്ത് എന്യൂമറേറ്റർമാരുടെ വീട് സന്ദർശനത്തിന് തുടക്കമായത്. സെൻസസിന്റെ ഭാഗമായി ജനങ്ങൾ സ്വയം വിവരങ്ങൾ നൽകുന്ന പ്രക്രിയ അവസാനിച്ച ശേഷമായിരുന്നു എന്യൂമറേറ്റർമാരുടെ സന്ദർശനത്തിന് തുടക്കമായത്. സെൽഫ് എന്യൂമറേഷനിൽ വിവരങ്ങൾ നൽകാൻ സാധിക്കാത്തവരുടെ വിവരങ്ങളും എന്യൂമറേറ്റർമാർ രേഖപ്പെടുത്തുന്നുണ്ട്. സെൻസസിന്റെ രണ്ടാം ഘട്ടമായുള്ള ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലായിരിക്കും നടക്കുക.
0: സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം സമൂഹത്തിലെ സാധാരണക്കാരുടെയും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുടെയും ക്ഷേമം ഉറപ്പാക്കുന്നതാണ് സഹകരണ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന ലക്ഷ്യമെന്ന് മന്ത്രി എം ലിജു പറഞ്ഞു. കേരള സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് സംഘടിപ്പിച്ച പരിശീലന പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആരോഗ്യവകുപ്പിന്റെ സിസ്റ്റത്തിലെ വീഴ്ചകളെ ന്യായീകരിക്കില്ലെന്നും അടിയന്തര നടപടികളാണ് പരിഹാരമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാക്കുന്നതിന് മാധ്യമപ്രവർത്തകർക്ക് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നു മുതൽ തുടർച്ചയായ ദിവസങ്ങളിൽ തീവ്രമഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ ഞായറാഴ്ച വരെ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ലക്ഷദ്വീപിൽ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നും കടലിൽ നങ്കൂരമിട്ട യാനങ്ങൾ സുരക്ഷിതമാക്കണമെന്നും ലക്ഷദ്വീപ് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും കപ്പൽ യാത്ര നടത്തുന്നവരെ കൊണ്ടുപോകുന്ന ബോട്ടുകളിൽ യാത്രികർ ലൈഫ് ജാക്കറ്റുകൾ നിർബന്ധമായും ധരിച്ചിരിക്കണമെന്നും അതോറിറ്റി അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. അങ്കണവാടികൾ, മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും റെസിഡൻഷ്യൽ കോളേജുകൾക്കും അവധി ബാധകമല്ല. കോമൺവെൽത്ത് ഗെയിംസിലെ പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. പുരുഷന്മാരുടെ 100 മീറ്റർ T47 വിഭാഗം ഫൈനലിൽ 1-ഉം 2-ഉം സ്ഥാനം ഇന്ത്യൻ താരങ്ങൾ നേടി. ദിലീപ് മഹാദു ഗവിത്തിന് സ്വർണവും മുഹമ്മദ് ബാസിൽ മോർസിംഗത്തിന് വെള്ളിയും ലഭിച്ചു. 10.71 സെക്കൻഡിൽ ഗെയിംസ് റെക്കോർഡും സീസണിലെ മികച്ച സമയവും കുറിച്ചാണ് ഗവിത് ഒന്നാമതെത്തിയത്. 10.83 സെക്കൻഡ് എന്ന സീസണിലെ മികച്ച സമയത്തോടെ ബാസിൽ രണ്ടാമതെത്തി. പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മുരളി ശ്രീശങ്കർ കോമൺവെൽത്ത് ഗെയിംസിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ലോങ് ജംപ് താരമായി. 3 സ്വർണം, 9 വെള്ളി, 3 വെങ്കലം ഉൾപ്പെടെ 15 മെഡലുകളോടെ മെഡൽ പട്ടികയിൽ ഇന്ത്യ 8-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ 69 കിലോ വിഭാഗം ഭാരോദ്വഹനത്തിൽ വെള്ളി മെഡൽ നേടിയ ഹർജിന്ദർ കൌറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കരിയറിലെ മികച്ച പ്രകടനമാണ് ഹർജിന്ദർ കാഴ്ചവെച്ചതെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഗെയിംസിൽ ഇന്ത്യൻ ഭാരോദ്വഹന താരങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനത്തെയും അദ്ദേഹം പ്രശംസിച്ചു. പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടമത്സരത്തിൽ വെള്ളി മെഡൽ നേടിയ ദീർഘദൂര ഓട്ടക്കാരൻ കുൽവീർ സിംഗിനെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. കുൽവീർ സിംഗിന്റെ അർപ്പണബോധവും നിശ്ചയദാർഢ്യവും പ്രശംസനീയമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് പുലിക്കയത്ത് ഇന്ന് തുടക്കമാകും. സംസ്ഥാന ടൂറിസം വകുപ്പും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ത്രിതല ജില്ലാ പഞ്ചായത്തുകളും ചേർന്ന് കയാക്കിംഗ് ആൻഡ് കനോയിംഗ് സഹകരണത്തോടെയാണ് മലബാർ റിവർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. കോടഞ്ചേരി പുലിക്കയം ചാലിപ്പുഴയിലും തിരുവമ്പാടി പുല്ലൂരാമ്പാറ ഇരുവഞ്ഞിപ്പുഴയിലുമാണ് കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ദേശീയ അന്തർദേശീയ താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും. ഇന്ന് വൈകിട്ട് കോടഞ്ചേരിയിൽ ഘോഷയാത്രയോടെ മലബാർ റിവർ ഫെസ്റ്റിവലിന് തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. നാളെ രാവിലെ സി കെ കാസിം MLA ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. DGP നിതിൻ അഗർവാൾ നാളെ സർവീസിൽ നിന്ന് വിരമിക്കും. രാവിലെ പേരൂർക്കട SAP പരേഡ് ഗ്രൌണ്ടിൽ അദ്ദേഹത്തിന് പോലീസ് സേന വിടവാങ്ങൽ പരേഡ് നൽകും. നിലവിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഡയറക്ടർ ജനറലായി സേവനമനുഷ്ഠിക്കുന്ന നിതിൻ അഗർവാൾ 1989 ബാച്ച് IPS ഓഫീസറാണ്. അധ്യാപകമാർ ഉൾപ്പെട്ട കോഴിക്കോട് വടകര ലഹരി ഇടപാട് കേസിലെ മുഴുവൻ പ്രതികളെയും നിയമത്തിനു മുന്നിലെത്തിക്കുമെന്ന് കണ്ണൂർ റേഞ്ച് DIG കെ കാർത്തിക് പറഞ്ഞു. കേസ് അന്വേഷണ പുരോഗതി വിലയിരുത്തിയ ശേഷം വടകരയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. നൂതനാശയങ്ങളും അത്യാധുനിക സാങ്കേതിക വിദ്യകളും സ്റ്റാർട്ടപ്പുകളും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ അടുത്ത ഘട്ടത്തെ നയിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസായതിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും അഭിനന്ദിച്ചു. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായ എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം സംസ്ഥാനത്ത് ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് ഇന്നു മുതൽ തുടർച്ചയായ ദിവസങ്ങളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച്

0: ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിലെ പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി അനന്തപുരി FM 101.9. നമസ്തേ അനന്തപുരി തുടരുകയാണ്. ഇന്ന് പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകനായിരുന്ന ഭരതന്റെ ഓർമ്മദിനമാണ്. ഓരോ ഭരതൻ ചിത്രവും കണ്ണുകളാൽ കാണുന്ന ദൃശ്യത്തിനപ്പുറം ഹൃദയം കൊണ്ട് തൊട്ടനുഭവിക്കുന്ന ഓർമ്മകളാണ് ഭരതന്റെ ചിത്രങ്ങളിലെ പശ്ചാത്തലങ്ങൾ. ജീവിതം, പ്രണയം, വിരഹം, നായികാ കഥാപാത്രങ്ങൾ, പാട്ടുകൾ എല്ലാം അത്രമേൽ മനോഹരവും വ്യത്യസ്തവുമാണ്. പ്രിയ സംവിധായകൻ ഭരതന് 1000 ഓർമ്മപ്പൂക്കൾ. ഭരതൻ സംവിധാനം ചെയ്ത ഇത്തിരി പൂവേ ചുവന്ന പൂവേ എന്ന ചിത്രത്തിൽ യേശുദാസും ലതികയും പാടിയ ഗാനം ഇപ്പോൾ കേൾക്കാം. ഗാനരചന ONV കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: ലോകത്തിലെ ഏറ്റവും വലിയ ജീവനുള്ള പവിഴപ്പുറ്റു കോളനിയായ പൊട്ടറ്റോ പാച്ച് കണ്ടെത്തിയത് എവിടെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം: ലോകത്തിലെ ഏറ്റവും വലിയ ജീവനുള്ള പവിഴപ്പുറ്റു കോളനിയായ പൊട്ടറ്റോ പാച്ച് കണ്ടെത്തിയത് എവിടെയാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം. നമസ്തേ അനന്തപുരിയിൽ, ഇനി കേൾക്കാം രാമായണ പൊരുൾ.
1: ഇന്ന് രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് പ്രൊഫസർ പി ആർ ലളിതമ്മ.
2: അയോധ്യയിലെ രാജാവായിരുന്നു അംബരീഷൻ. ഒരിക്കൽ അദ്ദേഹം ഒരു യാഗം നടത്തി. യാഗകർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കെ യജ്ഞപശുവിനെ ഇന്ദ്രൻ അപഹരിച്ചു. രാജാവിന്റെ ദുർനയം മൂലമാണ് ഇത് സംഭവിച്ചതെന്ന് പുരോഹിതൻ കുറ്റപ്പെടുത്തി. യജ്ഞപശുവിനെ വേഗം കണ്ടുപിടിക്കണം, കിട്ടിയില്ലെങ്കിൽ മനുഷ്യനെ ബലിപ്പശുവായി കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. എല്ലായിടത്തും അന്വേഷിച്ചു, പശുവിനെ കിട്ടിയില്ല. രാജാവ് മനുഷ്യ പശുവിന് വേണ്ടി ശ്രമം തുടങ്ങി. ആയിരക്കണക്കിന് പശുക്കളെ കൊടുത്തിട്ട് വാങ്ങാവുന്ന ഒരു നരനു വേണ്ടി ആവത് ശ്രമിച്ചു. ഫലമുണ്ടായില്ല. അങ്ങനെ ഒരു ദിവസം ഭൃഗുതുംഗത്തിൽ ഭാര്യാപുത്ര സഹിതനായി ഇരിക്കുന്ന ഋജീക മഹർഷിയുടെ അടുത്തെത്തി. മഹർഷിയെ പ്രണമിച്ച് കുശലം ചോദിച്ച് തൻ്റെ ആഗമനോദ്ദേശം പറഞ്ഞു. അങ്ങേക്ക് 3 ആൺമക്കളുണ്ടല്ലോ, 100,000 പശുക്കളെ തരാം, 1 പുത്രനെ യജ്ഞപശുവായി എനിക്ക് തരുമോ? ഇത് കേട്ട ഋജീകൻ ആലോചിച്ചിട്ട് ജ്യേഷ്ഠപുത്രനെ ഞാൻ 1 നിലയ്ക്കും വിൽക്കില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് നിന്നിരുന്ന ഋഷിപത്നി ആവട്ടെ, ഇളയവനായ ശുനകൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, അവനെ ഞാൻ തരില്ല എന്ന് തീർത്തു പറഞ്ഞു. അച്ഛൻ്റെയും അമ്മയുടെയും ഈ വാക്കുകൾ കേട്ട ശുനശേഖൻ സ്വയം പറഞ്ഞു, മധ്യമനായ ഞാൻ വിൽക്കത്തക്കവനാണെന്ന് മനസ്സിലാക്കുന്നു. എന്നിട്ട് ധൈര്യത്തോടെ രാജാവിനെ സമീപിച്ചു ഇങ്ങനെ പറഞ്ഞു, മധ്യമനായ എന്നെ കൊണ്ടുപോയിക്കൊള്ളൂ. ഇത് കേട്ടതും രാജാവ് അമൂല്യരത്നങ്ങളും നാണയക്കൂമ്പാരവും 100,000 പശുക്കളും ഒക്കെ കൊടുത്തിട്ട് കുട്ടിയെ വാങ്ങി രഥത്തിലേറി തിരിച്ചുപോയി. മധ്യാഹ്നത്തിൽ രഥം പുഷ്കരതീർത്ഥത്തിൽ നിർത്തി വിശ്രമിക്കാനിറങ്ങി. ആ സമയം ജ്യേഷ്ഠ പുഷ്കരത്തിൽ തപസ്സു ചെയ്തിരുന്ന വിശ്വാമിത്രനെ കുഞ്ഞ് കണ്ടുമുട്ടി. വിശ്വാമിത്ര സഹോദരി സത്യവതിയുടെ മകനാണ് ശുനശേഖൻ. ക്ഷീണിച്ചും ദുഃഖിച്ചും തളർന്ന കുഞ്ഞ് അദ്ദേഹത്തിന്റെ കാലിൽ വീണ്, എനിക്ക് അച്ഛനും അമ്മയും ആരുമില്ല, അങ്ങ് മാത്രമേ രക്ഷകനായുള്ളൂ, നടന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നെ ധർമാനുസൃതമായി രക്ഷിക്കണേ, രാജാവിന് ദോഷം വരാതെ ലക്ഷ്യം നിറവേറ്റുകയും വേണമേ എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കുട്ടിയുടെ വാക്കുകേട്ട് സാന്ത്വനം ചെയ്തിട്ട് തൻ്റെ മക്കളെ വിളിച്ച്, വിശ്വാമിത്ര മഹർഷി, നിങ്ങളിൽ ഒരാൾ കുട്ടിക്കു പകരം യജ്ഞപശുവായി അഗ്നിയെ തൃപ്തിപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടു. പക്ഷേ മുനിയുടെ വാക്ക് അഹങ്കാരത്തോടെ പുച്ഛത്തോടെ അവരെല്ലാവരും തള്ളിക്കളഞ്ഞു. കോപിഷ്ടനായ മുനി അവരെ നയമാംസം തിന്ന് അലഞ്ഞുതിരിയട്ടെ എന്ന് ശപിച്ചു. എന്നിട്ട് നിരാമയമായ രക്ഷാമന്ത്രങ്ങൾ ശുനശേഖന് ഉപദേശിച്ചു കൊടുത്തു. നിന്നെ രക്തമാല്യം ചാർത്തി രക്താംബരം ധരിപ്പിച്ച് ദർഭക്കയറുകൊണ്ട് വിഷ്ണുവിനെ ആവാഹിച്ച രൂപത്തിൽ ബന്ധിക്കും. ആ സമയം അഗ്നിക്ക് അഭിമുഖമായി നിന്ന് ഭക്തിപൂർവ്വം ഈ മന്ത്രങ്ങൾ കൊണ്ട് ഇന്ദ്രനെയും വിഷ്ണുവിനെയും സ്തുതിക്കുക, അഭീഷ്ടസിദ്ധി ഉണ്ടാവും എന്നനുഗ്രഹിച്ചു. കുഞ്ഞു മന്ത്രങ്ങൾ ഏകാഗ്രതയോടെ ഗ്രഹിച്ചു. രാജാവിന്റെ അടുത്തെത്തി വേഗം യജ്ഞദീക്ഷ കൈക്കൊള്ളാനും യജ്ഞം നടത്താനും ആവശ്യപ്പെട്ടു. സന്തുഷ്ടനായ രാജാവ് കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ ഉടൻ അതിനുവേണ്ട ക്രമീകരണങ്ങൾ നടത്തി. സദസ്യരുടെ അനുമതിയോടെ പവിത്രക്കയറുകൊണ്ട് കുഞ്ഞിനെ പശുവിന്റെ രൂപത്തിൽ ബന്ധിച്ച് രക്തവസ്ത്രവും ധരിപ്പിച്ചു, ബലിക്ക് തയ്യാറാക്കി. ആ സമയം ശുനശേഖൻ അത്യുത്കൃഷ്ടങ്ങളായ മന്ത്രങ്ങൾ കൊണ്ട് ഇന്ദ്രനെയും ഇന്ദ്രാവരജിനെയും സ്തുതിച്ചു. സന്തുഷ്ടനായ ഇന്ദ്രൻ പ്രത്യക്ഷപ്പെട്ട് കുഞ്ഞിന് ദീർഘായുസ് നൽകി. രാജാവിനാകട്ടെ സഹസ്രാക്ഷപ്രീതി മൂലം അനേകമിരട്ടി ഫലവും കിട്ടി. നമ്മുടെ സമൂഹത്തിലും പല കുടുംബങ്ങളിലും ഇത്തരം യജ്ഞപശുക്കൾ ഉണ്ടാവാറുണ്ട്. ചുറ്റും നിരീക്ഷിച്ചാൽ മതി, നമുക്കത് മനസ്സിലാവും. പക്ഷേ അവരായിരിക്കും ധൈര്യശാലികളും സമൂഹത്തിന് പ്രയോജനപ്പെടുന്നവരും. താലോലിക്കപ്പെടുന്നവരെക്കാൾ കർമ്മകുശലരായ അവർ എല്ലായിടത്തും വിജയിക്കുന്നതായും കാണാം. അവരുടെ പ്രതിനിധിയാണ് ശുനശേഖൻ. മഹാഗുരുവും രാജർഷിയും അമ്പുകളുടെ പിതാവുമായ വിശ്വാമിത്രന്റെ ദയാദാക്ഷിണ്യവും ത്യാഗമനോഭാവവും വെളിവാക്കുകൂടി ചെയ്യുന്നതാണ് ഈ കഥ. കാരണം ശുനശേഖനു വേണ്ടി തന്റെ ഒരു മകനെ കൊടുക്കാൻ അദ്ദേഹം തയ്യാറായല്ലോ.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചു.

0: പഠിപ്പിച്ചത് പ്രൊഫസർ പി ആർ ലളിതമ്മ.
1: കാർഷിക മേഖലയിലെ വാർത്തകളുമായി നമസ്തേ അനന്തപുരി ലിനി.
0: കാർഷിക മേഖലാ വാർത്തകൾ. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, കിസാൻ സർവീസ് സൊസൈറ്റി, സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ വയനാട് ഹിൽസ് ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി സംഘടിപ്പിക്കുന്ന അവക്കാഡോ ഫെസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നാളെ സുൽത്താൻ ബത്തേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യുന്നു. നാളെയും മറ്റന്നാളുമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിലെ പ്രശസ്തരായ 20 സയന്റിസ്റ്റുകൾ പങ്കെടുക്കുന്ന

0: തൃശൂർ ജില്ലയിലെ കർഷകർക്കായി കേരള സംസ്ഥാന കാർഷിക യന്ത്രവൽക്കരണ മിഷൻ മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ കാർഷിക യന്ത്ര പരിരക്ഷണം ക്യാമ്പ് ഓഗസ്റ്റ് 3 മുതൽ 14 വരെ സംഘടിപ്പിക്കുന്നു. ക്യാമ്പിൽ പെട്രോൾ ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ കാർഷിക യന്ത്രങ്ങളുടെയും പരിശോധന, സർവീസിംഗ്, അറ്റകുറ്റപ്പണികൾ എന്നിവ വിദഗ്ധരുടെ നേതൃത്വത്തിൽ നടത്തുന്നതാണ്. ബ്രഷ് കട്ടർ, പവർ സോ, ഗാർഡൻ ടില്ലർ, ഹെഡ്സ് ട്രിമ്മർ തുടങ്ങിയ ചെറുകിട കാർഷിക യന്ത്രങ്ങൾ ക്യാമ്പിൽ വച്ച് സൌജന്യമായി പരിശോധിക്കുന്നതും വേണ്ടുന്ന അറ്റകുറ്റപ്പണികൾ നിർദ്ദേശിക്കുന്നതുമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8281200673. വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ ഓഗസ്റ്റ് 4 പരിശീലന പരിപാടി നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 8089076698 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം പഴം പച്ചക്കറി സംസ്കരണവും വിപണനവും എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 3 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. മലയാള ഭാഷയാണ് പഠനമാധ്യമം. 50% മാർക്കോടുകൂടി SSLC അല്ലെങ്കിൽ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. കോഴ്സ് ആരംഭിക്കുന്ന തീയതി ഓഗസ്റ്റ് 17. താൽപര്യമുള്ളവർ www.celku.in എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. സംശയങ്ങൾക്ക് celku@gmail.com എന്ന ഇമെയിൽ വഴിയോ 0487243857 8547837526 എന്നീ ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ്. കർഷകരുടെയും കാർഷിക സംരംഭകരുടെയും കാർഷികാടിസ്ഥാന സൌകര്യ വികസനത്തിന് മികച്ച പിന്തുണ നൽകുന്ന കാർഷികാടിസ്ഥാന സൌകര്യ വികസന വായ്പാ പദ്ധതിയിൽ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി സെപ്റ്റംബർ 30 വരെ ദീർഘിപ്പിച്ചതായി കൃഷി ഡയറക്ടറേറ്റ് അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് പരമാവധി 7 വർഷത്തേക്ക് 3% സബ്സിഡിയോടുകൂടി 6% പലിശയ്ക്കാണ് കാർഷിക വായ്പകൾ ലഭ്യമാകുക. കൂടാതെ ക്രെഡിറ്റ് ഗ്യാരണ്ടി കവറിന്റെ പരിധിയിൽ വരുന്ന 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് അധിക ഈട് നൽകേണ്ടതില്ല എന്നതും പദ്ധതിയുടെ പ്രധാന ആകർഷണമാണ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം, സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം, ശീതീകരണ ശൃംഖല, കാർഷിക യന്ത്രവൽക്കരണം, ഡ്രോൺ സേവന കേന്ദ്രങ്ങൾ, കാർഷിക ലോജിസ്റ്റിക്സ് തുടങ്ങി വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് AIF പദ്ധതിയിലൂടെ ധനസഹായം ലഭ്യമാക്കാം. PMF-ME, SMAM, MIDH, SHM ഉൾപ്പെടെയുള്ള കേന്ദ്ര സംസ്ഥാന സബ്സിഡി പദ്ധതികളുമായി സംയോജിപ്പിച്ചും AIF പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. പദ്ധതിയുടെ വിശദാംശങ്ങൾക്കായി കർഷകരും കാർഷിക സംരംഭകരും സമീപത്തെ ബാങ്ക് ശാഖകളുമായോ കൃഷിഭവനുമായോ ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.agriinfra.dac.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനതല പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റുമായി ബന്ധപ്പെടുന്നതിനുള്ള ഫോൺ നമ്പറുകൾ 8137008197902006057. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: മനുഷ്യക്കടത്തോ? അതൊക്കെ സിനിമയിലും മറ്റു സ്ഥലങ്ങളിലുമല്ലേ? അല്ല, വീട്ടുജോലിയുടെയും നിർമ്മാണ ജോലികളുടെയും ഒക്കെ മറവിൽ ലക്ഷക്കണക്കിന് പേർ ഇന്നും അടിമകളാണ്. ചങ്ങലയില്ലാത്ത അടിമത്തം, അതാണ് മനുഷ്യക്കടത്ത്. ഇത് നിങ്ങളാവാൻ ഒരു വ്യാജ ഓഫർ മാത്രം മതി. ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറായ 112.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: ഭരതന്റെ സംഗീതത്തിൽ ചിത്രപാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന കൈതപ്രം, ചിത്രം കേളി. സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
2: ടേസ്റ്റിനു വേണ്ടി ആരോഗ്യം ടോസ് ചെയ്യരുത്. ജീവിതം കൈപ്പുള്ളതാക്കുമെങ്കിൽ നാവിലെ രുചി കൊണ്ട് എന്ത് പ്രയോജനം? ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഡോക്ടർ പി കെ ശ്രീകുമാർ സംസാരിക്കുന്നു.
4: ശരീര അവയവങ്ങൾക്ക് ഭംഗി, നിറം, സുഗന്ധം എന്നിവ ലഭിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലേപന പദാർത്ഥങ്ങളെയാണ് സൗന്ദര്യ സംവർദ്ധക വസ്തുക്കൾ അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് എന്ന് പറയുന്നത്. സോപ്പ്, ഷാംപൂ, ലിപ്സ്റ്റിക്, ലിപ് ബാം, പ്രൈമർ, ഐലൈനർ, നെയിൽ പോളിഷ് തുടങ്ങിയവ ചില ഉദാഹരണങ്ങളാണ്. 2024 നടത്തിയ ഒരു പഠനത്തിൽ 24% പേർക്കും കോസ്മെറ്റിക്സ് ഉപയോഗത്താൽ ദോഷഫലങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു പഠനത്തിൽ 32.9% പേർക്ക് സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച ശേഷം മുടികൊഴിച്ചിൽ, അലർജി, തൊലി ഉണങ്ങൽ തുടങ്ങിയ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശരിയായ ലേബലിംഗ് ഇല്ലാത്തതോ അല്ലെങ്കിൽ അജ്ഞാത നിർമ്മാതാക്കളിൽ നിന്നുള്ളതോ ആയ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുക, കാരണം അവയിൽ ദോഷകരമായ അവസ്ഥയിൽ ഖനലോഹങ്ങൾ അടങ്ങിയിരിക്കുന്നു. ലേബലുകൾ ശ്രദ്ധാപൂർവം പരിശോധിക്കുക. അറിയപ്പെടുന്ന അലർജികളുടെയോ പ്രകോപിപ്പിക്കുന്ന വസ്തുക്കളുടെയോ സാന്നിധ്യം നോക്കുക. പാച്ച് ടെസ്റ്റുകൾ നടത്തുക. പൂർണ്ണമായി പ്രയോഗിക്കുന്നതിന് മുമ്പ് പ്രതികരണങ്ങൾ പരിശോധിക്കുന്നതിനു വേണ്ടി ചർമ്മ പ്രദേശത്ത് ഉൽപ്പന്നം പരീക്ഷിക്കുക. അംഗീകൃതമല്ലാത്ത കളർ അഡിറ്റീവുകൾ അടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുക, കാരണം അവ ഗുരുതരമായ പ്രതികരണങ്ങൾക്ക് കാരണമായേക്കാം. ലിപ്സ്റ്റിക്കുകൾ വിവേകത്തോടെ തിരഞ്ഞെടുക്കുക. സാധ്യതയുള്ള അലർജികളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക. അണുബാധകൾ തടയുന്നതിന് ലിപ് ഉൽപ്പന്നങ്ങൾ ഒരു കാരണവശാലും മറ്റുള്ളവരുമായി പങ്കിടാൻ പാടില്ല. ഹെയർ ഡൈകൾ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കുക. നിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കുക. ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു പാച്ച് ടെസ്റ്റ് നടത്തുന്നത് പരിഗണിക്കുക. ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലൂടെയും ഉൽപ്പന്ന ചേരുവകളെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നതിലൂടെയും ഉപഭോക്താക്കൾക്ക് സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവയുടെ സുരക്ഷതയും ക്ഷമതയും വർദ്ധിപ്പിക്കാൻ കഴിയും. സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ നിറം നൽകുന്നതിനായി ലെഡ്, ആഴ്സനിക് സംയുക്തങ്ങൾ,

0: ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ പരിശോധനയ്ക്കായി ആരും ഒരു മൃഗത്തെയും ഉപയോഗിക്കാൻ പാടില്ല. കോസ്മെറ്റിക്സിൽ മെലാനിൻ ഉൽപാദനത്തെ തടയാനുള്ള കഴിവ് കാരണം ചർമ്മത്തിന് തിളക്കം നൽകുന്ന ക്രീമുകളിൽ മെർക്കുറി സംയുക്തങ്ങൾ ഉപയോഗിക്കുമായിരുന്നു. എന്നാൽ മെർക്കുറി വൃക്ക തകരാറുകൾ, നാഡീവൈകല്യങ്ങൾ എന്നിവയുൾപ്പെടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ, പ്രത്യേകിച്ച് സിന്ദൂർ, ലിപ്സ്റ്റിക്കുകൾ എന്നിവയിൽ നിർമ്മാണവേളയിലോ ചില കളർ അഡിറ്റീവുകളുടെ ഉപയോഗത്തിലോ ഉണ്ടാകുന്ന മലിനീകരണം മൂലമാണ് ലെഡ് ഇതിൽ കടന്നുകൂടുന്നത്. നാഡീവൈകല്യങ്ങൾ, കിഡ്നി ഡിസീസസ് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതിലൂടെ കൈവന്നേക്കാം. എക്സിമ, മുടികൊഴിച്ചിൽ, അലർജി, വരണ്ട ചർമ്മം എന്നിവയാണ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രശ്നങ്ങൾ. പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാവുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളിലെ പൊതുവായ ഘടകങ്ങൾ, ചില ചേരുവകൾ ചില വ്യക്തികളിൽ പ്രതികൂല പ്രതികരണങ്ങൾക്ക് കാരണമാകുന്നു എന്ന് പറയപ്പെടുന്നു. സാധാരണയായി ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവായ പാരബെൻസ് ചർമ്മത്തിൽ പ്രകോപനങ്ങൾ ഉണ്ടാക്കിയേക്കാം. സുഗന്ധദ്രവ്യങ്ങളിലൂടെ അലർജി പ്രതിപ്രവർത്തനങ്ങൾക്കോ ചർമ്മ സംവേദനക്ഷമതയ്ക്കോ കാരണമാകാം. ഫോർമാൾഡിഹൈഡ്, നഖം, മുടി ചികിത്സകളിൽ ഉപയോഗിക്കുന്ന ഈ വസ്തു അലർജി ഉണ്ടാക്കിയേക്കാം. ഫാലേറ്റുകൾ സുഗന്ധദ്രവ്യങ്ങളിലും നെയിൽ പോളിഷുകളിലും കാണപ്പെടുന്നു. ഇവ പലപ്പോഴും ചർമ്മത്തിന് പ്രകോപനപരമായി കാണാറുണ്ട്. സോഡിയം ലോറയിൽ സൾഫേറ്റ് എന്ന ഡിറ്റർജന്റ് അല്ലെങ്കിൽ സർഫക്റ്റന്റ് ചർമ്മത്തിൽ റിയാക്ഷൻസ് ഉണ്ടാക്കിയേക്കാം. സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിൽ നിന്ന് പ്രതികൂല പ്രതികരണങ്ങൾ അനുഭവിക്കുന്ന ഉപഭോക്താക്കൾക്ക് ദേശീയ നിയന്ത്രണ അതോറിറ്റിയായ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനിൽ റിപ്പോർട്ട് ചെയ്യാം. CDSCO ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ സംസ്ഥാന ഔഷധ നിയന്ത്രണ അധികാരികളെ ബന്ധപ്പെടുന്നതിലൂടെയോ റിപ്പോർട്ടുകൾ സമർപ്പിക്കാം.
1: ആയുരാരോഗ്യത്തിൽ ഇന്ന് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ PK ശ്രീകുമാർ.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട, മണ്ണന്തല.
3: ത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
4: BCOM, BBA, BCA, BSW, BA ഇംഗ്ലീഷ്, BSc സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
3: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
4: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
5: MRT ലോണം, പൊന്നോണം, ഓഫറിൽ നിറയെ സമ്മാനം.
6: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി കുക്ക്വെയർ ഡിന സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
7: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ July 25 മുതൽ August 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
8: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

മണിയെട് തകിലൊടു കുഴലെട് തണ്ടെട് തടയെട് തിരുകുടൽ അഴകൊട് തിരുവുടൽ അഴകൊടു പടയൻ.

0: ഭരതന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന കൈതപ്രം, ചിത്രം താഴ്വാരം. ഇന്ന് ജൂലൈ 30. ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് നോക്കാം.
1: ചരിത്രത്തിലിന്ന് മനുഷ്യക്കടത്തിനെതിരെയുള്ള ബോധവൽക്കരണം ശക്തമാക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ഇരകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, സുരക്ഷ ഉറപ്പാക്കുക എന്നിവയാണ് ലക്ഷ്യങ്ങൾ. മനുഷ്യക്കടത്തിന് ഇരയായവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും അന്താരാഷ്ട്ര സമൂഹം ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യത്വത്തിനെതിരായ ഈ

0: കുറ്റകൃത്യം തുടച്ചു നീക്കാൻ എല്ലാ രാജ്യങ്ങളും കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന സന്ദേശമാണ് ഈ ദിനം നൽകുന്നത്. 2013 UN പൊതുസഭാ പ്രമേയത്തിലൂടെയാണ് ഈ ദിനം നിശ്ചയിച്ചത്. പ്രശസ്ത അമേരിക്കൻ വ്യവസായിയും ഫോർഡ് മോട്ടോർ കമ്പനിയുടെ സ്ഥാപകനുമായ ഹെൻറി ഫോർഡ് ജനിച്ചത് 1863 ജൂലൈ 30. ഫാക്ടറികളിൽ ചലിക്കുന്ന അസംബ്ലി ലൈനുകൾ വ്യാപകമായി ഉപയോഗിച്ച് കുറഞ്ഞ ചെലവിൽ വൻതോതിൽ കാറുകൾ നിർമ്മിക്കുന്ന രീതി അദ്ദേഹം ജനപ്രിയമാക്കി. സാധാരണക്കാർക്കും താങ്ങാനാവുന്ന വിലയിൽ അദ്ദേഹം പുറത്തിറക്കിയ മോഡൽ ടി എന്ന കാർ ലോക ഓട്ടോമൊബൈൽ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു. ആധുനിക ജർമ്മനിയുടെ ശില്പിയായ ഓട്ടോ വോൺ ബിസ്മാർക്ക് അന്തരിച്ചത് 1898 ജൂലൈ 30. ശക്തമായ നയങ്ങളിലൂടെ ജർമ്മനിയെ ഒന്നിപ്പിച്ച ഭരണാധികാരിയായതിനാൽ അദ്ദേഹം അയൺ ചാൻസലർ എന്ന് അറിയപ്പെടുന്നു. 1871 ചിതറിക്കിടന്നിരുന്ന നിരവധി ജർമ്മൻ നാട്ടുരാജ്യങ്ങളെ ഒന്നിപ്പിച്ച് അദ്ദേഹം ഒരു ശക്തമായ ജർമ്മൻ സാമ്രാജ്യം രൂപീകരിച്ചു. തൊഴിലാളികൾക്കായി ലോകത്തിൽ ആദ്യമായി ഹെൽത്ത് ഇൻഷുറൻസ്, പെൻഷൻ തുടങ്ങിയ ആധുനിക ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയത് ഇദ്ദേഹമാണ്. അമേരിക്കയിലെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി സഭയായ ഹൌസ് ഓഫ് ബർഗസസ് 1619 ജൂലൈ 30 വെർജീനിയയിലെ ജെയിംസ് ടൗണിലുള്ള ഒരു ചെറിയ പള്ളിയിൽ ആദ്യമായി സമ്മേളിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ശസ്ത്രക്രിയാ വിദഗ്ധയും പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവുമായ ഡോക്ടർ മുത്തലക്ഷ്മി റെഡ്ഡി തമിഴ്നാട്ടിൽ ജനിച്ചത് 1886 ജൂലൈ 30. മദ്രാസ് ലെജിസ്ലേറ്റീവ് കൌൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയും അതിന്റെ വൈസ് പ്രസിഡന്റായ ആദ്യ വ്യക്തിയുമായിരുന്നു അവർ. ദേവദാസി സമ്പ്രദായം നിർത്തലാക്കുന്നതിനും പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തുന്നതിനും അവർ നിയമനിർമ്മാണം നടത്തി. ചെന്നൈയിലെ പ്രശസ്തമായ അടയാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് ഇവരുടെ നേതൃത്വത്തിലാണ്. രാജ്യത്തിന് നൽകിയ മഹത്തായ സംഭാവനകൾ മാനിച്ച് 1956 ഭാരതം അവർക്ക് പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിച്ചു. ലോകപ്രശസ്ത ഇംഗ്ലീഷ് നോവലിസ്റ്റും കവയിത്രിയുമായ എമിലി ബ്രോണ്ടെ ഇംഗ്ലണ്ടിൽ ജനിച്ചത് 1818 ജൂലൈ 30. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ക്ലാസിക് രചനയായ വുതറിംഗ് ഹൈറ്റ്സ് എന്ന നോവലിലൂടെയാണ് അവർ പ്രശസ്തയായത്. എല്ലിസ് ബെൽ എന്ന തൂലികാനാമത്തിലാണ് അവർ തന്റെ ആദ്യകാല കൃതികൾ പ്രസിദ്ധീകരിച്ചിരുന്നത്. മനുഷ്യ മനസ്സിലെ വികാരങ്ങളെയും പ്രണയത്തെയും ആഴത്തിൽ ആവിഷ്കരിച്ച അവരുടെ ശൈലി ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ചെറുപ്പത്തിൽ തന്നെ അന്തരിച്ചെങ്കിലും ലോക സാഹിത്യത്തിൽ അവിസ്മരണീയമായ സ്ഥാനം നേടിയെടുക്കാൻ അവർക്ക് സാധിച്ചു. ഉറുഗ്വേ ആദ്യ ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായി ചരിത്രത്തിൽ ഇടം നേടിയത് 1930 ജൂലൈ 30. ഉറുഗ്വേയിലെ മോണ്ടെ വീഡിയോയിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ അർജന്റീനയെ 4-2 എന്ന സ്കോറിനാണ് അവർ പരാജയപ്പെടുത്തിയത്. ഫുട്ബോളിനെ ഒരു ആഗോള കായിക മാമാങ്കമാക്കി മാറ്റുന്നതിൽ ഈ ടൂർണമെന്റ് നിർണായക പങ്കുവഹിച്ചു. ആകെ 13 രാജ്യങ്ങളാണ് ആദ്യ ലോകകപ്പ് ടൂർണമെന്റിൽ പങ്കെടുക്കാനായി എത്തിയത്.
1: First in history, Eastfort Arafa Gold ഒരുക്കുന്നു ഒരു അമേസിംഗ് ഓഫർ.
2: 80% ഓർണമെന്റ്സിലും 8 ഗ്രാമിന് മുകളിലുള്ള പേർച്ചേസിൽ പണിക്കൂലി വെറും 1.99% മാത്രം.
1: 25 പവന് മുകളിലുള്ള ഓരോ പേർച്ചേസിലും ഗോൾഡ് കോയിൻ സമ്മാനം. 30 പവന് മുകളിലുള്ള പേർച്ചേസിൽ നേടാം ഒരു ഗോൾഡ് റിംഗ്.
2: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, ഈ ചരിത്ര ഓഫർ ജൂലൈ 31 വെള്ളിയാഴ്ച മാത്രം.
1: അറഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.

0: കാതോട് കാതോരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ലതികയും പാടിയ ഗാനമാണ് കേട്ടത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ജോൺസൺ.
1: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയ സെൽ.
2: തൊഴിൽ ദർശനം.
3: കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ദീർഘദൂര സ്വിഫ്റ്റ് ബസ് സർവീസുകളിൽ ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 700 ഒഴിവുണ്ട്. സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. നിലവിൽ KSRTCയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും സ്വിഫ്റ്റിന്റെ സേവന വ്യവസ്ഥകൾക്കനുസരിച്ച് അപേക്ഷിക്കാം. യോഗ്യത അംഗീകൃത ബോർഡ് അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്ന് 10 ക്ലാസ് പാസ്സായിരിക്കണം. ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവണം. 30-ലധികം സീറ്റുകളുള്ള ഹെവി പാസഞ്ചർ വാഹനങ്ങളിൽ ഡ്രൈവറായി 5 വർഷത്തിൽ കുറയാതെ പ്രവൃത്തി പരിചയം ഉണ്ടാവണം. സാമാന്യ കണക്കുകൾ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കുവാനും ഹരിക്കുവാനും അറിവുണ്ടായിരിക്കണം. കൂടാതെ മലയാളവും ഇംഗ്ലീഷും എഴുതുവാനും വായിക്കുവാനും സാധിക്കണം. പ്രായം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് 25-നും 55 വയസ്സിനും ഇടയിൽ. CMD വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ തുടങ്ങിയവ അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 3 ഓഗസ്റ്റ്. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cmd.kerala.gov.in.

0: വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cmd.kerala.gov.in. ഡൽഹിയിലുള്ള ഇന്ത്യൻ ഹൈവേസ് മാനേജ്മെന്റ് കമ്പനി ലിമിറ്റഡിൽ സിസ്റ്റംസ് എഞ്ചിനീയർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 30 ഒഴിവുണ്ട്. 2026 ഗേറ്റ് സ്കോർ അടിസ്ഥാനമാക്കിയായിരിക്കും തിരഞ്ഞെടുപ്പ്. യോഗ്യത: IT, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, ഡേറ്റ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയിലോ ഇവയുടെ കോമ്പിനേഷൻ വിഷയങ്ങളിലോ നേടിയ എഞ്ചിനീയറിംഗ് ബിരുദം. പ്രായം 21-30 വയസ്സിനും ഇടയിൽ. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി August 2. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://ihmcl.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://ihmcl.co.in. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ജൂനിയർ റിസർച്ച് ഫെലോ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 27 ഒഴിവുണ്ട്. SAG ഒഴിവ് 11. വിഷയങ്ങൾ: മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, IT, CS ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഫിസിക്സ്. യോഗ്യത: ബിരുദാനന്തര ബിരുദം, BE, BTech, ME, MTech, നെറ്റ്, ഗേറ്റ് സ്കോറും. പ്രായം 28 വയസ്സ് കവിയരുത്. അഭിമുഖ തീയതി August 5. സ്ഥലം: മെയിൻ ഗേറ്റ് റിസപ്ഷൻ, മെറ്റ്കാൽഫ് ഹൌസ്, ഡൽഹി. വിലാസം ഒരിക്കൽ കൂടി: മെയിൻ ഗേറ്റ് റിസപ്ഷൻ, മെറ്റ്കാൽഫ് ഹൌസ്, ഡൽഹി. CVRDE ഒഴിവ് 16. വിഷയങ്ങൾ: മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിൽ ഫസ്റ്റ് ക്ലാസ്സോടെ BE, BTech ബിരുദവും ഗേറ്റ് സ്കോറും, അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സോടെ ME, MTech. പ്രായം 28 വയസ്സ് കവിയരുത്. എഴുത്തു പരീക്ഷ, അഭിമുഖം എന്നിവ നടത്തിയാണ് തിരഞ്ഞെടുപ്പ്. അപേക്ഷകൾ തപാൽ അല്ലെങ്കിൽ ഇമെയിൽ മുഖേന അയക്കണം. ഇമെയിൽ വിലാസം pmhr.cvrde@gov.in. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി pmhr.cvrde@gov.in. വിലാസം: ദ ഡയറക്ടർ, കോംപാക്ട് വെഹിക്കിൾസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, CVRDE, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, DRDO, ആവടി, ചെന്നൈ 600054. വിലാസം ഒരിക്കൽ കൂടി: ദ ഡയറക്ടർ, കോംപാക്ട് വെഹിക്കിൾസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, CVRDE, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, DRDO, ആവടി, ചെന്നൈ 600054. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം drdo.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി drdo.gov.in.
1: തൊഴിൽ ദർശനം. യേശുദാസും വാണി ജയറാമും പാടിയ ഒരു ഗാനം കേൾക്കാം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ, ചിത്രം പാളങ്ങൾ.

0: ത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
1: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
2: ഗുഡ് ഇംഗ്ലീഷ്.
3: ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു ഗുഡ് ഇംഗ്ലീഷ്. ഐ എം ഡോക്ടർ ലിജി വർഗീസ്. We all know that English is a fascinating and at the same time confusing language. Sometimes two words sound exactly the same but mean completely different things. Such words are called homophones. H-O-M-O-P-H-O-N-E-S. A homophone is a word that is pronounced the same as another word but has a different meaning and spelling. ഹോമോഫോൺസിന് വ്യത്യസ്തമായ അർത്ഥവും അക്ഷരവിന്യാസവും ആണെങ്കിലും ഉച്ചാരണത്തിൽ ഒരുപോലെ ഇരിക്കും. ഉദാഹരണത്തിന് എസ് ഇ എ സി അഥവാ എസ് ഇ ഇ സി. ഇതിൽ എസ് ഇ എ സി കടലാണെന്നും എസ് ഇ ഇ സി കാണുക എന്ന അർത്ഥമാണെന്നും നമുക്കറിയാം. ഹൗവർ, ദർ ആർ മെനി ഹോമോഫോൺസ് ഇൻ ഇംഗ്ലീഷ് ദറ്റ് കോസ് എ ലോട്ട് ഓഫ് കൺഫ്യൂഷൻ. ഇങ്ങനെ നമ്മളെ കുഴപ്പിക്കുന്ന കുറച്ച് ഹോമോഫോൺസിനെ പരിചയപ്പെട്ടാലോ? ലെറ്റ് സ്റ്റാർട്ട് വിത്ത് പി ആർ ഐ എൻ സി ഐ പി എ എൽ പ്രിൻസിപ്പൽ ആൻഡ് പി ആർ ഐ എൻ സി ഐ പി എൽ ഇ പ്രിൻസിപ്പൽ. പി ആർ ഐ എൻ സി ഐ പി എ എൽ പ്രിൻസിപ്പൽ മീൻസ് ദ ഹെഡ് ഓഫ് എ സ്കൂൾ ഓർ എ കോളേജ്. പ്രധാന അധ്യാപകൻ അഥവാ പ്രധാന അധ്യാപിക എന്നാണ് അർത്ഥം. എക്സാമ്പിൾ: The principal addressed the students. P-R-I-N-C-I-P-L-E, principal, means a rule or belief. ഈ പ്രിൻസിപ്പളിന്റെ അർത്ഥം നിയമം അല്ലെങ്കിൽ തത്വം എന്നാണ്. Example: He is a man of principles. പ്രധാന അധ്യാപകനെയും തത്വങ്ങളെയും മാറ്റി മറിക്കുന്ന ഒരവസ്ഥ ആലോചിച്ചു നോക്കൂ. Please remember that the word principal, P-R-I-N-C-I-P-A-L, has several other meanings in legal and financial

0: contexts. Now let's move on to STATIONERY stationery and STATIONARY stationery. When you say stationery with the letter E, it means writing materials. Example, I need some stationery. എന്നൊരാൾ പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം പേന, പേപ്പർ തുടങ്ങിയ സാധനങ്ങൾ വേണമെന്നാണ്. വെൻ യു യൂസ് സ്റ്റേഷനറി വിത്ത് ദ ലെറ്റർ എ, ദാറ്റ് ഇസ് STATIONARY, ഇറ്റ് മീൻസ് നോട്ട് മൂവിങ്. എക്സാമ്പിൾ, ദ ബസ് ഇസ് സ്റ്റേഷനറി, ബസ് അനങ്ങുന്നില്ല എന്നർത്ഥം. കേട്ടാൽ ഒരുപോലെ തോന്നുമെങ്കിലും ഈ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങളെപ്പറ്റി ഒന്ന് ആലോചിച്ചു നോക്കൂ. അനദർ കൺഫ്യൂസിംഗ് പെയർ ഇസ് COMPLIMENT, കോംപ്ലിമെന്റ്, ആൻഡ് COMPLEMENT, കോംപ്ലിമെന്റ്. COMPLIMENT കോംപ്ലിമെന്റ് ഇസ് പ്രൈസ്. യു പേ എ കോംപ്ലിമെന്റ് ടു സംവൺ. എക്സാമ്പിൾ, യു ലുക്ക് ബ്യൂട്ടിഫുൾ ടുഡേ ഇസ് എ കോംപ്ലിമെന്റ്. കോംപ്ലിമെന്റിന്റെ അർത്ഥം പ്രശംസ എന്നാണ്. എന്നാൽ COMPLEMENT കോംപ്ലിമെന്റിന്റെ അർത്ഥം ഒന്നിന് മറ്റൊന്ന് പൂർണ്ണത നൽകുന്നു എന്നാണ്. കോംപ്ലിമെന്റ് മീൻസ് സംതിങ് ദാറ്റ് കംപ്ലീറ്റ്സ് അനദർ. എക്സാമ്പിൾ, കോഫി കോംപ്ലിമെന്റ്സ് ചോക്ലേറ്റ് കേക്ക്. കാപ്പിയുടെ രുചി ചോക്ലേറ്റ് കേക്കിന്റെ രുചിയെ സവിശേഷമാക്കുന്നു, കൂട്ടുന്നു എന്നൊക്കെയാണ് അർത്ഥം. ഇതേ വാക്യത്തിൽ നമ്മൾ COMPLIMENT കോംപ്ലിമെന്റ് ഉപയോഗിച്ചാൽ കാപ്പി കേക്കിനെ പ്രശംസിച്ചു എന്നർത്ഥം വരും. ഹിയർ ഇസ് അനദർ പെയർ ഓഫ് ഹോമോഫോൺസ് that will confuse even the native speakers. DISCRETE discrete and DISCREET discrete. DISCRETE discrete means separate or distinct. Example, the puzzle is made of 50 discrete pieces. Puzzle undakiyirikkunnathu 50 vyathyasthamaya പീസസ് കൊണ്ടാണ് എന്നർത്ഥം. പ്രത്യേകമായ അല്ലെങ്കിൽ വേറിട്ട് നിൽക്കുന്ന എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. DISCREET discrete means careful and tactful. It is often used to describe someone who is able to keep secrets and can handle situations tactfully. Example, I advise my friend to be discreet regarding the details of our new business plan. നമ്മുടെ പുതിയ ബിസിനസ് പ്ലാനിന്റെ വിവരങ്ങൾ ആരും അറിയാതെ അതിന്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ ഞാൻ എന്റെ സുഹൃത്തിനെ ഉപദേശിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ ഇനി ഇത് തെറ്റില്ലല്ലോ അല്ലേ? ഐ ഹോപ്പ് യു ഓൾ ആർ മോർ കോൺഫിഡന്റ് അബൌട്ട് യൂസിംഗ് ഹോമോഫോൺസ് നൗ. പ്ലീസ് ഡു യൂസ് ദം ഇൻ യുവർ കോൺവെർസേഷൻസ്. ഹോപ്പ് യു ഹാഡ് എ ഗ്രേറ്റ് ടൈം. താങ്ക് യു.
1: ഗുഡ് ഇംഗ്ലീഷ്.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ഹോട്ടലിൽ പാത്രം കഴുകുന്ന കുട്ടി, ചുമടെടുക്കുന്ന കുട്ടി, പൊതുയിടങ്ങളിൽ ഭിക്ഷാടനം നടത്തുന്ന കുട്ടി, കുട്ടിയെ എടുത്ത് ഭിക്ഷാടനം നടത്തുന്ന സ്ത്രീകൾ, ഇവരെയൊക്കെ കാണുമ്പോൾ മനസ്സിൽ സഹതാപമാണോ? ഒന്ന് ചിന്തിക്കുക. ഇവരൊക്കെ മനുഷ്യക്കടത്തിന്റെ ഇരകളാവാം. അവന്റെ മനോഹരമായ ബാല്യം ആരാണ് കവർന്നെടുത്തത്? ബാലവേലയോ കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 10988.
5: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
6: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം പാഥേയം, ഗാനരചന കൈതപ്രം, സംഗീതം രവി ബോംബെ. ഇനി കേൾക്കാം ആരവം എന്ന ചിത്രത്തിലെ ഗാനം. ഗാനരചന കാവാലം നാരായണ പണിക്കർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ. യേശുദാസ് പാടിയ ഗാനം.
1: മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത കാടും പടലും പറിച്ചു കെട്ടിത്ത പൂഹോ പാനോടും മയിലാടും മഞ്ചാടിക്കുന്നിന്റെ കാടും പടലും പറിച്ചു കെട്ടിത്ത കാടും പടലും പറിച്ചു കെട്ടിത്ത പൂഹോ മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത കാടും പടലും പറിച്ചു കെട്ടിത്ത പറിച്ചു കെട്ടിത്ത കെട്ടിത്ത തിത്ത തിരുതാളി കാടും പടലും പറിച്ചു

മാനാം കലയുടെ കല്യാണ കഞ്ഞിക്ക് കൂമനും കുറുമനും ഏറെപ്പത്താലം. മാനാം കലയുടെ കല്യാണ കഞ്ഞിക്ക് കൂമനും കുറുമനും ഏറെപ്പത്താലം. കാടിനുണങ്ങിയ ചെമ്പുല്ലിൽ വീശുന്നു കൂടൊത്ര കുളിരിന്റെ കാറ്റാടിത്താലം.

0: തറിച്ചു കെട്ടിത്ത കെട്ടിത്ത തിത്ത.
1: പ്രധാന വാർത്തകൾക്ക് ശേഷം നമസ്തേ അനന്തപുരി തുടരും. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: ഡൽഹിയിൽ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കുന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശം നടത്തിയതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ ഗവൺമെന്റ് തള്ളി. വീഡിയോ വ്യാജമാണെന്നും ഡിജിറ്റലായി കൃത്രിമം വരുത്തിയതാണെന്നും PIB വസ്തുതാന്വേഷണ വിഭാഗം വ്യക്തമാക്കി. സ്കൈറൂട്ട് എയ്റോസ്പേസ് സഹസ്ഥാപകനും CEO പവൻ ചന്ദന പാർലമെന്റ് ഹൌസിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയുടെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്തതായി ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്തെ വൃദ്ധസദനങ്ങളുടെ പേര് സ്നേഹാലയം എന്ന് മാറ്റിയ ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ എല്ലാ രേഖകളിലും പുതിയ പേര് രേഖപ്പെടുത്തി ബോധവൽക്കരണം നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ഭരണപരമായ നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K ബൈജുനാഥ് ഉത്തരവിട്ടു. 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന കർമ്മ പദ്ധതികൾ ഉൾപ്പെടുത്തിയ കൈപ്പുസ്തകം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. 16 പദ്ധതികളാണ് വിദ്യാഭ്യാസ മേഖലയിൽ 100 ദിനം കൊണ്ട് നടപ്പാക്കുന്നത്. സഹകരണ സ്ഥാപനങ്ങൾ ലാഭം മാത്രം ലക്ഷ്യമാക്കാതെ മനുഷ്യത്വത്തിനും സാമൂഹിക പ്രതിബദ്ധതയ്ക്കും കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് മന്ത്രി M ലിജു. കേരള സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് സംഘടിപ്പിച്ച പരിശീലന പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇന്ന് അന്താരാഷ്ട്ര മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനം. മനുഷ്യക്കടത്തിനെതിരെയും ഇരകളുടെ അവകാശങ്ങൾക്കും അവരുടെ അവസ്ഥയെക്കുറിച്ച് ബോധവൽക്കരണത്തിനുമാണ് ഐക്യരാഷ്ട്രസഭ July 30 മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് വയനാട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. അങ്കണവാടികൾ, മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. കൊല്ലം തങ്കശ്ശേരിയിൽ ഇന്നലെ മത്സ്യബന്ധന വള്ളം തകർന്ന് കാണാതായ മത്സ്യത്തൊഴിലാളി റോയ്സണ്ണായി തിരച്ചിൽ രാവിലെ പുനരാരംഭിക്കും. ഇന്നലെ രാവിലെയാണ് തങ്കശ്ശേരി പുലിമുട്ടിന് സമീപം തിരയിൽപ്പെട്ട് വള്ളം തകർന്ന് മുങ്ങിയത്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുകയാണ്. ഇനി നമുക്ക് ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കേൾക്കാം. ചോദ്യം ഇതായിരുന്നു: ലോകത്തിലെ ഏറ്റവും വലിയ ജീവനുള്ള പവിഴപ്പുറ്റു കോളനിയായ പൊട്ടറ്റോ പാച്ച് കണ്ടെത്തിയത് എവിടെയാണ്? ഉത്തരം: കദമത്ത് ദ്വീപ്. ലക്ഷദ്വീപ് സമൂഹത്തിലുള്ള കദമത്ത് ദ്വീപിന്റെ തെക്കുകിഴക്കൻ തീരത്താണ് ഈ ഭീമൻ പവിഴപ്പുറ്റ് കോളനി കണ്ടെത്തിയത്. പവോന ക്ലാവസ് എന്നറിയപ്പെടുന്ന പവിഴപ്പുറ്റ് വിഭാഗത്തിൽപ്പെട്ട ഈ കോളനി ഏകദേശം 4,250 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു.

0: എസ് ജാനകി പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം കാറ്റത്തെ കിളിക്കോട്. കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് സംഗീതം നൽകിയത് ജോൺസൺ.
1: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
0: ഇനി കേൾക്കാം കാലം സാക്ഷി.
3: ഗാന്ധിയനും സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹിക പ്രവർത്തകനുമായിരുന്ന കണ്ടത്തിൽ ഈപ്പൻ മാമൻ എന്ന കെ ഇ മാമൻ 1921 ജൂലൈ 31 തിരുവനന്തപുരത്ത് ജനിച്ചു. വിദ്യാഭ്യാസ കാലത്ത് തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് പലതവണ ജയിൽവാസം അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. പലപ്പോഴായി തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന സർ സി പിയുടെ അനിഷ്ടത്തിന് പാത്രമായി കോളേജ് വിദ്യാഭ്യാസം പകുതിയിൽ വെച്ച് ഉപേക്ഷിക്കേണ്ടതായി വന്നു. ഒടുവിൽ തിരുവിതാംകൂറിൽ നിന്നും പുറത്തായ അദ്ദേഹം തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്നും ഇന്റർമീഡിയറ്റ് പൂർത്തിയാക്കി. തുടർന്ന് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ ബിരുദ പഠനത്തിനായി ചേർന്നു. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതോടെ അതും ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നീട് ഗാന്ധിജിയുടെ ആഹ്വാനപ്രകാരം പഠനം ഉപേക്ഷിച്ച് ഇന്ത്യയുടെ മോചനത്തിനായി സമരം ചെയ്തു. 1943 കെ ഇ മാമൻ തിരുവനന്തപുരത്ത് തിരിച്ചെത്തി. പിന്നീട് ഇങ്ങോട്ട് കേരളീയ ജീവിതത്തിൽ ജാഗ്രതയോടെ പൊതുപ്രശ്നങ്ങളിൽ ഇടപെട്ട് അദ്ദേഹം പ്രവർത്തിച്ചു പോന്നു. 2017 ജൂലൈ 26 കെ ഇ മാമൻ അന്തരിച്ചു.
4: തിരുവനന്തപുരത്ത് ആർട്സ് കോളേജിൽ വിദ്യാർത്ഥിയായി പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സ്വാതന്ത്ര്യ സമരം വളരെ ശക്തിയായി മുന്നോട്ട് നീങ്ങിയത്. പരേതനായ സി എം സ്റ്റീഫനും പരവൂർ മുഹമ്മദ് ബഷീറും ഞാനും ആർട്സ് കോളേജിൽ പഠിക്കുകയായിരുന്നു. ഞങ്ങളായിരുന്നു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് അന്ന് നേതൃത്വം നൽകി സ്വാതന്ത്ര്യ സമരത്തെ ശക്തിപ്പെടുത്തുവാൻ ശ്രമിച്ചത്. തിരുവനന്തപുരത്ത് വെച്ച് വിദ്യാർത്ഥികളുടെ ഒരു വലിയ സമ്മേളനം പേട്ട മൈതാനത്ത് നടത്തുവാൻ ഞങ്ങൾ ഏർപ്പാട് ചെയ്ത് പന്തലുമെല്ലാം ഇട്ടു. മൈസൂർ കോൺഗ്രസ് നേതാവായിരുന്ന ശ്രീ കെ ടി ബാഷ്യത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ ഞങ്ങൾ ക്ഷണിച്ചു. എന്നാൽ ദിവാൻജിയായിരുന്ന സർ സി പി രാമസ്വാമിയർക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. ആ സമ്മേളനം നിരോധിക്കുമെന്ന് ഞങ്ങളെ അറിയിച്ചു. ഞങ്ങൾ വിദ്യാർത്ഥി ഫെഡറേഷനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കണമെന്ന് ആർട്സ് കോളേജ് പ്രിൻസിപ്പാൾ ശ്രീ സഹസ്രാമയ്യർ ഞങ്ങൾക്ക് നോട്ടീസ് നൽകി. അത് ഞങ്ങൾ സ്വീകരിക്കാത്തതുകൊണ്ട് ഞങ്ങളെയെല്ലാം കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും സ്റ്റീഫനെയും ബഷീറിനെയും അറസ്റ്റ് ചെയ്ത് പൂജപ്പുര ജയിലിൽ വയ്ക്കുകയും ചെയ്തു. എൻ ജി ചാക്കോ എന്ന അലുവാൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തെ രണ്ടാം പ്രസിഡന്റാക്കി. അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ മൂന്നാമത്തെ പ്രസിഡന്റായി ചാർജ് എടുത്തു. അന്ന് സി സി പി രാമസ്വാമിയെ തിരുവാംകൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ കൂടിയായിരുന്നു. വിദ്യാർത്ഥികളുടെ എല്ലാ ന്യായമായ അവകാശങ്ങളെയും അദ്ദേഹം മർദ്ദന മുഖേന അടിച്ചൊതുക്കുമായിരുന്നു. ഞങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിന് പിന്തുണ നൽകിയത് അദ്ദേഹത്തെ ക്ഷോഭിപ്പിച്ചു. ആ നിലയിൽ മൈസൂരിലെ കോൺഗ്രസ് നേതാവ് ഈ സമ്മേളനത്തിൽ വരുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് സമ്മേളനം നിരോധിക്കാൻ തീരുമാനിച്ചു. ഭക്തിവിലാസ് വെച്ച് അദ്ദേഹം ഒരു കോൺഫറൻസ് വെച്ചു കൂട്ടി. മൂന്നാം പ്രസിഡന്റ് വിദ്യാർത്ഥി ഫെഡറേഷൻ പ്രസിഡന്റ് നിലയിൽ എന്നെ ആ ഭക്തിവിലാസ് ക്ഷണിച്ചു. ഞാൻ ഗാന്ധി തൊപ്പിയും ധരിച്ച് ഏകനായിട്ട് ഭക്തിവിലാസത്ത് വന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ സർ സി പി വളരെ കോപിഷ്ടനായിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടു. പ്രത്യക്ഷപ്പെട്ടിട്ട് എന്നോട് പറഞ്ഞു, ഐ വോണ്ട് അലാവ് ആൻ ഔട്ട്സൈഡർ കെ ടി ഭാഷ്യം ടു പ്രസൈഡ് ഓവർ യുവർ മീറ്റിംഗ് എന്ന് പറഞ്ഞു. ഉടൻ ഞാൻ തക്ക മറുപടി കൊടുത്തു, വെൻ യു ആർ ആൻ ഔട്ട്സൈഡർ ഹൗ ക്യാൻ യു സേ ദാറ്റ് യു വോണ്ട് അലാവ് കെ ടി ഭാഷ്യം ടു പ്രസൈഡ് എന്ന്. എൻ്റെ മറുപടി അദ്ദേഹം ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഉടൻ തന്നെ അദ്ദേഹം കോപിച്ച് ആ

0: അമരം എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. യേശുദാസും ചിത്രയും പാടിയ ഈ ഗാനത്തിന്റെ രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.
1: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
3: വിദേശത്തെ വലിയ ശമ്പളം, സ്വപ്ന ജീവിതം. എന്നാൽ ഇത്തരത്തിലുള്ള പരസ്യങ്ങളുടെയും ഓഫറിന്റെയും പിന്നിൽ ചതിക്കുഴികളുണ്ടാകാം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യക്കടത്ത് ദൂരെയല്ല, തൊട്ടടുത്താണ്. സംശയം തോന്നിയാൽ ഉടൻ വിളിക്കൂ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറായ 112.
4: ഈ ആർപ്പവിളി എന്തിനാണല്ലേ? 2000 രൂപയ്ക്ക് മുകളിൽ MRC നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
5: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRC മെറ്റൽ മാർട്ട്, ചാലിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
0: നമുക്ക് ചുറ്റും ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കും. 38 തദ്ദേശ വാർഡുകളിലെ കരട് പട്ടികയിൽ ആകെ 306,947 വോട്ടർമാരാണ് ഉള്ളത്. ഇതിൽ 157,616 സ്ത്രീകളും 149,327 പുരുഷന്മാരും 4 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമുണ്ട്. 38 വാർഡുകൾക്കായി 385 പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിക്കും. കരട് പട്ടിക അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും താലൂക്ക് വില്ലേജ് ഓഫീസുകളിലും കമ്മീഷന്റെ SEC.Kerala.gov.in വെബ്സൈറ്റിലും പരിശോധിക്കാം. കരട് പട്ടികയിൽ പേര് ഉൾപ്പെടുത്താത്തവർക്ക് ഓഗസ്റ്റ് 5 പേര് ചേർക്കാൻ അവസരമുണ്ട്. 2026 January 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് പേര് ചേർക്കാം. അതിനായി കമ്മീഷന്റെ വെബ്സൈറ്റിൽ അപേക്ഷിക്കാം. കൊല്ലം, ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ 2 കോർപ്പറേഷൻ വാർഡുകളായ എറണാകുളം, കോഴിക്കോട്, 3 മുനിസിപ്പാലിറ്റി വാർഡുകളായ തൃശൂർ, പാലക്കാട്, കണ്ണൂർ, 3 ജില്ലാ പഞ്ചായത്ത് വാർഡുകൾ തിരുവനന്തപുരം, കോട്ടയം, പാലക്കാട്, 7 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവയിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. 2025-26 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകരുടെ സമയപരിധി നാളെ അവസാനിക്കും. 1st ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള 2nd സപ്ലിമെന്ററി അലോട്ട്മെന്റിനുള്ള അപേക്ഷ സമർപ്പണം ഇന്ന് തുടങ്ങും. രാവിലെ 10 മുതൽ അപേക്ഷിക്കാം. ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടിയവർക്കും അലോട്ട്മെന്റ് ലഭിച്ചിട്ട് പ്രവേശനത്തിന് ഹാജരാകാത്തവർക്കും മെറിറ്റ് കോട്ടയിൽ നിന്നും പ്രവേശനം റദ്ദാക്കിയവർക്കും അപേക്ഷിക്കാൻ കഴിയില്ല. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള നന്ദാവനത്തെ സ്റ്റേറ്റ് റിസോർട്ട് സെന്റർ കേരളയുടെ നേതൃത്വത്തിലുള്ള SRC കമ്മ്യൂണിറ്റി കോളേജിൽ ഡിപ്ലോമ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് കോഴ്സിലേക്ക് അപേക്ഷിക്കാം. യോഗ്യത +2. അവസാന തീയതി July 31. വിളിക്കേണ്ട നമ്പർ 04712574741. തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് മാർച്ചും റാലിയും നടക്കുന്നതിനാൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ 9 മുതൽ പാളയം കിഴക്കേക്കോട്ട പാതയിലെ വാഹനങ്ങളെയാണ് വഴിതിരിച്ചുവിടുന്നത്. വൈകിട്ട് 4:30 മുതൽ രാത്രി 8 വരെയും ഗതാഗത നിയന്ത്രണമുണ്ടാകും. നമുക്ക് ചുറ്റുമാണ് കേട്ടത്.

കാരിത്തക്കിളി നാട്ടിലെ മുക്കിളി തൊട്ട് കളിക്കണ കടലിൻ കുട്ടികളക്കരമൊത്തു കണക്കൊരു കൊച്ചുകിട തനുതിച്ചു വരുന്നത് കണ്ട് മലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം ചാകര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട സുമൃതത്തെ കാരിത്തക്കിളി നാക്കിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കരെ മുത്തുകണക്കൊരു കൊച്ചുകിടാത്തൻ ഉദിച്ചു വരുന്നത് കണ്ട് മലപ്പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചെണ്ടകളരവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം ചാകര വന്ന കണക്കുമണ

കട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴേ തറയിലരപ്പോ തിക്കരി നല്ലത് പാടി തുറകളിൽ ഇന്നൊരു തുടികുളി മേലത്തായം വകയുടെ ചെമ്പട മുറുകി കണ്ണാലികളുടെ കാലി തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴേ തറയിലൊരപ്പോ തിക്കരി നല്ലത് പാടി കണ്ടെടുവൾ

0: എം ജി ശ്രീകുമാറും ജോളി എബ്രഹാമും പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ, ചിത്രം ചമയം.
1: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
2: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആര്യശാല.
5: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
6: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
7: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
5: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4 2 4 6 9 7 1 9.

0: സമയം 8:30.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ട് സാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
0: നോവൽ സഞ്ചാരം.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
4: തിരിച്ചു പോകുമ്പോൾ വേലുമാൻ പലതും ചിന്തിച്ചു. താൻ ആകെപ്പാടെ ഒരു ഭാഗ്യവാനാണ്. ഒരൊറ്റ വെടിക്ക് എത്ര പ്രാവുകളാണ് കൊഴിയുന്നത്! കാർത്തികേയൻ പഠിച്ച് തിരിച്ചു വന്നാൽ തൻ്റെ നില എന്താവുമെന്ന് വേലുമാൻ ഭയപ്പെടുന്നുണ്ടായിരുന്നു. കൃഷ്ണൻ നമ്പിടിക്കുള്ള മമതാവിശേഷങ്ങളൊന്നും കാർത്തികേയനുണ്ടാവില്ല. സ്വൽപ്പം അസുഖം തോന്നിക്കൂടായികയുമില്ല. മകൻ മുതിർന്നു വരുമ്പോൾ അമ്മ എന്തു വിലയെടുക്കുമെന്ന് ആർക്കറിയാം. പ്രായം കൂടുന്തോറും പഴയ മാതിരി പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഒരു കമ്പനിയുമായി ആ ചെറുപ്പക്കാരനെ വിട്ടാൽ അയാൾക്ക് തന്നോട് പ്രിയമാകും. നമ്പിടിക്ക് താൻ ആലോചനാശീലനാണെന്ന് ബോധപ്പെടും. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തൻ്റെ പരിധിയിൽ തന്നെ നിൽക്കുകയും ചെയ്യും. വേലുമാൻ തന്നെ തൻ പറഞ്ഞു, അസല് അസല്. എതിർക്കുവാൻ വന്ന പട്ടാളക്കാരുടെ ആയുധങ്ങൾ കൈപ്പറ്റി അതുകൊണ്ടുതന്നെ അവരെ തുരത്താൻ കഴിഞ്ഞ ഒരു പടനായകന്റെ ആഹ്ലാദവിശേഷത്തോടെ വേലുമാൻ കോലായിലേക്ക് കയറി. ഭാര്യ തല ചീകുകയാണ്.
5: അമ്മളുകുട്ടി, നിന്റെ ഭാഗ്യത്തിന് എതിരില്ല.
6: എന്തോ എതിരില്ല എന്ന?
4: ഒരു പുതിയ ലാഭം പ്രതീക്ഷിക്കുന്ന ആ മധ്യവയസ്ക ഒരു മധുര 17-കാരിയെപ്പോലെ മന്ദസ്മിതം തൂകി. നമ്മുടെ ഭാഗ്യമെന്ന് പറയൂ. അന്നു രാത്രി രണ്ടുപേർ ശരിക്കുറങ്ങിയില്ല, വേലുമാനും കാർത്തികേയനും. രണ്ടു മനസ്സിലും ആഹ്ലാദകരങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്യപ്പെടുകയായിരുന്നു. നാഴികകൾ കടന്നുപോയി. രാത്രിയുടെ മധ്യയാമത്തിൽ ചന്ദ്രൻ ഉറങ്ങാൻ പോയി. കാർത്തികേയൻ അപ്പോഴും ജാലകത്തിലൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സ് പലതും ഉൾക്കൊള്ളുകയും മിനഞ്ഞൊതുക്കുകയും ചെയ്യുന്നു. അയാൾ തന്നോട് തന്നെ പറഞ്ഞു,
5: ഉണ്ടാവും ഉണ്ടാവും, അതുണ്ടാവും.
4: പുലരാറാവുമ്പോഴാണ് അയാൾ കിടന്നുറങ്ങിയത്. പിറ്റേന്ന് പ്രഭാതം കൂടുതൽ ശോഭനമായിരിക്കുന്നു. പ്രപഞ്ചം കൂടുതൽ വിലപിടിപ്പുള്ള പദാർത്ഥമായി കാർത്തികേയനു തോന്നി. ഒരു കാപ്പിയും കുടിച്ചു പുറപ്പെട്ടു. ചൂളം വിളിച്ചുകൊണ്ട് വയലുകളിലൂടെ നടക്കാൻ ഒരു രസം. ഭാവനയും ബുദ്ധിയും കൂടിയാലോചന നടത്തുകയായിരുന്നു. എന്തോ ഒന്ന് രൂപം കൊണ്ടുവരികയാണ്. അയാൾ വരമ്പിൽ നിന്ന് ഇടവഴിയിലേക്ക് തിരിഞ്ഞു. പെട്ടെന്ന് മുന്നിൽ നിന്നൊരു ചോദ്യം.
5: ദിവാൻജി എപ്പോൾ വന്നു?
4: കാർത്തികേയൻ തലയുയർത്തി നോക്കി. കുഞ്ഞിരാമൻ. ഗൗരവത്തോടെയുള്ള അന്വേഷണം.
5: ദിവാൻജി എപ്പോഴേ വന്നതെന്ന്?
4: കാർത്തികേയൻ അവജ്ഞയോടെ മുഖം വെട്ടിച്ച് നടന്നു. ദിവാൻജി നിന്റെ അച്ഛനാണ് എന്ന് ഉള്ളിൽ കരുതുകയും ചെയ്തു. അയാൾ കണ്ണിൽ നിന്നും മറഞ്ഞപ്പോൾ കുഞ്ഞിരാമൻ ഊറി ഊറി ചിരിച്ചു. ഭാവം, പഴയ ദിവാൻജി തന്നെ.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.

0: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയാസൽ.
1: ഇന്ന് ശാസ്ത്രലോകത്തിൽ കാവ്, പ്രകൃതിയുടെ പച്ചത്തുരുത്തുകൾ, ചിത്രീകരണം. ശാസ്ത്രലോകം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്.

0: സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
3: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
0: പ്രണയത്തിന് എത്രയെത്ര ഭാവങ്ങളാണ്. പറഞ്ഞു വന്നത് ഭരതൻ ചിത്രങ്ങളിലെ പ്രണയഗാനങ്ങളെ പറ്റിയാണ്. അതിന് ഒരു പ്രത്യേക ശ്രവ്യസുഖവും ഭംഗിയുമാണ്. പ്രണയമെന്ന വികാരത്തോടു പോലും പ്രണയം തോന്നിപ്പോകുന്ന ഗാനങ്ങൾ. പ്രിയ സംവിധായകൻ ഭരതൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിൽ അദ്ദേഹത്തിൻ്റെ 2 ചിത്രങ്ങളിലെ പ്രണയഗാനങ്ങൾ. ആദ്യ ഗാനത്തിലൂടെ പ്രണയത്തിൻ്റെ നിഷ്കളങ്കവും മൃദുലവുമായ ഉണർവിലേക്ക്. ചിത്രം ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ടം. ONV കുറിപ്പിൻ്റെ വരികൾക്ക് സംഗീതം നൽകിയത് ജോൺസൺ, പാടിയത് യേശുദാസ്.

തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരത്തിലെ അടുത്ത ഗാനം പ്രണയത്തിന്റെ കൂടുതൽ ആഴമുള്ള വികാരനിർഭരമായ ഭാവമാണ്. ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം ചിത്രം ദേവരാഗം. ഗാനരചന MD രാജേന്ദ്രൻ, സംഗീതം കീരവാണി.

0: ഭരതന്റെ ഓർമ്മദിനമായ ഇന്ന് അദ്ദേഹത്തിന്റെ രണ്ട് ചിത്രങ്ങളിലെ പ്രണയഗാനങ്ങളാണ് നാം ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം വീണ്ടും നാളെ രാവിലെ 8:35.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളാനി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: സമയം 8 കഴിഞ്ഞ് 45 മിനിറ്റ്.
2: യോഗ സൗഖ്യം.
3: ഇന്നീ പരിപാടിയിൽ ധ്യാനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ശ്രീകാവ്യ SH.
4: ആത്മീയ വളർച്ചയ്ക്കുള്ള ശക്തമായ ഒരു ഉപകരണമാണ് ധ്യാനം. ശരീരത്തിന്റെയും മനസ്സിന്റെയും പരിമിതികൾക്കപ്പുറത്ത് ഒരാളെ കൊണ്ടുപോകാനുള്ള ഒരു പ്രക്രിയയാണ് ധ്യാനം. നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഊർജം, നിങ്ങളുടെ വികാരങ്ങൾ എന്നിവ ഒരു നിശ്ചിത തലത്തിൽ വളർത്തിയെടുത്താൽ ധ്യാനം സ്വാഭാവികമായി സംഭവിക്കും. എങ്കിലും തുടക്കക്കാർക്ക് ധ്യാനിക്കുമ്പോൾ വ്യക്തമായ മനസ്സ് ഉണ്ടായിരിക്കുക എന്നത് അസാധ്യമാണെന്ന് തോന്നാം. നിങ്ങളുടെ മനസ്സിൽ വളരെയധികം ചിന്തകളും സംശയങ്ങളും പിരിമുറുക്കങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കാൻ പ്രയാസമായിരിക്കും. ആയതിനാൽ ഏകാഗ്രത മെച്ചപ്പെടുത്തുന്നതിന് നിങ്ങളുടെ ശാരീരിക സംവേദനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിങ്ങൾ എടുക്കുന്ന ഓരോ ശ്വാസവും നിരീക്ഷിക്കുകയും ചെയ്യുക. ധ്യാനം ചെയ്യുന്നതുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങളുണ്ടെന്ന് നോക്കാം. ശാരീരികവും മാനസികവുമായ സമ്മർദ്ദം കുറയ്ക്കുന്നു എന്നതാണ് ധ്യാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. ധ്യാനം ഇന്ദ്രിയങ്ങളെ ശക്തമാക്കുകയും സമ്മർദ്ദത്തിന് കാരണമാകുന്ന ഹോർമോണുകളുടെ ഉൽപ്പന്നത്തെ നിയന്ത്രിക്കുകയും ചെയ്യുമെന്ന് വിവിധ പഠനങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട്. ധ്യാനം നമ്മുടെ ശ്രദ്ധ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു, മാത്രമല്ല മികച്ച ഏകാഗ്രത നേടാൻ സഹായിക്കുന്നു. നിങ്ങൾ ധ്യാനം ചെയ്യുമ്പോൾ കൂടുതൽ ഓക്സിജൻ എടുക്കുകയും പതുക്കെ ശ്വസിക്കുകയും ചെയ്യുന്നു. ഈ ശ്വാസരീതി ശ്വാസകോശങ്ങളെ വികസിപ്പിക്കുവാനും അവയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു. നല്ല ഉറക്കം ലഭിക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗങ്ങളിൽ ഒന്നാണ് ധ്യാനം എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പിരിമുറുക്കം ഒഴിവാക്കി ധ്യാനം ശരീരത്തെ വിശ്രമിക്കുവാൻ അനുവദിക്കുന്നു, മെച്ചപ്പെട്ട ഉറക്കത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. പ്രായമായവരിൽ സാധാരണയായി കണ്ടുവരുന്ന അവസ്ഥയാണ് ഉയർന്ന രക്തസമ്മർദ്ദം. ആളുകളുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് ധ്യാനം സഹായിക്കുന്നു. ഇത് ഹൃദയത്തിൽ അധികം സമ്മർദ്ദം ചെലുത്താതെ പിരിമുറുക്കമുണ്ടാകുന്ന സാഹചര്യങ്ങളോട് പ്രതികരിക്കാനുള്ള ശരീരത്തിന്റെ കഴിവിനെ മെച്ചപ്പെടുത്തുന്നു. ധ്യാനിക്കാനുള്ള ഏറ്റവും നല്ല സമയം പ്രഭാതമാണ്. ദിവസത്തിന്റെ ആരംഭത്തിൽ ശരിയായ രീതിയിൽ ശ്വസനക്രിയ ചെയ്യുന്നത് മനസ്സിന് ശാന്തിയും ഉണർവും നൽകും.
3: ധ്യാനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ശ്രീകാവ്യ SH.
5: ത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
6: BCOM, BBA, BCA, BSW, BA ഇംഗ്ലീഷ്, BSc സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
5: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
6: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
7: First in history, Eastfort Arafa Gold ഒരുക്കുന്നു ഒരു അമേസിംഗ് ഓഫർ.
5: 80% ഓർണമെന്റ്സിനും 8 ഗ്രാമിന് മുകളിലുള്ള പെർച്ചേസിൽ പണിക്കൂലി വെറും 1.99% മാത്രം.
7: 25 പവന് മുകളിലുള്ള ഓരോ പെർച്ചേസിലും ഗോൾഡ് കോയിൻസ് സമ്മാനം. 30 പവന് മുകളിലുള്ള പെർച്ചേസിൽ നേടാം ഒരു ഗോൾഡ് റിംഗ്.
5: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, ഈ ചരിത്ര ഓഫർ July 31 വെള്ളിയാഴ്ച മാത്രം.
7: അറഫ ഗോൾഡ്, ഈസ്റ്റ്ഫോർട്ട്, ട്രിവാൻഡ്രം.
8: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും. ടാപ്പുകൾ കുറെ

0: മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറെന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.

പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി. എസ് ജാനകി പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ചാമരം.

0: 22 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ജി വേണുഗോപാലും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം മാളൂട്ടി. പഴവിള രമേശന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ജോൺസൺ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നമസ്തേ അനന്തപുരി പൂർണ്ണമാകുകയാണ്. ഇന്ന് നമസ്തേ അനന്തപുരിയിൽ ശ്രോതാക്കൾക്കൊപ്പം ചേർന്നത് രാഖി രാജീവ്. ഏവർക്കും ശുഭദിനാശംസകൾ നേരുന്നു.

0: BCA, BSW, BA English, BSc Psychology തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ. ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
1: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
0: ക്രൈസ്റ്റ് കോളേജ്, വിഴിഞ്ഞം.
2: ഇന്റർനെറ്റിലെ ആ പുതിയ സുഹൃത്ത്, അവൻ ആരാണെന്ന് ഉറപ്പുണ്ടോ? ഒരു വ്യാജ പ്രൊഫൈൽ, ചില മനോഹര വാക്കുകളും വാഗ്ദാനങ്ങളും. നമ്മുടെ സ്വകാര്യത വരെ പങ്കുവയ്ക്കുന്ന തരത്തിലേക്ക് അവർ അത് വളർത്തിയെടുക്കുന്നു. ഒടുവിൽ തിരിച്ചുവരാൻ പറ്റാത്ത കെണി. സോഷ്യൽ മീഡിയയിലെ ഓരോ പരിചയപ്പെടലും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തും. സൈബർ കെണിയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 1930.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ പ്രിയ ശ്രോതാക്കൾക്കായുള്ള ഇന്നത്തെ സ്നേഹോപഹാരമാണ് ഗാനോപഹാരം.

ഗാനോപഹാരത്തിൽ ഇന്ന് 1991 മുതൽ 2000 വരെയുള്ള കാലയളവിൽ പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് നാം കേൾക്കാൻ പോകുന്നത്. ആദ്യം കേൾക്കാം ചിത്രപാടിയ ഗാനം. ഗാനരചന ഡോക്ടർ രാജീവ്, സംഗീതം ജോൺസൺ, ചിത്രം ചുരം.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ്, സ്റ്റേറ്റ് നിർഭയ സെൽ.
5: ഗാനോപഹാരത്തിലിനി ONV കുറിപ്പിന്റെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി. ജി വേണുഗോപാൽ, ലതിക, ലേഖ എന്നിവർ പാടിയ ഗാനം. ചിത്രം പണ്ടു പണ്ടൊരു രാജകുമാരി.

0: अरे मोहन भाई, काफी बिजी लग रहे हो।
1: मैं सोच रहा हूँ कि बिजनेस शुरू करूँ। एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी। पेमेंट लिंक भी भेजा है।
0: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है। धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं।
1: सच?
0: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो। सतर्क रहें और ऑनलाइन ठगों से बचें।
1: समझ गया।
2: ട്രിവാൻഡ്രത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
3: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
2: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
3: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
4: First in history, East Fort Arafa Gold ഒരുക്കുന്നു ഒരു അമേസിംഗ് ഓഫർ.
2: 80% ഓർണമെന്റ്സിലും 8 ഗ്രാമിന് മുകളിലുള്ള പെർച്ചേസിൽ പണിക്കൂലി വെറും 1.99% മാത്രം.
4: 25 പവന് മുകളിലുള്ള ഓരോ പെർച്ചേസിലും ഗോൾഡ് കോയിൻ സമ്മാനം. 30 പവന് മുകളിലുള്ള പെർച്ചേസിൽ നേടാം ഒരു ഗോൾഡ് റിംഗ്.
2: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, ഈ ചരിത്ര ഓഫർ ജൂലൈ 31 വെള്ളിയാഴ്ച മാത്രം.
4: അറഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
5: ഗാനോപഹാരമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രപാടിയ ഒരു ഗാനമാണിനി. ബിച്ചു തിരുമലയുടെ വരികൾക്ക് സംഗീതം നൽകിയത് SP വെങ്കടേഷ്. ചിത്രം ഇഞ്ചക്കാടൻ മത്തായി ആൻഡ് സൺസ്.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഗാനോപഹാരത്തിലിനി ദി പ്രിൻസ് എന്ന ചിത്രത്തിലെ ഗാനമാണ്. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദേവ.

ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം. ചിത്രം സി ഐ ഡി ഉണ്ണികൃഷ്ണൻ, BA BEd. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ജോൺസൺ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ 1991 മുതൽ 2000 വരെയുള്ള കാലയളവിൽ പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങളുമായി എത്തിയ ഇന്നത്തെ ഗാനോപഹാരം പൂർണ്ണമാകുന്നു. ഇന്ന് ഗാനോപഹാരത്തിൽ ശ്രോതാക്കൾക്കൊപ്പം ചേർന്നത് രാഖി രാജീവ്. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ശ്രാവണമാസാരംഭത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷായും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ജനങ്ങൾക്ക് ആശംസ നേർന്നു. ഈ പുണ്യമാസം എല്ലാവർക്കും സന്തോഷവും സമാധാനവും ആരോഗ്യവും കൊണ്ടുവരട്ടെയെന്ന് അവർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാന ഖാദി ഗ്രാമവ്യവസായ ബോർഡ് സംഘടിപ്പിക്കുന്ന ഖാദി ഓണം മേള 2026 കോഴിക്കോട് ജില്ലാതല പരിപാടി നാളെ മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ചെറുട്ടി റോഡിലെ ഖാദി ഗ്രാമ സൗഭാഗ്യ ഷോറൂമിലാണ് പരിപാടി. 2025-26 സാമ്പത്തിക വർഷത്തെ ആദായനികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിന് സമയപരിധി നാളെ അവസാനിക്കും. നികുതി ഓഡിറ്റിന് വിധേയരല്ലാത്ത വ്യക്തികളാണ് IT റിട്ടേണുകൾ നൽകേണ്ടത്. ഭരണത്തിലെത്തിയ ശേഷം UDFിന്റെ വിപുലമായ ആദ്യ യോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേരും. ബോർഡ് കോർപ്പറേഷൻ പുനർസംഘടന പ്രധാന ചർച്ചാ വിഷയമായേക്കും. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. June 9 അർദ്ധരാത്രിയാണ് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. പ്ലസ് വൺ പ്രവേശനത്തിന് 2 സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ അപേക്ഷ സമർപ്പിക്കാം. ശനിയാഴ്ച വൈകിട്ട് 4 അപേക്ഷകൾ സ്വീകരിക്കും. നിറപുത്തരിയോടനുബന്ധിച്ച പൂജകൾക്കായി ശബരിമല നട അടുത്ത മാസം 2 വൈകിട്ട് തുറക്കും. 3 നിറപുത്തരി. കൊല്ലം കുളത്തൂപ്പുഴയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ വയോധികൻ മരിച്ചു. കുളത്തൂപ്പുഴ സ്വദേശി ബഷീറാണ് മരിച്ചത്. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: ഹലോ സന്ദേശഗാനം.

0: ഒരു ചാറ്റൽ മഴ പോലെ മനം കവരുന്ന സ്നേഹ സന്ദേശങ്ങൾ, ഓർമ്മകൾക്ക് നിറം നൽകുന്ന പ്രിയ നിമിഷങ്ങൾ, കാതുകൾക്ക് ഇമ്പം പകരുന്ന പ്രിയ ഗാനങ്ങൾ, ആകാംക്ഷ ആനന്ദത്തിന് വഴി തുറക്കുന്ന നിങ്ങളുടെ ഹലോ സന്ദേശഗാനം, ആശംസകളും പരിഭവങ്ങളും ഓർമ്മകളും സ്നേഹത്തിൽ പൊതിഞ്ഞ നിങ്ങളുടെ കത്തുകളിൽ നിന്നും വാട്സപ്പ് സന്ദേശങ്ങളിൽ നിന്നും നമുക്ക് ആരംഭിക്കാം ഈ സ്നേഹയാത്ര. ഹലോ സന്ദേശഗാനം, എൻ്റെ പേര് പത്മജ. ഞാൻ പൂജപ്പുര തിരുമലയാണ് താമസം. എനിക്ക് 3 മക്കളാണ്, 1 ആണും 2 പെൺകുട്ടികളും. പെൺകുട്ടികൾ ഇരട്ടകളാണ്. ഒരു മോളുടെ മോൻ്റെ കല്യാണം കഴിഞ്ഞു. ഇനിയൊരു മോൾക്ക് ജോലി കിട്ടി. 8-ാം തീയതി ഹൈദരാബാദിന് പോവുകയാണ്. അവൾക്ക് സന്ദേശഗാനത്തിലൂടെ ആകാശവാണിയുടെ ആശംസകൾ അറിയിക്കണം. അവളുടെ പേര് സുരജ എന്നാണ്, സച്ചു എന്നും വിളിക്കും. അവളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആകാശവാണിയുടെ എത്രയോ വർഷത്തെ കൂട്ടുകാരിയാണ്. എനിക്കിപ്പോൾ 56 വയസ്സായി. ആകാശവാണിയുടെ എല്ലാ അണിയറ പ്രവർത്തകർക്കും എന്റെ ആശംസകൾ അറിയിക്കുന്നു. ഹലോ.
1: ഹലോ
0: സച്ചു, തിരക്കിലാണോ?
1: ആരാ
0: സച്ചു? 8-ാം തീയതി ഹൈദരാബാദിലോട്ട് പോയിട്ട് എന്റെ അടുത്തൊന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ അടുത്ത് പറഞ്ഞില്ല എന്ന് പരിഭവം പറയുമ്പോഴത്തേക്ക് ആരാ ഇതെന്ന് ഒരു സ്നേഹവും ഇല്ലാതെ ചോദിക്കാൻ എങ്ങനെ പറ്റുന്നു? സച്ചു, സച്ചു, സച്ചു പോയാ? ഹലോ സച്ചു, ഞാനിത് ആരാ എന്താന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ് മൊബൈലിനകത്ത്.
1: ഹലോ,
0: ഞാൻ ഇവിടെ കിടന്ന് ഹലോ ഹലോ ഹലോ എന്ന് വിളിക്കുന്നു. സച്ചു ഒന്നും മിണ്ടുന്നുമില്ല. മനസ്സിലാവുന്നു ഇല്ല എന്നുള്ള കാര്യം, ഹൈദരാബാദിലേക്ക് പോകുന്ന കാര്യം എന്റെ അടുത്ത് പറഞ്ഞില്ല. പോട്ടെ, ഞാനൊരു ആശംസ പറയാൻ വേണ്ടി വിളിച്ചതാ. എന്തായാലും ഹാപ്പി ആയി. അവിടെ 8-ാം തീയതിയിലെ ജോയിൻ
1: ചെയ്യുന്നേ.
0: വീണ്ടും ആരാ ഇതെന്ന്. ജീവിതത്തിൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യത്തിന് പോവാനിറങ്ങി നിൽക്കുന്ന ഒരാൾക്ക് വളരെ സന്തോഷത്തോടെ ഒരു ആശംസ പറയാൻ വേണ്ടി വിളിച്ചപ്പോഴത്തേക്ക് വീണ്ടും ആരാ ഇതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കോണ്ടാക്ടില് കാണത്തില്ല, പക്ഷെ ഹൃദയത്തിലുണ്ട്. സച്ചുവിന്റെ മാത്രമല്ല, ഇവിടെ ഒരു പത്മജ എന്ന് പറഞ്ഞ ഒരാളില്ലേ. ഇതാരാ ഇപ്പൊ
1: സംസാരിക്കുന്നത്?
0: നിങ്ങൾ ഇരട്ടകളല്ലേ? അതല്ലേ എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ വിചാരിച്ചു സച്ചു തന്നെയാണ് സംസാരിക്കുന്നതെന്ന്. ശബ്ദവും ഒരേപോലെയാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാനൊരു ആശംസ പറയാൻ വിളിച്ചതാണെന്ന് എത്ര നേരമായി പറയുന്നു. ആ ആശംസ എടുക്കുന്ന പോലും ഇല്ല. അവിടെ ഒരാൾക്ക് ജോലി കിട്ടിയില്ലേ? പക്കുറല്ല. ഞാനിതെന്താ പറയുന്നത്? നിങ്ങളെന്താ കേക്കുന്നത്? അയ്യോ, വെക്കല്ലേ വെക്കല്ലേ വെക്കല്ലേ. വെച്ചാൽ അവിടെ ഒരാള് ചൂരലുമായിട്ട് നിക്കും. പത്മജ എന്ന് പറയും. ആരാ പത്മജ? അമ്മ അവിടെ ചൂരലുമായിട്ട് നിക്കും. വെച്ചിട്ട് പോയാ. ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞ ആരാന്ന് പറയാ.
1: ഹലോ,
0: ഇത് സച്ചു ആണോ? സഹോദരിയാണോ? ആ സച്ചു പറ. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഇത്രയും കാര്യമായിട്ട് സ്നേഹമായിട്ട് ഒരു യാത്രയ്ക്ക് പുറപ്പെടാൻ നിൽക്കുന്ന സച്ചുവിനെ വിളിച്ച് ആശംസ പറയാൻ വേണ്ടി വിളിച്ച ആളല്ലേ ഞാൻ.
1: എനിക്ക് തോന്നി റേഡിയോ ആണെന്ന് തോന്നുന്നു. അമ്മ റേഡിയോ കേൾക്കാറുണ്ട് അവിടുന്നല്ലേ.
0: ഇതിപ്പോ ആശംസ വേണോ വേണ്ടേ? ഞാനത് പൊതിഞ്ഞിട്ട് കൊണ്ടുപോട്ടാ.
1: ഞാൻ ഉറക്കുമായിരുന്നു, അപ്പൊ എനിക്ക് വിളിച്ചിട്ട് ഇത് ആരാതൊക്കെ പറഞ്ഞപ്പോ അതാ
0: സ്വപ്നത്തിലാണെന്ന് വിചാരിച്ചു.
1: ഞാൻ പെട്ടെന്ന് ഇനി അവര് HR വിളിച്ചാണോന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ HR വിളിച്ച മലയാളത്തിലല്ലോ, എന്നാലും ഇത് ആരാന്ന് ഞാൻ വിളിച്ചത്.
0: ഹൈദരാബാദിൽ നിന്ന് മലയാളത്തിൽ സംസാരിക്കുന്ന HR. ഇതിപ്പോ HR ആയേനെ. അതൊക്കെ പോട്ടെ, ഈ HR നെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകാനുള്ള അച്ചാറൊക്കെ റെഡിയായോ?
1: അച്ചാർ ഒരെണ്ണം വാങ്ങിച്ചായിരുന്നു, പക്ഷെ ഭയങ്കര എരിവ്, അതുകൊണ്ട് അത് കൊണ്ടുവന്നില്ല.
0: അമ്മ ഒന്നും ഉണ്ടാക്കി തന്നില്ലേ? സാറിന്റെ അമ്മമാർക്കുള്ള പണിയാണല്ലോ മക്കള് യാത്ര പോകുമ്പോഴത്തേക്ക് അച്ചാർ ഉണ്ടാക്കൽ.
1: ഇതിപ്പോ നടക്കാത്തോണ്ട് ഇനിയിപ്പോ അടുത്ത് ഇനി അമ്മ ആയിരിക്കും ഉണ്ടാക്കുന്നത്.
0: അത് ശരി, എന്നാലും സഹായിക്കരുത്. എങ്ങനെ സഹായിക്കും? കണ്ടു നിന്ന് സഹായിക്കും.
1: വെള്ളം കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ കാണുമല്ലോ, അതൊക്കെ കഴുകി കൊടുക്കും.
0: ഒരു ഗംഭീര പണിയല്ലേ? അതാണ് ഏറ്റവും മെനക്കെട്ട പണി. ഇതൊക്കെ ക്ലീൻ ചെയ്ത് അടുക്കി ആ ഒരു മണമൊന്നും ഇല്ലാതെ ആക്കി വെക്കുക എന്ന് പറയുന്നത് ഒരു വളരെ മെനക്കെട്ടൊരു പണിയാണല്ലോ. ആ അപ്പൊ ഈ ഞാൻ വിളിച്ച ഞാനാരായി?
1: പിന്നെ
0: ഞാന് ഇത്രയും കാര്യമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങള് 2 പെണ്ണുങ്ങളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വെച്ച് എന്നെ പറ്റിച്ച് കളിപ്പിച്ച്.
1: നമ്മള് പെട്ടെന്ന് ഒരാള് നമ്മൾ അറിയാതെ നമ്മള് വിളിക്കുമ്പോ നമ്മൾ ആലോചിക്കുമല്ലോ, ഇത് ആരാണെന്നൊക്കെ ആലോചിക്കുമല്ലോ.
0: എന്നിട്ട്
1: അങ്ങനെ ആലോചിച്ചിരുന്നതാ.
0: എന്നിട്ട് എന്ത് നിഗമനത്തിലെത്തി അവസാനം?
1: നിഗമനത്തിൽ ഇത് അമ്മ മറ്റേതായിരുന്നു. എന്റെ പേര്
0: പേരക്ക, നാള് നാരങ്ങ.
1: അല്ലല്ല, മറ്റേ സന്ദേശകാൻ അതല്ലേ?
0: അതാണെങ്കിൽ
1: അമ്മ നമ്പർ കൊടുത്തതാവാനാണ് ഞാൻ.
0: ആണ്, അപ്പൊ അമ്മ അങ്ങനെ നമ്പർ അയച്ചതാണ്. എന്താണ് സച്ചുവിന്റെ സിസ്റ്ററിന്റെ പേരെന്താണ്?
1: സുരഭി. സിസ്റ്റർ സിസ്റ്റർ.
0: ആ അത് മനസ്സിലായി, സുരഭിയും സുരജയും.
1: അതെ, ഉണ്ട് സൂര്യ.
0: അപ്പൊ ഈ സു എവിടെ നിന്ന് വന്നു?
1: അത് അച്ഛൻ സുവാ, അച്ഛൻ സുരേഷ് കുമാർ.
0: നിങ്ങൾ ഫുള്ള് സൂ ആണല്ലേ.
1: ബാക്കി ഞങ്ങൾ പോകുന്ന ഒരു സൂ, പക്ഷെ അമ്മ മാത്രം ഇത്തിരി വെറൈറ്റിയാ.
0: എന്നാലും അമ്മയുടെ പാ ആരും എടുത്തില്ലല്ലോ.
1: ഇല്ല ഇല്ല,
0: ആ പാ എടുത്തിരുന്നെങ്കിൽ അമ്മ പിന്നെ എവിടെ കിടന്നുറങ്ങുമായിരുന്നു. അപ്പൊ എന്നാലും സംസാരിച്ചതിൽ സന്തോഷം. നമുക്കൊരു പാട്ട് വെക്കണം. ഏത് പാട്ട് വെക്കണ്ടേ? അടിപൊളി. മിച്ചു തിരുമിന്റെ വരികൾക്ക് ഇളയരാജ ഈണം നൽകി എസ് ജാനകി പാടിയ പാട്ടാണ്. ഓക്കെ അല്ലല്ലോ. ആ ഓക്കെ എന്ന്.
1: അയ്യേ, ഉറക്കത്തിലായോണ്ട് കുറച്ച് ഇതായി പോയതാ.
0: ശരി ശരി ശരി, മിച്ചമുള്ള ഉറക്കം പോയി കിടന്ന് ഉറങ്ങിക്കോളൂ, എന്നിട്ട് എണീക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം ഒരു സ്വപ്നത്തിൽ എന്ന പോലെ തെളിയട്ടെ.
1: ബൈ.

0: ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ഭയന്ന് വിറയ്ക്കുന്ന ഒരു മുഖം കണ്ടോ? അപരിചിതരായ ആളുകൾക്കൊപ്പം വിറങ്ങലിച്ചു നിൽക്കുന്ന കുട്ടികളോ സ്ത്രീകളോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ കണ്ണടയ്ക്കരുത്. നിങ്ങളുടെ ഒരു ഫോൺ കോൾ ഒരാളുടെ ജീവിതം രക്ഷിച്ചേക്കാം. സംശയം തോന്നിയാൽ ഉടൻ വിളിക്കൂ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098, വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 181, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 112.
1: ത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
2: ബികോം, BBA, BCA, BSW, BA ഇംഗ്ലീഷ്, BSc സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ.

0: ഇപ്പോഴെ SD കോളേജിലാണ് പഠിച്ചത്. ഇക്ക ഗൾഫിലായിരുന്നു. കൊറോണ വന്നപ്പോൾ ഗൾഫിൽ ജോലി മതിയാക്കി നാട്ടിൽ വന്നതാണ്. ഇപ്പോൾ അവർ പുറക്കാട് ഹൈസ്കൂളിനടുത്ത് ഒരു ബജി കട നടത്തുന്നു. ഇക്ക എപ്പോൾ കണ്ടാലും എന്തെങ്കിലും പറഞ്ഞ് എന്നെ കളിയാക്കും. അതുകൊണ്ട് ഇക്കയെ വിളിച്ച് ഒരു പണി കൊടുക്കാം എന്ന് വിചാരിച്ചു. എന്റെ ഈ സന്ദേശം സ്വീകരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇക്കയുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഒരു സർപ്രൈസ് കൊടുക്കും എന്ന് വിശ്വസിക്കുന്നു. വിളിച്ചു നോക്കാം. ഹലോ, കബീർ കേണോ?
1: അതെ.
0: പാട്ടും പാടി ബജി ചുടുന്ന കബീർ കേണോ?
1: ആകാശവാണിയാ? അല്ല, ഇതിനകത്ത് പേര് വന്ന ആകാശവാണി റേഡിയോ.
0: അതിൻ്റെ അകത്ത് പേര് വന്ന, അതിൻ്റെ അകത്ത് പേരൊക്കെ വന്നിരുന്നൊരു കാര്യമൊന്നുമില്ല. പേരൊക്കെ പലതൊക്കെ വരും. ആകാശവാണി എന്തിനാ കബീർക്കെ വിളിക്കുന്നത്?
1: അല്ല, ഇതിനകത്ത് പേര് വന്നോണ്ട് പറഞ്ഞ ആകാശവാണി റേഡിയോ.
0: അതാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നാണേ. പക്ഷെ ഇങ്ങനെ ആൾക്കാര് എനിക്ക് ആകാശവാണി എന്നൊക്കെ പേരിട്ട് വയ്ക്കും. ഞാന് ഇപ്പൊ എന്നാൽ കടയിലെല്ലാം ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാട്ടൊക്കെ കേട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ്.
1: അങ്ങനെ
0: ഏതാണ് ഇപ്പൊ പുതിയ പാട്ട് പഠിച്ചിരിക്കുന്നത്? അതോ പഴയ പാട്ടുകളുടെ ആരാധകനാണോ?
1: എല്ലാ പാട്ടും ഉണ്ട്.
0: അപ്പൊ ഏറ്റവും പുതിയൊരു പാട്ട് പോരട്ടെ.
1: പോരട്ടെ പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമിലോട്ട് പോവുക കുളിക്കാൻ.
0: അപ്പൊ കുഴപ്പമില്ല, തുടങ്ങിയില്ലല്ലോ.
1: ഇതാരാ നിനക്ക് മനസ്സിലായ?
0: ഹലോ സിമി, ഞാന് കബീർക്കയുടെ ഒരു പാട്ട് കേൾക്കാൻ വേണ്ടി വിളിച്ചാണ്. അപ്പൊ കബീർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സിമിരെ തന്നിട്ട് പോയി. സിമി പറഞ്ഞാലേ കബീർക്ക പാടുള്ളൂ എന്ന് പറഞ്ഞു. പാടുപെടുമെന്നല്ല, നല്ലതായിട്ട് പാടും എന്ന് നിങ്ങൾക്ക് വളരെ അടുപ്പമുള്ള ഒരാള് പറഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചത് പാട്ട് കേൾക്കാൻ. അപ്പോ അതല്ലല്ലോ ഇവിടുത്തെ കാര്യം. കബീർക്ക ഇപ്പൊ പാടോ ഇല്ലേ?
2: കുളിക്കാൻ പോയി.
0: അത് ശരി, മൊബൈല് സിമി ഏൽപ്പിച്ചിട്ട് കുളിക്കാൻ പോയോ?
2: എന്റെ കയ്യിൽ തന്നിട്ട് കുളിക്കാൻ പോയി.
0: ഓടിക്കളഞ്ഞോ?
2: സാധനം കൊടുക്കാനുണ്ട് കടയിലേക്കുള്ള, അപ്പൊ സ്കൂളിലേക്ക് കൊടുക്കാനുണ്ട്.
0: ആണോ? എന്നാലും ഞാൻ പെട്ടെന്ന് രണ്ടു വരി കേട്ടിട്ട് ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തേനെ.
2: ഇപ്പൊ കുളിക്കാൻ പോയിക്കേ, വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോ വിളിക്കേ.
0: പോണിട്ട് ഞാൻ ഇപ്പൊ പാട്ട് കേൾക്കാൻ വിളിക്കും. എനിക്കിപ്പോ പാട്ട് കേൾക്കണ്ടേ? 5 മണിക്കാണ് ഞാൻ പാട്ട് കേൾക്കുന്നത്.
2: ആരാ സംസാരിക്കുന്നത്?
0: ആരെടുത്ത് സംസാരിക്കുന്ന ആയാലും ഇല്ലെങ്കിലും ഇത് പുറക്കാടുള്ള നിശ പണങ്ങും.
2: പുറക്കാട്
0: ചില പ്രേത സിനിമകളിലുള്ള ഒരു എക്സ്പ്രഷൻ ആണ് അവിടെ
2: വന്നത്.
0: ബിജിച്ചേട്ടനാ?
2: പിന്നെ ആരാ?
0: എന്തായാലും എന്റെ അടുത്ത് സംസാരിക്കാത്തതിനും എന്റെ അടുത്ത് പാട്ട് പാടാതെ കുളിക്കാൻ പോയതിനും നിശ്ചയപ്പെടങ്ങും.
2: അത് 5 രൂപയാകുമ്പോ വിളിച്ചാൽ പാട്ട് പാടിത്തരും. നേരത്തെ വിളിച്ചാല് തിരക്കാണ്.
0: അതാരാ ആരുടെ പറയുന്നത്?
2: അത് ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ കൂട്ടുകാരി.
0: അത് ശരി, കൂട്ടുകാരിമാരുടെ ബഹളമാണല്ലോ.
2: പിന്നെ ബിജിച്ചേട്ടാ ഇപ്പൊ എവിടെയാ?
0: ഞാൻ ബിജിച്ചേട്ടനൊന്നുമല്ല, ചുമ്മാ ബിജിച്ചേട്ടാ ബിജിച്ചേട്ടാ എന്ന് വിളിച്ചത്. എന്നെ കളിയാക്കാതെ. സിമി, കബീർക്കയുടെ പാട്ടപ്പൊ കേൾക്കാൻ നിവർത്തിയില്ല. നിശ പിണങ്ങുമെന്ന് പറഞ്ഞിട്ടും മൈൻഡ് ചെയ്യുന്നില്ല. സിമിയുടെ സുഹൃത്തുക്കൾ എല്ലാവരും കബീർക്കയുടെയും സുഹൃത്തുക്കളാണല്ലോ. എന്ന് മാത്രമല്ല കബീർക്ക ഇവരെല്ലാം കളിയാക്കുമെന്നാണ് പറയുന്നത്. മോശമല്ലേ?
2: മോശമൊന്നുമല്ല,
0: സത്യമായിട്ടും.
2: അപ്പൊ ശരി ചേട്ടാ, ഞങ്ങൾക്ക് തിരക്കാണ് ഇപ്പൊ.
0: സിമി വെക്കല്ലേ, ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശകന പരിപാടിയിൽ നിന്ന് വിളിച്ചതാ.
2: ആണോ?
0: ആണോന്നോ? ആണ്. ആ മൊബൈലിലോട്ടൊന്ന് നോക്കി, അതിന്റെ അകത്ത് ആകാശവാണി എന്നല്ലേ കാണുന്നതെന്ന്. ഹലോ, പോയാ?
2: പോയില്ല പോയില്ല.
0: അത് ശരി. അപ്പൊ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണ്, ഏത് പാട്ടാ വെക്കണ്ടേ?
2: ഒരു പാട്ട് പറ, നല്ല പാട്ട് പറഞ്ഞു പറഞ്ഞു. വൈശാഖത്തിന്റെ
0: നിൻചുണ്ടിലെന്തേ അരുമ സഖിതൻ അധര ഗാന്ധിയോ. മോഹൻലാൽ ഫാനാണോ?
2: അതെ.
0: ആഹാ,
2: മോഹൻലാലായി അങ്ങനെയല്ല, മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഇഷ്ടമാണ്.
0: എന്നാലും നാടോടി കാറ്റ് നമുക്കൊരു വലിയ ഫീലിംഗ് ആണല്ലേ. അങ്ങനെ ഈ പാട്ട് പറഞ്ഞു തന്ന സുഹൃത്തിന്റെ പേരെന്താ?
2: സൗമി.
0: സൗമി, സിമി, കൊള്ളാലോ. അപ്പൊ എന്തായാലും നിങ്ങളുടെ സുഹൃത്ത് പുറക്കാടുള്ള നിഷ ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിലേക്ക് ഒരു സന്ദേശം അയച്ചു. കബീർക്കെ വിളിച്ച് പറ്റിക്കണം എന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ് അയച്ചെങ്കിലും പക്ഷേ കബീർക്ക് നിങ്ങളുടെ കയ്യിൽ ഫോൺ തന്നിട്ട് പോയതുകൊണ്ട് കബീർക്കയോട് ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. കബീർക്ക കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് പറയുക ഇങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. കബീർക്കയെ നമ്മൾ മറ്റൊരവസരത്തിൽ എടുത്തോളാം എന്ന് ഭീഷണിപ്പെടുത്തിയതായി പറഞ്ഞേക്കാം. അപ്പൊ എന്തായാലും പാട്ട് ഇഷ്ടഗാനം വെക്കാം. നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിന് വേണ്ടി യൂസഫ് അലി കച്ചേരിയുടെ വരികൾക്ക് ശ്യാം ഈണം നൽകി യേശുദാസ് പാടിയ പാട്ട്. താങ്ക് യു.
2: താങ്ക് യു.

0: ത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബി കോം, ബി ബി എ, ബി സി എ, ബി എസ് ഡബ്ല്യൂ, ബി എ ഇംഗ്ലീഷ്, ബി എസ് സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
1: ക്രൈസ് കോളേജ് വിഴിഞ്ഞം.
2: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ്, സ്റ്റേറ്റ് നിർഭയാസെൽ.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ₹2,000 മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി കുക്ക്വെയർ ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
3: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
4: First in history, East Fort Arafa Gold ഒരുക്കുന്നു ഒരു അമേസിംഗ് ഓഫർ.
5: 80% ഓർണമെന്റ്സിലും 8 ഗ്രാമിന് മുകളിലുള്ള പെർച്ചേസിൽ പണിക്കൂലി വെറും 1.99% മാത്രം.
4: 25 പവന് മുകളിലുള്ള ഓരോ പെർച്ചേസിലും ഗോൾഡ് കോയിൻ സമ്മാനം. 30 പവന് മുകളിലുള്ള പെർച്ചേസിൽ നേടാം ഒരു ഗോൾഡ് റിംഗ്.
5: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, ഈ ചരിത്ര ഓഫർ ജൂലൈ 31 വെള്ളിയാഴ്ച മാത്രം.
4: അറഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
6: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
7: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
5: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: ഇന്ന് ശാസ്ത്രലോകത്തിൽ കാവ്, പ്രകൃതിയുടെ പച്ചത്തുരുത്തുകൾ, ചിത്രീകരണം. ശാസ്ത്രലോകം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക്.
3: ത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
4: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
3: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
4: ക്രൈസ് കോളേജ് വിഴിഞ്ഞം.
5: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?

0: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 75 രൂപ വർദ്ധിച്ച് 13,230 രൂപ നിരക്കിലും പവന് 600 രൂപ വർദ്ധിച്ച് 1,05,840 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
2: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഹലോ, സന്ദേശഗാനം തുടരുന്നു.
3: പ്രിയപ്പെട്ട ആകാശവാണി പ്രിയമുള്ളവരെ പങ്കെടുപ്പിക്കുന്ന ഹലോ സന്ദേശഗാനത്തിൽ എനിക്ക് പ്രിയപ്പെട്ട ലീനയെ ഉൾപ്പെടുത്താമോ? ആകാശവാണിയെ അയാൾക്ക് പെരുത്തിഷ്ടമാണ്, പക്ഷേ ഒത്തിരി പരാതിയുമുണ്ട്. അയാളുടെ കത്തുകൾ പരിഗണിച്ചിട്ടില്ല, ഫോണിൻ പ്രോഗ്രാമുകളിൽ വിളിച്ചാൽ കിട്ടുന്നില്ല, അക്ഷരച്ചെപ്പ് ശരിയായി പൂർത്തിയാക്കി അയച്ചിട്ടും അതിനെ പരിഗണിച്ചിട്ടില്ല എന്നൊക്കെയാണ് പരാതികൾ. ആകാശവാണിയുടെ ആരാധകരുടെ ബാഹുല്യം കൊണ്ടാകാം ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാലും അയാൾക്ക് പിന്നെയും പരിഭവമാണ്. അതുകൊണ്ട് ലീനയുടെ ആ പിണക്കം ഒന്ന് മാറട്ടെ. നന്നായി പാട്ടുപാടുന്ന റിട്ടയർ ചെയ്ത ഒരു പ്രഥമ അധ്യാപികയാണ് ലീന. ഞങ്ങൾ 7 പേരുടെ ഒരു കൂട്ടായ്മയിൽ ആകെയുള്ള ഒരു പാട്ടുകാരി. ഞങ്ങൾ 7 പേരും ഒന്നിച്ച് പഠിച്ച് അടുത്തടുത്ത സ്കൂളുകളിൽ നിന്നും ഒരുമിച്ച് റിട്ടയർ ചെയ്തവരുമാണ്. കഥകളിക്ക് പ്രസിദ്ധമായ മണ്ണൂർക്കാവ് ക്ഷേത്രത്തിൽ ലീന സ്ഥിരമായി പോകാറുണ്ട്. മാസം തോറും ഗുരുവായൂരപ്പനെ കാണാനും പോകും. മൈനാഗപ്പള്ളിയിലാണ് താമസം. ഹസ്ബൻഡും മകനുമുണ്ട്. ലീന ടീച്ചറിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്ന് സ്നേഹത്തോടെ ശ്രീദേവി ഐവർകാല. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ.
4: ഹലോ,
3: ലീന ടീച്ചറാണോ?
4: അതെ.
3: ലീന ടീച്ചർ സുഖമായിരിക്കുന്നു?
4: സുഖമായിരിക്കുന്നു.
3: എപ്പോഴാണ് മണ്ണൂർക്കാവിൽ പോകുന്നത്?
4: മണ്ണൂർക്കാവ് അമ്പലത്തിലോ?
3: ആ, ഇത്തവണത്തെ കഥകളി ഉത്സവമൊക്കെ കഴിഞ്ഞല്ലേ?
4: കഴിഞ്ഞു സർ.
3: കഥകളി ഉത്സവം കഴിഞ്ഞാലും പോവും?
4: അതെ.
3: കഥകളി ഉത്സവമല്ല, വനദുർഗയാണ് കാണാൻ പോകുന്നല്ലേ?
4: അതെ അതെ, വനദുർഗ.
3: ഞാൻ വിചാരിച്ചു അവിടെ കഥകളി ഉത്സവത്തിൽ കഥകളിയിലൊക്കെ താല്പര്യമുള്ള ആളാണെന്ന് വിചാരിച്ചു.
4: കഥകളി ഇടയ്ക്കൊക്കെ കാണാറുണ്ട്, ഞങ്ങൾ അടുത്തായോണ്ട് ക്ഷേത്രത്തിൽ പോവാറുണ്ട്.
3: അങ്ങനെയേ ഉള്ളൂ.
4: സ്ഥിരമായിട്ട് അങ്ങനെ ഫെസ്റ്റിനും പോവാറില്ല, എങ്കിലും സൗകര്യം കിട്ടുമ്പോഴൊക്കെ പോവാറുണ്ട്.
3: മിന്നൽ കുടിയിറങ്ങി മണ്ണിൽ വരികയോ പോലെ ഒന്ന് സന്ദർശിക്കും?
4: അല്ലല്ല, അങ്ങനെയല്ല, അതിൽ കൂടുതലൊക്കെ സന്ദർശിക്കാറുണ്ട്.
3: അടുത്തടുത്ത സ്കൂളുകളിൽ പഠിച്ച് അടുത്തടുത്ത സ്കൂളുകളിൽ തന്നെ ജോലി ചെയ്ത് വിരമിച്ച ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക്?
4: ഉണ്ട്.
3: ആ കൂട്ടായ്മയിലെ ഏക പാട്ടുകാരിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്.
4: അയ്യോ,
3: ഏക പാട്ടുകാരിയുടെ പാട്ട് കേൾക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്.
4: അയ്യോ, പെട്ടെന്നൊന്നും ഞാൻ പാടാറില്ല, പിന്നെ വെറുതെ
3: സമയം തരാം.
4: ഇപ്പൊ തന്നെ വിളിച്ച എനിക്ക് ആ പാടെ ടെൻഷൻ ഇരിക്കും, അപ്പൊ ടെൻഷൻ വരുമ്പോ പാട്ട് ഒട്ടും ശരിയാവാറില്ല.
3: ടെൻഷൻ പോട്ടെ, എന്തിനാണ് ടെൻഷൻ? ഞാൻ പേടിപ്പിക്കുന്ന ഒരു കാര്യവും പറഞ്ഞില്ലല്ലോ.
4: പക്ഷെ ഈ ശബ്ദം എനിക്ക് നല്ല പരിചിതമാണ്.
3: അത് വെറുതെയാണ്.
4: അല്ലല്ല, റേഡിയോയിൽ നിന്നാണ് സാർ വിളിക്കുന്നത്, എനിക്കറിയാം, മനസ്സിലായി. ശബ്ദം ഞാൻ കേൾക്കാറുണ്ട്.
3: നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാല് അതെങ്ങനെ സമയം പോകുന്നല്ലാതെ എനിക്ക് പാട്ട് കേൾക്കാൻ പറ്റൂലല്ലോ.
4: ഇതെന്റെ ശ്രീദേവി എന്തോ പണി ഒപ്പിച്ചാന്ന് എനിക്ക് തോന്നുന്നു.
3: അതൊക്കെ അവിടെ നിക്കട്ടെ, എനിക്ക് പാട്ട് കേൾക്കാൻ പറ്റൂല്ലേ? അതോ കഥകളി പദം പാടിത്തരികയാണോ? ഞാൻ നേരത്തെ പറഞ്ഞ മിന്നൽ കൊടിയിറങ്ങി മണ്ണിൽ വരികയോ വിധുമണ്ഡലം ഇറങ്ങി ക്ഷിതിയിൽ പോരുകയോ അല്ലേ നളചരിതം?
4: കഥകളിയൊക്കെയാണ് എന്റെ കൂട്ടുകാരി ശ്രീദേവിക്കായിരിക്കും കൂടുതലായിട്ട് അതിനെ കുറിച്ച് പറയാൻ സാധിക്കുന്നത്.
3: ആണോ, ശ്രീദേവിയെ നമുക്ക് വേറൊരു ദിവസം പിടിക്കാം. ഇപ്പോ എനിക്ക് ടീച്ചറിന്റെ പാട്ടാണ് കേൾക്കേണ്ടത്.
4: സാറിന് പേരെന്താണ്?
3: ഞാൻ ഇതാണ് ഒരു പാട്ട് ഇപ്പൊ വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴത്തേക്ക് അവിടെ വേറെയാണ് ആലോചനകൾ. ഭാസ്കരൻ മാഷിന്റെ ഒരു 2 വരിയാണ് ഓർമ്മയാണ്, വേറെയാണ് വിചാരമെങ്കിൽ ഓതിടുവാൻ നേരമായി, വെറുതെ ഞാൻ എന്തിന് എരിയും വെയിലത്ത് കയ്യിലും കുത്തു നടക്കണമെന്ന് പാട്ടിൽ എഴുതി. ഞാൻ എന്തിനാണ് ഈ ഫോണും പിടിച്ചുകൊണ്ടിരിക്കണതെന്ന് മാറ്റി വേണമെങ്കിൽ പാടാം.
4: ഞാൻ ഈ വിറച്ച് വിറച്ച് പാടുന്നത് ശരിയല്ലല്ലോ സാറേ, അതുകൊണ്ട്
3: പിന്നെ നമ്മൾ രണ്ടുപേരുമില്ലല്ലോ, പിന്നെന്താ?
4: എന്നാലും സാറ് പേര് പറഞ്ഞാലും ഞാൻ
3: അതൊക്കെ പറയാം, അതൊന്നും പ്രശ്നമൊന്നുമില്ല. പേരൊക്കെ പറയാം, എല്ലാം പറഞ്ഞ് ആരാ എന്താന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടേ പോകുള്ളൂ. പക്ഷെ അത് പാട്ടിന് ശേഷം.
4: ഞാൻ ശ്രമിച്ചു നോക്കാം സാർ.
3: പിന്നെ അല്ല, അതാണ്,
4: ഞങ്ങൾ 7 പേരുണ്ടെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരും ഒരുമിച്ച് സസാവണ സബ് ജില്ലയിൽ വർക്ക് ചെയ്തവരും പിന്നെ ഒരുമിച്ച് ഞങ്ങൾ എച്ച്എംഒമാരായിട്ട് റിട്ടയർ ചെയ്തവരുമാണ്. ഞങ്ങളുടെ ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിലൂടെ ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ May 31 ഞങ്ങളുടെ റിട്ടയർമെന്റിന്റെ 3rd anniversary ഞങ്ങൾ ആഘോഷിക്കുകയുണ്ടായി.
3: അടിപൊളി.
4: എല്ലാരും വീട്ടില് ഈ 1-2 പേരൊക്കെ ആയിട്ട് മാത്രമായിട്ട് കഴിയുന്നേ, അപ്പൊ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സന്തോഷങ്ങൾ ഞങ്ങള് കൂടിയൊക്കെ പങ്കുവെക്കാറുണ്ട്.
3: ആ സന്തോഷത്തിൽ ഒരു തുണ്ടാണ് ഞാൻ ചോദിച്ചത്.
4: എനിക്ക് സത്യത്തിൽ ഭയങ്കര ടെൻഷനിൽ നിൽക്കുന്നോണ്ട് എനിക്ക് ഒരു വരി പോലും ശരിയാവും.
3: അയ്യോ, ഞാനൊരു പാവമാണ് സത്യമായിട്ടും.
4: എനിക്ക് ശബ്ദം എനിക്ക് നല്ല പരിചയമാണ്, റേഡിയോയിൽ നിന്നാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനും ഒരു റേഡിയോയുടെ ഒരു ആരാധികയാണ്, ചെറുപ്പം മുതലേ റേഡിയോ കേൾക്കുന്നതാണ്. ഈ അടുത്ത കാലത്തായിട്ട് എന്റെ റേഡിയോ ഇച്ചിരി കംപ്ലൈന്റ് ആയത് കേൾക്കുന്നില്ല. ശ്രീദേവിനെ റേഡിയോയുടെ സ്ഥിരം ആളാണ്. ഞാൻ എപ്പോഴും പറയും ആകാശവാണി ഐവർകാലയുള്ള ശ്രീദേവിയെ മാത്രമേ അറിയുള്ളൂ, നമ്മളൊക്കെ വിളിച്ചാൽ കേൾക്കില്ല എന്ന് ഞാൻ ചുമ്മാ തമാശക്ക് പറയാറുണ്ട്. ശ്രീദേവിയോട് ശ്രീദേവി എല്ലാ പരിപാടിക്കും പങ്കെടുക്കുന്നുണ്ട്.
3: ശ്രമിച്ചു
4: നോക്കാം സാർ.

0: ഈ നിറദീപം ചാർത്തിയത് ശ്രീദേവി അയ്യവർകാലയാണ് കേട്ടോ.
1: എനിക്ക് തോന്നി
0: ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിലേക്ക് ശ്രീദേവി അയ്യവർകാല ഒരു സന്ദേശം അയച്ചിരുന്നു. എനിക്ക് എന്റെ വളരെ പ്രിയപ്പെട്ട ലീനയെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ലീന ടീച്ചറിനെ കുറിച്ച് ഇവിടെ കാണ്ടം കാണ്ടം കാണ്ടമായിട്ട് എഴുതിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും വലിയ സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞാല്.
1: പിന്നെ ഒരുപാട് സന്തോഷം എനിക്കും ആകാശവാണിയിലൂടെ ശ്രീദേവി വഴി ഇങ്ങനെ ഒന്ന് പങ്കെടുക്കാൻ പറ്റി. ഞാൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടൊക്കെ ഉണ്ട് പാട്ടിന്,
0: അതൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് വിളിച്ചല്ലേ.
1: ഭയങ്കര ഒരു സന്തോഷം, ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത സന്തോഷം. ശ്രീദേവിയുടെ ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു.
0: നമുക്കൊരു പാട്ട് വയ്ക്കണമല്ലോ. ഏത് പാട്ട് വയ്ക്കും?
1: ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തും
0: മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ.
1: അതെ അതെ,
0: മുന്തിട്ട സുമിത്ര വിളിക്കുന്നു എന്ന സിനിമയിലെ പാട്ടല്ലേ.
1: അതെ അതെ,
0: ശുഭു ചക്രവർത്തിയുടെ വരികളാണ് അല്ലേ.
1: അതെ സർ.
0: ഞാനത് പറഞ്ഞിട്ട് ഒരു അനക്കമില്ലല്ലോ അപ്പുറത്ത്. ഔസേപ്പച്ചന്റെ സംഗീതം എം ജി ശ്രീകുമാർ പാടിയതാണ്. ഒരുപാട് ഓർമ്മകൾ ഓടിക്കളിക്കട്ടെ. നിങ്ങൾ ഒരുമിച്ച് പഠിച്ചതും
1: ഞാനും ശ്രീദേവിയും ഞങ്ങളുടെ ഒരു ലളിത ടീച്ചറും വെണ്ടാർ എന്ന് പറയുന്ന സ്കൂളിലാണ് പഠിച്ചത്, കൊട്ടാരക്കരയ്ക്കടുത്ത്. 10-ാം ക്ലാസ്സിലാണ് ശ്രീദേവി ഞങ്ങളുടെ സ്കൂളിലേക്ക് വരുന്നത്. ഞങ്ങള് 2 ക്ലാസ്സിലാണെങ്കിലും പിന്നെ ഞങ്ങൾ പ്രീ ഡിഗ്രിക്ക് കൊട്ടാരക്കര എസ് ജി കോളേജിലായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങള് പലയിടത്തായി, പിന്നെ ടി ടി സി കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു, പിന്നെ ജോലിയൊക്കെ ആയി, പിന്നെ ചസവണ്ട സബ്ജില്ലേ വരുമ്പോഴാണ് വീണ്ടും
0: ഒരുമിച്ച്
1: ഒന്നിക്കുന്നത്.
0: അപ്പൊ എല്ലാ ഓർമ്മകളും ഓടിക്കളിക്കട്ടെ ഈ പാട്ട് കേൾക്കുമ്പോ.
1: അതെ അതെ,
0: പാട്ട് കേൾക്കാം. താങ്ക് യു.
1: ഒരുപാട് സന്തോഷം.

0: ഹലോ സന്ദേശഗാനം പരിപാടിയിലേക്ക്. ഞാൻ മാവേലിക്കര നിന്നും ദേവകി. ഈ കത്ത് എഴുതുന്നത് എന്റെ അനുജതിക്ക് വേണ്ടിയാണ്. റേഡിയോ പരിപാടിയെല്ലാം കേൾക്കുന്ന ആളാണ് ഞാൻ. ഇതിൽ കുറിക്കുന്ന ഫോൺ നമ്പർ മകൾ സിഗ്നയുടേതാണ്. സിഗ്നയെ വിളിച്ച് കുഞ്ഞുമോളെ ആവശ്യപ്പെടണം. കുഞ്ഞുമോളുമായി വിശേഷങ്ങൾ പങ്കിടണം. ശേഷം റേഡിയോയിൽ കേൾക്കാൻ കാത്തിരിക്കുന്നു. നമുക്ക് ദേവകി അമ്മയുടെ അനിയത്തി കുഞ്ഞുമോൾ അമ്മയെ വിളിച്ചു നോക്കാം. ഹലോ. ഹലോ, സിഗ്നയാണോ?
1: അതെ.
0: കുഞ്ഞുമോൾ അമ്മയുണ്ടോ അടുത്ത്? കൊടുക്കാമോ?
1: അമ്മേ വിളിക്കുന്നു. കുഞ്ഞുമോളമ്മയെ കൊടുക്കാവൂന്ന്. ഹലോ.
0: ഹലോ, എന്തൊക്കെയാണ് വിശേഷം? ഇത് ആരാ? എന്താ? എപ്പോഴാ? എങ്ങനാ? എന്ത്, ഭയങ്കര തിരക്കിലായിരുന്നോ? വീട് പണിയൊക്കെ ആയിട്ട് തിരക്കാണോ? എന്ത് തിരക്ക്, ചുമ്മാ ഇരുന്ന്. അവിടെ സിഗ്ന ഇല്ലേ സഹായിക്കാൻ? ആണോ? ആഹാ, ദേവകി ചേച്ചിയുടെ അടുത്ത് പോയിട്ട് കുറച്ച് നാളായോ? ആണോ, ചേച്ചി വിളിക്കാറുണ്ടോ? ഈ പറയുന്ന ആൾക്ക് പിന്നെ നല്ല സുഖമാണല്ലോ അല്ലേ? കുഞ്ഞു പ്രായത്തിലും അടിപൊളിയായിട്ടിരിക്കുന്നില്ലേ കുഞ്ഞുമോളായിട്ട്? അതെ, പക്ഷെ കുഞ്ഞുമോളാണല്ലോ. എത്ര പ്രായമായാലും കുഞ്ഞുമോളാണല്ലോ. പക്ഷെ എത്ര പ്രായമായാലും റേഡിയോ കേൾക്കുന്നത് കുഞ്ഞു പ്രായത്തിലേ ഉള്ള ശീലം വിട്ടില്ല. റേഡിയോയിൽ എന്താ കേൾക്കുന്ന? പാട്ടോ?
1: പാട്ട് കേൾക്കും, വാർത്ത കേൾക്കും.
0: എന്നിട്ട് ഈ പാട്ടൊക്കെ പാടുവോ?
1: പാട്ടൊക്കെ ഒന്നുമില്ല,
0: ഒരു ചെറിയ മൂളിപ്പാട്ടൊക്കെ ഉണ്ട്. എന്നാൽ ഇപ്പൊ മൂളാൻ തോന്നുന്ന പാട്ട് ഏതാ ഇപ്പൊ ഓർമ്മ വരുന്നൊരു പാട്ട്?
1: മേടമാസക്കാലം നീന്തി പൂത്ത നേരം കടൽ എന്ന സിനിമയിലെ ജാനകി പാടിയ പാട്ട്, എനിക്ക് ഇഷ്ടമാണ്.
0: ആഹാ, എല്ലാ ഡീറ്റെയിൽസും.
1: മേടമാസം എനിക്ക് മറക്കാൻ പറ്റാത്ത.
0: അതെന്താ?
1: ഞാൻ ജനിച്ചത് മേടമാസത്തില്ല, ജനിച്ചത് മേടമാസത്തില്ല, മരിച്ചത് മേടമാസം.
0: ഒരുപാട് കാര്യങ്ങൾ മേടമാസവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അല്ലേ? മേടമാസത്തിലെ
1: മേടമാസക്കാലം നീനി പൂത്ത നേരം എന്നുള്ള പാട്ട് എനിക്ക് ഇഷ്ടമാണ്.
0: അംബികയും ജോസൊക്കെ അഭിനയിച്ച ഒരു പാട്ടല്ലേ?
1: സിനിമയൊന്നും ഞാൻ കണ്ടിട്ടില്ല, പാട്ട് കേട്ടിട്ടേ.
0: എനിക്ക് ഞാൻ സ്വന്തം എന്ന സിനിമയിലെ പാട്ട്, എസ് ജാനകി പാടിയ പാട്ടല്ലേ?
1: മനസ്സിലായി സാറിന്റെ സ്വരം കേട്ടപ്പോ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്.
0: ആര്?
1: ഗണേഷ് സാറ്.
0: ഇയാൾക്ക് ഒരു വേറെ ഒരു പണിയുമില്ലേ?
1: എനിക്ക് മനസ്സിലായി സാറിന്റെ സ്വരം കേട്ടപ്പോ.
0: ആഹാ, എന്തായാലും ഞാൻ ഇനി കൂടുതൽ കിടന്ന് ഉരുളുന്നില്ല.
1: വ്യാഴാഴ്ച കേൾക്കുന്ന ഒരു പരിപാടി, എനിക്ക് ഇഷ്ടമുള്ള സാറിന്റെ അവതരണം.
0: വലിയ സന്തോഷം. അമ്മയെപ്പോലുള്ള ഒരാള് ഇങ്ങനെ ഒരുപാട് നാളായിട്ട് റേഡിയോ കേൾക്കുന്ന ഒരാള് അങ്ങനെയൊക്കെ പറയുമ്പോ വലിയ സന്തോഷം.
1: ചെറുപ്പകാലം മുതലേ അച്ഛൻ റേഡിയോ വാങ്ങിച്ചുകൊണ്ട് വന്ന്, അങ്ങനെ വലിയ ഭയത്തിന്റെ സഹോദരനും ആകാശവാണിയിലോട്ട് കത്തൊക്കെ അയക്കുമായിരുന്നു. ചന്ദ്രദാസ്.

0: അതെന്റെ സഹോദരനാണ്,
1: അത് ശരി.
0: ബാങ്ക് ജോലിയായിരുന്നു, റിട്ടയർഡ് ആയിരിക്കുന്നു.
1: ശരി ശരി. നിങ്ങൾ സഹോദരങ്ങൾ എത്ര പേരാണ്?
0: ഞങ്ങൾ 3 പേര്, ഞാൻ രണ്ടാമത്തേത്.
1: ശരി ശരി.
0: എനിക്കൊരു മകള് മാത്രം.
1: എന്താണ് ഇങ്ങനെ ഒരു പേര്? സിഗ്ന.
0: വീട്ടുകാരൻ വന്നിട്ടതാണ്.
1: അത് ശരി. എല്ലാവരും എടുത്ത് ചോദിക്കല്ലോ എന്ത് പേര് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക്. അപ്പോ സംസാരിക്കാൻ കഴിഞ്ഞാല് വലിയ സന്തോഷമ്മ. കുറച്ചു കാലമായിട്ട് നമ്മൾ മറന്നിരുന്ന ഒരു പാട്ടായിരുന്നു ഇത്. നമുക്ക് ആ പാട്ട് കേൾക്കാം. എനിക്ക് ഞാൻ സ്വന്തം എന്ന സിനിമയ്ക്ക് വേണ്ടി ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാം ഈണം നൽകി എസ് ജാനകി പാടിയ പാട്ട്. വലിയ സന്തോഷം ചേച്ചി. നമ്മൾ എന്താ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ. ശരി.

0: ഇന്നത്തെ ഹലോ സന്ദേശഗാനത്തിന്റെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. പ്രിയമുള്ളവരെ ഹലോ സന്ദേശഗാനം പരിപാടിയിൽ ഉൾപ്പെടുത്താൻ വാട്സ്ആപ്പ് സന്ദേശം അയയ്ക്കുക. നമ്പർ 8281420305. കത്തുകൾ അയക്കേണ്ട വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വേഗം തന്നെ സന്ദേശങ്ങൾ അയയ്ക്കുക. നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശങ്ങൾ പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് എം പി. നിർവഹണ സഹായം: മിനി അജു.
2: നിങ്ങളുടെ മക്കൾ ദിവസവും അവരുടെ കൊച്ചുകൊച്ചു വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കിടാറുണ്ടോ? അവരുടെ നിഷ്കളങ്കത ചൂഷണം ചെയ്യാൻ ചതിക്കുഴികൾ ചുറ്റുമുണ്ടാകാം. അവരെ കേൾക്കൂ, അവരുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും പങ്കാളികളാവൂ.
3: ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
4: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
3: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
4: ക്രൈസ്റ്റ് കോളേജ്, വിഴിഞ്ഞം.
5: ആകാശവാണി അനന്തപുരി FM 101.9. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഉദയപുരം സുൽത്താൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. ഗാനരചന, സംഗീതം കൈതപ്രം.

ഒരു ഗാനം കൂടി കേൾക്കാം. ചിത്രപാടിയ ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് മുല്ലനേഴി, സംഗീതം ജോൺസൺ, ചിത്രം നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക.

0: ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. പ്രധാന വാർത്തകൾക്ക് ശേഷം ശ്രോതാക്കൾ കേൾക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പാക് അധിനിവേശ കശ്മീരിൽ സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന അതിക്രമങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഐക്യരാഷ്ട്രസഭ. റാവൽകോട്ടയിൽ നിന്ന് മുസഫറാബാദിലേക്ക് ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ചിനു നേരെ പാകിസ്ഥാൻ സേന നടത്തിയ വെടിവയ്പിൽ 40-ലധികം പേർ കൊല്ലപ്പെട്ടിരുന്നു. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 100 മീറ്റർ T47 ഇനത്തിൽ സ്വർണമെഡൽ നേടിയ രാജ്യത്തെ പാരാ അത്ലറ്റുകളായ ദിലീപ് മഹാദു ഗാവിത്തിനെയും വെള്ളിമെഡൽ നേടിയ മുഹമ്മദ് ബേസിലിനെയും അഭിനന്ദിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. അത്ലറ്റുകളുടെ പ്രകടനങ്ങൾ ദൃഢനിശ്ചയത്തിനും കായിക മികവിനും തെളിവാണെന്ന് ഉപരാഷ്ട്രപതി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പുകളുടെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ബീഹാറിലെ ബെങ്കിപ്പൂർ മണ്ഡലം, ഗുജറാത്തിലെ മജ്ജൽപൂർ, മധ്യപ്രദേശിലെ ദാതിയ എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. തിരുവനന്തപുരം വലിയമല IISTയുടെ 14th ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇന്ന് മുഖ്യാതിഥിയാകും. 332 പേർക്ക് ബിരുദം സമ്മാനിക്കും. കൊല്ലം തങ്കശ്ശേരിയിൽ ഇന്നലെ മത്സ്യബന്ധന വള്ളം തകർന്ന് കാണാതായ മത്സ്യത്തൊഴിലാളി റോയ്സനായി തിരച്ചിൽ പുനരാരംഭിച്ചു. തിരച്ചിലിന് വിഴിഞ്ഞത്തു നിന്നെത്തിയ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലും നിരീക്ഷണം തുടങ്ങി. കൊല്ലം കാവനാട് KSRTC ബസ്സിടിച്ച് ഗൃഹനാഥൻ മരിച്ചു. തൃക്കടവൂർ നീരാവിൽ വെളിയിൽ പടിഞ്ഞാറ്റതിൽ മണിയൻപിള്ളയാണ് മരിച്ചത്. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 600 രൂപ വർദ്ധിച്ച് 1,05,840 രൂപയായി. ഗ്രാമിന് 13,230 രൂപ. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്ന് ഉച്ചയോടെ കളത്തിലിറങ്ങും. നിലവിൽ 15 മെഡലുകളുമായി ഇന്ത്യ 8th സ്ഥാനത്താണ്.

പ്രിയ ശ്രോതാക്കളെ, വീണ്ടും ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. കേൾക്കാം എന്റെ ഉപാസന എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനം. വരികൾ എഴുതിയത് പൂവച്ചൽ ഖാദർ, സംഗീതം നൽകിയത് ജോൺസൺ.

0: ഒരു ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ ഒരു പരസ്യത്തിലൂടെ എത്തുന്ന സിനിമ മോഡലിംഗ് ഓഫറുകൾ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കും മുൻപ് 100 വട്ടം ചിന്തിക്കുക. ആ തിളക്കമുള്ള വാഗ്ദാനങ്ങൾക്ക് പിന്നിൽ അപകടകരമായ മനുഷ്യക്കടത്ത് സംഘങ്ങളാകാം. അപകടങ്ങൾ നമ്മുടെ പടിവാതിലുമെത്താം. ജാഗ്രതയാണ് ഏറ്റവും വലിയ സംരക്ഷണം. ജാഗ്രത പാലിക്കൂ, സുരക്ഷിതരായിരിക്കൂ. വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 1-8-1, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 1-1-2.
1: ട്രിവാൻഡ്രത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
2: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
1: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
2: ക്രൈസ് കോളേജ്, വിഴിഞ്ഞം.
3: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം. എ പി ഗോപാലൻ രചിച്ച്, സിയ വഹാബ് സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം. ചിത്രം തേടിയ വള്ളി കാലിൽ ചുറ്റി.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഗാനരചന MD രാജേന്ദ്രൻ, സംഗീത സംവിധാനം ഇളയരാജ. ബിജു നാരായണനും ചിത്രയും പാടിയത് ചിത്രം മഞ്ചീരധ്വനി.

0: ത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ. ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
1: ക്രൈസ് കോളേജ് വിഴിഞ്ഞം.
2: ഫസ്റ്റ് ഇൻ ഹിസ്റ്ററി, ഈസ്റ്റ് ഫോർട്ട് അറഫ ഗോൾഡ് ഒരുക്കുന്നു ഒരു അമേസിംഗ് ഓഫർ.
0: 80% ഓർണമെന്റ്സിനും 8 ഗ്രാമിന് മുകളിലുള്ള പെർച്ചേസിൽ പണിക്കൂലി വെറും

0: അനന്തപുരി സാനിറ്റേഷൻസ് പൂജപ്പുര.
1: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
2: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചിക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: ഒരു കൊച്ചു കഥ, ആരും പറയാത്ത കഥ എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. വരികൾ എഴുതിയത് ബിച്ചു തിരുമല, സംഗീതം നൽകിയത് എ ടി ഉമ്മർ.

0: ത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ. ഏറ്റവും മികച്ച

0: അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
1: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
0: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
2: എം ആർ ടി ലോണും പൊന്നോണം ഓഫറിൽ നിറയെ സമ്മാനം.
1: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി കുക്ക്വെയർ ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
3: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. എം ആർ ടി മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
4: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: ഇന്ന് ശാസ്ത്രലോകത്തിൽ കാവ്, പ്രകൃതിയുടെ പച്ചത്തുരുത്തുകൾ, ചിത്രീകരണം. ശാസ്ത്രലോകം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ലോറി എന്ന ചിത്രത്തിൽ പി സുശീലയും ജോളി എബ്രഹാമും പാടിയത്. പൂവച്ചൽ ഖാദറാണ് വരികൾ എഴുതിയത്. എം എസ് വിശ്വനാഥന്റെ സംഗീതം.

0: ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ഭയന്നു വിറയ്ക്കുന്ന ഒരു മുഖം കണ്ടോ? അപരിചിതരായ ആളുകൾക്കൊപ്പം വിറങ്ങലിച്ചു നിൽക്കുന്ന കുട്ടികളോ സ്ത്രീകളോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ കണ്ണടയ്ക്കരുത്. നിങ്ങളുടെ ഒരു ഫോൺ കോൾ ഒരാളുടെ ജീവിതം രക്ഷിച്ചേക്കാം. സംശയം തോന്നിയാൽ ഉടൻ വിളിക്കൂ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098, വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 1, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 112.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: ഡാഡി എന്ന ചിത്രത്തിൽ ചിത്ര പാടിയ ഗാനം കേൾക്കാം. വരികൾ എഴുതിയത് ബിച്ചു തിരുമല, സംഗീതം നൽകിയത് SP വെങ്കടേഷ്.

0: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയ സെൽ.
1: ട്രിവാൻഡ്രത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
2: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
1: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
2: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
3: ദേവരാജന്റെ സംഗീതത്തിൽ യേശുദാസും പി മാധുരിയും പാടിയത് ചിത്രം പറങ്കിമല. വരികൾ എഴുതിയത് പി ഭാസ്കരൻ.

0: മനുഷ്യക്കടത്തോ? അതൊക്കെ സിനിമയിലും മറ്റു സ്ഥലങ്ങളിലുമല്ലേ? അല്ല, വീട്ടുജോലിയുടെയും നിർമ്മാണ ജോലികളുടെയും ഒക്കെ മറവിൽ ലക്ഷക്കണക്കിന് പേർ ഇന്നും അടിമകളാണ്. ചങ്ങലയില്ലാത്ത അടിമത്തം, അതാണ് മനുഷ്യക്കടത്ത്. ഇത് നിങ്ങളാവാൻ ഒരു വ്യാജ ഓഫർ മാത്രം മതി. ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറായ 112.
1: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
2: കേൾക്കാം യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം, ചിത്രം ഇണക്കിളി. പൂവച്ചൽ ഖാദറിന്റെ രചന, ശ്യാമിന്റെ ഈണം.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 12 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: രണ്ടായിരത്തി 2018 പ്രളയത്തിനുശേഷം എറണാകുളം പറവൂർ മണ്ഡലത്തിൽ നടപ്പാക്കിയ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട കേസ് തെളിവില്ലാത്തതിനാൽ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായി

മന്ത്രി രമേശ് ചെന്നിത്തല. വിജിലൻസാണ് വി ഡി സതീശനെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് അന്വേഷിച്ചത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് പുതുക്കിയ ബജറ്റിൽ വെട്ടിക്കുറച്ചതിനെതിരെ എൽ ഡി എഫ് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. മാർച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. എൽ ഡി എഫ് ഗവൺമെന്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്ലാൻ ഫണ്ടിലെ അവസാന ഗഡു നൽകിയില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വസ്തുതാവിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സ്വന്തം പദവി മറന്നാണ് മുഖ്യമന്ത്രി വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ടൌൺഷിപ്പ് നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കി ദുരന്തബാധിതർക്ക് സുരക്ഷിതമായ വീട് ഉറപ്പാക്കാൻ ഗവൺമെന്റ് നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ആറ്റിങ്ങൽ താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ഡ്യൂട്ടിയിലായിരുന്ന ഡോക്ടറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച ആറ്റിങ്ങൽ മുനിസിപ്പൽ ചെയർമാന്റെ നടപടി അപലപനീയമാണെന്ന് കെ ജി എം ഒ എ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും കെ ജി എം ഒ എ ആവശ്യപ്പെട്ടു. കൊല്ലം തങ്കശ്ശേരിയിൽ ഇന്നലെ മത്സ്യബന്ധന വള്ളം തകർന്ന് കാണാതായ മത്സ്യത്തൊഴിലാളിക്കായി തെരച്ചിൽ തുടരുന്നു. അപകടത്തിൽപ്പെട്ട ബോട്ടിന്റേതെന്ന് സംശയിക്കുന്ന ഭാഗം പുലിമുട്ടിന് കുറച്ചകലെയായി കണ്ടെത്തി. ഇത് ഉയർത്തിയെടുക്കാൻ ശ്രമം ആരംഭിച്ചു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് മുതിർന്ന ഇന്ത്യൻ ബാറ്റ്സ്മാൻ അജിങ്ക്യ രഹാനെ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും മത്സരരംഗത്ത് നിന്നും പടിയിറങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിതെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിലൂടെ അറിയിച്ചു. കാനഡയിലെ ഒന്റാറിയോയിൽ സ്ക്വാഷ് ജൂനിയർ ടീം ചാമ്പ്യൻഷിപ്പിന്റെ സെമിഫൈനലിലേക്ക് ഇന്ത്യൻ പുരുഷ ടീം മുന്നേറി. അഞ്ചാം സീഡായ ഇന്ത്യൻ ടീം ഇംഗ്ലണ്ടിനെ 2-1 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് സെമിയിലെത്തിയത്.

0: പ്രധാന വാർത്തകൾ ഇനി ഒരു മണിക്ക്.
1: ഹോട്ടലിൽ പാത്രം കഴുകുന്ന കുട്ടി, ചുമടെടുക്കുന്ന കുട്ടി, പൊതു ഇടങ്ങളിൽ ഭിക്ഷാടനം നടത്തുന്ന കുട്ടി, കുട്ടിയെ എടുത്ത് ഭിക്ഷാടനം നടത്തുന്ന സ്ത്രീകൾ, ഇവരെയൊക്കെ കാണുമ്പോൾ മനസ്സിൽ സഹതാപമാണോ? ഒന്ന് ചിന്തിക്കുക. ഇവരൊക്കെ മനുഷ്യക്കടത്തിന്റെ ഇരകളാവാം. അവന്റെ മനോഹരമായ ബാല്യം ആരാണ് കവർന്നെടുത്തത്? ബാലവേലിയോ കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 10 9 8.

0: ശാസ്ത്രലോകം. കാവ്, പ്രകൃതിയുടെ പച്ചത്തുരുത്തുകൾ, ചിത്രീകരണം, രചനാ നിർവഹണം MS ആശ.
1: പ്രകൃതി സംരക്ഷണം ജീവിതത്തിന്റെ ഭാഗമായി തിരിച്ചറിഞ്ഞ് ജീവിച്ചവരായിരുന്നു നമ്മുടെ പൂർവികർ. കാവും കുളങ്ങളും വൃക്ഷങ്ങൾ കുടപിടിക്കുന്ന നടപ്പാതകളും ജീവരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നു. കാർഷികോത്സവങ്ങളിലൂടെ പൂക്കളെയും മരങ്ങളെയും വനങ്ങളെയും ആദരിക്കുന്നതും ഒരു ശീലമായി വളർന്നുവന്നു. ആ ഉദാത്തമായ വീക്ഷണം നിലനിർത്തിയ സവിശേഷമായ ഒരു ആവാസഗേഹമാണ് കാവുകൾ.
2: വിശ്വാസങ്ങളാൽ സംരക്ഷിക്കപ്പെട്ട കന്യാവനങ്ങളാണ് കാവുകൾ. ശിലായുഗ കാലഘട്ടത്തിൽ കാർഷിക വൃത്തിയുടെ ആരംഭത്തോടനുബന്ധിച്ച് ഉയർന്നു വന്നവയാണ് ഇത്തരം പുണ്യവനങ്ങൾ. കൃഷിയുടെ വ്യാപനത്തോടുകൂടി കൂടുതൽ ഭൂമി ആവശ്യമായി വരികയും വനപ്രദേശങ്ങളിൽ നിന്നും അതിനായി വൃക്ഷങ്ങൾ മുറിച്ചുമാറ്റി കൃഷിയിടങ്ങൾ ഒരുക്കുകയും ചെയ്തു. എന്നാൽ കൂടുതൽ വനഭൂമി കൃഷിയിടങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ഒഴിവാക്കാനും വനസമ്പത്ത് സംരക്ഷിക്കുവാനുമായി

0: നമ്മുടെ പൂർവികർ കണ്ടെത്തിയ ഒരു മാർഗമാണ് കാവുകൾ എന്നാണ് മാധവ് ഗാഡ്ഗിൽ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. പ്രകൃതി സ്രോതസ്സുകളുടെ പുരാതനമായ പ്രാദേശിക പങ്കാളിത്ത സംരക്ഷണ മാതൃകയാണ് ഇവ.
1: കാവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയഭക്തി ബഹുമാന സമ്മിശ്രമായ ഒരു പ്രതികരണമാണ് നമുക്ക് പൊതുവെ ഉണ്ടാകാറുള്ളത്. പരിസ്ഥിതി സന്തുലനം, ഔഷധ സസ്യങ്ങളുടെ ലഭ്യത, നീർച്ചോലകളുടെ പരിരക്ഷ, ജലവായു ശുദ്ധീകരണം, കാലാവസ്ഥയുടെ ക്രമപ്പെടുത്തൽ തുടങ്ങി ഒരു സ്വാഭാവിക വനത്തിന്റെ ധർമ്മം നിറവേറ്റുന്ന ചെറു പതിപ്പുകളാണ് നാട്ടിൻപുറങ്ങളിലെ ഓരോ കാവും. അവയുടെ സംരക്ഷണം തലമുറ തലമുറ കൈമാറി ശാശ്വതമാക്കുന്നതിന് കാവിനുള്ളിൽ നാഗപ്രതിഷ്ഠയും ചിത്രകൂടവുമൊക്കെ തയ്യാറാക്കി വയ്ക്കുന്നതിനും നമ്മുടെ പൂർവികർ ശ്രദ്ധാലുക്കളായിരുന്നു. ആ ഒരു അലിഖിത നിയമത്തിന്റെ പരിരക്ഷയിലാണ് ഇന്നും നമ്മുടെ പല കാവുകളും നിലനിൽക്കുന്നത്.
0: വിശ്വാസത്തിന്റെ പേരിൽ സംരക്ഷിക്കപ്പെട്ടുവരുന്ന വനങ്ങളുടെ ശേഷിപ്പുകളാണല്ലോ കാവുകൾ. സാധാരണ അർത്ഥത്തിൽ കാവ് എന്നാൽ വൃക്ഷങ്ങളുടെ കൂട്ടം എന്നാണ് അർത്ഥം. കാക്കുക എന്നർത്ഥം വരുന്ന ദ്രാവിഡ പദത്തിൽ നിന്നാണ് കാവ് എന്ന പദം ഉരുത്തിരിഞ്ഞത്. ബലിയിടുന്ന സ്ഥലം എന്നും അർത്ഥമുണ്ട്. ചെറു ദൈവങ്ങൾക്കിടും ബലി എന്നാണ് തമിഴ് ലെക്സിക്കണിൽ പറയുന്നത്. സാങ്കേതിക അർത്ഥത്തിൽ കാവ് ആരാധനാ സ്ഥാനമാകുന്നു.
1: കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ കാവുകളിൽ ആയിരത്തോളം സസ്യ ഇനങ്ങൾ കാണപ്പെടുന്നുണ്ട്. പശ്ചിമഘട്ട മേഖലയിലെ സ്ഥാനിക സസ്യങ്ങളിലെ നൂറിലധികം ഇനങ്ങൾ കാവുകളിൽ വളരുന്നുണ്ട്. പല കാവുകളുടെയും പ്രത്യേകത അവിടെ മേധാവിത്വം പുലർത്തുന്ന ചില സസ്യങ്ങൾ വൃക്ഷങ്ങളായോ അടിക്കാടുകളായോ വളരുന്നുണ്ട് എന്നതാണ്. ഇത്തരം സസ്യങ്ങളെ കാവുകളിലെ ഡോമിനന്റ് സ്പീഷ്യസ് എന്നാണ് പറയാറുള്ളത്.

0: അപൂർവ വൃക്ഷങ്ങളുടെയും ജീവികളുടെയും അഭയസ്ഥാനമെന്ന നിലയിലും കാവുകൾക്ക് ഇന്ന് അതീവ പ്രാധാന്യമാണ് ഉള്ളത്. കുളമാവ്, അറന്തൽ, കാട്ടിലിപ്പ, കാഞ്ഞിരം, മരോട്ടി, ഓടൽ, കടമ്പ്, അമ്പഴം, കൂവളം, കുടകപ്പാല, അശോകം, വാഗ, വേങ്ങ, മരുതി തുടങ്ങിയ ഒട്ടേറെ അപൂർവ വൃക്ഷങ്ങൾ, വെരുക്, പാമ്പ്, കീരി, കുറുക്കൻ തുടങ്ങിയ ജന്തുക്കൾ, വിവിധയിനം ചിത്രശലഭങ്ങൾ, വേഴാമ്പൽ ഉൾപ്പെടെയുള്ള ബൃഹത്തായ പക്ഷിവൃന്ദം, ഉഭയജീവികൾ എന്നിങ്ങനെയുള്ള ഒട്ടേറെ ജീവികളും കാവിലെ അന്തേവാസികളാണ്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം ദൃഢമായി നിലനിർത്തുന്നതിലും കാവുകൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. സർപ്പാരാധന, പുള്ളുവൻപാട്ട്, തെയ്യം തുടങ്ങി മനുഷ്യന്റെ സാംസ്കാരിക മുന്നേറ്റത്തിലും കാവുകളുടെ സംഭാവന പ്രത്യേക പരാമർശം അർഹിക്കുന്നു.
1: പശ്ചിമഘട്ട മേഖലയിൽ മാത്രം കാണപ്പെടുന്ന അതുല്യവും പാരിസ്ഥിതിക പ്രാധാന്യവുമുള്ള ആവാസ വ്യവസ്ഥയായ കാട്ടുജാതി ചതുപ്പുകൾ അഥവാ മിരിസ്റ്റിക്ക ചതുപ്പുകൾ നമ്മുടെ കാവുകളിലുണ്ട്. കുളത്തുപുഴ, അഞ്ചൽ, ശെന്തുരുണി, അരിപ്പ, പാലോട് തുടങ്ങിയ മേഖലകളിലെ മിരിസ്റ്റിക്ക ചതുപ്പുകൾ ഉത്തര കേരളത്തിലെ ചില കാവുകളിലും കാണപ്പെടുന്നുണ്ട്. മട്ടന്നൂരിനടുത്തുള്ള പൂങ്കോട്ടുകാവ്, കൂട്ടാളിയിലെ ചിറയിൽക്കാവ്, വരയിൽക്കാവ്, കരിവെള്ളൂരിലെ പലിയേരി, മൂകാംബികക്കാവ്, ചീമേനിക്കടുത്തുള്ള തെച്ചോട്ടുകാവ്, കാസർഗോഡ് ജില്ലയിലെ കമ്മാടത്തുകാവ് എന്നീ കാവുകളിൽ ഇത്തരം കാട്ടുജാതി ചതുപ്പുകളുണ്ട്. ഇത്തരം ചതുപ്പുകളിൽ കാവടി വേരുകൾ ഉയർത്തി വളരുന്ന വൃക്ഷങ്ങൾ മിരിസ്റ്റിക്കേസിയെ സസ്യകുടുംബത്തിൽ ഉൾപ്പെടുന്നവയാണ്.
0: കാട്ടുജാതി, കൊത്തപ്പൈൻ, ചോരപ്പാലി, ഉണ്ടപ്പൈൻ, പശുപാശി തുടങ്ങിയ വൃക്ഷങ്ങൾ ഇവിടെ വളരുന്നുണ്ട്. ഇവയിൽ ചോരപ്പാലി, പശുപാശി, കാട്ടുജാതി, കൊത്തപ്പൈൻ എന്നിവ പശ്ചിമഘട്ടത്തിലെ സ്ഥാനിക വൃക്ഷങ്ങളാണ്. കാട്ടുകുടംപുളി അഥവാ കാഞ്ഞിരപ്പുളി കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രമേ ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു.

0: പെട്ടിട്ടുള്ളൂ. ഈ അടുത്ത കാലത്തായി കാസർഗോഡ് ജില്ലയിലെ ചെരിപ്പാടി കാവിൽ ഇത് കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ കാവിൽ തന്നെ ഏതാണ്ട് 300 വർഷം പഴക്കമുള്ള പൂഞ്ഞാവള്ളി കാണപ്പെടുന്നു. കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ മാത്രം വളരുന്നുവെന്ന് കരുതപ്പെട്ടിരുന്ന ശൂരംപുന്ന അഥവാ സുർഗിമരം സമീപത്തായി ഉദുമ പഞ്ചായത്തിലെ ചില കാവുകളിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്.
1: അപൂർവവും തെക്കൻ പശ്ചിമഘട്ടത്തിലെ സ്ഥാനികവുമായ വൃക്ഷം വെള്ളപ്പൈൻ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തവിടിശ്ശേരിക്കാവ്, കാലിക്കടവിലെ കരക്കക്കാവ്, മാപ്പിട്ടച്ചേരിക്കാവ്, തൃക്കരിപ്പൂരിലെ ചില ചെറിയ കാവുകൾ, ഉദിന്നൂർ കൂലോം, ഉദുമയിലെ പൂക്കുന്നത്ത്, ശ്രീശാസ്ത ഭഗവതിക്കാവ് എന്നീ കാവുകളിൽ വളരുന്നു. ഞാവൽ കുടുംബത്തിലെ ചവറൻ വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. തെക്കൻ പശ്ചിമഘട്ടത്തിലെ സ്ഥാനിക വൃക്ഷമായ ഇതിനെ കണ്ണൂർ ജില്ലയിലെ നീലിയാർ കോട്ടത്ത് കാണാം. കുളവെട്ടി അഥവാ വാദം കൊല്ലി മരം ക്രിട്ടിക്കലി എൻഡാൻഡ് വിഭാഗത്തിൽപ്പെടുന്നു. കുളുക്കുമലയിലാണ് ഇവ കാണപ്പെടുന്നത്. ജലസാമീപ്യമുള്ള ഇടങ്ങളിൽ വളരുന്ന നീർമാവും വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ കാണപ്പെടുന്ന ഈ വൃക്ഷം കരിവെള്ളൂരിലെ പലിയേരി മൂകാംബികക്കാവിലും ആലപ്പടമ്പിലെ കൊങ്ങിണിച്ചാൽ കാവിലും വളരുന്നുണ്ട്. 100ലധികം വർഷം പ്രായമുള്ള വൃക്ഷങ്ങളാണ് ഇവ. ഹോർത്തോസ് മലബാറിക്കസിൽ പനമ്പുവള്ളി എന്ന പേരിൽ വിവരിച്ചിരിക്കുന്ന ആരോഹി സസ്യം പലിയേരി മൂകാംബികക്കാവിലും ചീമേനിയിലെ ശൂലാപ്പ് കാവിലും മാത്രമേ വളരുന്നതായി രേഖപ്പെടുത്തിയിട്ടുള്ളൂ.
0: ചെങ്ങന്നൂരിലെ ശാർങ്കക്കാവ് വിശ്വാസവും പരിസ്ഥിതിയും എങ്ങനെ കൈകോർക്കുന്നു എന്നതിന് മികച്ച ഉദാഹരണമാണ്. ഏകദേശം 500 വർഷത്തിലേറെ പഴക്കമുള്ള ഈ കാവ് 1.3 ഹെക്ടർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു. വംശനാശ ഭീഷണി നേരിടുന്നവ ഉൾപ്പെടെ 67 തരം സസ്യങ്ങൾ ഈ ഒരു കാവിൽ മാത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്.
1: തികച്ചും അപൂർവമായ മലബാർ ഡ്രോഗൺ അതായത് തീക്കാക്ക, ചൂളം കുരുവി, മരതകപ്രാവ്, വലിയ പൊന്നി മരംകൊത്തി എന്നിവ ഈ വിശുദ്ധ വനങ്ങളിൽ അഭയം പ്രാപിക്കുന്നു. മലമുഴക്കി വേഴാമ്പൽ കഴിഞ്ഞാൽ വലിപ്പത്തിൽ രണ്ടാമനായ പാണ്ഡൻ വേഴാമ്പലുകളും കാവുകളിൽ കാണാം. കേരളത്തിൽ ഇന്ന് അപൂർവമായി കണ്ടുവരുന്ന കടൽപ്പരുന്തിന്റെ ആവാസ കേന്ദ്രം വടക്കൻ കേരളത്തിലെ കാവുകളാണ്. കടൽത്തീരത്തെ വൻമരങ്ങളിൽ മാത്രം കൂടുകൂട്ടുന്ന അവയ്ക്ക് ആശ്രയം പ്രധാനമായും കടലോരത്തെ കാവുകളാണ്. കേരളത്തിൽ ഇലിപ്പ വർഗത്തിൽപ്പെട്ട കാവിലിപ്പ എന്ന അപൂർവ മരം ഇന്ന് ഒരെണ്ണം അവശേഷിച്ചിരിക്കുന്നത് തെക്കൻ കേരളത്തിലെ ഒരു കാവിലാണ്. ഈ ഉദാഹരണങ്ങൾക്കുപരിയായി ഒട്ടനവധി അപൂർവ വൃക്ഷങ്ങളുടെയും ഔഷധ സസ്യങ്ങളുടെയും കലവറ തന്നെയാണ് നമ്മുടെ കാവുകൾ.
0: ഭൂമിയിൽ ഏറ്റവും അധികം കാവുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ഇന്ത്യയിലാണ്. അവയിൽ 361 പ്രധാനപ്പെട്ട കാവുകൾ ഉള്ളത് കേരളത്തിലാണ്. ഹരിതവനവും മുൾക്കാടും ഒറ്റമരങ്ങളും ആൽത്തറയും അരുവിയും ചതുപ്പും ചതുപ്പ് കാടും പുൽമേടും പൂമേടും ഒക്കെ ചേർന്ന ഒരു വർണ്ണരാശി കൂടിയാണ് കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ. മഴക്കാലത്ത് മാത്രം അത്ഭുതകരവും അപൂർവവുമായ സസ്യജന്തു വൈവിധ്യം ദൃശ്യമാകുന്ന ഇടനാടൻ ചെങ്കൽ തരിശുകളിലെ പുൽമേടുകൾ സവിശേഷ പ്രാധാന്യമുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ്.
1: ജനവാസ കേന്ദ്രങ്ങൾക്ക് നടുവിൽ കിടക്കുന്ന തുണ്ടുവനങ്ങളായ കാവുകളെ സംബന്ധിച്ചിടത്തോളം നാശത്തിന്റെ സാധ്യത വളരെ കൂടുതലാണ്. മനുഷ്യന്റെ നിരന്തര ഇടപെടലുകൾ കാരണം ക്ഷയിച്ച് അർത്ഥഹരിതാവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് പൂർണമായോ ഭാഗികമായോ ഉറച്ച ചെങ്കല്ലിൽ സ്ഥിതി ചെയ്യുന്ന വടക്കൻ കേരളത്തിലെ ഹരിതവനങ്ങൾ. 80% കാവുകളിലും നേരത്തെ ഉണ്ടായിരുന്ന സസ്യസമ്പത്തുകളിൽ വലിയ കുറവ് വന്നിരിക്കുന്നു.

0: രീതികളിൽ വന്ന മാറ്റവും പ്രാചീന വിശ്വാസങ്ങളിൽ ജനങ്ങൾക്ക് താൽപ്പര്യം കുറഞ്ഞു വരുന്നതും ഈ കാവുകളെ ഇല്ലാതാക്കാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്നതും തദ്ദേശീയവുമായ നിരവധി സസ്യങ്ങളുടെയും വൃക്ഷങ്ങളുടെയും സംരക്ഷണത്തിന് കാവുകൾ സഹായിക്കുന്നു.
1: കാവുകളുടെ സംരക്ഷണത്തിന് കേരള വനം വന്യജീവി വകുപ്പ് അതീവ പ്രാധാന്യമാണ് നൽകുന്നത്. കാവുകളെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും സാമൂഹിക വനവൽക്കരണ വിഭാഗം മുഖേന പദ്ധതി നിലവിലുണ്ട്. ഈ പദ്ധതി പ്രകാരം എല്ലാ വർഷവും ഓരോ ജില്ലയിലും 5 കാവുകൾ വീതം തിരഞ്ഞെടുത്ത് പ്രോത്സാഹന ധനസഹായം നൽകുന്നു. 2021 മുതൽ 2025 വരെയുള്ള കണക്കനുസരിച്ച് 265-ലധികം പേർക്ക് കാവ് സംരക്ഷിക്കുന്നതിനായി ധനസഹായം നൽകിയിട്ടുണ്ട്.
0: പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതചര്യ ചിട്ടപ്പെടുത്തുന്നതിലും ആരോഗ്യകരവും സുസ്ഥിരവുമായ ഒരു പരിസ്ഥിതി സൃഷ്ടിക്കുന്നതിലുമുള്ള കാവുകളുടെ നിർണായക പ്രാധാന്യം മനസ്സിലാക്കി അവയുടെ ശാശ്വത സംരക്ഷണത്തിനുള്ള നടപടികൾ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകണം.
1: നമ്മുടെ പൈതൃകത്തിന്റെ ഭാഗമായ ഈ പച്ചത്തുരുത്തുകളെ പരിഷ്കാരത്തിന്റെ പുതുമോടിയിൽ അകപ്പെട്ടു പോകാൻ അനുവദിച്ചുകൂടാ. പ്രകൃതിയുടെയും അതിലെ ജീവജാലങ്ങളുടെയും ആരോഗ്യം കാത്തുരക്ഷിക്കുന്ന ഏകാരോഗ്യ വ്യവസ്ഥയിലൂടെ മാത്രമേ ഏവരുടെയും നിലനിൽപ്പ് ഉറപ്പാക്കാൻ കഴിയൂ. പ്രകൃതിയുമായി സമരസപ്പെട്ടു പോകുന്ന ഒരു സംസ്കൃതിയുടെ തുടർച്ച എന്ന നിലയിൽ കാവ് സംരക്ഷണം മാനവരാശിയുടെ നിലനിൽപ്പിന്റെ തന്നെ ഭാഗമാണെന്ന് നാം മനസ്സിലാക്കണം.
2: കാവ്, പ്രകൃതിയുടെ പച്ചത്തുരുത്തുകൾ. ചിത്രീകരണം സമാപിക്കുന്നു. രചനാ നിർവഹണം MS ആശ. ആഖ്യാനം NG ജോഷിലാൽ, ഗായത്രി ദേവി. സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം. ശാസ്ത്രലോകം സമാപിക്കുന്നു.
3: ത്രിവാൻഡ്രത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
4: BCom, BBA, BCA, BSW, BA English, BSc സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
3: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
4: ക്രൈസ് കോളേജ്, വിഴിഞ്ഞം.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: First in history, East Fort Arafa Gold ഒരുക്കുന്നു ഒരു അമേസിംഗ് ഓഫർ.
3: 80% ഓർണമെന്റ്സിനും 8 ഗ്രാമിന് മുകളിലുള്ള പെർച്ചേസിൽ പണിക്കൂലി വെറും 1.99% മാത്രം.
2: 25 പവന് മുകളിലുള്ള ഓരോ പെർച്ചേസിലും ഗോൾഡ് കോയിൻ സമ്മാനം. 30 പവന് മുകളിലുള്ള പെർച്ചേസിൽ നേടാം ഒരു ഗോൾഡ് റിംഗ്.
3: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, ഈ ചരിത്ര ഓഫർ ജൂലൈ 31 വെള്ളിയാഴ്ച മാത്രം.
2: അറഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
5: എന്നും രാവിലെ 10:30
4: പ്രായോജകർ.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ. ഉണ്ണിമേനോനും ചിത്രയും പാടി ഗാനമാണ് ആദ്യം. ചിത്രം മലയത്തിപ്പെണ്ണ്. വരികളെഴുതിയത് വയനാർ വല്ലഭൻ, സംഗീതം നൽകിയത് ബ്രഹ്മാനന്ദൻ.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: റഫീഖ് അഹമ്മദിന്റെ രചന, ഗോപി സുന്ദറിന്റെ സംഗീതം, ശ്രേയ ഘോഷാലും നരേഷ് അയ്യരും പാടിയത്. ചിത്രം അൻവർ

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ

0: നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീത സംവിധാനം ഔസേപ്പച്ചൻ, ശ്വേത പാടിയത്, ചിത്രം ഒരേ കടൽ.

0: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയ സെൽ.
1: ശ്വേത പാടിയ ഒരു ഗാനം കൂടി കേൾക്കാം. ചിത്രം ആഗതൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 12:50 കേൾക്കാം.
1: ത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
2: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
1: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
2: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
0: സമയം 12 കഴിഞ്ഞ് 40 മിനിറ്റ്.
3: പ്രമേഹ രോഗികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിറയൻകീഴ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വിഭാഗം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എബി എസ് മോറിസൺ സംസാരിക്കുന്നു.
4: നമ്മുടെ ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങൾക്കു വേണ്ടിയുള്ള ഇന്ധനമാണ് ഗ്ലൂക്കോസ്. നാം കഴിക്കുന്ന ആഹാരത്തിലൂടെ ലഭിക്കുന്ന അന്നജമാണ് ഇവയുടെ പ്രധാന സ്രോതസ്. ഈ അന്നജം ചില രാസപ്രക്രിയയിലൂടെ ഗ്ലൂക്കോസായി മാറുന്ന പ്രവർത്തനത്തെ സഹായിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. മനുഷ്യ ശരീരത്തിലെ പാൻക്രിയസ് ഗ്രന്ഥിയിലെ ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. വിവിധ കാരണങ്ങളാൽ ഈ പ്രക്രിയയ്ക്കുണ്ടാകുന്ന തകരാറുകൾ മൂലം രക്തത്തിൽ ഉയർന്ന അളവിൽ ഗ്ലൂക്കോസ് കാണപ്പെടുകയും അവ മറ്റ് അവയവങ്ങളെയും പ്രതിരോധ വ്യൂഹത്തെയും ബാധിക്കുകയും ചെയ്യുന്ന അവസ്ഥയെയാണ് പ്രമേഹം അഥവാ ഡയബറ്റീസ് എന്ന് വിളിക്കുന്നത്. പ്രധാനമായും 3 തരത്തിലാണ് പ്രമേഹത്തെ തരംതിരിച്ചിരിക്കുന്നത്. Type 1 Diabetes, Type 2 Diabetes, Gestational Diabetes. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ അനവധിയായ പഠനങ്ങളുടെയും കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിൽ കാലാനുസൃതമായി കൃത്യമായ ചികിത്സാ രീതി തന്നെ പ്രമേഹത്തിന് വേണ്ടിയുണ്ട്. ശരിയായ സമയത്ത് തന്നെ ഡോക്ടറുടെ ചികിത്സ നേടുന്നത് വഴി അവർ നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി മരുന്നുകളും ഇൻസുലിനും എടുക്കുന്നത് വഴിയും ഭക്ഷണ ക്രമീകരണവും വ്യായാമങ്ങളും ചെയ്യുകയാണെങ്കിലും പ്രമേഹം ഒരു ബാധ്യതയായി തീരില്ല. ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുക, ഉൽപാദനം നിജപ്പെടുത്തുക, ഗ്ലൂക്കോസിന്റെ ഉപയോഗം കൂട്ടുക, ഇൻസുലിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്നിങ്ങനെ നിരവധിയായ ധർമ്മങ്ങളാണ് ഓരോ തരത്തിലുമുള്ള പ്രമേഹ മരുന്നുകളുടെ പ്രവർത്തന രീതി. ഓരോ രോഗികളുടെയും രോഗാവസ്ഥയും മറ്റ് ശാരീരിക ഘടനകളും അനുസരിച്ച് യോഗ്യതയുള്ള ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്ന് ഉപയോഗിക്കുക. Type 1 രോഗികളിലും അമിതമായ പ്രമേഹമുള്ള Type 2 രോഗികളിലും ആവശ്യമെങ്കിൽ ഇൻസുലിൻ നിർദ്ദേശിക്കപ്പെടാം. വിവിധ പ്രവർത്തന ദൈർഘ്യമുള്ള ഇൻസുലിനുകളും അവയുടെ സംയുക്തങ്ങളും നിലവിലുണ്ട്. ആയതിനാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ അവ കൃത്യമായി ഉപയോഗിക്കണം. ഓരോ രോഗിയുടെയും പ്രമേഹ ചികിത്സ എന്നത് അവരുടെ രോഗതീവ്രതയുടെയും അനുബന്ധ രോഗങ്ങളുടെയും ശരീരഘടനയുടെയും ജീവിത രീതിയുടെയും അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ചികിത്സാരീതി രോഗിയുടെ ആരോഗ്യപൂർണമായ ജീവിതത്തിന് സഹായകരമാകും. വ്യക്തിയധിഷ്ഠിതമായ ചികിത്സാരീതി വഴി സങ്കീർണതകൾ കുറയ്ക്കുവാനും സാധിക്കുന്നതാണ്. പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന സങ്കീർണതയാണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞു പോകുന്ന ഹൈപ്പോഗ്ലൈസീമിയ എന്ന അവസ്ഥ. പലപ്പോഴും സമയത്തിന് ആഹാരം കഴിക്കാതെ ഇരിക്കുകയോ അധികമായി മരുന്നെടുക്കുകയോ അമിതമായി ശാരീരിക അധ്വാനം ചെയ്യുന്നതും വഴി ആണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത്. അമിതമായി വിയർക്കുക, വിറയ്ക്കുക, ബോധം നഷ്ടപ്പെടുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഈ അവസ്ഥ നേരത്തെ മനസ്സിലാക്കി അതിന് പ്രതിവിധി ചെയ്യണം. അല്ലാത്ത പക്ഷം സ്ഥിതി ഗുരുതരമാകുവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ നമുക്ക് അവലംബിക്കുവാൻ കഴിയുന്ന ഒരു രീതിയാണ് 15:15 റൂൾ അഥവാ 15:15 എന്ന ചിട്ട. ഹൈപ്പോഗ്ലൈസീമിയയുടെ ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഏകദേശം 15 ഗ്രാം ഗ്ലൂക്കോസ് അടങ്ങിയ മുട്ടായോ പാനീയങ്ങളോ ഉടൻ കഴിക്കുക. തുടർന്ന് 15 മിനിറ്റിന് ശേഷം ഒന്നും കൂടി ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് പരിശോധിക്കുക. കുറവാണെങ്കിൽ ഒരു പ്രാവശ്യവും കൂടി 15 ഗ്രാം ഗ്ലൂക്കോസ് അടങ്ങിയ ആഹാരം കഴിക്കുക. ഇതു ചെയ്യുന്നത് വഴി ഈ അവസ്ഥ ഗുരുതരമാകാതെ ഇരിക്കുവാനും ആശുപത്രിവാസം ഒഴിവാക്കുവാനും സഹായകരമാകും. ഹൈപ്പോഗ്ലൈസീമിയ എന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ ഇടവേളകളിൽ രക്തപരിശോധന നടത്തുകയും ഇൻസുലിൻ അടക്കമുള്ള മരുന്നുകൾ അതിനനുസരിച്ച് ക്രമപ്പെടുത്തുകയും ചെയ്യുക. ആഹാരം കൃത്യ അളവിൽ ശരിയായ സമയത്ത് കഴിക്കുക എന്നതും പ്രധാനമാണ്. പ്രമേഹ രോഗികൾക്ക് ഏറ്റവും പ്രധാനം അവരുടെ ആഹാര ക്രമീകരണമാണ്. ഡോക്ടറുടെ മേൽനോട്ടത്തിൽ ഒരു ഡയറ്റീഷ്യന് ഓരോ വ്യക്തിയുടെയും ശാരീരിക അവസ്ഥയും ആവശ്യങ്ങളും താല്പര്യങ്ങളും അടിസ്ഥാനപ്പെടുത്തി ഒരു ക്രമീകൃത ആഹാരം രൂപപ്പെടുത്താൻ ആകുന്നതാണ്. ഓരോ വ്യക്തിയും അവരുടെ ശാരീരിക അധ്വാനത്തിന്റെ തോത്, എടുക്കുന്ന മരുന്നിന്റെ അളവ്, ശാരീരിക ക്ഷമത എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി ആഹാരം ക്രമീകരിക്കണം. തവിടങ്ങിയ ധാന്യങ്ങൾ, ലീൻ പ്രോട്ടീനുകൾ, നാരുകൾ, അവശ്യധാതുക്കൾ എന്നിവ കൂടുതലായി ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കണം. കാലാവസ്ഥയും ആഹാരത്തിന്റെ ലഭ്യതയും മറ്റ് രോഗങ്ങളുടെ അവസ്ഥയും പരിഗണിച്ചുകൊണ്ട് ആഹാരക്രമത്തിൽ മാറ്റങ്ങൾ വരുത്താം. കൃത്യമായ അളവിൽ വെള്ളം കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിർജലീകരണം ഉണ്ടാകാതെ നോക്കണം. അതുപോലെ വൃക്കരോഗികൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വെള്ളത്തിന്റെ അളവ് ക്രമീകരിക്കേണ്ടതാണ്. നാരിന്റെ അളവ് കൂട്ടുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ തോത് കുറയ്ക്കുവാൻ സഹായിക്കും. ശരിയായ വിശ്രമവും ഉറക്കവും പ്രമേഹ രോഗികൾക്ക് അത്യാവശ്യമാണ്. യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ലാത്ത വ്യാജ ചികിത്സകളോ പൊടിക്കൈകളോ ഉപയോഗിക്കുന്നത് യാതൊരു ഗുണവും ചെയ്യുകയില്ല എന്നു മാത്രമല്ല ദോഷകരമാകുവാനും സാധ്യതയുണ്ട്. മരുന്നുകളും ആഹാര പദാർത്ഥങ്ങളും തിരഞ്ഞെടുക്കുമ്പോൾ ഗുണനിലവാരമുള്ളതാണ്.

0: ആണെന്ന് ഉറപ്പുവരുത്തുക. ഋതുവ്യത്യാസമനുസരിച്ച് ആഹാരക്രമത്തിലും വ്യത്യാസങ്ങൾ കൊണ്ടുവരിക. ഉദാഹരണത്തിന്, മഴ സമയത്ത് എളുപ്പത്തിൽ ദഹിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ കൂടുതലായി കഴിക്കുക. ശൈത്യകാലഘട്ടത്തിൽ ശരീരത്തിന്റെ ഊഷ്മാവ് കൃത്യമായി നിലനിർത്തുന്ന രീതിയിൽ ആഹാരം കഴിക്കുക. വേനൽക്കാലത്ത് നിർജ്ജലീകരണം ഒഴിവാക്കുന്നതിനായി ജലാംശം കൂടുതലായുള്ള ആഹാരം തിരഞ്ഞെടുക്കുക. പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ടതായ മറ്റു ചില കാര്യങ്ങൾ എന്തെന്ന് നമുക്ക് പരിശോധിക്കാം. കൃത്യമായി ഉറങ്ങുക എന്നത് പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ഉറങ്ങുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. ഉറക്കക്കുറവുള്ളവരിൽ ഉപാപചയ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുകയും ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലായി കാണപ്പെടുകയും ചെയ്യുന്നു. രക്തസമ്മർദ്ദവും ശരീരത്തിലെ മോശം കൊഴുപ്പ് നിയന്ത്രിക്കുന്നതും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവരിൽ പ്രമേഹത്തിന്റെ സങ്കീർണതകളായ ഹൃദ്രോഗം, പക്ഷാഘാതം, വൃക്കരോഗം എന്നിവ പെട്ടെന്ന് തന്നെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുന്നത് ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ്. അമിതമായ സമ്മർദ്ദം ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ ഉൽപാദനം കൂട്ടുകയും രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായി ഉയർത്തുന്നതിന് കാരണമാകുകയും ചെയ്യുന്നു. ഇത് പ്രമേഹത്തെ കൂടുതൽ സങ്കീർണതകളിലേക്ക് കൊണ്ടുപോകുന്നു. ശരീരം എപ്പോഴും വൃത്തിയായി വെക്കുവാൻ പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കൈകാലുകൾ. പ്രമേഹ രോഗികൾക്ക് മുറിവുണ്ടായാൽ അറിയുവാൻ സാധിക്കുകയില്ല. അത് തുടർ അണുബാധയ്ക്കും ശരീരഭാഗങ്ങൾ നശിക്കുന്നതിലേക്കും കാരണമായേക്കാം. മുറിവോ അണുബാധയോ കണ്ടെത്തിയാൽ ഉടൻ തന്നെ ഡോക്ടറുടെ അടുത്ത് ചികിത്സ നേടേണ്ടതാണ്. ഒരിക്കൽ പ്രമേഹം ബാധിച്ചാൽ ഭൂരിഭാഗം ആളുകളിലും ഇത് ജീവിതത്തിൽ ഉടനീളം നിലനിൽക്കുന്നതാണ്. പ്രമേഹവും അതേ തുടർന്നുണ്ടാകുന്ന സങ്കീർണതകളും ഓരോ രോഗിയെയും ശാരീരികവും മാനസികവും വൈകാരികവുമായി ബാധിക്കുന്നു. പലരെയും സാമ്പത്തികമായും ഈ അവസ്ഥ ബുദ്ധിമുട്ടിക്കുന്നു. ഇത് രോഗികളിൽ ഉത്കണ്ഠയും മാനസിക പിരിമുറുക്കത്തിനും കാരണമാകുന്നു. ഇതിനെ അതിജീവിക്കുന്നതിനായി മറ്റു കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും നമ്മൾ ഓരോരുത്തരുടെയും സഹായം അവർക്ക് ആവശ്യമാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആഹാരക്രമം പാലിക്കുകയും അമിത ശരീരഭാരം കുറയ്ക്കുകയും ഗുണകരമായ വ്യായാമം ശീലിക്കുകയും സമയത്തിന് മരുന്നുകൾ കഴിക്കുന്നതും ഇൻസുലിൻ കൃത്യ അളവിൽ എടുക്കുന്നതും കൃത്യമായ ജീവിതശൈലി പ്രാപ്തമാക്കുകയും ചെയ്താൽ ഏതൊരു പ്രമേഹ രോഗിക്കും സാധാരണ ജീവിതം സാധ്യമാകും.
1: പ്രമേഹ രോഗികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ചിറയൻകീഴ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വിഭാഗം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എബി എസ് മോറിസൺ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭാ നടപടികൾ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. നീറ്റ് പരീക്ഷാ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിപക്ഷ ബഹളം. വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് ഇന്നേക്ക് 2 വർഷം തികയുന്നു. ദുരന്തത്തിൽ മരിച്ചവരുടെ സ്മൃതിചിത്രങ്ങൾക്ക് സമീപം രാവിലെ പുത്തുമലയിൽ ബന്ധുക്കളും ജനപ്രതിനിധികളും പരിസ്ഥിതി പ്രവർത്തകരും ആദരാഞ്ജലികൾ അർപ്പിച്ചു. സ്ത്രീകൾക്കെതിരായ അക്രമങ്ങളിൽ സീറോ ടോളറൻസ് എന്നതാണ് ഗവൺമെന്റിന്റെ നയമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുനർജനി കേസിൽ VD സതീശന് ക്ലീൻ ചിറ്റ് നൽകിയത് അസാധാരണ നടപടിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സതീശനെതിരെ തെളിവുകൾ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കോട്ടയം ജില്ലയിലെ ആദ്യ ജനകീയ ചുണ്ടൻ വള്ളമായ ആർപ്പൂക്കര ചുണ്ടന്റെ നിർമ്മാണം പൂർത്തിയായി. ഓഗസ്റ്റ് 2-നാണ് വള്ളത്തിന്റെ നീരണിയൽ ചടങ്ങ്. കണ്ണൂർ ജില്ലയിൽ സെൻസസ് 1-ാം ഘട്ടത്തിന്റെ ഭാഗമായ വിവരശേഖരണം 100% പൂർത്തിയായി. സ്വതന്ത്ര മാധ്യമപ്രവർത്തകരുടെ സംഘടനയായ മാസ് മീഡിയ ട്രസ്റ്റിന്റെ 6-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. പുരസ്കാരങ്ങൾ സെപ്റ്റംബർ 30 കോഴിക്കോട്ട് മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള സമ്മാനിക്കും. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്ന് ഉച്ചയോടെ കളത്തിലിറങ്ങും. നിലവിൽ 15 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു വട്ടം കൂടി. ആയിരത്തി തൊള്ളായിരത്തി 1980 മുതൽ 2010 വരെയുള്ള ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾ.

ആദ്യം കേൾക്കാം ബോഡി ഗാർഡ് എന്ന ചിത്രത്തിൽ അഫ്സലും അനിത ഷെയ്ക്കും പാടിയത്. വരികൾ എഴുതിയത് കൈതപ്രം, സംഗീതം നൽകിയത് ഔസേപ്പച്ചൻ.

0: വിദേശത്തെ വലിയ ശമ്പളം, സ്വപ്ന ജീവിതം. എന്നാൽ ഇത്തരത്തിലുള്ള പരസ്യങ്ങളുടെയും ഓഫറിന്റെയും പിന്നിൽ ചതിക്കുഴികളുണ്ടാകാം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യക്കടത്ത് ദൂരെയല്ല, തൊട്ടടുത്താണ്. സംശയം തോന്നിയാൽ ഉടൻ വിളിക്കൂ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറായ 112.
1: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
2: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
3: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
1: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971 9.
4: മക്കാച്ചിയുടെ പായസക്കട, ഗ്രാമകേരളം. നാളെ രാവിലെ 7:40. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം, പൈപ്പിൻ മൂഡ് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
5: ഒരു വട്ടം കൂടിയിൽ ഇനി കേൾക്കാം അങ്ങാടി എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം. വരികൾ എഴുതിയത് ബിച്ചു തിരുമല, സംഗീതം നൽകിയത് ശ്യാം.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഈ ആർപ്പവില എന്തിനാണല്ലേ? 2000 രൂപയ്ക്ക് മുകളിൽ MRT നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിൻ.
3: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട്, ചാരിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
4: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
5: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
6: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: ഒരു വട്ടം കൂടിയാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അടുത്ത ഗാനം തൃഷ്ണ എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീത സംവിധാനം ശ്യാം.

നജീം അർഷാദും ജോത്സ്നയും പാടിയ ഗാനമാണ് ഇനി. ചിത്രം ചെമ്പട. റോബിൻ തിരുമലയുടെ വരികൾക്ക് മുസാഫിറാണ് സംഗീതം നൽകിയത്.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഓ സംഗീതമേ.
2: ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് SP വെങ്കടേഷിന്റെ സംഗീതം. ഉണ്ണിമേനോൻ പാടിയത് ചിത്രം രാജാവിന്റെ മകൻ.

0: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയ സെൽ.
1: ഒരു വട്ടം കൂടിയിൽ ഇനി കേൾക്കാം സത്യമേവ ജയതേ എന്ന ചിത്രത്തിൽ ശങ്കർ മഹാദേവൻ പാടിയത്. കൈതപ്രമാണ വരികൾ എഴുതിയത് M. ജയചന്ദ്രന്റെ സംഗീതം.

0: ഇന്റർനെറ്റിലെ ആ പുതിയ സുഹൃത്ത്. അവൻ ആരാണെന്ന് ഉറപ്പുണ്ടോ? ഒരു വ്യാജ പ്രൊഫൈൽ, ചില മനോഹര വാക്കുകളും വാഗ്ദാനങ്ങളും. നമ്മുടെ സ്വകാര്യത വരെ പങ്കുവയ്ക്കുന്ന തരത്തിലേക്ക് അവർ അത് വളർത്തിയെടുക്കുന്നു. ഒടുവിൽ തിരിച്ചുവരാൻ പറ്റാത്ത കെണി. സോഷ്യൽ മീഡിയയിലെ ഓരോ പരിചയപ്പെടലും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തും. സൈബർ കെണിയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 1930.
1: ത്രിവാൻഡ്രത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
2: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
1: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
2: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
3: ഹലോ,
4: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
3: വീണ്ടും
4: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
5: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
3: സർ, ഇത്രയും രൂപ.
5: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
3: 2 ലക്ഷം
6: എന്ത് പറ്റി അച്ഛാ?
3: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
4: അയ്യോ,
3: കട്ട് ചെയ്തു.
6: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
3: തട്ടിപ്പോ?
6: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
3: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
6: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
7: ഒരു വട്ടം കൂടിയിൽ ശ്രോതാക്കൾ കേൾക്കുന്നത് 1980 മുതൽ 2010 വരെയുള്ള ഏതാനും ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ഇനി കേൾക്കാം അത്ഭുത ദ്വീപ് എന്ന ചിത്രത്തിൽ അലക്സും സംഘവും പാടിയ ഗാനം. കൈതപ്രമാണ വരികൾ എഴുതിയത് M. ജയചന്ദ്രന്റെ ഈണം.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: വിഷ്ണുലോകം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനമാണ് ഇനി. കൈതപ്രമാണ് വരികൾ എഴുതിയത് രവീന്ദ്രന്റെ ഈണം.

0: ബസ്സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ഭയന്നു വിറയ്ക്കുന്ന ഒരു മുഖം കണ്ടോ? അപരിചിതരായ ആളുകൾക്കൊപ്പം വിറങ്ങലിച്ചു നിൽക്കുന്ന കുട്ടികളോ സ്ത്രീകളോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ കണ്ണടയ്ക്കരുത്. നിങ്ങളുടെ ഒരു ഫോൺ കോൾ ഒരാളുടെ ജീവിതം രക്ഷിച്ചേക്കാം. സംശയം തോന്നിയാൽ ഉടൻ വിളിക്കൂ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098, വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 1811, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 112.
1: ട്രിവാൻഡ്രത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
2: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
1: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
2: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
3: First in history, East Fort Arafa Gold orukunu oru amazing offer.
1: 80% ornamentsinum 8 gramin mugalilulla purchaseil panikuli verum 1.99% maatram.
3: 25 pavana mugalilulla oro purchaseilum gold coin samanam. 30 pavana mugalilulla purchaseil nedam oru gold ring.
1: Koodade diamond aabharanangalkku panikuliil 50% discountum. Vegamagatte ee charithra offer July 31 velliyaazha maatram.
3: Arafa Gold, East Fort Trivandrum.
4: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
5: കേൾക്കാം വിനീത് ശ്രീനിവാസനും അഫ്സലും പാടിയ ഗാനം. ചിത്രം വിനോദയാത്ര. വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾ, ഇളയരാജയുടെ ഈണം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ലഹരി ഉപയോഗത്തിനെതിരായ നശാമുക് യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. മൈ ഭാരത് പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 100 ആഴ്ച നീളുന്ന പ്രചാരണ പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത്. ബഹിരാകാശ രംഗത്ത് കൈവരിച്ച അറിവും ഗവേഷണ മികവും രാജ്യത്തിന്റെയും ജനങ്ങളുടെയും പുരോഗതിക്കായി വിനിയോഗിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വലിയമല ക്യാമ്പസിൽ 14-ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ ഗവൺമെന്റ് സജീവമായി ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 16 ഇനങ്ങളടങ്ങിയ 6 ലക്ഷത്തിലധികം സൌജന്യ ഓണക്കിറ്റുകൾ അടുത്തമാസം 10 മുതൽ 20 വരെ വിതരണം ചെയ്യും. വടകരയിലെ ലഹരിമരുന്ന് കേസിലെ അധ്യാപകരുടെ അറസ്റ്റ് സംസ്ഥാനം ലജ്ജിച്ച് തലതാഴ്ത്തിയ സംഭവമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വിഷയത്തിൽ പരിശോധന വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. സംസ്ഥാന ഗവൺമെന്റ് സ്ഥലം ലഭ്യമാക്കിയാൽ ചിന്നക്കട ഇടമൺ ദേശീയപാത വികസിപ്പിക്കുന്നത് പരിശോധിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പു നൽകിയതായി NK പ്രേമചന്ദ്രൻ MP. പദ്ധതിക്ക് നേരത്തെ ദേശീയപാത അതോറിറ്റി അംഗീകാരം നൽകിയതാണെങ്കിലും സ്ഥലം ലഭ്യമല്ലാത്തതിനാൽ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു.

സംസ്ഥാനത്ത് ഇന്നു മുതൽ തുടർച്ചയായ ദിവസങ്ങളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും നൽകി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം ചീയപ്പാറയിൽ വീണ്ടും മണ്ണിടിച്ചിൽ. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മണ്ണ് നീക്കാൻ ശ്രമം തുടരുന്നു. കണ്ണൂർ ചെറുപുഴയിൽ രാവിലെ മരം മുറിക്കുന്നതിനിടെ ദേഹത്ത് മരം വീണ് കക്കയഞ്ചാൽ സെന്റ് മേരീസ് സ്കൂളിലെ എട്ടാം ക്ലാസ്സുകാരന് പരിക്കേറ്റു. കുട്ടിയെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ല.

0: കുഞ്ഞമ്മയും കൂട്ടുകാരും, ഉറൂബ് എഴുതിയ നോവലിന്റെ നാടകരൂപം, അവസാന ഭാഗം. റേഡിയോ ആവിഷ്കാരവും സംവിധാനവും എസ് ചന്ദ്രിക.
1: കേട്ടാലും കേളൂ പെണ്ണേ ആനന്ദേ നാളെ പടിഞ്ഞാറേ.
0: പങ്കെടുക്കുന്നവർ: അണ്ടൂർകോണം മുബാറക്, രവി കെ പാപ്പാട്, കെ എസ് ആനന്ദൻ, എം വി ശശികുമാർ, മണികണ്ഠൻ മടവൂർ, എം എസ് രാകേഷ്, ഭരതന്നൂർ ശാന്ത, പന്തളം രാധാമണി, ഒ ശ്രീധരി, എൻ സുനിത. നിർവഹണം: എം രാജീവ് കുമാർ. സംവിധാന സഹായം: എം നിസാമുദ്ദീൻ, ദുർഗാരാജു. കുഞ്ഞമ്മയും കൂട്ടുകാരും.

0: നിങ്ങൾക്ക് നേന്ത്രക്കായ വട്ടം നുറുക്കി പുഴുക്ക് വെച്ചാ ഇഷ്ടമല്ലേ?
1: അല്ല.
0: വറുത്താലോ?
1: അല്ല.
0: പിന്നെ എങ്ങനെ വെച്ചാലാ ഇഷ്ടം?
1: എങ്ങനെ ഇഷ്ടമല്ല?
0: ഓ, ഇതാ ഇപ്പൊ നന്നായത്. ഇനി ഇതൊക്കെ ഉണ്ടാക്കിയത് എന്തിനാ?
1: കുറച്ച് ഉറങ്ങാൻ സമ്മതിക്കോ?
0: സമ്മതിക്കാം, പക്ഷെ നാളെ ഒരു കുല വെട്ടി കൂട്ടാൻ വെക്കും. കുട്ടികൾ കുറെ ദിവസമായി പറയുന്നു.
1: നിന്റെ സഹസ്രപ്പൂവൻ വാഴയില്ലേ, 56 ആനക്കൊമ്പ് വിരിഞ്ഞത്, അതങ്ങ് കൊത്തി ആദ്യം കൂട്ടാൻ വെക്ക.
0: അയ്യോ, അത് ഞാൻ വേറൊരു കാര്യം വിചാരിച്ച് നിർത്തിയിരിക്കുക.
1: ആ, എന്നാൽ എന്റെ വാഴക്കുലയെ സംബന്ധിച്ച് എനിക്കും ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. എന്ത് കരയാണോ മാധവി? എന്താ വേണ്ടത്? എന്റെ 6 കുട്ടികളുടെ അമ്മയല്ലേ, പറയേ എന്താ ഇപ്പൊ വേണ്ടത്?
0: ഞാൻ പറഞ്ഞ അത്രയല്ലേ ഉള്ളൂ.
1: എന്റെ മാധവി, എല്ലാ നേന്ത്രക്കായും വെട്ടിക്കൊള്ളൂ. നമ്മൾ തമ്മിൽ എന്റെ നിന്റെ എന്നുണ്ടോ?

0: നീ ഈ സഹസ്രപ്പവൻ മുറിക്കാത്തതെന്താ?
1: അതവിടെ നിൽക്കട്ടെ, ഒരാവശ്യമുണ്ട്.
0: കുട്ടികളുടെ പിറന്നാളിന് പഴപ്രഥമൻ വയ്ക്കാനാവും. മാധവി ബുദ്ധിയുള്ളവളാണ്.

0: ദൈവമേ, അവൻ തൊലഞ്ഞു പോകും, അവന് ഭഗവതി കൊടുക്കും.
1: എന്താ മാധവി, ആരെയാണ് നീ പ്രാകുന്നത്?
0: നിങ്ങൾക്ക് ചോദിക്കാൻ ലജ്ജയില്ലേ? ഒരാമ്പറന്നവനുള്ള വീടല്ലേ ഇത്?
1: ഒരു വീരകേസരി എന്ന് പറ, എന്താ കാര്യം ഇപ്പോ?
0: എന്റെ വാഴക്കുല രണ്ട് കട്ടോണ്ട്.
1: അയ്യോ, എന്ത്? അയ്യോ, പാപ്പരായ പ്രമാണിയെ പോലെ നിന്റെ വാഴ ഇതാ ബ്ലിങ്കൂസായി നിൽക്കുന്നു.
0: മനുഷ്യനായ കുറെയൊക്കെ അഭിമാനം വേണം. ഇതാ ഈ ചായ കുടിച്ചിട്ട് വേഗം പോയെന്ന് അന്വേഷിക്കാം.
1: ആരോട് അന്വേഷിക്കാൻ?
0: നിങ്ങൾ ഒരാളാണോ?
1: എന്നാണ് ബഹുജനങ്ങൾ പറയുന്നത്?
0: ഈ വാഴക്കുല എവിടെ പോയെന്നറിയാതെ ഒരെറ്റു വെള്ളം കുടിക്കില്ല ഞാൻ.
1: കഴിക്കണ്ട, ആർക്കാ നഷ്ടം? എന്നാലും ഈ കട്ട കള്ളന് എന്റെ വാഴക്കുലയിൽ നിന്നൊന്നു കട്ടൂടായിരുന്നോ? ഞാൻ ഈ വെളുപ്പാൻ കാലത്ത് ഇങ്ങനെ തെക്ക് വടക്ക് പായേണ്ടി വരില്ലായിരുന്നു.

0: ആരാത്?
1: ഞാനാ, വാതിൽ തുറക്കൂ.
0: ഇത്ര കാലത്തോ?
1: ഹേ, നിങ്ങൾ വലിയ പ്രമാണിയല്ലേ. എന്താ ഗുണം? മനുഷ്യർക്ക് അഞ്ചാറ് വാഴ വയ്ക്കാനും പറ്റില്ല.
0: ഇതൊക്കെ ഇപ്പൊ പറയാൻ കാര്യം?
1: അല്ല, നാട്ടിൽ നടക്കുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ?
0: എന്താ നടന്നത്?
1: എന്റെ നേന്ത്രക്കുല കട്ടോണ്ടുപോയി. ആ മാധവി ഓമനിച്ച് വളർത്തിയതാ.
0: വരൂ, നമുക്ക് സ്റ്റേഷൻ വരെ പോകാം.
2: വഴിയുണ്ടാക്കാം, നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ അറിയിക്കാം.

0: ക്ഷീണിച്ചോ?
1: പിന്നില്ലേ, സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അല്ല, നീ ഊണ് കഴിച്ചോ?
0: പിന്നെ 3 മണി വരെ ഞാൻ പട്ടിണി കിടക്കുവോ?
1: എടി, ഞാനാ മണ്ടൻ? നീ പട്ടിണി കിടക്കുമെന്ന് കരുതി കണ്ട വഴിയൊക്കെ നടന്നലഞ്ഞ്. ആ കൂട്ടം കുറച്ചൊഴിക്കെ. പിന്നെ ഗോപാലൻ നായർ ഒരാണാണ് കേട്ടോ, ഇൻസ്പെക്ടർ അന്വേഷിക്കുന്നുണ്ട്. കള്ളനെ ഉടനെ പിടിക്കും, പിടിച്ചാൽ ഉടനെ ഇടിച്ച് ശാർദിപ്പിക്കും. അക്കൂട്ടത്തിൽ നിന്റെ നേന്ത്രക്കായ ഉണ്ടാവും.
0: ഇടിക്കുവോ?
1: പിന്നെ ഇടിച്ച് ജാമാക്കില്ലേ?
0: അയ്യോ, അതൊന്നും വേണ്ടിയിരുന്നില്ല. പിന്നെ അതൊരു ശാപമാകും.
1: ചാവണം.
0: അയ്യോ വേണ്ട,

0: എന്തേ കുറുപ്പേ?
1: അങ്ങോട്ട് നോക്കിൻ.
0: എന്തേ ചാത്തപ്പൻ തല്ലിയോ?
1: ചാത്തപ്പനെ പോലീസ് തല്ലി.
0: എന്തിന്?
1: വാഴക്കുല കട്ടിട്ടേ.
2: ഒരു പുത്തിമോസ വന്നത് നിങ്ങള് തന്നെ രക്ഷിക്കണം. പോൻ അങ്ങനെ ഒരുത്തനല്ല.
1: അല്ല ഹരിചന്ദ്രനാ കാട്ടുകള്ളൻ.
2: അയ്യോ അങ്ങനെയൊന്നും പറയരുതേ. ജീവൻ പിടച്ചപ്പോ ചെയ്തു പോയതാ.
1: ജീവൻ പിടച്ചാൽ കക്ക ചെയ്യുക, വല്ല പണിയും എടുത്തൂടെ?
2: അതെ പണി കിട്ടണില്ല. ചെറുമ്പം കിട്ടിയ പെണ്ണിന് പണി തരില്ല, ചോത്തിയെ കിട്ടിയ ചെറുമനും പണി തരില്ല. എന്താ ചെയ്യുക?
1: എന്നാൽ എന്തിനാ കെട്ടാൻ പോയത്?
2: അന്ന് കുറുപ്പാളൊക്കെ പറഞ്ഞിട്ടല്ലേ.
0: അത് നേരാ കുറുപ്പേ. ഇനിയിപ്പോ എന്താ വഴി? ചാത്തപ്പൻ എവിടെ?
1: സ്റ്റേഷനിൽ. അവിടെ കിടന്ന് ഇടി കൊണ്ട് ചാവണം.
2: എനിക്കതല്ല എന്റെ.
0: നിന്റെ എന്താ? എന്താ എന്താ പറയൂ.
2: എന്റെ വയറ്റിലൊരു ജീവൻ പരുങ്ങുന്നുണ്ടല്ലോ എന്നാണ്.
0: വരിൻ കുറുപ്പേ. ആ നീ ഇങ്ങനെ കിടന്നില്ല, വിളിക്കണ്ട, വഴിയുണ്ടാക്കാം. നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. ഏ
3: അപ്പോ വിഷയം മോഷണം, വാഴക്കുല മോഷണം.
1: അവനെ വിടുക, പാവം.
3: പാവവും പുണ്യൊന്നും ഇവിടെയില്ല, എല്ലാ മോഷണവും മോഷണം തന്നെ. ഇങ്ങോട്ട് മാറി നിൽക്ക്.
4: ഇക്കൊരു പുത്തിമോശം വന്നതാ കുറുപ്പാളെ.
0: പോടാ, ഇനിയത്തെ കൊല്ലവും ഞാൻ വാഴ വയ്ക്കും.

0: അപ്പോ കക്കാൻ ഒരുത്തൻ വേണ്ടേ?
1: അപ്പോ നിങ്ങൾക്ക് പരാതിയില്ലല്ലോ?
2: ഇല്ല.
1: ആ എന്നാൽ വിട്ടേക്കാം.
3: ഗോപാലൻ നായരെ, ആ പെണ്ണിന്റെ മുഖത്ത് നോക്കിയതും കുടുങ്ങി ഈ ചാത്തപ്പൻ
0: നേരാ.

0: കള്ളനെ പിടിച്ചോ?
1: പിടിച്ചെന്ന് മാത്രമല്ല, ഇടിച്ച് ജാമാക്കി.
0: അയ്യോ, അത് വേണ്ടിയിരുന്നില്ല. ആട്ടെ, ആരാ ആള്?
1: ചാത്തപ്പൻ.
0: എടാ തിരുമാലി, ഇടി വേണ്ടത് തന്നെ. ആദ്യം കുഞ്ഞമ്മയെ പറ്റിച്ചു, ഇപ്പൊ നമ്മളെ.
1: കുഞ്ഞമ്മയ്ക്ക് എന്ത് പറ്റി?
0: ചെറുമൻ ജ്യോതിയെ കെട്ടുന്നത് പറ്റിക്കലല്ലേ.
1: അപ്പോ ഈ കുഞ്ഞമ്മ എന്തിനാ പറ്റാൻ പോയത്?
0: ഉള്ള പുന്നാരമൊക്കെ പറയുമ്പോഴേ പെണ്ണിന്റെ മനസ്സങ്ങ് മാറില്ലേ.
1: ഒരു പനിനീർ പൂവു. അവൾ അവനെ പറ്റിച്ചു എന്ന് പറ. പറ നിന്റെ ഈ നാവുണ്ടെന്ന് പറ.
0: ഓ, അപ്പൊ നമ്മുടെ നേന്ത്രക്കായ പോയത് തന്നെ അല്ലേ.
1: ഇടിച്ചാലല്ലേ ഛർദിക്കുക? ഇടിച്ചില്ല. അല്ല, നീ എന്താ ആലോചിക്കുന്നത്?
0: ഒന്നുമില്ല. എന്നാലും ദേവങ്കര ഭഗവതിക്ക് നേർന്നതാ കൊല. എന്നാലും നമ്മുടെ ഭഗവതിക്ക് 2 രൂപയെങ്കിലും കൊടുക്കണ്ടേ?
1: ഭഗവതി ഇനി ചാത്തപ്പന്റെ പള്ളയിലേക്ക് പൊയ്ക്കോട്ടെ. 56 കായ തിന്ന പള്ളയല്ലേ, ഇരിക്കാനും കിടക്കാനും സ്ഥലം കാണും.
0: ഇങ്ങനത്തെ വർത്തമാനൊന്നും പറയാതെ ഉഗ്രമൂർത്തിയാ. നാളെ 2 രൂപ തരണേ.
1: മാധവി, നീ നിന്റെ പാട്ടിനിരുന്നോ?
0: ക്ഷീണമില്ലേ, ഇത് കുടിച്ചോളൂ. ഡാ നോക്ക്, ഈ പെണ്ണിന് മേക്കാച്ചിലുണ്ടോന്നൊന്ന് തൊട്ട്
1: നോക്കിക്കേയ്യോ. ചെറിയ ചൂടുണ്ട്.
0: നമുക്കിപ്പോ കഷ്ടകാലമാ. ആ, പോയതൊക്കെ പോട്ടെ. ആ വഴിപാടും കൂടി അങ്ങ് തന്നേക്ക്. 2 രൂപ അല്ലേ ഉള്ളൂ, അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കൊന്നും ഉണ്ടാവാതിരിക്കട്ടെ.
1: ആ, ഇതെടുത്തോളൂ.

0: എന്തേ ഒന്നും മിണ്ടാത്തത്?
1: ഇക്ക് ഒന്നും മിണ്ടാൻ കഴിയൂല. എന്റെ കുടിയില് ഒറ്റ ദിവസം കൊണ്ട് എന്തൊക്കെ മാറ്റാൻ വരുത്തിയിരിക്കുന്നത്! നീയൊരു പളുങ്ക, പളുങ്ക്!
0: എന്തേ ബോധിച്ചോ?
1: ഇക്ക് ഇമ്മിണി ബോധിച്ച്. എന്റെ കുഞ്ഞമ്മ ചോത്യാരേ,
0: എന്തിനാ അങ്ങനെ വിളിക്കുന്നത്?
1: ഏന് തമ്പ്രാട്ടീനൊന്നും വിളിക്കാൻ കഴിയൂല.
0: പേര് വിളിച്ചാ പോരെ.
1: അക്കഥ മാത്രം പറയലേ, ഇക്ക് ഇട്ടായതുകൊണ്ട് ചോത്യാര് ചോത്യാരല്ലാതാകുമോ?

0: ഇതെന്താ കുഞ്ഞമ്മേ, ഇപ്പോൾ കലക്കച്ചവടവും ഉണ്ടോ?
1: ഇല്ല കുറുപ്പാളെ, ഒരു തൊഴിലും ഇല്ല, എനിക്കും ഇല്ല, ചാത്തപ്പനും ഇല്ല.
0: അല്ല, അവന് കക്കാൻ പോവാലോ?
1: ഒരിക്കലും ഒരു പുത്തിമോസം വന്നതല്ലേ, അതിപ്പോ വരാത്തവരാരാ?
0: ഇത്രയൊക്കെ ആയിട്ടും നീ അവനെ പൊറുപ്പിക്കുന്നല്ലോ.
1: അതെന്താ കുറുപ്പാളെ, ആമോം ചങ്ങലയും ആണുങ്ങൾക്ക് വെച്ചതല്ലേ, ഓനൊരു പുരുഷനല്ലേ?
0: ഓ പുരുഷൻ!
2: അല്ല, ഈ കുറുപ്പാളക്ക് എന്തിന്റെ കേടാ?
1: അയ്യോ, ഇരുട്ടിപ്പോയി. ആണുരുത്തൻ കയറാനുള്ള കുടിയിൽ സന്ധ്യക്ക് വിളക്ക് വെക്കാൻ ഞാൻ പറ്റുമോ?
3: ആരാത്? ആരാന്നല്ലേ ചോദിച്ചത്? മോന്തിക്ക് ആരുമില്ലാത്ത കുടിയിൽ ഒളിച്ചിരിക്കുന്നത് ആരാണ്? ദേ, പിന്നെ അവിടെ കിടന്ന് പരിങ്ങണാ. ദേ, വന്ന വഴി കൂടെ അങ്ങ് പൊക്കോ.
4: നീ ആരോടാ അടി വഴക്കിടുന്നത്?
3: ദേ നോക്കി, കുടിയിൽ ആരോ ഒളിച്ചിരിക്കണ.
4: വണ്ടി ഇതാ, ഇവിടുത്തെ ഒരു പൂച്ചയാ.
2: ഉണ്ണുലിയമ്മേ, ഇങ്ങളെ ഞാൻ പറഞ്ഞതൊക്കെ കേട്ടാ.
4: ആരെയോ പ്രാകണത് കേ.
2: അയ്യോ, ഇത് ഗർഭിണിയാണ് എന്നെ പോലെ. പാവം, ഇന്ന ഈ വറ്റി തിന്നോ.
5: അയ്യോ മാതേവരെ, ഈ വലാൽ എവിടുന്ന് പുറത്താക്ക്.
1: അയ്യോ, അതിനെ ഒന്നും ചെയ്യല്ലേ.
5: ആ ഒലക്ക എവിടെ? ഓനെ ഇപ്പൊ ശരിപ്പെടുത്തുന്നുണ്ട്.
1: ഓനല്ല, ഓളാണ്. പോരെങ്കിൽ
5: എന്റെ കുടിയിലൊരു കാടൻ പൂച്ചയുണ്ടായിരുന്നു, ഏനെ എപ്പോഴും മാന്തി കീറുമായിരുന്നു. എന്റെ കൈ

0: എല്ലാരും പറഞ്ഞു യാതിക്കാരും യാതി അല്ലാത്തവരും ഹരിതയെ നിന്നിട്ടും കെട്ടി കെട്ടി എന്റെ ഫലം കിട്ടി.
1: എന്താടാ കക്കാൻ തരം നോക്കുക, എന്താടാ
0: ഓള് ചോദ്യാരച്ച, ഞാനൊരു പുരുഷനല്ലേ കെട്ടിയവനല്ലേ.
1: കേടാ ഞാൻ അന്നേ പറഞ്ഞില്ലേ അവൾ നിനക്ക് ഒതുങ്ങില്ലെന്ന്, ഇപ്പൊ നിന്ന് മോങ്ങിട്ട് എന്താ കാര്യം. പോട്ടെ അവളെ നല്ല വാക്ക് പറഞ്ഞ് ലോഹയാക്കിക്കോ.
0: അക്കഥ പറയല്ലേ കുറുപ്പാളെ, ഈ കോളും വേണ്ട.
1: സാരമില്ലടാ,
0: ഞാൻ കാലെടുപ്പ കുടിയിൽ വെക്കില്ല.
1: ഈ രാത്രിയില് നീ ഇപ്പൊ എന്താ ചെയ്യുക?
0: ഞാൻ ഈ തൊഴുത്തിന്റെ കോലാഹില് കിടന്നോളാം.
1: ആ അവിടെ കാലിച്ചാക്കുണ്ടാകും, അതെടുത്ത് വിരിച്ചോ.

0: അല്ല കുറുപ്പേ, നിങ്ങൾ ഈ നേരത്ത് എന്താ കാര്യം?
1: ഇപ്പോ ഞാൻ പറഞ്ഞിടത്ത് എത്തിയോ?
0: എന്തുപറ്റി?
1: കുഞ്ഞമ്മയും ചാത്തപ്പനും തെറ്റി.
2: ഏ, തെറ്റിയോ?
0: നടക്കട്ടെ കുറുപ്പേ, ഒന്നും വരാൻ പോണില്ല.
1: സമരമാണ് നടക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, സംസ്കാര വൈജാത്യം ചില്ലറയല്ല. ചാത്തപ്പൻ എന്റെ വീട്ടിലെ തൊഴുത്തിൽ കിടക്കുകയാണ്.
0: നല്ല രസം അവനുണ്ട്.
2: നല്ല രസമാണല്ലേ. പാവം
0: പാവം തന്നെ ചാത്തപ്പൻ.
2: അവനല്ല, അവള്. ആ തടിമാടൻ എന്താ?
0: ഒന്നും ഭയപ്പെടേണ്ട കുറുപ്പേ.
1: എനിക്കെന്തിനു ഭയം? നിങ്ങൾ പറയുന്നത് കേട്ടാൽ തോന്നും എനിക്കെന്തോ താല്പര്യമുണ്ടെന്ന്. കള്ളന്മാർ, പോയി തൊലയട്ടെ.
2: അയ്യോ വേണ്ട, പറഞ്ഞു ലോകിയാക്കാം.
1: തൊലയണം, നേന്ത്രക്കായ കട്ടില്ലേ.
0: ഒന്നും സംഭവിക്കില്ല കുറുപ്പേ, ഇതൊരു പേൻകടിയാ, തലമുടി ഒന്നും മുറിച്ചു കളയില്ല.
1: നിങ്ങക്ക് കിറുക്ക.
0: അതെ, ഈ കിറുക്ക് എല്ലാ ഭർത്താക്കന്മാർക്കും ഉള്ളതാണെന്നേ. അപ്പോ ഇത് പറയാനാ വന്നത്?
1: ഞാൻ ഇറങ്ങുന്നു.

0: കുഞ്ഞമ്മ ചോദ്യര് എന്തെടുക്കുക, ഈ ഓലപ്പഴുതിലൂടെ നോക്കാം. പായയിൽ കിടന്ന് കരയുന്നു, അകത്തേക്ക് കയറാം. ഓ എന്റെ കുഞ്ഞമ്മ ചോദ്യാരേ, കരയല്ലേ?
1: ഈ കഞ്ഞി കുടിച്ചോളി, പൂച്ചേനെ കൊല്ലരുത്. എന്തേ
0: എന്തേ?
1: ഒരു കർപ്പമുള്ള പെണ്ണിന് പള്ളയിലുള്ള പൂച്ചേനെ കൊല്ലാവോ?
0: കർപ്പമുണ്ടോ? ഇക്കഥ നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ?
1: എങ്കി പൂച്ചേനെ വളർത്തുവോ?
0: കുഞ്ഞമ്മ ചോദ്യാർക്ക് പൂച്ചേനെ വളർത്താം.

0: മഠയൻ ഒരു നല്ല മനുഷ്യനാണെന്ന് കരുതി ചോയുണ്ണി അബ്ദുൽ റഹ്മാൻ ആയിരിക്കുന്നു.
1: എന്താ കുറുപ്പേ, ആരോടാണ് ഈ രോഷം?
0: അല്ല, അച്യുതൻ നമ്പൂരിയും ഉണ്ടല്ലോ. ഇരിക്കിൻ ഇരിക്കിൻ. അല്ല, നിങ്ങളൊക്കെ ഉള്ളപ്പോൾ ഈ രാജ്യം നേരെ ആവില്ലേ?
1: ഇല്ല, അഞ്ചാറ് കുട്ടികൾ ഉണ്ടാവുക, കയ്യിൽ കാശൊന്നും ഇല്ലാതിരിക്കുക, ഇങ്ങനെയുള്ളവരുള്ളപ്പോ രാജ്യം എങ്ങനെ നേരെയാവും?
0: തമാശ നിർത്തു.
1: തമാശയല്ല, ഇത്തരം ഗൗരവമുള്ള കാര്യങ്ങൾ ബുദ്ധി ഉദിക്കുന്ന ദിവസങ്ങളിലല്ലേ പറയാനാവൂ. ചിലപ്പോ ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും തോന്നാറുണ്ട്.
0: എങ്കിൽ നാട്ടിൽ നിന്നും ഭാരം ഒഴിഞ്ഞു.
1: പക്ഷേ

0: നല്ല കയർ കിട്ടാനില്ല. കയർ വ്യവസായം മന്ദീഭവിക്കുകയാണ്. അല്ലെങ്കിൽ ഈ കുഞ്ഞമ്മയെ പോലുള്ളവർ പിരിക്കുന്ന കയറിന് അത്ര ഉറപ്പുണ്ടാവില്ല.
1: അവളിപ്പോൾ കയർ പിരിക്കാനൊന്നും പോകുന്നില്ല.
0: അതെന്തേ,
1: ഗർഭമല്ലേ?
2: ഹായ് ഗർഭോ, എത്ര മാസായി?
1: 10. ഇതൊക്കെ എന്നോട് ചോദിക്കുന്നത് എന്തിന്? ചാത്തപ്പനോട് ചോദിക്കുക.
0: പറഞ്ഞതുപോലെ അവരിപ്പോൾ എങ്ങനെ കഴിഞ്ഞുകൂടുന്നു?
1: കക്കും. എന്റെ നാളികേരമില്ലേ?
2: ഹായ്, ലാഭകരമായ പണി. അല്പം ചങ്കുറപ്പും തൊലിക്കട്ടിയും മതി മുതൽ മുടക്കായിട്ട്.
0: ഞങ്ങൾ വന്നത് ഇതാ ഈ ആധാരങ്ങളും കൊണ്ടാണ്.
1: എന്താ ഇതിലെല്ലാം? നങ്ങേരി അന്തർജനത്തിന് എന്നെഴുതി വച്ചിരിക്കുന്നു.
2: അതെ, പഴയ കാലത്ത് നമ്പൂരിമാര് അന്തർജനങ്ങളെ ആവണപ്പലക കൊണ്ട് അടിച്ചും കാതു വലിച്ചു പൊട്ടിച്ചും ചൂടുവെച്ചും ഒക്കെ ഉപദ്രവിക്കായിരുന്നു അത്രേ. അത് ആലോചിക്കുമ്പോ മിക്ക സഹിക്കണില്ല. നോ, നമ്മുടെ അന്തർജനത്തെ അത്ര കണ്ട് സ്നേഹിക്കുന്നു.
1: ഇപ്പോ ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്നത് എന്തിനാ?
2: ഇത് കാട്ടി കുറച്ച് പണം തരാവോ എന്ന് നോക്കാനാ.
1: ചെല്ലിൻ, ചെന്ന് ചോദിക്കിൻ.
0: ആരോട്?
1: അബ്ദുൾ റഹ്മാനോട്. അവനിപ്പോൾ ഇവിടുത്തെ വലിയ ജന്മിയല്ലേ?
0: ചോയുണ്ണി ഖദീജയെ കെട്ടി, അതാണ് കാര്യം. അവനും പെണ്ണിനും കഞ്ഞി കുടിച്ച് കിടക്കാം.
2: എന്നാൽ ആ പെണ്ണ് നല്ല സുന്ദരിയാണേ.
1: നിങ്ങക്ക് ലജ്ജയില്ലേ ഇത് പറയാൻ? നമ്മളെയൊക്കെ വങ്കന്മാരാക്കിയിട്ട് അവൻ പോയി തൊപ്പിയിട്ടില്ലേ?
0: അത് നന്നായി, മഞ്ഞു കൊള്ളാതെ കഴിക്കാലോ.
1: നിങ്ങൾ മനുഷ്യനെ മക്കാറാക്കാൻ വന്നതാണോ?
2: അല്ല, പുരപ്പണി പകുതിയായിരിക്കുന്നു. കുറച്ച് പണം കിട്ടിയാൽ ഒരു കൊല്ലത്തിനുള്ളിൽ മടക്കി കൊടുക്കാം.
1: അബ്ദുൾ റഹ്മാനോട് ചോദിക്ക്.
3: കുറുപ്പാളേ.
1: എന്താ ചാത്തപ്പ?
3: കുഞ്ഞമ്മ ചോത്യാർക്ക് പ്രസവവേദന കൂടിയിരിക്കണ്. ഇന്നലെ വെളുക്കുമ്പോ തുടങ്ങി, ഇപ്പോഴും പറ്റില്ല. ഓളെ ഇപ്പൊ എന്താ ചെയ്യുക?
2: ആശുപത്രിയിൽ കൊണ്ടുപോയാലോ?
1: എന്താ വേണ്ടത് ഗോപാലൻ നായരെ?
0: ആശുപത്രി കൊണ്ടുപോകാം.
3: കുറുപ്പാളെ, ഓൾക്ക് നടക്കാൻ കഴിയൂല.
1: ആശുപത്രി 3.5 നാഴിക അകലെ. കടവത്ത് നിന്ന് ആശുപത്രിയിലേക്ക് പോകുന്ന നിരത്തിലെത്താൻ 2 നാഴിക പോകണം.
0: ഒരു മഞ്ചൽ കിട്ടിയിരുന്നെങ്കിൽ. മഞ്ചൽ ആലിക്കുട്ടി ഹാജിയുടെ വീട്ടിലുണ്ടല്ലോ.
1: പക്ഷേ അവര് തരുവോ?
0: നമുക്ക് ചോദിക്കാം, മനുഷ്യരല്ലേ. ഞാൻ പോയി ചോദിക്കാം. ചാത്തപ്പ വേഗം തയ്യാറാവ്. നമ്പൂതിരി.
2: ഹായ്.
0: ആ ഉമ്മ വഴക്ക് പറഞ്ഞ ഞാൻ നമ്പൂതിരിയെ പറയണമെന്ന് നിരീക്കും.
2: എടുക്കാ, ഞാൻ മറിച്ചും.

0: ആരുമില്ലേ ഇവിടെ?
1: ആരാ അത്? ആ നായരാ? എന്തിരുത്തേ?
0: അല്ല, ഇവിടുത്തെ മഞ്ചൽ ഒന്ന് വേണമായിരുന്നു. ആ കുഞ്ഞമ്മയ്ക്ക് പേറ്റുന്നോവാണ്, രണ്ടു ദിവസമായി ഇത്രേ തുടങ്ങിട്ട്.
1: ദുനിയാവിലെ മക്കത്തും മദീനത്തും മാത്രേ ആ മഞ്ചൽ പോകാതുള്ളൂ. ഹാ, എത്ര പുതിയ പ്ലാരിയും മഞ്ചരി കയറി വന്നിരിക്കണം അറിയോ? ഇതിന്റെ മൂളക്കം ഒരു മൈലീസ് ദൂരേം കേക്കും.
2: ഉമ്മ കിസ നിർത്തി ആ മഞ്ചലാട്ട് കൊടുത്തേക്ക്. ഒരു പെണ്ണ് ഈറ്റ് നോവെടുത്ത് കിടക്കുമ്പളാ
1: എന്നെ പഠിപ്പിക്കണ്ട. ഞാനും പെറ്റോളാ. അന്റെ പുതിയ പിള്ളേരോട് അതൊന്ന് കഴിച്ചു കൊടുക്കാൻ പറ ബലാലേ.
0: ചോയുണ്ണി, അല്ല അബ്ദുറഹ്മാൻ വരുന്നോ?
3: ഇല്ല.
2: ചെല്ലീന്ന് മനസ്സന്മാരെ കഴിച്ചാൽ കഴിയുന്ന സഹായം ചെയ്യൂലാച്ചാല്.
4: അവർ പറഞ്ഞതാ കാര്യം.
1: ഓൾ എന്റെ മോളാ നമ്പൂരിച്ച ചെല്ലു പകയാ. പെറാൻ നിക്കുമ്പോ പിന്നെ പകയുണ്ടോ?

0: ഹൈ ഓ ഹൈ
1: അയ്യോ
2: അമ്മയുടെ അച്ഛനും വന്നിട്ടുണ്ടല്ലോ. അബ്ദുറഹ്മാൻ അങ്ങോട്ട് പുറപ്പെടാ.
1: അയ്യോ
0: അയ്യോ

0: ആൺകുട്ടി.
1: ഓളോ, കുഞ്ഞമ്മ ചോദ്യാരോ?
0: ആ കുട്ടിയും അമ്മയും സുഖമായിട്ടിരിക്കുന്നു.

0: അത് നന്നായി.
1: അബ്ദുറഹ്മാൻ പോവുകയാണോ? നിങ്ങളും കൂടി വരുന്നു.
0: ആ ഞാൻ പോണു.
2: ഇയാൾ ആരാ?
3: ഒരു വെറും മനുഷ്യൻ.

0: കുഞ്ഞമ്മയും കൂട്ടുകാരും ഉറൂബെഴുതിയ നോവലിന്റെ നാടകരൂപം സമാപിക്കുന്നു.
1: നിറന്നലം വെളുത്തേ താരാപുരിശ്ശേരി മല്ലിച്ചനെ, നിറന്നലം വെളുത്തേ താരാപുരിശ്ശേരി മല്ലിച്ചനെ.
0: റേഡിയോ ആവിഷ്കാരവും സംവിധാനവും എസ് ചന്ദ്രിക.
1: കേട്ടാലും കേളു പെണ്ണെ ആനന്ദേ നാളെ പടിഞ്ഞാറേ, കേട്ടാലും കേളു പെണ്ണെ ആനന്ദേ നാളെ പടിഞ്ഞാറേ.
0: പങ്കെടുത്തവർ അണ്ടൂർകോണം മുബാറക്, രവി കെ പാപ്പാട്, കെ എസ് ആനന്ദൻ, എം വി ശശികുമാർ, മണികണ്ഠൻ മടവൂർ, എം എസ് രാഗേഷ്, ഭരതന്നൂർ ശാന്ത, പന്തളം രാധാമണി, ഒ ശ്രീധരി, എൻ സുനിത. നിർവഹണം എം രാജീവ് കുമാർ. സംവിധാന സഹായം എം നിസാമുദ്ദീൻ, ദുർഗാ രാജു.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: സമയം 2:30. ശ്രോതാക്കൾ കേൾക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം കേൾക്കാം ആരണ്യകാന്ഠം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. പി ഭാസ്കരനാണ് വരികൾ എഴുതിയത്. എ ടി ഉമ്മറിന്റെ സംഗീതം.

0: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയാസൽ.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം, അഭിനിവേശം എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയത്.

ഒരു ഗാനം കൂടി കേൾക്കാം. ഐലത്തെ സുന്ദരി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. വരികൾ എഴുതിയത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം നൽകിയത് ശങ്കർ ഗണേഷ്.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 3 മണിക്കുള്ള ഹലോ പ്രിയഗീതത്തിൽ കേൾക്കാം. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. തിരൈപ്പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം SP ബാലസുബ്രഹ്മണ്യവും കമൽഹാസനും പാടിയത്, ചിത്രം ദേവർമാൻ.

ഈ ഗാനത്തോടെ തിരയിപ്പൂക്കൾ സമാപിച്ചു. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 3 മണി.

0: ഹലോ പ്രിയഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര സീരിയൽ നടി ഇന്ദുലേഖ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്, ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ദുലേഖ. എന്റെ അഭിനയ ജീവിതത്തെക്കുറിച്ചും എന്റെ അനുഭവങ്ങളെക്കുറിച്ചും സംസാരിക്കാനും അതിനിടയിൽ നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനും ഇഷ്ടഗാനങ്ങൾ കേൾപ്പിക്കാനുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം. എന്റെ പേര് വിഷ്ണു തമ്പി എന്നാണ്. ഞാൻ കൊല്ലം ജില്ലയിലെ കിളികല്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്.
1: ഓക്കെ.
2: മേഡത്തിന്റെ ചിത്രങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പാണ്ടിപ്പട.
1: സന്തോഷം.
2: ആ അതെ അതെ. സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലേ?
1: ഉണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്.
2: ശബ്ദവും നൽകുന്നുണ്ട്. ഇപ്പം പുതിയ ഫിലിമില് ഏതാണ് വർക്ക്?
1: ഇപ്പൊ ഈ ഇടയ്ക്ക് രണ്ട് സിനിമകൾ ചെയ്തിരുന്നു, മായമ്മ എന്ന് പറയുന്ന സിനിമയും പിന്നെ ഉർവശി ചേച്ചി അഭിനയിച്ച എൽ ജഗദമ്മ എന്ന് പറയുന്ന സിനിമ.
2: ഓക്കെ. അപ്പോഴേ എനിക്ക് ഇന്ന് ആവശ്യപ്പെട്ട ഗാനം എന്ന് വെച്ചാല് സന്താന ഗോപാലമ്മ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തുള്ള വി മധുസൂദനൻ നായരുടെ വരികൾക്ക് ജോൺസൺ ഈണം പകർന്ന് യേശുദാസ് പാടിയ പ്രദോഷ കുങ്കുമം എന്ന് പറഞ്ഞ പാട്ടാണ്.
1: ഓക്കെ, വളരെ നല്ല പാട്ടാണല്ലോ. ജോൺസൺ മാഷിന്റെ പാട്ടുകൾ ഇഷ്ടമാണോ?
2: ഭയങ്കര ഇഷ്ടമാണ് ജോൺസൺ മാഷിന്റെ പാട്ടുകൾ എന്ന് വെച്ചാല് നമുക്ക് അതൊരു സുഖമാണല്ലോ, വികാരമാണ്. അതെ അതെ,
1: മഴയും ജോൺസൺ മാഷും
2: പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല.
1: മഴയും ജോൺസൺ മാഷും കട്ടൻ ചായയും എന്ന് പറയുന്ന പോലെ,
2: കട്ടൻ ചായ എന്ന് പറഞ്ഞ, അതെ അതെ, അത് പുതിയ യുഗത്തിലുള്ളവര് അങ്ങനെ പറയുകയും ചെയ്തു. ആ സത്യത്തില് കറക്റ്റ് ആണ്. കാരണം പുള്ളി ഒരു ക്ലാസിക്കൽ സോങ് ആണെങ്കിലും സെമി ക്ലാസിക്കൽ സോങ് ആണെങ്കിലും മെലഡി ആണെങ്കിലും എല്ലാം തന്നെ അത് കേട്ടോണ്ടിരിക്കാൻ നമുക്കൊരു പ്രത്യേക ഇതാണ്. ഞാൻ ഗന്ധർവ്വമല്ല പാട്ടുകളൊക്കെ നമുക്ക് എത്ര കേട്ടാലും മതി വരത്തില്ല.
1: അപ്പൊ മഴ പെയ്യുമ്പോ
2: വെറൈറ്റി പാട്ടായതുകൊണ്ടാണ്.
1: മഴ പെയ്തോണ്ടിരിക്കുമ്പോ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതാണ്?
2: മഴ പെയ്തോണ്ട് നിൽക്കുമ്പോഴേ ജോൺസൺ തന്നെ ഒരുപാട് പാട്ടുകൾ എനിക്കുണ്ട്. നല്ല എളുപ്പം കയറി വരുന്ന പാട്ടെന്ന് വെച്ചാല് പൊന്നിൽ കുളിച്ചു നിന്ന് ചന്ദ്രിക വസന്തം,
1: സല്ലാപത്തിലെ പാട്ട്
2: ഒരുപാടുണ്ട് പറയുകയാണെങ്കില്. പിന്നെ ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരകം, ഞാൻ ഗന്ധർവ്വമല്ല.
1: പാട്ട് പഠിച്ചിട്ടുണ്ടോ?
2: പാട്ട് പഠിച്ചിട്ടില്ല, പാട്ട് കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സന്താന ഗോപാലത്തിൽ ഇന്ന് ഞാൻ ആവശ്യപ്പെട്ട പാട്ട് നമ്മൾ ഒരുപാട് നാളുകളായി കേട്ടു, ഒരുപാട് നാളുകള്. നല്ലൊരു മനോഹരമായ പാട്ടാണ്.
1: വേറെ എന്തൊക്കെയാ ഹോബീസ്?
2: വേറെ ഹോബീസ് റേഡിയോ കേൾക്കും, അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഹോബീസ്. ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് കേൾക്കും, പിന്നെ സിനിമയൊക്കെ കാണാറുണ്ട്. ടി വി ഇപ്പം കാണാനുള്ള വലിയ ടൈം ഇല്ലല്ലോ നമുക്ക്. അതാണ് ഇപ്പം മൊബൈലായതിന് ശേഷം സിനിമകളാണെങ്കിൽ പോലും നമുക്ക് യൂട്യൂബിലിട്ടാല് കാണാം. നമുക്കൊരു ചാനലില് സിനിമ വരുന്നതും കാത്തു നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നും ഇല്ല, ചാനലിലെല്ലാം സിനിമ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കിപ്പം പണ്ടത്തെ കണക്കൊന്നും കാണാൻ തോന്നത്തില്ല. പരസ്യവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പണ്ടൊക്കെ വെച്ചാൽ ഒരു രണ്ടോ മൂന്നോ പരസ്യമല്ലേ ഉള്ളായിരുന്നു. ഉദാഹരണമായിട്ട് ദൂരദർശനിലെ സിനിമകൾ തന്നെ സൺഡേകളിൽ വരുന്ന സമയത്ത് അടിച്ചൊരു സിനിമ.
1: അതെ, പണ്ട് ടിവിയിലൊരു സിനിമ കാണാനായിട്ട് മാസങ്ങൾ നമ്മൾ കാത്തിരിക്കാറുണ്ടല്ലേ.
2: അതെ അതെ അതെ അതെ അതെ, ആഴ്ച വരണമേ ഉള്ളൂ. അത് അന്ന് നമ്മളെ ഈ 95-96 കാലഘട്ടത്തിലൊന്നും വീട്ടിൽ ടി വി ഇല്ല, അടുത്ത വീടുകളിലാണ് നമ്മള് ടി വി കാണാൻ വേണ്ടിട്ട് പോകുന്നത്. അതൊക്കെ ഒരു കാലം തന്നെ. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് പറഞ്ഞാലേ മനസ്സിലാവത്തില്ല.
1: ശരി, ഏതായാലും സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം.
2: പുതിയ സീരിയല് ഏതൊക്കെയാണ്?
1: ഇപ്പൊ രണ്ട് സീരിയലുകൾ ചെയ്യുന്നുണ്ട്. ഒന്ന് സീ കേരളത്തിലെ സ്നേഹപൂർവ്വം ശ്യാമ എന്ന് പറഞ്ഞ സീരിയല്, പിന്നെ ഒന്ന് സൂര്യ ടിവിയിലെ ചട്ടമ്പി പാറു.
2: ശരി,
1: ഓക്കെ,
2: ഓക്കെ,
1: സന്തോഷം.

0: മനുഷ്യക്കടത്തോ? അതൊക്കെ സിനിമയിലും മറ്റു സ്ഥലങ്ങളിലുമല്ലേ? അല്ല, വീട്ടുജോലിയുടെയും നിർമ്മാണ ജോലികളുടെയും ഒക്കെ മറവിൽ ലക്ഷക്കണക്കിന് പേർ ഇന്നും അടിമകളാണ്. ചങ്ങലയില്ലാത്ത അടിമത്തം, അതാണ് മനുഷ്യക്കടത്ത്. ഇത് നിങ്ങളാവാൻ ഒരു വ്യാജ ഓഫർ മാത്രം മതി. ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറായ 112.
1: ചലച്ചിത്ര സീരിയൽ നടി ഇന്ദുലേഖ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
2: എന്റെ കലാജീവിതം തുടങ്ങുന്നത് 3 വയസ്സിലാണ്. എന്നെ സ്കൂളിൽ ചേർത്ത് അന്ന് തന്നെ എന്നെ ഡാൻസ് പഠിക്കാനും എന്റെ അച്ഛനും അമ്മയും ചേർത്തിരുന്നു. ഞാൻ ആദ്യം ഡാൻസ് പഠിച്ചു തുടങ്ങുന്നത് കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചറിന്റെ അടുത്ത് നിന്നാണ്. ഏകദേശം 1 കൊല്ലം പഠിക്കുമ്പോഴേക്കും ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ തുടങ്ങിയിരുന്നു. എന്റെ അരങ്ങേറ്റം നടക്കുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3.5 വയസ്സുള്ളപ്പോഴാണ്. അന്നു മുതൽ നിരവധി സ്റ്റേജുകളിൽ നൃത്തം അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിരുന്നു. അതിനുശേഷം എന്റെ 13 വയസ്സിലാണ് അഭിനയ ജീവിതം തുടങ്ങുന്നത്. ഞാൻ പലപ്പോഴും പല വേദികളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എന്റെ ഡാൻസ് പഠിപ്പിക്കുന്ന കലാമണ്ഡലം ഗോപിനാഥ് മാഷിന്റെ അടുത്ത് ഒരു സീരിയലിന് വേണ്ടിയിട്ട് കുട്ടികളെ തിരയുന്നുണ്ട്, അതിന് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞു. ഭാഗ്യവശാൽ ഞാൻ ആ സമയത്ത് മാഷിന്റെ മുമ്പിലുണ്ടായിരുന്നു. അപ്പം മാഷ എന്നോട് ചോദിച്ചു, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ എന്ന്. അങ്ങനെയാണ് ആദ്യത്തെ സീരിയലിൽ ഞാൻ അഭിനയിക്കുന്നത്. അതൊരു കുട്ടികളുടെ സീരിയലായിരുന്നു. 4 കുട്ടികളായിരുന്നു ആ സീരിയലിലെ മെയിൻ കഥാപാത്രങ്ങൾ. അതിൽ 3 ആൺകുട്ടികളും 1 പെൺകുട്ടിയും ആയിരുന്നു അതിൻ്റെ പ്രധാന കഥാപാത്രങ്ങൾ. അന്ന് ശരിക്കും ആസ്വദിച്ച് ചെയ്യാൻ പറ്റിയൊരു കഥാപാത്രമായിരുന്നു അത്. ഞങ്ങൾ കുറേ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും പല കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതും അങ്ങനെയൊക്കെ എന്താ സൈക്കിൾ ഓടിച്ച് അവിടെ ഇവിടെയൊക്കെ പോയി പല കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്നതും അങ്ങനെയൊക്കെ വളരെ രസകരമായ ഒരു അനുഭവമായിരുന്നു അത്. അതിനുശേഷം അവിടെ നിന്ന് പരിചയപ്പെട്ട് പല ആളുകളും ടെലിഫിലിംസിനായിട്ട് വിളിച്ചു. അത് കഴിഞ്ഞ് സീരിയലുകൾ തുടങ്ങി. അന്ന് 13 എപ്പിസോഡ് വരുന്ന സീരിയലുകളായിരുന്നു അന്നുണ്ടായിരുന്നത്. അങ്ങനെ ടെലിഫിലിമിൽ നിന്നും സീരിയലിലേക്ക് കടന്നു 13 എപ്പിസോഡ് സീരിയൽ ചെയ്തു തുടങ്ങി. അത് കഴിഞ്ഞ് മെഗാ സീരിയലിന്റെ കാലമായി. അപ്പോൾ 50 എപ്പിസോഡ്, അത് കഴിഞ്ഞ് 75 എപ്പിസോഡൊക്കെ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്ന മെഗാ സീരിയലിന്റെ ആ ഒരു ദൈർഘ്യം. പിന്നീട് അത് 300 എപ്പിസോഡായി, 1 കൊല്ലം നീണ്ടുപോകുന്ന സീരിയലായി. പിന്നെ 500, ഇപ്പോൾ 1000, 1500 എപ്പിസോഡ് വരെ പോകുന്ന മെഗാ സീരിയലിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായിരുന്നു സീരിയലിന്റെ എൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത്. ഇതിനിടയിൽ സിനിമകളും പലതും ചെയ്യാനുള്ള അവസരമുണ്ടായി. അതിലും വളരെ ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ പോലും, അതായത് ഡ്യൂറേഷൻ ചെറുതായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിൽ പോലും പലരും നോട്ട് ചെയ്യുന്ന തരത്തിലുള്ള കുറെ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ പറ്റി എന്നുള്ളത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ഏകദേശം 15 സിനിമകളിൽ അഭിനയിച്ചു. സീരിയലുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ 100-ൽ അധികം സീരിയൽ ചെയ്തിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കാരണം അന്ന് അറിയില്ലായിരുന്നു ഇത്രയും കാലം എനിക്ക് ഈ ഒരു ഫീൽഡിൽ നിൽക്കാൻ പറ്റുമെന്നോ, അല്ലെങ്കിൽ 1 എണ്ണം കഴിഞ്ഞ് അടുത്ത സീരിയൽ ചെയ്യും എന്നുള്ള ഒരു ഉറപ്പില്ലായിരുന്നു. അതുകൊണ്ട് ഇതൊന്നും നോട്ട് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അത് നോട്ട് ചെയ്ത് വെക്കേണ്ടതായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അഭിനയ ജീവിതത്തിൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം 33 വർഷമായി ഞാൻ ഈ സീരിയൽ സിനിമാ രംഗത്ത് നിൽക്കുന്നു. അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. നമുക്കൊരു കോള് വരുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം മാം.
2: നമസ്കാരം.
3: ഞാന് ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളത്തെ
2: ഓമന മാഡം.
3: അതെ അതെ, ആകാശവാണി തിരുവനന്തപുരത്തിന്റെ ആരാധികയാണ്. എല്ലാ പരിപാടികളും കേൾക്കും, കത്തഴും പാർട്ടിസിപ്പേറ്റും. അവിടെ പോയി ഒരു പരിപാടി അവതരിപ്പിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്.
2: ആണോ?
3: സായന്ധനം എന്നൊരു പ്രോഗ്രാം ഉണ്ട് വയോജനങ്ങൾക്കായി, അതിലൊന്ന് പങ്കെടുക്കുന്നു. എനിക്ക് ആകാശവാണിയാണ് എന്റെ ജീവൻ എന്ന് പറയാം.
2: ഇപ്പോ സീരിയലുകളുടെ കാലത്ത് എന്തുകൊണ്ടാണ് ആകാശവാണി ഇത്രയും ഇഷ്ടപ്പെടാൻ കാരണം?
3: ഞാൻ 56 വർഷമായി എന്റെ 10 വയസ്സ് മുതൽ ആകാശവാണിയിലെ ആരാധികയെ കേൾക്കുന്ന പരിപാടികളൊക്കെ വിജ്ഞാനപ്രവരും പാട്ട് മാത്രമല്ല, വിജ്ഞാനപ്രദങ്ങളായ ഒരുപാട് പരിപാടികൾ തിരുവനന്തപുരം നിലയത്തിലുണ്ട്.
2: മാഡത്തിന്റെ ഹോബീസ് എന്തൊക്കെയാണ്?
3: വായിക്കും. വായിക്കുക വെച്ചാല് ഇവിടെ വായനശാലയുണ്ട്, കസ്തൂർബാ സ്മാരക വായനശാല. അവിടെ പുസ്തകങ്ങൾ എടുത്ത് വായിക്കും. അവരുടെ വായനാ മത്സരം എന്നൊരു പ്രോഗ്രാം ഉണ്ട്, അത് കേരള ലൈബ്രറി കൗൺസിൽ നടക്കുന്നത്. അതിൽ എല്ലാ വർഷവും പങ്കെടുക്കാറുണ്ട്. രണ്ടു പ്രാവശ്യം എനിക്ക് താലൂക്ക് തലത്തിൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു വായനശാല ഇവിടെ അടുത്തുണ്ട്, അത് ഓണാഘോഷവും പി എസ് സി ക്ലാസ്സും ഒക്കെ ഉണ്ട്. അത് ആശാ റിക്രിയേഷൻ ക്ലബ്, എ ആർ സി എന്ന് ചുരുക്കപ്പെടുന്നത് യുവജന കൂട്ടായ്മ. അവര് ഒരു 85 മുതൽ തുടങ്ങിയതാണ്, അവിടെ അംഗമാണ്. അടുത്ത വീടിന് തൊട്ടടുത്താണ്, അവിടെ വായനശാല മാത്രമാണ്. ഓണാഘോഷവും മറ്റ് ഹോബീസ് ഒക്കെ ഇത്തവണ വായനാദിനമൊക്കെ അവിടെ വളരെ വിപുലമായി ആഘോഷിച്ചിരുന്നു.
2: ഇപ്പൊ അധികം കാണാൻ കഴിയാത്ത പല കാര്യങ്ങളാണ് മാഡം ഇപ്പൊ പറഞ്ഞത്. ആകാശവാണി സ്ഥിരം കേൾക്കാറുണ്ട്, വായനാശീലമുണ്ട്. മാഡം ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ചപ്പോ എന്തായാലും പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ.
3: അപ്പോ
2: ഇപ്പോഴത്തെ പാട്ടുകളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പോഴത്തെ പാട്ടുകൾ കേൾക്കാറുണ്ടോ? പുതിയ പാട്ടുകൾ കേൾക്കാറുണ്ടോ?
3: പുതിയ പാട്ടുകളൊക്കെ ഇടയ്ക്കിടെ വരാറുണ്ട്. ചില പാട്ടുകളൊക്കെ അല്പം നിലനിൽക്കുന്ന പാട്ടുകളാണ്. ഇപ്പൊ എത്രയോ കാലത്തിന് മുമ്പുള്ള പാട്ടുകളാണ് ഇപ്പോഴും പലരും ചോദിക്കുന്നത്.
2: ഏറ്റവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പാട്ട് ഏതാണ്?
3: ആരോഗ്യം വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ശ്രീമതി കെ സുദർശന സൈറ്റിച്ച് അന്തരിച്ചിട്ട് ഒരു വർഷമാകാൻ പോകുന്നു, 30-ാം തീയതി. ഈ വരുന്ന വയനാട് ദുരന്തത്തിന്റെ അന്നാണ് ടീച്ചർ മരിച്ചത്. അതോടുകൂടി അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന PS ഓർമ്മയായിട്ട് ഒരു വർഷമാകാൻ പോകുന്നു. അപ്പൊ ഇവരുടെ അതിന് മലയാളത്തിന്റെ ആദ്യ വനിതാ മന്ത്രി KR ജയവർദ്ധനം 11 May മരിച്ച ചരമവാർഷികം. അപ്പൊ ഇവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ലേലം എന്ന ചിത്രത്തിലെ ഉരുകി ഉരുകി അനുസ്മരണമാണ്. അപ്പൊ ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ്.
2: ഓക്കെ,
3: സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം.
2: ഓക്കെ, മാഡത്തിനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും നല്ല അറിവുകൾ പകർന്നു തന്നു, നല്ല ഒരു സമയമായിരുന്നു. താങ്ക് യു മാഡം.
3: ഓക്കെ, താങ്ക് യു.

0: കേരളത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബി കോം, ബി ബി എ, ബി സി എ, ബി എസ് ഡബ്ല്യൂ, ബി എ ഇംഗ്ലീഷ്, ബി എസ് സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
1: ക്രൈസ് കോളേജ് വിഴിഞ്ഞം.
0: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
2: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
0: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
2: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: अरे मोहन भाई, काफी बिजी लग रहे हो.
4: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
3: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
4: सच?
3: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
4: समझ गया.
5: ദിനക്ക് ദിനക്ക് ദിന ദിൻ ദിൻ ദിൻ ദിൻ തകിട തകിട തക താളം വൈ താളം വൈ തക താളം വൈ.
6: ചലച്ചിത്ര സീരിയൽ നടി ഇന്ദുലേഖ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
7: മൂന്നാം വയസ്സിൽ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം ഭരതനാട്യമാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞ് മോഹിനിയാട്ടം, കുച്ചിപ്പുടി, പിന്നെ കുറച്ച് കഥകളി ഒക്കെ പഠിക്കാൻ കഴിഞ്ഞു. ഏകദേശം ഒരു 2000-ലധികം വേദികളിൽ നൃത്തം അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു കണക്ക്. എൻ്റെ ഗുരുക്കന്മാർ ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഭരതനാട്യം, അതിൻ്റെ കൂടെ മോഹിനിയാട്ടവും. കുച്ചിപ്പുടിക്ക് എനിക്ക് ഓൾ ഇന്ത്യ ലെവലിൽ ഒരു സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോഴും എനിക്ക് ഡാൻസിൽ കൂടുതൽ പഠിക്കണം എന്നുള്ളൊരു താല്പര്യം തോന്നിയിട്ടാണ് ഞാനിപ്പോൾ MFA ചേർന്നിരിക്കുന്നത്. ഭരതനാട്യം MFA ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫൈനൽ ഇയറായി. അതാണ് നൃത്തത്തിനെ കുറിച്ചുള്ള എൻ്റെ ഒരു വിശേഷങ്ങൾ പങ്കിടാൻ പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്. ഒരു ശ്രോതാവ് വിളിക്കുന്നുണ്ട്, ഏതാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ഗാനം എന്ന് നോക്കാം. ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. നമസ്കാരം, ആരാണ്?
8: എന്റെ പേര് ശൈലജ.
7: ശൈലജ, മാഡം എവിടുന്നാ വിളിക്കുന്നേ?
8: ഞാൻ കുണ്ടമംഗലം, തിരുശ്ശൂർ എന്ന സ്ഥലത്തുനിന്ന്.
7: ഓക്കെ, എന്റെ നാടും അതിനടുത്ത് തന്നെയാണ്.
8: തിരുമല അല്ലേ?
7: ആ, ഞാനിപ്പോൾ കുണ്ടമൺകടവിലാണ് താമസിക്കുന്നത്. അപ്പൊ എന്റെ അയൽക്കാരിയാണ്. മാഡം എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യായിരുന്നു?
8: ഇല്ല ഇല്ല, ഞാൻ വീട്ടമ്മയാണ്.
7: ഓക്കെ,
8: വീട്ടമ്മയാണ്. രണ്ട് കൊച്ചു മക്കളെ മുത്തശ്ശിയാണ്.
7: ആ, സീരിയലുകൾ ഇപ്പൊ ചെയ്യുന്നുണ്ട്, സിനിമകളും അതിന്റെ ഒപ്പം ചെയ്യുന്നുണ്ട്. ആ, അപ്പോ മാഡത്തിന്റെ ഒഴിവ് സമയങ്ങളില് എന്തൊക്കെയാ ചെയ്യാറുള്ളത്?
8: ആഹാ,
7: പാട്ട് കേൾക്കലല്ലാതെ വേറെ എന്തൊക്കെയാണ് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങള്? ആണോ? ആഹാ, വീട്ടില് കൃഷി ചെയ്യുന്ന പച്ചക്കറിയാണോ കൂടുതൽ ഉപയോഗിക്കാറുള്ളത്?

0: എന്താണ് പണ്ടത്തെ കാലത്തെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഏറ്റവും പെട്ടെന്ന് മനസ്സിൽ വരുന്ന എന്ത് കാര്യമാണ്? നമുക്ക് ഇന്ന് ഇല്ല, പണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ?
1: പണ്ടത്തെ ഓർമ്മ, ഞങ്ങൾ സഹോദരങ്ങള് അമ്മയാണ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് പാട്ട് എഴുതി ആകാശവാണിയിൽ അയക്കാനും എല്ലാം. ഓ, അങ്ങനെ അന്ന് ഞങ്ങൾക്ക് പാട്ടാണ്, ഞങ്ങൾ സഹോദരങ്ങളെല്ലാരും നല്ല പാടും. അതുകൊണ്ട്
0: നമുക്ക് വേണ്ടി ഒരു രണ്ടു വരി പാടാമോ?
1: ഓ, സുന്ദരരാത്രികൾ ീകാരധരളിതരാത്രികൾ.

0: വളരെ മനോഹരമായിരുന്നു. ഈ പാട്ടാണോ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട്?
1: അതെ, പഴയ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം. ഈ പാട്ട് തന്നെ എനിക്ക് കേൾക്കാനും ആഗ്രഹം.
0: ഓക്കെ, ശരി. സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ ഈ പാട്ട് തന്നെ കേൾപ്പിച്ചു തരാം.
1: ശരി.

0: ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
1: ഹലോ
0: ആരാ സംസാരിക്കുന്നത്?
1: മാഡം, എന്റെ പേര് സിന്ധു എന്നാണ്.
0: മാഡം എവിടുന്നാ വിളിക്കുന്നത്?
1: ഇവിടെ തിരുവല്ലം വണ്ടിത്തറ എന്ന് പറയും, പാലപ്പൂരം എന്ന് പറയും.
0: തിരുവനന്തപുരത്തുനിന്ന് അല്ലേ?
1: മാഡത്തിന് സുഖമാണോ?
0: എനിക്ക് സുഖാണല്ലോ.
1: വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
0: വീട്ടില് ഞാനും മോളും.
1: മാഡം എവിടെ താമസിക്കുന്നത്?
0: ഞാന് വലിയവിള കുണ്ടമൺകടവ്.
1: അറിയാം അറിയാം.
0: മോളിപ്പോ പുറത്ത് പഠിക്കുകയാണ്, MBBSന് വിദേശത്ത് പഠിക്കുകയാണ്.
1: അമ്മയ്ക്ക് മൂക്കം സുഖമാണെന്ന് വിശ്വസിക്കുന്നു.
0: ആ സുഖാണ്.

0: പാട്ട് കേൾക്കലാണോ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം?
1: രാവിലെ 6 മണി തൊട്ട് പാട്ട് കേൾക്കും.
0: യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടമാണോ?
1: യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ സമയമില്ല.
0: അപ്പൊ അങ്ങനെ ഒരു ഒഴിവ് സമയം കിട്ടുകയാണെങ്കിൽ എവിടെ പോവാനാ ഏറ്റവും ആഗ്രഹം?
1: അങ്ങനെ ഇല്ല മാഡം, ഞങ്ങൾ പോകുന്നത് ക്ഷേത്രങ്ങളിൽ മാത്രമേ പോകാറുള്ളൂ.
0: പണ്ട് മുതലേ എനിക്ക് കാണാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലം എന്ന് മനസ്സിൽ തോന്നിയത് ഒരു സ്ഥലം ഏതാണ്?
1: പണ്ട് ചെറുതിലെ ഇഷ്ടമാണ്, പക്ഷെ ഇതുവരെ ഞാൻ അങ്ങനെ അവിടെ ഊട്ടിയിൽ പോയിട്ടില്ല.
0: ആണോ?
1: ഒരു ദിവസം പോകണമെന്നുണ്ട്.
0: അധികം വൈകാതെ തന്നെ അതിനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം.
1: മാഡം
0: ഇപ്പോൾ സ്നേഹപൂർവം ശ്യാമ എന്ന് പറഞ്ഞ സീരിയലും പിന്നെ ചട്ടമ്പി പാറു എന്ന് പറഞ്ഞ സീരിയലും ചെയ്യുന്നുണ്ട്. ഓണമൊക്കെ വരാറായില്ലേ, അപ്പൊ എന്തൊക്കെയാണ് ഓണത്തിനുള്ള പരിപാടികൾ? കുട്ടിക്കാലത്ത് എന്തൊക്കെയായിരുന്നു ഓണത്തിന് ചെയ്യാറുള്ളത്? ആ ഇപ്പൊ അതൊക്കെ നമുക്ക് സ്ക്രീനിൽ മാത്രമേ കാണാനുള്ളൂ അല്ലേ? ആ ഇപ്പൊ അതൊക്കെ ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ട് അല്ലേ?
1: ഇപ്പൊ
0: മാഡത്തിന് ഇന്ന് കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ട് ഏതാണ്? ഓണപ്പാട്ട് തന്നെയാണ് അല്ലേ?
1: അതെ അതെ.
0: എന്നാ ആ പാട്ട് എന്നെ കേൾപ്പിച്ചു തരാം കേട്ടോ.
1: ശരി മാഡം.
0: ഓക്കെ, താങ്ക് യു.

0: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയാസൽ.
1: ചലച്ചിത്ര സീരിയൽ നടി ഇന്ദുലേഖ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
2: ആകാശവാണിയും ഞാനുമായുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് അത് തുടങ്ങിയത് സ്കൂൾ കാലഘട്ടത്തിലാണ്. ബാലലോകം എന്ന പരിപാടിയിലാണ് ഞാൻ ആദ്യമായിട്ട് പാട്ട് അവതരിപ്പിക്കുന്നത്. അന്ന് സ്കൂളിൽ നിന്ന് ഞങ്ങൾ കുറച്ച് കുട്ടികളെ ആകാശവാണിയിലേക്ക് കൊണ്ടുവന്ന് അതിനെക്കുറിച്ച് കൂടുതൽ ഓർമ്മകളൊന്നും എൻ്റെ മനസ്സിലില്ല. എന്നാലും അങ്ങനെ ഒരു പരിപാടി അവതരിപ്പിച്ചു എന്ന് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഡ്രാമ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് ഇവിടെ നാടകങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടി. അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ വോയിസ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു ജോലിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശബ്ദത്തിലൂടെ ഭാവങ്ങൾ അവതരിപ്പിക്കുക, അത് ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അഭിനയിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഈ വോയിസ് നൽകുക എന്നുള്ളത്. പലപ്പോഴും ഞാൻ അഭിനയിക്കുന്നതിൻ്റെ അത്രയും ആ ഒരു എഫക്റ്റ് ഞാൻ ശബ്ദം നൽകുന്നതിൽ കിട്ടാറില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ വളരെ അതിശയത്തോടെ കാണുന്ന ആൾക്കാരാണ് ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, വോയിസ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. പാട്ടുകാരെയും ഞാൻ വളരെ അതിശയത്തോടെ കാണുന്ന ആളുകളാണ്. ചിത്ര ചേച്ചിയും സുജാത ചേച്ചിയൊക്കെ ഓരോ ഭാവങ്ങൾ അവരുടെ ശബ്ദത്തിലൂടെ കൊണ്ടുവരുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നാറുണ്ട്. അപ്പോൾ എനിക്കും ചെറിയ രീതിയിൽ ആണെങ്കിലും എനിക്ക് ഈ ആകാശവാണിയിലെ ഡ്രാമകൾ അവതരിപ്പിക്കാൻ അവസരം കിട്ടുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഞാൻ വളരെയധികം ശ്രദ്ധയോടെ അതൊരു വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കിയാണ് ഞാൻ ഇതിൽ പരിപാടികൾ അവതരിപ്പിക്കാറുള്ളത്. അടുത്ത കോള് ആരുടെയാണെന്ന് നോക്കാം.
3: ഹലോ,
2: പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
3: ഞാൻ എന്റെ പേര് ലക്ഷ്മി എന്നാണേ മാഡം. ഞാന് നെയ്യാറ്റിൻകരയിൽ നിന്ന് വിളിക്കുന്നതാണേ. എനിക്കൊരു പാട്ട് വേണമായിരുന്നു.
2: പാട്ട് ഇഷ്ടമുള്ള ആളാണോ? പാട്ട് പാടാറുണ്ടോ?
3: പാട്ട് ഇഷ്ടമാണോ? പാട്ട് പാടാറൊന്നുമില്ല. പാട്ടിങ്ങനെ കേൾക്കും, പാട്ട് ഇഷ്ടമാണ്. പിന്നെ ഞങ്ങളിങ്ങനെ നെയ്ത്താണ് ഞങ്ങൾക്ക് ജോലി. അപ്പൊ ഞങ്ങളിങ്ങനെ പാട്ടിട്ടിട്ടാണ് ജോലി ചെയ്യുന്നത്. ആകാശവാണിയിലുള്ളവരുടെ അടുത്ത് എനിക്ക് അത് എപ്പോഴെങ്കിലും വിളിക്കുമ്പോൾ പറയണത്, കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും ഓരോ ഇഷ്ടത്തിന് ചോദിക്കുന്ന പാട്ടുകൾ ഇങ്ങനെ അപ്പോഴപ്പോഴും ഇങ്ങനെ തരുന്നില്ലേ, അത് അത്രയും പഴയ പാട്ടുകളാ. ചിലവരൊക്കെ പഴയ പാട്ടുകളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അതൊക്കെ അപ്പോഴും എന്നെ പ്ലേ ചെയ്ത് കേൾക്കാൻ പറ്റുന്നത് അനന്തപുരി FM മാത്രമാണ്. അനന്തപുരി FM സ്റ്റേഷനിലുള്ള എല്ലാവർക്കും എന്റെ ഒരു നന്ദി അറിയിക്കുകയാണ്. അതുകൊണ്ട്
2: താങ്ക് യു.
3: ആ, മാഡത്തിന്റെ വീട് എവിടെയാണ്?
2: എന്റെ വീട് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്താണ്.
3: ശരി ശരി. പിന്നെ എനിക്ക് വേണ്ട പാട്ട് വടക്കുന്നാഥൻ എന്ന സിനിമയിലെ ഒരു കിളിപ്പാട്ട് മൂളവേ ആ പാട്ടാ വേണ്ടത്.
2: ബാക്കി വരെയും കൂടെ പാടാമോ?
3: അയ്യോ, ബാക്കി വരെ പാടി ശരിയാവില്ല. വേണം. ഞങ്ങൾ പോകുന്ന സമയം വരെയും എനിക്ക് ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കും. ജോലിക്ക് വന്ന് പോകുന്ന സമയം, പോകുന്ന ഒരു 5 മണിയൊക്കെ ആകുമ്പോ ഞങ്ങളൊക്കെ പോകും. അപ്പോഴ് അതുവരെ റെഡി ആയിട്ട് കേട്ടോണ്ടിരിക്കും.
2: അതാണ് അറിയാലോ,
3: സമയം അറിയാം. ഓ, പിന്നെ പാചകമൊക്കെ ഇഷ്ടമാണ്. ഞാൻ തന്നെ അല്ല, പാചകം ചെയ്തല്ലേ കൊണ്ടുവരാൻ പറ്റും കഴിക്കാനൊക്കെ.
2: പാചകം ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഭവം ഏതാണ്?
3: എനിക്ക് പാചകം ചെയ്യാൻ ഏറ്റവും ഇഷ്ടം തോരനാണ്. അതാ
2: വെളുപ്പമുണ്ടല്ലോ. എന്തെങ്കിലും ഒരു പാചകം ടിപ്പ് പറയാമോ?
3: അയ്യോ മാഡം, അങ്ങനെയൊന്നും ചോദിച്ചെന്നെ കുഴപ്പിക്കുന്നു. പലതൊക്കെ നോക്കിയെടുത്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് മാഡം.
2: തോരന് രുചി കൂട്ടാനായിട്ട് എന്താണ് ഒരു കാര്യം ചെയ്യാനുള്ളത്?
3: ഞാനങ്ങനെ എല്ലാരും ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ക്യാരറ്റ് ഒക്കെ തോരൻ വെക്കുകയാണെങ്കിൽ കുറച്ച് മസാല കൂടി അതിൽ ചേർക്കാറുണ്ട്, ഒരു മണവും വേറൊരു രൂപ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. എനിക്കറിയേണ്ടത് മേഡം എന്താണ് പാചകത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്? മേഡം എന്തെങ്കിലും ഒരു പാചകത്തെ എനിക്ക് പറഞ്ഞു തന്നാൽ ഞാനും അതൊന്ന് ട്രൈ ചെയ്യായിരുന്നു.
2: ആണോ? ഞാൻ എന്റെ മകൾക്ക് ഇഷ്ടമുള്ള പാചക വിഭവങ്ങളാണ് ഞാൻ കൂടുതൽ ചെയ്യാറുള്ളത്. മോൾക്ക് ഇഷ്ടം നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. പനീർ കറിയാണ് ഏറ്റവും ഇഷ്ടം. അപ്പോ ഞാൻ ഏറ്റവും എളുപ്പത്തില് കുക്കറില്

0: പനീർ കറി വെക്കാനായിട്ട് പഠിച്ചു. അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ വെക്കാറുള്ളത്.
1: പാചകത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, മാഡം നല്ലൊരു പാചകം ചെയ്യുന്ന ആളാണ്. അപ്പൊ എന്തെങ്കിലും കേക്കണം, മനസ്സിലാക്കണമെന്ന്.
0: സവാളയും തക്കാളിയൊക്കെ കുക്കറിൽ വേവിച്ച് അതെടുത്ത് അരച്ചിട്ട് പിന്നെ പനീറും കുക്കറിലിട്ട് വേവിച്ച് അങ്ങനെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് തട്ടിക്കൂട്ടി ഒരു പനീർ കറി വെക്കാറുണ്ട്. അതാണ് എന്റെ മോൾക്ക് ഏറ്റവും ഇഷ്ടം.
1: ചപ്പാത്തിയുടെ അങ്ങനെയൊക്കെ കഴിക്കാനൊക്കെ നല്ല കറിയുണ്ടോ.
0: അപ്പൊ ലക്ഷ്മി മാഡത്തിന് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇനിയും ആകാശവാണിയിലൂടെ കേൾക്കാൻ സാധിക്കട്ടെ. ഏതായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
1: ഓക്കെ, താങ്ക് യു.

0: ഇനിയുള്ള ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.
1: ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
2: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
1: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
2: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
0: സമയം 3:45.
3: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
4: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലഹരി ഉപയോഗം കുട്ടികളിൽ എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ പീഡിയാട്രിക്സ് പ്രൊഫസറും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയും ചൈൽഡ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ ജയപ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
5: നമസ്കാരം
4: സാർ. ഈ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ സംസ്ഥാനത്ത് കുട്ടികൾക്കിടയിൽ പലതരത്തിലുള്ള രാസലഹരികളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതായാണ് കാണുന്നത്. ഈ പ്രവണത കുട്ടികളുടെ തലച്ചോറിനെയും മാനസിക ആരോഗ്യത്തെയും എത്രത്തോളം ബാധിക്കും, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
5: ഇത് കുട്ടികളിലും കൗമാരക്കാരിലുമുള്ള ലഹരി ഉപയോഗം മുൻപത്തേക്കാളും കഴിഞ്ഞ ഒരു 30 വർഷത്തെ കണക്ക് മൊത്തത്തിൽ എക്സ്പീരിയൻസ് പരിശോധിച്ചു കഴിഞ്ഞാൽ ക്രമേണയായിട്ട് മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിച്ചു വരുന്നു. അതുപോലെ പലതരത്തിലുള്ള രാസലഹരികളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നു. ഒരിക്കലും ഒരു കുട്ടി എൻ്റെ അടുത്ത് ഹയർ സെക്കൻഡറി +1 പഠിക്കുന്ന ഒരു കുട്ടി, ആൺകുട്ടിയെ ബിഹേവിയർ പീഡിയാട്രിക്സിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ കേസിൽ പെട്ടിരിക്കുകയാണ്, ഒരു കേസിൽ, പോലീസ് കേസിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനും ഇവൻ്റെ കൂട്ടുകാരും കൂടെ ചേർന്ന് ഹയർ സെക്കൻഡറി +2 പഠിക്കുന്ന കുട്ടികളുടെ വീട്ടിൽ, അതേ സ്കൂളിലെ കുട്ടികളുടെ വീട്ടിൽ കയറി അടിച്ചു. അങ്ങനെയാണ് പോലീസ് കേസായത്. പോലീസ് കേസായി പിന്നെ കുട്ടിയെ കൊണ്ടുവന്നു. കുട്ടിയെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് പശ്ചാത്തലം, ഫാമിലി പശ്ചാത്തലം പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്ക് അമ്മ വീട്ടു ജോലിക്ക് പോയാണ് കുടുംബം നോക്കുന്നത്. അച്ഛൻ വേർപിരിഞ്ഞു പോയി. ആൽക്കഹോളിസവും മദ്യപാനവും ഡൊമസ്റ്റിക് വയലൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ അച്ഛൻ അബാൻഡൻ ചെയ്ത് ഫാമിലി, പുള്ളി ഉപേക്ഷിച്ചു പോയി. അപ്പോൾ ഇവൻ്റെ കൂടുതൽ, ഇവനെക്കുറിച്ച് കൂടുതൽ ഇൻ്റർവ്യൂ നടത്തിയപ്പോഴത്തേക്ക്, കൂടുതൽ ഡീപ്പായിട്ടുള്ള സൈക്കോളജിക്കൽ എവാലുവേഷൻ നടത്തിയപ്പോഴത്തേക്ക് ഇവൻ കഴിഞ്ഞ 1 വർഷമായിട്ട് MDMA ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ അടുത്ത് അവൻ ഇൻ്റർവ്യൂവിൽ തന്നെ അവൻ അക്സെപ്റ്റ് ചെയ്ത് അത് പുറത്ത് പറഞ്ഞു. അവൻ കൗൺസിലിങ്ങിൻ്റെ ഇടയിൽ പുറത്ത് പറഞ്ഞ് ഞാൻ MDMA ഉപയോഗിക്കുന്നു, കൂട്ടുകാരുടെ കൂടെ ചേർന്നിട്ടാണ് ഉപയോഗിക്കുന്നത്, 10ാം ക്ലാസ് അവസാനം കഴിഞ്ഞപ്പോഴാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്, വെക്കേഷനിൽ നിന്ന്. അപ്പോൾ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് വെക്കേഷന് നിൽക്കുമല്ലോ, ആ സമയത്ത് വീട്ടിന് പരിസരത്തുള്ള ചില അവൻ്റെ പ്രായത്തിലുള്ള കുട്ടികളുമായിട്ട് ചേർന്നിട്ടാണ് തുടങ്ങിയതെന്ന് അവൻ പറഞ്ഞു. ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇവൻ്റെ അടുത്ത് ചോദിച്ച, മോനെ സ്കൂളിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ വീട്ടിൽ പോയി എന്തിനാണ് അടിക്കുന്നത്? അത് സ്കൂളിൽ തന്നെ പറഞ്ഞു തീർത്താൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞങ്ങൾ അവരെ അടിച്ചില്ലെങ്കിൽ അവർ ഞങ്ങളെ അടിക്കും. അപ്പോൾ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവ രീതിയിൽ തന്നെ മാറ്റം വരും. അവരുടെ അസസ്മെൻറ്റ്, ഈ ലഹരി മരുന്നുകൾ, പ്രത്യേകിച്ച് രാസലഹരി പോലെയുള്ള മരുന്നുകൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് കുട്ടിയുടെ ഈ പ്രീ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്ന തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനെയാണ് അത് ബാധിക്കുന്നത്. ഈ പ്രീ ഫ്രോണ്ടൽ ലോബ് ഈ കുട്ടികളുടെ, കൗമാരകാലത്തുള്ള കുട്ടികളുടെ പ്രീ ഫ്രോണ്ടൽ പൂർണ്ണമായിട്ടും മെച്ചുറേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ആ ബ്രെയിനിലോട്ടാണ് ഈ മദ്യത്തിൻ്റെ ഇത് വരുന്നത്. അപ്പം മദ്യം, മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് കുട്ടികളിൽ ഈ ബ്രെയിനിൻ്റെ, ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്, മിഡ് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തുള്ള ഒരു വെൻട്രൽ ടെഗ്മെൻ്റൽ ഏരിയ എന്ന് പറയുക, അവിടെ നിന്ന് പിന്നെ ഡോപ്പമിൻ്റെ സർജ് ഉണ്ടാവും, ഡോപ്പമിൻ സെക്രീഷൻ ഉണ്ടാവും. അത് ന്യൂക്ലിയസ് ഓക്യുപ്പൻസ് ഓക്യുപ്പൻസിലെത്തിയിട്ട് പിന്നെ അത് പ്രീ ഫ്രോണ്ടൽ ലോബിലേക്ക്. അപ്പോൾ പ്രീ ഫ്രോണ്ടൽ ലോബിൽ നല്ല ഫ്ലഷ് ഓഫ് ഡോപ്പമിൻ. അപ്പോൾ ഈ ഡോപ്പമിന് കൂടുതൽ സെക്രീറ്റ് ചെയ്യപ്പെടുമ്പോൾ കുട്ടിക്ക് കൂടുതൽ സന്തോഷവും ലഹരിയുടെ ഇഫക്റ്റൊക്കെ കിട്ടും. അപ്പോൾ അതാണ് ഇവരിത് ഉപയോഗിച്ച് തുടങ്ങുന്നത്. പിന്നെ ഒരു ഘട്ടത്തിൽ ഈ പ്രീ ഫ്രോണ്ടൽ ലോബിൻ്റെ നിയന്ത്രണ ശേഷിയൊക്കെ നഷ്ടപ്പെട്ട് കൂടുതൽ അഡിക്ഷനിലേക്ക്, മദ്യാസക്തിയിലേക്ക് പോകുന്ന, മദ്യാസക്തിയിലേക്ക്, മയക്കുമരുന്ന് ആസക്തിയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഈ കുട്ടിയുടെ കുടുംബ പശ്ചാത്തലം പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് കുടുംബം, ഞങ്ങൾ പറയുന്നത് ഡിസ്ഫങ്ഷണൽ ഫാമിലി എന്നാണ് പറയുന്നത്. അച്ഛൻ മദ്യപാനി, കുടുംബം നോക്കുന്നില്ല, ഡൊമസ്റ്റിക് വയലൻസ് നടക്കുന്നു, വഴക്കുപടി നടക്കുന്നു, പിന്നെ അച്ഛൻ കുടുംബത്തെ ഉപേക്ഷിച്ച് പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള കുടുംബ പശ്ചാത്തലത്തിൽ പെടുന്ന കൗമാരക്കാരായ കുട്ടികളിൽ മദ്യം, മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ സാധ്യത കൂടുതലാണ്. മാത്രമല്ല ഇവരിൽ തന്നെ സ്വഭാവ വൈകൃതങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. കോണ്ടക്ട് ഡിസോർഡർ എന്നാണ് പറയുന്നത്, കുറ്റവാസന, ക്രിമിനൽ സ്വഭാവമുള്ള കുട്ടികൾ, അപ്പം അങ്ങനത്തെ ഇതും വരാനുള്ള. അപ്പോൾ ഇതെല്ലാം

0: പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുക. ഡിസ്ഫങ്ഷണൽ ഫാമിലി, മദ്യമയക്കു മരുന്ന് ഉപയോഗം, കുട്ടികളിൽ കുറ്റവാസന സ്വഭാവരീതി വർദ്ധിച്ചു വരുന്നു, ഇതെല്ലാം കൂടെ സമ്മിളിതമായിട്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിയിൽ മയക്കുമരുന്നിൻ്റെ ഒരു പശ്ചാത്തലം വിശകലനം ചെയ്ത് കൂടുതൽ മനഃശാസ്ത്ര വിശകലനം നടത്തി നോക്കുമ്പം മയക്കുമരുന്നിൽ മാത്രമായിട്ട് ഒതുങ്ങിയല്ല നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ കൂടുതൽ സങ്കീർണമായ കുറ്റവാസനയുടെ സ്വഭാവരീതി, അക്രമവാസനയുടെ സ്വഭാവരീതി, മോഷണം, പോർണോഗ്രാഫി ഉപയോഗിക്കുക, പിന്നെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുക, ഇതെല്ലാം ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ ചെയിൻ പോലെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
1: സർ, അതുപോലെ തന്നെ ഈ കേരളത്തിൽ സ്കൂൾ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയകൾ കുട്ടികളെ വലയിലാക്കുവാൻ ഉപയോഗിക്കുന്ന പ്രധാന തന്ത്രങ്ങളെക്കുറിച്ച് ഒന്ന് പറയൂ.
0: മാഫിയ തന്ത്രങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കുട്ടികളിൽ പ്രത്യേകിച്ച് ഡിസ്ഫങ്ഷണൽ ഫാമിലി, അരക്ഷിതാവസ്ഥ നിറഞ്ഞ അന്തരീക്ഷത്തിലുള്ള കുട്ടികളിൽ മയക്കുമരുന്ന് ഉപയോഗം കൂടുതലാണെന്ന് പറഞ്ഞു. അതുപോലെ ഈ മധ്യവർഗ സമൂഹത്തിലുള്ള ഒരു കുട്ടികളും ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ലഹരിയിലേക്ക് പോകുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മധ്യവർഗ കുടുംബത്തിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിക്കവാറും അച്ഛനും അമ്മയും ഉദ്യോഗസ്ഥരായിരിക്കും, അല്ലെങ്കിൽ മധ്യവർഗ സമൂഹമായിരിക്കും. അവർ ഈ കുട്ടികളെ പഠനത്തിൽ മാത്രം കേന്ദ്രീകരിപ്പിച്ച് നിർത്താൻ വേണ്ടി മറ്റു തരത്തിലുള്ള യാതൊരു താല്പര്യത്തിലും കുട്ടിക്ക് അത് ഉള്ള പ്രത്യേകിച്ച് കൗമാരകാലത്ത് നല്ല എനർജി ആയിരിക്കും, സൈക്കോളജിക്കൽ എനർജി ആയിരിക്കും, ഒരുപാട് കാര്യങ്ങളിൽ ഒരേ സമയം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കുട്ടിയെ പഠനത്തിൽ മാത്രമായി കേന്ദ്രീകരിപ്പിച്ച് നിർത്തുമ്പോഴത്തേക്ക് കുട്ടിക്ക് കൗമാരകാലത്ത് ബോറടിക്കും, കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകും, ഒരു ശൂന്യത അനുഭവപ്പെടും. അപ്പോൾ ഇങ്ങനെയുള്ള ശൂന്യത അനുഭവപ്പെടുന്ന കുട്ടികളെ കൂട്ടുകാർ വഴി ഈ മയക്കുമരുന്ന് ലോബി അട്രാക്റ്റ് ചെയ്യും, സമ്മാനങ്ങളൊക്കെ കൊടുത്ത് പിന്നെ ഇന്ന് ഉപയോഗിച്ച് നോക്കാമെന്നൊക്കെ പറഞ്ഞ് ഓഫർ ചെയ്യുന്ന കണക്കൊക്കെ കൊടുത്ത് അവരെയും ഇതിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരും. അപ്പോൾ അവർ നേരിട്ടല്ല, അതേസമയത്ത് ഈ അകത്തുള്ള കുട്ടികൾ ഉപയോഗിച്ചും കൊണ്ട് ആകർഷിച്ച് അവരുടെ വലയിലേക്ക് കൊണ്ടുപോയി പിന്നെ അവരുടെ വലയുടെ ഭാഗമാകും. അപ്പോൾ രണ്ട് തരത്തിലെ സ്ട്രീം ഓഫ് കുട്ടികൾ ഈ പറഞ്ഞ മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് കുട്ടികൾ വരുന്നുണ്ട് എന്നുള്ള നമ്മൾ ക്ലിനിക്കൽ അനുഭവങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നെറ്റ്വർക്കിംഗ് നമ്മളുടെ ഈ നമ്മുടെ സമൂഹത്തിൽ നല്ല രീതിയിലുള്ള നിരീക്ഷണം സ്കൂൾ അന്തരീക്ഷത്തിൽ, കുടുംബാന്തരീക്ഷത്തിലും അതുപോലെ സാമൂഹ്യ അന്തരീക്ഷത്തിലും നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ഈ മൊത്തത്തിലുള്ള നെക്സസ് നെറ്റ്വർക്ക് മൊത്തം ബ്രേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. വൻകിട കടത്തുകൾ പിടിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിലേക്കും കൂടെ ഫൈനർ ആസ്പെക്ട്സിലോട്ടും കൂടെ പോയി ശരിക്കും പറഞ്ഞാൽ സംഘടിതമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് വേണം. കുടുംബം, സ്കൂൾ ഹെഡ്മാസ്റ്റർ, പ്രിൻസിപ്പൾ, അധ്യാപകർ, അതുപോലെ സമൂഹത്തിലുള്ള, ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഒരു സ്കൂളിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഒരു ഗ്രൂപ്പിൻ്റെ, ഒരു വെൽവിഷേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അവരും കൂടെ ഇൻവോൾവ് ആവുകയൊക്കെ ചെയ്യുക. ഈ പറഞ്ഞ രീതിയിലുള്ള നിരന്തര സർവൈലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും പിന്നെ ഇതിൽ കുട്ടികളെ, കൗമാരക്കാരെ ഇതിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ.
1: സർ, ഈ കുട്ടികൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുവാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് മാതാപിതാക്കൾക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക?
0: ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതുപോലെ സ്വഭാവ രീതികളിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് പ്രത്യേകിച്ച് നിരീക്ഷിക്കേണ്ടത്. അടിക്കടി ഫ്രണ്ട്ഷിപ്പ് മാറുന്നു, കൂടുതൽ കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നു, കൂടുതൽ കൂടുതൽ സമ്മാനങ്ങൾ കിട്ടുന്നു, അങ്ങനെയൊക്കെയുള്ള സ്വഭാവ രീതി, മുതിർന്ന കുട്ടികളുമായിട്ടുള്ള സൗഹൃദം, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ രീതിയെല്ലാം നമുക്കൊരു ഒരു ഒരു പ്രത്യേകമായിട്ട് നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ പിന്നെ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം സ്വഭാവം തുടങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ഇവരിൽ സ്വഭാവ മാറ്റങ്ങളുണ്ടാവും. ദേഷ്യം കൂടുക, പെട്ടെന്ന് അക്രമ സ്വഭാവത്തിലോട്ട് മാറുക, സാധനങ്ങളെ നശിപ്പിക്കുക, പഠനത്തിൽ പുറകിലോട്ട് വരിക, നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് പഠനത്തിലേക്ക് പുറകിലോട്ട് വരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ആ സ്വഭാവ രീതിയിലുള്ള മാറ്റങ്ങൾ, അക്രമ സ്വഭാവത്തിലുള്ള വ്യക്തിഗതമായ സ്വഭാവ രീതിയിലുള്ള മാറ്റങ്ങൾ, സാധാരണ അമ്മയോട് തർക്കിക്കാത്ത കുട്ടി തർക്കിക്കാൻ തുടങ്ങുന്നു, സാധാരണ അമ്മയെ അടിക്കുമ്പോൾ തിരിച്ചടിക്കുക എന്ന സ്വഭാവമില്ലാത്ത കുട്ടിക്ക് തിരിച്ചടിക്കാനുള്ള വാഞ്ചന വരുന്നു, സാധനങ്ങൾ വീട്ടിൽ സാധനങ്ങളെ നശിപ്പിക്കുന്നു. അപ്പോൾ സുഹൃബന്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു തലത്തിലുള്ള ഒരു വിശകലനം മാതാപിതാക്കൾ നടത്തി നോക്കണം. അതുപോലെ സ്വഭാവവുമായി ബന്ധപ്പെട്ട തലത്തിലുള്ള മാറ്റങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക്, പിന്നെ ചില അമ്മമാർ കുട്ടിയെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അവർ തന്നെ ഇവനെ കഴുകാൻ ഡ്രസ്സ് എടുത്തപ്പോഴത്തേക്ക് പോക്കറ്റിൽ നിന്ന് ബീഡി കിട്ടി, അല്ലെങ്കിൽ പാക്കറ്റ് കിട്ടി, MDMA ഒക്കെ അങ്ങനെയൊക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്.
1: സർ, അതുപോലെ തന്നെ ഈ മോശമായ കുടുംബാന്തരീക്ഷം കുട്ടികളിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുകയും അത് ക്രമേണ ആശ്വാസം എന്ന രീതിയിൽ ലഹരിയിലേക്ക് ചെന്നെത്തപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുകയും ചെയ്യാറില്ലേ?
0: അതെ അതെ, തീർച്ചയായിട്ടും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കുടുംബ പശ്ചാത്തലം ഒരു പ്രധാനപ്പെട്ട പങ്ക്. കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ, ബുദ്ധി രൂപീകരണത്തിലും, മറ്റ് സാമൂഹ്യ ബന്ധങ്ങളുടെ രൂപീകരണത്തിലും, എല്ലാത്തിനകത്തും കുടുംബ പശ്ചാത്തലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി എന്ന് പറയുന്നത് ഒരു സാഹചര്യത്തിൻ്റെ

0: ഒരു സൃഷ്ടിയാണ്. അത് മാതാപിതാക്കളിൽ നിന്ന് പാരമ്പര്യമായി കിട്ടുന്ന പ്രത്യേകതകളോടൊപ്പം തന്നെ കുട്ടി വളരുന്ന സാഹചര്യം, ഞങ്ങൾ പറയുന്നത് പിന്നെ ജനറ്റിക് ഫാക്ടേഴ്സ്, എൻവയോൺമെൻ്റൽ ഫാക്ടേഴ്സ്. ഇപ്പോൾ ബ്രെയിനിൻ്റെ വികാസത്തിൽ എൻവയോൺമെൻറ്റിന് ഈ സാഹചര്യത്തിന് വലിയ തോതിലുള്ള സ്വാധീനം ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. മുൻകാലങ്ങളിൽ നമ്മൾ ഒരു 40 വർഷത്തിന് മുമ്പൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നത് ബ്രെയിനിൻ്റെ ജനറ്റിക് ഇൻഹെറിറ്റൻസ് ആണ് അത്, അതിനെ പിന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതായിരുന്നു പാരമ്പര്യമായിട്ടുള്ള. പക്ഷേ ഇപ്പം നമുക്കറിയാൻ പറ്റുന്നത് ആ ജനറ്റിക് ഇൻഹെറിറ്റൻസിനെ പോലും മോഡിഫൈ ചെയ്യുന്നത് എൻവയോൺമെൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ സാഹചര്യം, എങ്ങനെ കുട്ടി വളർത്തപ്പെടുന്നു, കുട്ടിയുടെ ബന്ധം എന്താ, കുട്ടി കുടുംബത്തിൻ്റെ പ്രത്യേകത, കുട്ടികളും കുടുംബവും തമ്മിൽ അച്ഛനമ്മമാരും തമ്മിലുള്ള ഇൻറ്റിമസി എത്രത്തോളം ഉണ്ട്, സൗഹൃദം എത്രത്തോളം ഉണ്ട്, അടുപ്പം എത്ര, അങ്ങനെ സ്വാധീനം, അങ്ങനെ ഇതെല്ലാം കുട്ടിയുടെ വളരുന്ന സാഹചര്യം, പേരൻറ്റിങ് എന്ന് വേണമെങ്കിൽ പറയാം. പേരൻറ്റിങ് ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇത് കുടുംബ ബ്രെയിനിൻ്റെ വികാസത്തെയും നിർണയിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ അബാൻഡൻഡ് ഫാമിലി എപ്പോഴും നമുക്ക് ചൈൽഡ് മെൻ്റൽ ഹെൽത്തിലൊരു വലിയ വെല്ലുവിളിയാണ്. അബാൻഡൻഡ് ഫാമിലി എന്ന് വെച്ചാൽ ഡിസ്ഫങ്ഷണൽ ഫാമിലി, പലതരത്തിലുള്ള സംഘർഷം നിറഞ്ഞ കുടുംബാന്തരീക്ഷം, ഒരുമിച്ചായിരിക്കും താമസിക്കുന്നത്, ചിലപ്പോൾ വേർപെട്ടായിരിക്കും താമസിക്കുന്നത്, അങ്ങനെ ആൽക്കഹോൾസ്. ഈ നമ്മൾ കണ്ടുന്നത് ഈ മദ്യം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളുടെ കണക്ക് മൊത്തത്തിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പഠനങ്ങൾ നടത്തി നോക്കുമ്പം ഇത്തരം കുടുംബങ്ങളിലെ അച്ഛന്മാർക്ക് ഇൻവേരിയബിളി ഏറെയും കുറഞ്ഞ് ഇത്തരത്തിലുള്ള സ്വഭാവ രീതികളുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മയക്കുമരുന്ന് ഉപയോഗം തന്നെയുള്ള, അല്ലെങ്കിൽ മദ്യം മയക്കുമരുന്ന് ഉപയോഗം തന്നെ. അപ്പോൾ അത് കുടുംബ പശ്ചാത്തലം ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് തീർച്ചയായിട്ടും കുട്ടികളിൽ ഇത്തരത്തിലുള്ള സ്വഭാവ രീതികൾ എക്സ്പെരിമെൻറ്റേഷൻ നടത്തുന്നതിനും പിന്നെ കൂടുതൽ കൗമാരകാലത്തിൽ എത്തുമ്പോൾ 8 9 ലൊക്കെ ആകുമ്പോൾ എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറയും, ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നോക്കുക, ചിലപ്പോൾ വീട്ടിൽ തന്നെ ഇത് കാണും, അപ്പോൾ അതൊക്കെ എടുത്ത് ഉപയോഗിച്ച് നോക്കുക, അങ്ങനെ എക്സ്പെരിമെൻറ്റേഷൻ നടത്തിയ കുട്ടി. അപ്പോൾ ഈ എന്തൊക്കെയാണെങ്കിലും ഇതിനകത്ത് എല്ലാത്തിനകത്തും ഒരു മുതിർന്ന വ്യക്തിയുടെ ഒരു സ്വാധീനം. പിന്നെ ഇവിടെ നമ്മൾ കാണേണ്ടുന്ന വേറൊരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ തന്നെ ഈ പരിസരത്തുള്ള മുതിർന്ന ചേട്ടന്മാരുമായിട്ടുള്ള ഭയങ്കര ബന്ധമായിരിക്കും. അവരെന്തെങ്കിലുമൊക്കെ അവന് കൊടുക്കും, അവരുടെ സഹായിയായിട്ട് കൂടി അതിലേക്ക് വരുന്നു. ഇങ്ങനെ ഒരു ഭയങ്കര സങ്കീർണമായിട്ടുള്ള മൾട്ടിപ്പിളായിട്ടുള്ള ഘടകങ്ങൾ ആണ് ഇത് ഈ പറഞ്ഞ ലഹരി ഉപയോഗത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതും അതിനെ വർദ്ധിപ്പിച്ചു കൊണ്ടുപോകുന്നതും തുടരുന്നതും എല്ലാം എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും.
1: സർ, ഈ ലഹരിക്ക് അടിമപ്പെടുന്ന കുട്ടികളെ എങ്ങനെയാണ് നമുക്ക് തിരിച്ച് നല്ലൊരു ജീവിതത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുക?
0: ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ കുട്ടിയുടെ പോക്കറ്റിൽ നിന്ന് ഈ ഒരു പാക്കറ്റ് കിട്ടി MDMA ആണെന്ന് അറിയുന്നു. ഉടനെ നമ്മൾ സാധാരണഗതിയിൽ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ എന്ത് ചെയ്യും, കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ തയ്യാറെടുത്ത് അച്ഛനും അമ്മയും കൂടെ ഒന്നിയിൽ അവനെ അടിച്ച് ശിക്ഷ കൊടുത്ത് കുറ്റം സമ്മതിപ്പിച്ച് അടിച്ച് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട്. ഇങ്ങനെ ചെയ്യുന്നത് പ്രത്യേകിച്ച് ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയോട് ഈ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രതികരണം ഉണ്ടാക്കുന്നത് ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്നതും കുട്ടിയെ പിന്തിരിപ്പിച്ച് കൊണ്ടുവരണമെന്നാണല്ലോ, അത് നടക്കത്തില്ല. ചിലപ്പം കുട്ടിയെ നമുക്ക് നഷ്ടപ്പെടുന്ന സ്ഥിതി വരും, അല്ലെങ്കിൽ ഈ കുട്ടി വീട് വിട്ടു പോകും. അപ്പോൾ കടുത്ത ശിക്ഷയല്ല, പകരം ഇങ്ങനെയൊരു പോക്കറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുട്ടിയുമായിട്ട് സമാധാനമായി കുട്ടിയുമായിട്ട് സംസാരിച്ച് കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി ഒരിക്കലും നമ്മൾ ഈ കുട്ടിയും നമ്മൾ പേരൻസും തമ്മിലുള്ള ബന്ധം ഇല്ലാതാകുന്ന തരത്തിലേക്ക് അതിതീവ്രമായ രീതിയിൽ വൈകാരികമായി മാതാപിതാക്കൾ പ്രതികരിക്കരുത്. അതുപോലെ തന്നെ സ്കൂളിൽ വെച്ചാണ് ഇത് കണ്ടുപിടിക്കുന്നതെങ്കിൽ അധ്യാപകരും അത് ക്ലാസ്സിൽ സ്കൂളിലെ ഒരു വലിയ വാർത്തയാകുന്നു, കുട്ടികളെല്ലാവരും ഈ കുട്ടിയെ തിരിച്ചറിയുന്നു, അവനാണ് ഇതിൻ്റെ ആളെന്ന് പറയുന്നത്, ഇവന് വേറെ കുഴപ്പങ്ങളുണ്ടെന്ന്. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ആ കുട്ടി വീണ്ടും ആ നെക്സസിലേക്ക് തന്നെ പോകാനുള്ള സാധ്യത കൂടും. ചിലപ്പം കുട്ടിക്ക് ഇപ്പോൾ ഉപയോഗം മാത്രമേ ഉള്ളൂ, പക്ഷേ നെക്സസിൻ്റെ ഭാഗമായിട്ടില്ല. പക്ഷേ ഈ ഇത്തരത്തിലുള്ള അതിവൈകാരിക പ്രകടന രീതികളും ഫാമിലിയിലും ഉള്ളതും സ്കൂളുകളിലുള്ളതും അത് കുട്ടി ആ നെക്സസിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിലേക്ക് വഴിതെളിക്കും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, മാതാപിതാക്കൾ ഈ കുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ച് കുട്ടിയുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഇനി ആ അത് നമുക്ക് പേരൻസിന് പറ്റുന്നില്ലെങ്കിൽ പേരൻസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 3 സാധ്യതകൾ. ഒന്ന്, കുട്ടിയെ കൊണ്ടുപോയി മാനസികാരോഗ്യ വിദഗ്ധനെ കാണിക്കുന്നത് പറ്റുമെങ്കിൽ നല്ല കാര്യം. 2, സ്കൂളുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ അമ്മയ്ക്കും അച്ഛനും പരിചയമുള്ള ഒരു സാറ് കാണും. എല്ലാ സ്കൂളും വീട്ടു പരിസരത്താണല്ലോ സ്കൂൾ, അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അധ്യാപകൻ ഉണ്ടെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയാം, ആ അധ്യാപകനുമായിട്ട് വിഷയം ചർച്ച ചെയ്ത്, അതല്ലെങ്കിൽ 3ാമത്തെ രീതി എന്ന് പറഞ്ഞാൽ കൗൺസിലറുമായിട്ട് അടുപ്പം ഉണ്ടെങ്കിൽ കൗൺസിലറുമായിട്ട് കുട്ടിയെ കണ്ട് കൗൺസിലറിൻ്റെ ഒരു സഹായം തേടി. കാരണം ഈ അതിവൈകാരികമായി പ്രകടിപ്പിക്കുന്നതിന് പകരം പ്രൊഫഷണൽ അപ്രോച്ച് ഈ ഒരു സമീപനത്തിൽ കുടുംബത്തിനകത്ത് കൊണ്ടുവരാനാണ്. അതിനാണ് ഞാൻ ഈ പറഞ്ഞ അധ്യാപകർ പിന്നെ കൗൺസിലർമാർ മാതാപിതാക്കളെ തന്നെ അതിവൈകാരികമായി പ്രകടിപ്പിക്കും.

0: ചെയ്യാത്ത രീതിയിൽ സൗഹൃദമായിട്ട് സംസാരിച്ച് കുട്ടി അതിനൊന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇത് എങ്ങനെ എന്ത് വിചാരിച്ചിട്ടും നടന്നില്ലെങ്കിൽ ബെറ്റർ യു കൺസൾട്ട് എ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: സമയം 4 മണി. ശ്രോതാക്കൾ കേൾക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കാതിലൊരു പാട്ട് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ മുതൽ 5 മണിവരെ ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിച്ച് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ: 9495964321. മറ്റൊരു നമ്പർ 9496553231. ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. കാതിലൊരു പാട്ടുമായി ഇന്ന് ശ്രോതാക്കളോടൊപ്പമുള്ളത് ആതിര. പരിപാടിയിലെ ആദ്യ കോളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ഗാനം കേൾക്കാം.
1: होनते आजा सजना तेरी याद सतावे टोली टोल बजावे गीत खुशी दे गावे।

0: നമുക്ക് ആദ്യ കോളിലേക്ക് പോകാം. ഹലോ, കാതിലൊരു പാട്ട്
1: ഹലോ.
0: തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ കോളറാണ്. ആരാണ് വിളിക്കുന്നത്?
1: ഗോപാലകൃഷ്ണൻ, കൊല്ലങ്കോട്.
0: കൊല്ലങ്കോട്. ഏത് പാട്ടാണ് താങ്കൾക്ക് ഇന്ന് വേണ്ടത്? ആദ്യത്തെ പാട്ട്?
1: ആദ്യത്തെ പാട്ട് മറ്റേ ഓലം മുടഞ്ഞ് അങ്ങോട്ടും നടിച്ച് ഇങ്ങോട്ടും നടിച്ചെന്ന ഒരു പാട്ടുണ്ടല്ലോ,
0: അങ്ങാടിയിലെ പാട്ടാണോ?
1: അങ്ങാടിയിലെ പാട്ട്. അങ്ങാടിയിലെ പാട്ട്.
0: ഓണം എത്തുന്നതേ ഉള്ളൂ, ഓണത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയോ?
1: ഓണത്തിന്റെ ഇത് ഞാൻ ടൈലറാണ്, എന്റെ പണികളൊക്കെ ഉണ്ട് കുറച്ച്.
0: അപ്പൊ നന്നായിട്ട് തിരക്കായിരിക്കുമല്ലോ ഇപ്പൊ ഓണക്കോടിയും.
1: കുറച്ച് തിരക്കായി തിരക്കായി.
0: പൊതുവെ ഇപ്പം റെഡിമെയ്ഡ് ആണോ ആൾക്കാർ, അതോ പഴയതുപോലെ ഒരുപാട് പേര് തയ്ക്കും?
1: ഞാൻ റെഡിമെയ്ഡ് അളവെടുത്തിട്ട്.
0: എന്നാൽ ഇപ്പം കൂടുതലും ആൾക്കാർ റെഡിമെയ്ഡ് ആണല്ലോ യൂസ് ചെയ്യുന്നത്, അപ്പൊ എങ്ങനെ കസ്റ്റമേഴ്സ് കുറഞ്ഞോ? ശരി ശരി. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് വൈഫുണ്ട്, രണ്ട് കുട്ടികളുണ്ട്, രണ്ട് ആമ്പയ്യന്മാരാണ്.
0: വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടോ അതോ വീട്ടമ്മയാണോ?
1: വീട്ടമ്മയാണ്.
0: മക്കള്?
1: മക്കള് ഒരാൾ വന്നിട്ട് മെഡിക്കൽ കോഡിങ്ങിന്റെ പരിപാടിയാണ്, നൈറ്റിലുള്ള മെഡിക്കൽ കോഡിങ്.
0: രണ്ടുപേരും കൊല്ലങ്കോട് തന്നെയാണോ മക്കള്?
1: എല്ലാരും കൊല്ലങ്കോട്.
0: അപ്പൊ നമുക്ക് ഈ പാട്ട് കേട്ടാലോ? ഇത് ആരെ പാടിയതെന്ന് അറിയാമോ?
1: ആര് പാടിയെന്നറിയില്ല. ഞാൻ ഇത് രാവിലെ നമ്മൾ 7-7 മണിക്ക് കട തുറക്കും, കട തുറന്ന പാട്ട് റേഡിയോ വെച്ച് കഴിഞ്ഞാൽ രാത്രി 8 മണി വരെ ഉണ്ടാവും.
0: ഈ പാട്ട് അങ്ങാടി എന്ന ചിത്രത്തിൽ വാണി ജയറാം പാടിയതാണ്.
1: വാണി ജയറാം പാടിയ.
0: അപ്പൊ വരികൾ എഴുതിയത് ബിച്ചു തിരുമലയാണ്, സംഗീതം നൽകിയത് ശ്യാം. നമുക്ക് ഗാനം കേട്ടാലോ?
1: കേൾക്കാം.

0: ഹോട്ടലിൽ പാത്രം കഴുകുന്ന കുട്ടി, ചുമടെടുക്കുന്ന കുട്ടി, പൊതുയിടങ്ങളിൽ ഭിക്ഷാടനം നടത്തുന്ന കുട്ടി, കുട്ടിയെ എടുത്ത് ഭിക്ഷാടനം നടത്തുന്ന സ്ത്രീകൾ, ഇവരെയൊക്കെ കാണുമ്പോൾ മനസ്സിൽ സഹതാപമാണോ? ഒന്ന് ചിന്തിക്കുക. ഇവരൊക്കെ മനുഷ്യക്കടത്തിന്റെ ഇരകളാവാം. അവന്റെ മനോഹരമായ ബാല്യം ആരാണ് കവർന്നെടുത്തത്? ബാലവേലയോ കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 10 9 8.
1: കാതിലൊരു പാട്ടിന്റെ അടുത്ത കോളിലേക്ക് നമുക്ക് പോകാം. ഹലോ, നമസ്കാരം. കാതിലൊരു പാട്ടാണ്.
2: ഇത് വടക്കേ അറ്റത്തുനിന്നാണ്, കാസർഗോഡ് നിന്നാണ്. അജീഷ് തൃക്കരിപുരി.
1: സ്വാഗതം. ഇന്ന് എന്തൊക്കെയുണ്ട് വിശേഷം കാസർഗോഡ്? പറയൂ.
2: കാസർഗോഡ് നല്ല വിശേഷം തന്നെ.
1: മഴയുണ്ടല്ലേ?
2: പോകുന്നുണ്ട്.
1: പിന്നെ എന്താ ചെയ്യുന്നേ അജീഷ?
2: ഞാൻ ടൈൽസിന്റെ പണിയാണ്.
1: എന്താ കേട്ടില്ല?
2: ടൈൽസിന്റെ
1: വർക്കാണല്ലേ. അപ്പൊ ഇപ്പം തിരക്കായിരിക്കുമല്ലോ അല്ലെ? ഓണ സമയമാകുമ്പം അല്ലെ ചിങ്ങത്തില് പാല് കാച്ചും അങ്ങനെയൊക്കെ ഒരുപാട് വീടുകളൊക്കെ പാല് കാച്ചുന്ന സമയമല്ലേ? വർക്ക് കൂടുതലായിരിക്കും അല്ലെ ഈ മാസമൊക്കെ, ജൂലൈ ഒക്കെ? ഇപ്പം വർക്കിലാണോ? ഉച്ചവരെ ഉള്ളു. എന്തൊക്കെയാ ഹോബീസ് വർക്കിന്റെ ഇടയ്ക്ക്, അല്ലെങ്കിൽ ഒഴിവ് കിട്ടുന്ന സമയങ്ങളില്?
2: ഞാൻ രാവിലെ ഒരു 8 മണി മുതൽ ഇത് അനന്തപുരി എഫ് എം
1: കേൾക്കും. ഏത് പ്രോഗ്രാമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അനന്തപുരി എഫ് എമ്മിന്റെ?
2: അനന്തപുരി എഫ് എമ്മിന് എല്ലാ പരിപാടികളും ഇഷ്ടമാണ്. പിന്നെ

0: ശ്രീകാന്തിന്റെ ചില പരിപാടികള് കേൾക്കും, പക്ഷെ അത് ഇപ്പോ പാട്ടിന്റെ പരിപാടികളാണ് കൂടുതൽ ഇഷ്ടം.
1: ഇഷ്ടം പഴയ പാട്ടുകളാണോ ഇഷ്ടം പുതിയ പാട്ടുകളാണോ?
0: ഒരു 1990
1: ആ കാലഘട്ടങ്ങളിലെ പാട്ടാണ്. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത് അജീഷിന്?
0: എനിക്ക് വേണ്ടത് ആര്യം എന്ന ഇതിലെ പൊന്മുരളിയോതും കാട്ടി ീണമൊലിയും പോലെ പാട്ടാണ്.
1: എന്തായാലും പാടിയല്ലോ, ഒരു രണ്ടുപേരെയും കൂടെ പാടും.
0: പഞ്ചമം തേങ്ങുകുയിലും കാണനിയലും പോലെ കനവിലൊരു കാമ്പാദമായി ആരുമറിയാതെ. അതില്ലേ
1: നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. പാട്ട് പഠിച്ചിട്ടുണ്ടോ അജീഷ്?
0: പഠിച്ചിട്ടൊന്നുമില്ല.
1: ആ പക്ഷെ നന്നായിട്ട് പാടുന്നു, ഇനിയും പഠിക്കാം, സമയം താമസിച്ചു പോയിട്ടില്ല, ഇനിയും പഠിക്കാം. നമ്മുടെ കഴിവുകളൊന്നും നമ്മള് നഷ്ടപ്പെടുത്തരുത്. ഓക്കെ, ഇപ്പൊ ഈ പാട്ട് പാടിയിരിക്കുന്നത് എം ജി ശ്രീകുമാർ സുജാതയാണ്. വരികൾ ആരുടെ തന്നെ? താങ്ക് യു.
0: താങ്കളുടെ
1: വാക്കുകൾക്ക് നന്ദി, സന്തോഷം.
0: വേറെ അഭിപ്രായം കൂടി പറയാം.
1: പറഞ്ഞോളൂ.
0: പിന്നെ ഇപ്പൊ എല്ലാ അനന്തപുരി എഫ്എമ്മിന്റെ ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദി എഫ്എമ്മിൽ ഇല്ല.
1: ഇല്ല,
0: അതിനൊരു വേദി ഒരുക്കണമെന്നും മറ്റൊരു അഭിപ്രായം
1: പറഞ്ഞോളൂ.
0: മറ്റൊരു അഭിപ്രായം എന്താന്ന് പറഞ്ഞിട്ട്, രാത്രിയില് കുറെ ചലച്ചിത്രഗാന പരിപാടി ഉണ്ടല്ലോ, ഒരേ ചലച്ചിത്ര ഗാനങ്ങൾ മാത്രമല്ലോ വെക്കുന്നത്. അപ്പൊ അതൊരു പിന്നെ ശ്രോതാക്കൾ കൂടി ഒരു പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഒരു പിന്നെ ഈ വർച്ചോയ്ക്ക് പോലത്തെ ഒരു പരിപാടി കൂടി ഉൾപ്പെടുത്തിയാൽ നല്ലതായിരിക്കും.
1: നമുക്കത് പരിഗണിക്കാം കേട്ടോ അജീഷ്.
0: ആയിക്കോട്ടെ.
1: അപ്പം ഈ ഈ ഗാനത്തിന് വരികൾ എഴുതിയത് ആരെന്നറിയാമോ?
0: അതറിയില്ല.
1: കൈതപ്രമാണ് വരികൾ എഴുതിയത്, സംഗീതം നൽകിയത് രഘുകുമാർ ആണ്. അപ്പൊ നമുക്ക് ഈ പാട്ട് കേട്ടാലോ? വിളിച്ചതിന് സന്തോഷം. പാട്ട് കേട്ടോളൂ.

ലാ ലാ ലാ ലാ ലാ ലാ ആഹാ.

0: First in history, East Fort Arafa Gold ഒരുക്കുന്നു ഒരു അമേസിംഗ് ഓഫർ.
1: 80% ഓർണമെന്റ്സിനും 8 ഗ്രാമിന് മുകളിലുള്ള പെർച്ചേസിൽ പണിക്കൂലി വെറും 1.99% മാത്രം.
0: 25 പവന് മുകളിലുള്ള ഓരോ പെർച്ചേസിലും ഗോൾഡ് കോയിൻ സമ്മാനം. 30 പവന് മുകളിലുള്ള പെർച്ചേസിൽ നേടാം ഒരു ഗോൾഡ് റിംഗ്.
1: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, ഈ ചരിത്ര ഓഫർ ജൂലൈ 31 വെള്ളിയാഴ്ച മാത്രം.
0: അറഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
4: ഹലോ, അനന്തപുരി FM തത്സമയ ഫോൺ ഇൻ ചലച്ചിത്രഗാന പരിപാടിയായ കാതിലൊരു പാട്ടിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ?
5: ഞാൻ ജിജോ, കുളത്തുപുഴയിൽ.
4: കുളത്തുപുഴയിൽ നിന്ന് ജിജോ. ജിജോ എന്താ ചെയ്യുന്നത്? പഠിക്കുവാണോ?
5: മെക്കാനിക്കലായിരുന്നു. റിപ്പയറിംഗ് കടയുണ്ട്.
4: കടയുണ്ട്. അതെവിടെയാണ്? കുളത്തുപുഴ തന്നെയാണോ?
5: കുളത്തുപുഴ 1 കിലോമീറ്റർ അകലെ ഡിപ്പോ ജംഗ്ഷൻ, ടിമ്പർ ഡിപ്പോ, തടി ഡിപ്പോ.
4: ശരി, അവിടെയാണ് ബിസിനസ്. സ്വന്തമായിട്ടാണോ അതോ വർക്ക് ആരുടെയെങ്കിലും കൂടെ?
5: ഒരാളുടെ കൂടെ നിന്ന് പഠിച്ചതിന് ശേഷം സ്വന്തമായിട്ട് ഇപ്പൊ
4: കടയിട്ടേക്കോളൂ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
5: ആരാധന ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച രാജു എന്ന് പറയുന്ന ആളുടെ.
4: ശരി ശരി. അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉള്ളത് ജിജോയ്ക്ക്?
5: വീട്ടില് പപ്പയുണ്ട്, മമ്മിയുണ്ട്.
4: ജിജോയ്ക്ക് വീട്ടിൽ ചേട്ടനുണ്ട്. പപ്പയും മമ്മിയും ഒക്കെ എന്താ ചെയ്യുന്നേ?
5: പപ്പ മമ്മി തൊഴിലുറപ്പിന്റെ പണിക്ക് പോകുന്നത്, പപ്പ കൃഷിപ്പണി ചെയ്യുന്നത്, ചേട്ടൻ വെളിയിലുള്ള പണിയില് പോകുന്നത്. പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു.
4: കഴിഞ്ഞു. അപ്പൊ വീട്ടിൽ എല്ലാരും പാട്ട് കേൾക്കുന്നവരാണോ അതോ ജിജോ മാത്രമേ ഉള്ളോ?
5: എല്ലാരും റേഡിയോ റേഡിയോ പാട്ട്, FM സീരിയോ പാട്ട് സാധാരണ
4: കേൾക്കും അല്ലെ? അപ്പൊ ഇന്ന് ജിജോ ഈ പ്രോഗ്രാമിനായിട്ട് വിളിക്കും പറഞ്ഞിരുന്നോ വീട്ടില്?
5: വീട്ടില് വിളിക്കുന്നതായിട്ട് പറഞ്ഞില്ല. പെട്ടെന്ന് ഇരിക്കുന്ന മമ്മി വീട്ടിലുള്ളത് അങ്ങനെ
4: വിളിച്ചതാണല്ലേ. ശരി, ഇന്ന് ഏത് പാട്ടാ വേണ്ടത് ജിജോയ്ക്ക്? പറഞ്ഞോളൂ.
5: എനിക്ക് ഇടയ്ക്കാലത്ത് ഒരു പ്രശ്നം പറ്റി കൈത്തിലൊരു മുറിവ് പോലെ സംഭവിച്ചു. തിരുവനന്തപുരത്ത് LG ജോലി ഉണ്ടായിരുന്നു, തിരുവനന്തപുരം പേരുക്കടയിൽ. അപ്പൊ അവിടുന്ന് ഇങ്ങനെ

0: വന്നതിന് ശേഷം ഒരാള് ഒരു കറുത്ത പക്കയെ കണ്ട് നാക്ക് പുറത്തു വന്നു.
1: ഓ, ഇപ്പൊ എങ്ങനെയുണ്ട്? പൂർണ്ണമായിട്ടും ഭേദമായോ?
0: ഇപ്പൊ കുറവുണ്ട്.
1: കുറവുണ്ട്.
0: തിരുവനന്തപുരത്തുള്ള പാൽക്കുളങ്ങര വാഴപ്പിള്ളി എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട് തിരുവനന്തപുരം.
1: ആ, അറിയാം അറിയാം.
0: അപ്പൊ അവിടെ ഒരു പോറ്റിയെ കണ്ട ശേഷം ഒരു ചുമന്ന് കേടു വന്നു. അപ്പൊ അത് കൈ കെട്ടിയപ്പം കഴുത്തിൽ വായിക്കാത്തൊരു മുറിവ് പോലെ സംഭവിച്ചു.
1: ഇപ്പൊ എങ്ങനെ ഭേദമായോ എല്ലാ അസുഖവും?
0: ഇപ്പൊ നിർമ്മല ഹോസ്പിറ്റൽ തിരുവനന്തപുരം, അവിടുത്തെ ട്രീറ്റ്മെന്റിലാണ്.
1: നിർമ്മല
0: തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ മേൽ.
1: ഇന്ന് ജിജോയ്ക്ക് ഏത് പാട്ടാ വേണ്ടത് പറഞ്ഞോളൂ.
0: എനിക്ക് വേണ്ട പാട്ട് അയാൾ കഥ എഴുതുക എന്ന സിനിമയില്
1: പാടിയ പാട്ടാണ്. വരികൾ എഴുതിയത് ആരാന്നറിയാമോ ഈ പാട്ടിന്റെ?
0: വരികൾ എഴുതിയ ആളാണ്.
1: സംഗീതം രവീന്ദ്രൻ മാഷാണ്. വരികൾ എഴുതിയത് കൈതപ്രമാണ്.
0: എന്തായാലും
1: അതെ അതെ. രണ്ടുപേരി പാടാമോ ജിജോ?
0: ർണങ്ങളും ചാർത്തി തളിരിലെത്തുമ്പിൽ നിന്നുണരും മഴയുടെ ഏകാന്ത സംഗീതമാ മൃദുപദമോടെ ഋതു മന്ത്രമോ അന്തരികിൽ വന്നുവന്നോ എന്നേ ഞാനറിഞ്ഞില്ല ഞാനറിഞ്ഞില്ല. ഏതോ
1: ശരി, അപ്പം വീട്ടിലെല്ലാവരോടും അന്വേഷണം പറയുക. നമുക്ക് ഈ പാട്ട് കേട്ടാലോ?
0: ശരി,
1: വിളിച്ചതിൽ നന്ദി.

0: ത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബി കോം, ബി ബി എ, ബി സി എ, ബി എസ് ഡബ്ല്യു, ബി എ ഇംഗ്ലീഷ്, ബി എസ് സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
1: ക്രൈസ് കോളേജ് വിഴിഞ്ഞം.
2: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: സ്വാഗതം കാതിലൊരു പാട്ടിലേക്ക്. ഇതാരാണ് സംസാരിക്കുന്നത്?
2: മാഡം, ഞാൻ നെയ്യാറ്റിങ്കരന്ന് സിമിയാണ് സംസാരിക്കുന്നത്.
1: നെയ്യാറ്റിങ്കരന്ന് സിമി, സ്വാഗതം കാതിലൊരു പാട്ടിലേക്ക്. ഏത് പാട്ടാ വേണ്ടത് സിമിക്ക്? പറയൂ.
2: എനിക്ക് സാഗരങ്ങളെ പാടി ഉണർത്തുന്ന ഒരു പാട്ടുണ്ടല്ലോ,
1: പഞ്ചാഗ്നി എന്ന ഫിലിമിലെ അല്ലേ? സിമി പാടുമോ?
2: ഞാൻ പാടില്ല മാഡം.
1: എന്നാലും ഒരു 2 വരി പാടാം, കുഴപ്പമില്ല. പാട്ട് കേൾക്കാനാണ് ഇഷ്ടം അല്ലേ?
2: പാട്ട് കേൾക്കാനാണ് ഇഷ്ടം.
1: സിമി എന്താ വർക്ക് ചെയ്യുവാണോ അതോ വീട്ടമ്മയാണോ?
2: അല്ലല്ല, നെയ്ത്താണ്.
1: നെയ്ത്താണ്. എവിടെയാണ്? നെയ്യാറ്റിങ്കര തന്നെയാണോ? എവിടെയാ? കേട്ടില്ല സിമി.
2: അവണാകുഴി.
1: ഓ ശരി. അപ്പൊ ഇപ്പൊ ഓണം സീസൺ ആയതുകൊണ്ട് തിരക്കായിരിക്കും അല്ലേ ജോലിക്ക്?
2: കേട്ടില്ല മാഡം.
1: ഓണം സമയം, ഓണം ഒക്കെ വരുന്നത് കൊണ്ട് തിരക്കായിരിക്കും അല്ലേ? നെയ്ത്തൊക്കെ ഒരുപാട് കാണുമല്ലോ. കേക്കാമോ?
2: ഉണ്ട്. ഒരുപാട് പേരുടെ പേര് പറയണം.
1: ആ പറഞ്ഞോളൂ.
2: കുമാരി, പിന്നെ ശ്രീകുമാർ സാറ്, അദ്ദേഹനായിരുന്നു, പിന്നെ ദേമാമൻ, കുട്ടിമാമൻ, ഉഷാമി, പിന്നെ പുഷ്പം.
1: അതാരാ അവിടെ നിന്ന് പറയുന്നത്? ഒരു സൗണ്ട് കേട്ടല്ലോ.
2: ഞങ്ങള് ചേച്ചി, ഞങ്ങൾ ജോലി ചെയ്തു.
1: ജോലി സ്ഥലത്താണോ സിമി?
2: ജോലി സ്ഥലത്താണ്.

0: എല്ലാരും കേട്ടോണ്ടിരിക്കുകയാണല്ലേ ഇത്?
1: ആ എല്ലാരും കേട്ടു. പിന്നെ ലേഷ്യസ് ഉണ്ട്, പിന്നെ ജോസണ്ണനുണ്ട്, അങ്ങനെ എല്ലാവർക്കും വേണ്ടി, പിന്നെ മേഡത്തിനും കൂടി വേണ്ടി ഈ പാട്ട്.
0: സന്തോഷം. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് സിമി ഈ പാട്ട്.
1: ആ അതെ.
0: പിന്നെ സിമിയുടെ വീട്ടിലാരൊക്കെ ഉണ്ട് പറയൂ.
1: എന്റെ വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, രണ്ട് മക്കളുണ്ട്.
0: ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
1: ചേട്ടന് ചെറിയൊരു ജോലിയുണ്ട്, കൃഷി ഓഫീസിലാണ്.
0: കൃഷി ഓഫീസിൽ എവിടെയാണ്? നേറ്റിങ്ങനെ തന്നെയാണോ അതോ?
1: അല്ലല്ല, കവടിയാറ്.
0: കവടിയാറാണ്. കുട്ടികള്? മക്കൾ എന്താ ചെയ്യണേ?
1: മോള് പിന്നെ ശില്പ പ്ലസ് ടുവിന് പഠിക്കുന്നു, മോൻ ദേവദാസ് 9ാം ക്ലാസ്
0: പഠിക്കുന്നു. കുട്ടികൾ പാട്ടൊക്കെ കേൾക്കുവോ? ഇഷ്ടമാണോ കുട്ടികൾക്ക് പാട്ട്?
1: കേൾക്കും.
0: ഓക്കെ. സിമിക്ക് ഏത് പാട്ടാ, എങ്ങനെയുള്ള പാട്ടാ ഇഷ്ടം? പുതിയ പാട്ടാണോ പഴയ പാട്ടുകളാണോ?
1: പുതിയ പാട്ടും പഴയ പാട്ടും എല്ലാം
0: എല്ലാം കേൾക്കും. ഓക്കെ. അപ്പൊ നമുക്ക് പറഞ്ഞോളൂ പറഞ്ഞോളൂ.
1: പിന്നെ എന്റെ അമ്മായി, അമ്മയുടെ പേര് ശാന്ത എന്നാണ്, ഇപ്പൊ കേട്ടോണ്ടിരിക്കുവായിരിക്കും. പിന്നെ എന്റെ നാത്തൂൻ ഷീജ, അവർക്ക് രണ്ട് മക്കള്, ഏറ്റ കുട്ടികളാണ്, ദേവികയും ഗോപികയും.
0: ശരി. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ പാട്ട് സിമി ചോദിച്ചത്.
1: അതെ അതെ.
0: അപ്പൊ നമുക്ക് ഈ പാട്ടിന്റെ വരികൾ എഴുതിയത് ആരാന്നറിയാമോ?
1: ഇല്ല, അറിയത്തില്ല.
0: ഒ എൻ വി കുറുപ്പാണ് വരികൾ എഴുതിയത്, സംഗീതം നൽകിയത് ബോംബെ രവി. പാടിയത് ആരാന്നറിയാമോ ഈ പാട്ട്?
1: അറിയില്ല മാഡം.
0: യേശുദാസ് ആണ് പാടിയത്. അപ്പൊ നമുക്ക് ഈ പാട്ട് കേട്ടാലോ? വിളിച്ചതിൽ നന്ദി. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കാം. പാട്ട് കേട്ടോ.

0: നിങ്ങളുടെ മക്കൾ ദിവസവും അവരുടെ കൊച്ചുകൊച്ചു വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കിടാറുണ്ടോ? അവരുടെ നിഷ്കളങ്കത ചൂഷണം ചെയ്യാൻ ചതിക്കുഴികൾ ചുറ്റുമുണ്ടാകാം. അവരെ കേൾക്കൂ, അവരുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും പങ്കാളികളാവൂ.
1: ഹലോ, കാതിലൊരു പാട്ടിലേക്ക് സ്വാഗതം. ഇതാരാ വിളിക്കുന്നത്?
2: നമസ്കാരം,
1: മരുതൻകുഴിയിൽ നിന്ന് അജേഷ്. ഒരാളും കൂടെ ഉണ്ടല്ലോ, സജേഷ് എവിടെ? വർക്കിലാണ്. ശരി, അപ്പം ഏത് പാട്ടാണെന്ന് വേണ്ടത് അജേഷിന് പറയൂ.
2: എനിക്ക് വേണ്ടത് പാട്ട് ചോദിക്കുന്നുണ്ട്, എന്റെ എനിക്ക് ഇഷ്ടപ്പെട്ട മാഡം എനിക്ക് മമ്മൂട്ടിയാണ്.
1: മമ്മൂട്ടിയാണ്.
2: അപ്പം അദ്ദേഹത്തിന് ഇപ്പം ദേശവാട് കിട്ടിയല്ലോ. അപ്പോ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം അഭിനയിച്ച മധുരരാജ എന്ന ചിത്രത്തില് അങ്കർ സാഹസ് പാടിയ കണ്ടില്ലേ കണ്ടില്ലേ കള്ളക്കുറുമ്പം
1: എന്നുള്ള പാട്ടാണ് വേണ്ടത്.
2: അതെ,
1: ഇതിന്റെ വരികളും സംഗീതമൊക്കെ അറിയാമോ അജേഷിന്? മുരുകൻ കാട്ടാക്കട. അതെ, മുരുകൻ കാട്ടാക്കട. സംഗീതം പിന്നെ എന്തുണ്ട് വിശേഷം അജേഷ് പറയൂ.
2: ആ വിശേഷം, നല്ല വിശേഷം. ഓണം വരുന്നു.
1: ഓണം വരുന്നു, അതാണല്ലേ നമ്മുടെ ഏറ്റവും സന്തോഷമുള്ള ഒരു വിശേഷം എന്ന് പറയുന്നത്.
2: നേരത്തെ,
1: അതെ നേരത്തെയാണ്. അജേഷ് പാടുമോ? രണ്ടുപേര് പാടാലോ.
2: പാടാൻ എനിക്ക് പാട്ട് അറിയാലോ, എനിക്ക് പാട്ട് കേൾക്കാനാണ് ഇഷ്ടം.
1: കേൾക്കാനാണ് ഇഷ്ടം. ഞങ്ങളുടെ അനന്തപുരി എഫ്എമ്മിന്റെ ഒരുപാട് നാളുകൊണ്ടുള്ള ശ്രോതാവാണ് അല്ലേ?
2: അതെ, ഒരുപാട് ഇഷ്ടഗാനങ്ങൾ എന്നെ കേട്ടിട്ടുണ്ട്.
1: അതെ അതെ, അതാണ് ഞാൻ ചോദിച്ചത്. പേര് അജേഷ് എന്ന് കേട്ടപ്പോ അടുത്ത ആൾ എവിടെയെന്ന് ചോദിച്ചത്.
2: അതെ അതെ, ഒരുപാട് ഇഷ്ടഗാനങ്ങൾ എന്നെ കേട്ടിട്ടുണ്ട്.
1: സന്തോഷം.
2: പിന്നെ അന്തരീക്ഷം പരിപാടികളെല്ലാം കൊള്ളാം കേട്ടോ, നല്ല പരിപാടികളാണ്. എപ്പോഴും പാട്ട് തന്നെ, നമുക്ക് പാട്ടാണല്ലോ ഇഷ്ടം.
1: പാട്ടാണ്. അതെ അതെ, എല്ലാ പരിപാടികളും കേൾക്കാറുണ്ടോ അനന്തപുരി
2: എഫ്എമ്മിന്റെ? എല്ലാ പരിപാടികളും കേൾക്കും. ഇന്ന് ഉച്ചയ്ക്കുള്ള ഒരു വട്ടം കൂടി കൊള്ളായിരുന്നു, അതിനുശേഷം വന്ന തലസ്ഥാന പരിപാടി ഉള്ളായിരുന്നു, അങ്ങനെ എല്ലാ പരിപാടികളും. പിന്നെ ക്യാമ്പസ് കലേഴ്സ് വന്ന പരിപാടി, അങ്ങനെ ഒരുപാട് കാണാമൃതം, അങ്ങനെ ഒരുപാട് നല്ല പരിപാടികൾ കൊള്ളാം. ഞാൻ എന്റെ പ്രിയകാരങ്ങൾ കൊള്ളാം.
1: അറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പൊ നമുക്ക് ഈ പാട്ട് കേട്ടാലോ.
2: ഈ പാട്ട് എന്റെ മമ്മൂക്കും പിന്നെ എന്റെ നാട്ടിലുള്ള മരുതൻകുഴി തോട്ടാമ്പള ഒരു 600 കുടുംബങ്ങളുണ്ട്, അവരൊക്കെ
1: എല്ലാവർക്കും വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനല്ലേ. എല്ലാരും ഒക്കെ കേൾക്കുന്നുണ്ടാവോ ഇപ്പോ മരുതൻകുഴിയിൽ? ശരി ശരി, അപ്പം എല്ലാരോടും അന്വേഷണം പറയുക, നമുക്ക് ഈ പാട്ട് കേൾക്കാം. വിളിച്ചതിൽ സന്തോഷം.
2: ഓക്കെ ഓക്കെ.

0: ത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ. ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
1: ക്രൈസ് കോളേജ് വിഴിഞ്ഞം.
0: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
2: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
0: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
2: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
4: അനന്തപുരി എഫ്എമ്മിന്റെ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയായ കാതിലൊരു പാട്ടിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്?
5: ഹലോ,
4: നമസ്കാരം. കാതിലൊരു പാട്ടിലേക്ക് സ്വാഗതം. കോള് കട്ടായെന്ന് തോന്നുന്നു, നമുക്കൊരു ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം.

0: ഹലോ, കാതിലൊരു പാട്ടാണ്. വിളിക്കുന്ന ആളിന്റെ പേര് പറയാമോ? ആ ഹലോ,
1: എന്റെ പേര് മോഹൻ എന്നാണ്. കേൾക്കാമോ?
0: കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ.
1: ആ, എന്റെ പേര് മോഹൻ എന്നാണ്.
0: എവിടുന്നാ വിളിക്കുന്നത്?
1: ഞാൻ നെയ്യാറ്റിൻകര താലൂക്കിനാണ്.
0: നെയ്യാറ്റിൻകര എന്താ താലൂക്കിലെ?
1: തേരണി എന്ന സ്ഥലത്താണ് വിളിക്കുന്നത്. ആനാവൂർ തേരണി.
0: എന്താ ചെയ്യുന്നത് താങ്കള്? എന്താ ജോലി?
1: ഞാൻ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്. അതായത് കാലൊക്കെ മുറിച്ച് അങ്ങനെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞു. ഇപ്പോ കീമൊന്നുമില്ല. ഞാൻ അങ്ങനെ ചെറിയൊരു കടയിട്ട് ഞാനും എന്റെ ഭാര്യയും കൂടെ അവിടെ അങ്ങനെ അതില് ഉപജീവിതത്തിൽ ജീവിച്ചു പോവുകയാണ്.
0: ജീവിച്ചു പോവുകയാണ്. ശരി. കടയില് പാട്ട് റേഡിയോ ഉണ്ടോ? പാട്ട് കേൾക്കുമോ കടയിലുള്ള?
1: ഞാൻ രാവിലെ 6:30 തുറന്നു കഴിഞ്ഞാൽ 9:30 വരെ കട ഉണ്ട്. ആ 9:30 വരയ്ക്കും റേഡിയോക്ക് ഒരു ഒഴിവും കാണില്ല. എല്ലാ പ്രോഗ്രാമുകളും കേട്ടോണ്ട് ഞാൻ സ്ഥിരം ശ്രോതാവാണ്. ഒരു വർഷം കൊണ്ട് ഞാൻ മേളത്തിനെ വിളിക്കുന്നുണ്ട്. എനിക്ക് കിട്ടുന്നില്ല, കണക്ഷൻ കിട്ടുന്നില്ല.
0: ഇന്നാണ് ആദ്യമായിട്ട് കിട്ടിയത്?
1: അത് ഇന്നാണ് ആദ്യമായിട്ട്. കാതിലൊരു പാട്ട് ഇന്നാണ് ആദ്യമായിട്ട് കിട്ടിയത്.
0: സന്തോഷം സന്തോഷം.
1: ആ,
0: അപ്പം ഏത് പാട്ടാണ് ഇന്ന് വേണ്ടത്?
1: എനിക്ക് നഗേശ്വരങ്ങളില് മംഗൾ പ്രസാദും വന്നായിട്ടുള്ള ഒരു പാട്ടാണ് എനിക്ക് വേണ്ടത്.
0: ആരാ പാടിയെന്നറിയാമോ ഈ പാട്ട്?
1: പാട്ട് അറിയില്ല മാഡം.
0: ചിത്രയാണ് പാടിയത്.
1: ഓർമ്മയില്ല.
0: ഒരു രണ്ടുപേരി പാടാമോ?
1: പറ്റൂല മാഡം, പാട്ട് ആസ്വദിക്കും എല്ലാ കാര്യം.
0: എന്നാലും ഒന്ന് ശ്രമിക്കാം. ഒരു രണ്ടുപേരി
1: ഇല്ല, പറ്റില്ല.
0: പാട്ട് കേൾക്കാനാണ് ഇഷ്ടം അല്ലേ?
1: ആ, കേൾക്കാനാണ് ഇഷ്ടം. എനിക്ക് രണ്ട് മക്കളുണ്ട്, രണ്ട് പെൺമക്കളാണ്.
0: മക്കൾ എന്ത് ചെയ്യണോ?
1: ആ, ഒരാള്, രണ്ടുപേരും ഹൗസ് വൈഫുകളാണ്. ഒരാള് ആര്യനാടാണ്. രണ്ട് മക്കളുണ്ട്.
0: മക്കൾക്ക് ജോലിയുണ്ടോ? വർക്ക് ചെയ്യുന്നുണ്ടോ മക്കൾ രണ്ടുപേരും? അതോ വീട്ടമ്മമാരാണ്?
1: അല്ല, രണ്ടുപേരും ഹൗസ് വൈഫാണ്. വേറെ
0: ജോലിയൊന്നും
1: ഇല്ല. ചെറുമക്കള് ഇവിടെ ആര്യനാട് വില്ല നഷ്ടത്തിൽ പഠിക്കാൻ രണ്ടു കുട്ടികളും.
0: അപ്പൊ ഇന്ന് അവരോടൊക്കെ പറഞ്ഞിരുന്നോ ഇന്ന് ഇങ്ങനെ വിളിക്കും, ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് എന്ന് പറഞ്ഞിരുന്നോ?
1: അവരോടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
0: അപ്പൊ അവര് കേൾക്കുന്നുണ്ടാവും അല്ലേ?
1: വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, അതൊക്കെ അവർ കേട്ടോണ്ടിരിക്കും.
0: അപ്പം ഇന്നത്തെ ലാസ്റ്റ് കോളർ ആണ് താങ്കൾ?
1: അതെ, ലാസ്റ്റ് കോളർ ആണ്. അതെ, എനിക്ക്
0: നമ്മുടെ അനന്തപുരി എഫ്എമ്മിന്റെ പരിപാടികളെല്ലാം കേൾക്കാറുണ്ടോ?
1: എല്ലാവരോടും കേൾക്കാറുണ്ട്, എല്ലാവരോടും കേൾക്കാറുണ്ട് മാഡം.
0: ഏത് പരിപാടിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം?
1: എനിക്ക് മെയിൻ ഇഷ്ടം ഇന്നത്തെ രാവിലത്തെ സന്ദേശഗാനം.
0: ഹലോ സന്ദേശഗാനം വിളിച്ചിട്ട്? ആ ഹലോ, അതിന് പങ്കെടുത്തിട്ടുണ്ടോ?
1: അത് പങ്കെടുത്തിട്ടില്ല, കാരണം എന്തെങ്കിലും സാധനം. അതായത് മലയാളം എഴുതാറിയില്ല. തമിഴ്, എനിക്ക്
0: തമിഴാണല്ലേ. ആ ശരി ശരി.
1: അതെ, തമിഴ് എനിക്ക് എഴുതാറിയാവും.

0: അപ്പം വൈഫിനോടും അന്വേഷണം പറയുക.
1: അപ്പൊ
0: വിളിച്ചതിൽ സന്തോഷം. ഇനി ഒരു ചെറിയ ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കാം. നമുക്കപ്പം ഗാനത്തിലേക്ക് പോയാലോ?
1: ഓക്കെ, താങ്ക് യു.

കാതിലൊരു പാട്ട് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി സമാപിച്ചു. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഈ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി വീണ്ടും എത്തും അടുത്ത വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഏവർക്കും ഒരു നല്ല സായാഹ്നം ആശംസിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ദേശീയ ഗീതമായ വന്ദേമാതരത്തെ അപമാനിക്കുന്നത് ശിക്ഷാർഹമാക്കുന്ന ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. രാജ്യസഭ ഇന്നലെ പാസാക്കിയ ബില്ലിന് ലോക്സഭയും ഇന്ന് അംഗീകാരം നൽകുകയായിരുന്നു. നടപടികൾ പൂർത്തിയാക്കി ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. ഗ്രാമീണ ഉപജീവന ദൌത്യങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ ശില്പശാലയിൽ ശ്രദ്ധ നേടി കുടുംബശ്രീ ദൌത്യം. വിവരാവകാശ നിയമത്തിന്റെ അന്തസ്സത്ത പൂർണ്ണമായും ഉൾക്കൊണ്ട് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. വിവരാവകാശ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നടന്ന സെമിനാർ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ദേശീയ സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഇന്ന് പൂർത്തിയാവും. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് രണ്ടാംഘട്ട ജനസംഖ്യാ കണക്കെടുപ്പ്. മുരിങ്ങ, പപ്പായ, മുളക്, കറിവേപ്പ്, കുറ്റിപ്പയർ എന്നിവ ഉൾപ്പെടുത്തി പഞ്ചകം എന്ന അടുക്കളത്തോട്ട ആശയത്തിന് തുടക്കമിട്ട് കേരള കാർഷിക സർവകലാശാല. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 11 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് ജാവലിൻ ത്രോയിൽ ഫൈനലിലേക്ക് യോഗ്യത നേടി ഇന്ത്യയുടെ നീരജ് ചോപ്ര. രോഹിത് യാദവും യശ്വീർ സിംഗും നീരജിനൊപ്പം ഫൈനലിലേക്ക് യോഗ്യത ഉറപ്പിച്ചിട്ടുണ്ട്. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി വൈകിട്ട് 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഇന്നാദ്യം മേലെ വാര്യത്തെ മാലാഖക്കുട്ടികൾ എന്ന ചിത്രത്തിൽ എസ് രമേശൻ നായർ വരികളെഴുതി, ബേണി ഇഗ്നേഷ്യസ് സംഗീതം നൽകി, സന്തോഷ് കേശവും സുജാതയും പാടിയ ഗാനം.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഒരു ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ ഒരു പരസ്യത്തിലൂടെ എത്തുന്ന സിനിമ മോഡലിംഗ് ഓഫറുകൾ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കും മുൻപ് 100 വട്ടം ചിന്തിക്കുക. ആ തിളക്കമുള്ള വാഗ്ദാനങ്ങൾക്ക് പിന്നിൽ അപകടകരമായ മനുഷ്യക്കടത്ത് സംഘങ്ങളാകാം. അപകടങ്ങൾ നമ്മുടെ പടിവാതിലും എത്താം. ജാഗ്രതയാണ് ഏറ്റവും വലിയ സംരക്ഷണം. ജാഗ്രത പാലിക്കൂ, സുരക്ഷിതരായിരിക്കൂ. വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 1-8-1, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 1-1-2.

0: ത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബി കോം, ബി ബി എ, ബി സി എ, ബി എസ് ഡബ്ല്യൂ, ബി എ ഇംഗ്ലീഷ്, ബി എസ് സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
1: ക്രൈസ് കോളേജ് വിഴിഞ്ഞം.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
4: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ.

0: opposite Wylie restaurant. Call 9447210874.
1: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
2: കൊച്ചവ പൗലോ അയ്യപ്പ കൊയിലോ എന്ന ചിത്രത്തിൽ ജോബ് കുര്യനോടൊപ്പം ഷാൻ റഹ്മാൻ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ മനു മഞ്ജിത്, സംഗീതം ഷാൻ റഹ്മാൻ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
2: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
3: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
1: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971 9.
4: ഈ പറക്കും തളിക എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീത സംവിധാനം ഔസേപ്പച്ചൻ, പാടിയത് യേശുദാസും ചിത്രയും.

0: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയ സെൽ.
1: First in history, Eastfort Arafa Gold orukunu oru amazing offer.
2: 80% ornaments ilum 8 gramine mugalilulla purchase il panikooli verum 1.99% maatram.
1: 25 pavane mugalilulla oro purchase ilum gold coin sammanam. 30 pavane mugalilulla purchase il nedam oru gold ring.
2: Koodade diamond aabharanangalkku panikooliyil 50% discountum. Vegamagate ee charitra offer July 31 velliyaazha maatram.
1: Arafa Gold, Eastfort Trivandrum.
3: Biju Narayananum Sujathayum മധുര നമ്പരക്കാട്ട് എന്ന ചിത്രത്തിൽ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് യൂസഫ് ലി കേച്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
1: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
2: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
3: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
2: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
4: വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾ, അലക്സ് പോളിന്റെ സംഗീതം. പന്തയക്കോഴി എന്ന ചിത്രത്തിൽ സുജാത പാടിയത്.

0: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
1: ത്രിവാൻഡ്രത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
2: BCOM, BBA, BCA, BSW, BA ഇംഗ്ലീഷ്, BSc സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ. ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
1: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
2: ക്രൈസ് കോളേജ് വിഴിഞ്ഞം.
3: കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന്റെ വരികൾ ONV കുറുപ്പ്, സംഗീതം ഇളയരാജ.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല. മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം നാളെ രാവിലെ 7:40 പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് റോഡ് ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ് ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
1: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല കേൾക്കാം.
2: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
2: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
2: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

കേരളത്തിലെ കൃഷിയിടങ്ങളിൽ ഇന്ന് നിയന്ത്രണാതീതമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതും കർഷകർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമായ ഒന്നാണ് ആഫ്രിക്കൻ ഒച്ച്. സമയോചിതമായി നിയന്ത്രിച്ചില്ലെങ്കിൽ ഇവ ഒരു സാമൂഹിക വിപത്തായി തന്നെ മാറാൻ സാധ്യതയുണ്ട്. ഇന്ന് നമുക്ക് ആഫ്രിക്കൻ ഒച്ചുമൂലമുണ്ടാകുന്ന വെല്ലുവിളികളെക്കുറിച്ചും അവയുടെ നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് വിശദമാക്കുന്നതിനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് വെള്ളായണി കാർഷിക കോളേജിലെ എൻഡമോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നീന ലെനിൻ. ഒപ്പം പങ്കെടുക്കുന്നത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ കേരള കർഷകൻ വിഭാഗം അസിസ്റ്റന്റ് എഡിറ്റർ ഡോക്ടർ അഞ്ജു വി എസ്.

0: എന്താണ് ഈ ആഫ്രിക്കൻ ഒച്ച എന്ന് പറയുന്നത്? ഇതെങ്ങനെയാണ് കേരളത്തിൽ ഇത്രയും വ്യാപിച്ച് രൂക്ഷമായ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാൻ കാരണമായത്?
1: ആഫ്രിക്കൻ ഒച്ചുകൾ എന്ന് പറയുന്നത് 1847 വില്യം ഹെൻറി ബെൻസൺ എന്ന് പറയുന്ന ഒരു ഈ ഒച്ച് കളക്ട് ചെയ്യുന്ന ഒരാള് മൗറീഷ്യസിൽ നിന്ന് ബംഗാളിലേക്ക് കൊണ്ടുവന്നതാണ്. അദ്ദേഹം തിരിച്ച് US പോകാൻ സമയം രണ്ട് ഒച്ചിനെ കൊണ്ടുവന്നത് അവരുടെ അയൽവാസിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോയത്. എന്നാൽ ഈ ഒച്ചുകൾ പെറ്റുപെരുകയും ചെയ്തപ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ ആയപ്പോൾ അവരതിനെ അടുത്തുള്ളൊരു ഗാർഡനിൽ നിക്ഷേപിക്കുകയാണ് ചെയ്തത്. അവിടെ നിന്ന് അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് പടരുകയും ബീഹാറിലത് ആദ്യമായി ഒരു ക്രോപ്പ് പെസ്റ്റ് അല്ലെങ്കിൽ ഒരു കീടം എന്നുള്ള നിലയിൽ അതിനെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പിന്നെ 1950 അത് കേരളത്തിലെ പാലക്കാട് നിന്നാണ് ആദ്യമായി നമുക്ക് റിപ്പോർട്ടുള്ളത്. പലരും ഇത് കാണാൻ ഭംഗിയുള്ളത് അല്ലെങ്കിൽ ഒരു പെറ്റ് എന്നുള്ള നിലയിൽ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുകയും ലോകമെമ്പാടും അത് വ്യാപിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ട്രേഡ് നമ്മൾ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം കപ്പലിൻ്റെ അടിയിലെ ഡെക്ക് വാട്ടർ അല്ലെ ബലാസ്റ്റ് വാട്ടറിൽ കൂടെ അത് അധികമായിട്ട് പല കൺട്രീസിലേക്ക് പോവുകയും IUCN പറയുന്നത് പ്രകാരം ലോകത്തിലെ അധിനിവേശ കീടങ്ങളിൽ 1st നമ്പറിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു. അത് ഒരു ഹെർമാഫ്രോഡൈറ്റ് ആണ്, അതായത് ആണും പെണ്ണും ഒന്നിൽ തന്നെ ഉള്ള ഒരു ജീവി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രജനനം ഭയങ്കര രൂക്ഷമാവുകയും ഒരു വർഷം ഏകദേശം 1200 കൂടുതൽ മുട്ടകൾ ഇടാനായിട്ടുള്ള ശേഷി ഇതിനുണ്ടായിരിക്കുകയും ചെയ്യുക. നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇത് എന്തുമാത്രം പെറ്റുപെരുകും എന്നുള്ളത്. പൂർണ്ണ ജീവിത വളർച്ച എത്തിയ ഒരു ഒച്ചിന് ഏകദേശം 9 ജീവിക്കാൻ സാധിക്കും. മാത്രവുമല്ല ഇന്ത്യയുടെ ഒരു ഭൂപ്രകൃതി വെച്ച് നോക്കുവാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ കാടും അതുപോലെ തന്നെ വേസ്റ്റ് ലാൻഡ്സും ഒക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെയുള്ള വെള്ളം അധികമായിട്ട് കെട്ടി നിൽക്കുന്ന ചതുപ്പ് പോലത്തെ സ്ഥലങ്ങളോ അല്ലെങ്കിൽ അധികമായി സൂര്യപ്രകാശം കടന്നു പോകാത്ത സ്ഥലങ്ങളിലോ ഇവരധികമായി പെറ്റുപെരുകയും അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു.
0: ഇത്

0: കാർഷിക മേഖലയും അതുപോലെ തന്നെ മനുഷ്യർക്കും അപകടം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞു. എന്തൊക്കെ പ്രശ്നങ്ങളാണ് കാർഷിക മേഖലയിലും കൂടുതലായി ഇവ സൃഷ്ടിക്കുന്നത്?
1: ആഫ്രിക്കൻ ഒച്ചുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരുടെ വാ എന്ന് പറയുന്നത് മസിൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഈ മസിൽസ് ഉള്ളതുകൊണ്ട് തന്നെ അതിന് എത്രത്തോളം ഈ മസിലിനകത്തേക്ക് ആക്കാൻ പറ്റുമോ അത്രത്തോളം ആ ഭാഗം മുഴുവനായിട്ട് അതിന് ചവച്ച് തിന്നാനായിട്ടുള്ളൊരു ശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റ രാത്രി കൊണ്ട് ഇതിന് അധികമായിട്ടുള്ള ഡാമേജ് വരുത്താൻ, ഒരു ക്യാബേജ് മുഴുവൻ തിന്ന് തീർക്കാനോ അല്ലെങ്കിൽ ഒരു പപ്പായ മുഴുവൻ തിന്ന് തീർക്കാനോ ഒക്കെ ഉള്ളൊരു ശേഷി അതിനുണ്ട്. രണ്ടാമതായി നോക്കുവാണെങ്കിൽ ഇതിനേറ്റവും ഇഷ്ടം ഈ പറയുന്നത് പോലെ ക്യാബേജ്, കോളിഫ്ലവർ, ലെറ്റ്യൂസ്, ബ്രക്കലി, പപ്പായ, കാരണം മുറേ തിന്നാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയാണിത്. അതുപോലെ ഓർക്കിഡ്സ്, ഇങ്ങനെ ജലാംശം കൂടിയ ഇലകൾ, അതിലൊക്കെയാണ് അധികമായിട്ടും ഇത് കഴിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. അപ്പം ഇങ്ങനെയുള്ള പ്രത്യേകമായിട്ട് ആ ഒരു ചെടികളിലേക്ക് പോവുകയും കൂട്ടം കൂട്ടമായി ആക്രമിച്ച് ആ ചെടി മുഴുവൻ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതമാണുള്ളത്. രാത്രി സഞ്ചാരികളാണ്, അതുകൊണ്ട് നമ്മൾ കാണുന്ന സമയത്ത് ഇതൊന്നുമില്ല, അതുകൊണ്ട് നമുക്കധികം നിയന്ത്രണ മാർഗങ്ങൾ എടുക്കാനും ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇത് രാത്രി വന്ന് കൂട്ടം കൂട്ടമായി ഇരുന്ന് മുഴുവനായി അങ്ങ് ചെടിയെ നശിപ്പിക്കും. കാർഷിക മേഖലയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു കീടം എന്നുള്ള നിലയിലാണ് നമ്മളതിനെ കാണുന്നത്. എന്നാൽ അത് മാത്രമല്ല, കടൽത്തീര മേഖലകളിലാണ് ഇത് അധികമായിട്ട് കാണുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്തൊക്കെ ഇത് മതിലിൽ ഒരുപാട് ഇരിക്കുകയും അല്ലെങ്കിൽ അടുക്കളയിലേക്കൊക്കെ കയറി വരികയും ആളുകൾക്ക് അതൊരു ന്യൂയിസൻസ് ആയിട്ട്, ഒട്ടും അവർക്ക് സഹിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കീടമായിട്ട് നമ്മൾ കാണാറുണ്ട്. അത് മാത്രവുമല്ല, മനുഷ്യനുമായി അത് നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ പലപ്പോഴും ഇതൊരു രോഗഹാരിയായിട്ട് അല്ലെങ്കിൽ ഒരു വെക്ടറായിട്ട് പലപ്പോഴും ആക്ട് ചെയ്യും. പല റിപ്പോർട്ട്സും പറയുന്നത് ഈ മെനിഞ്ചൈറ്റിസ് പോലത്തെ രോഗങ്ങൾ, അതുപോലെ തന്നെ വൈറൽ ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ, ഇതൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പാരസൈറ്റ്സ് അല്ലെങ്കിൽ ആ രോഗ കാരണമായ ആ ജീവി ഇതിൽ കൂടി പകരുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ സ്ലൈം, ഇത് പോകുമ്പോൾ ഒരു ഇങ്ങനെ ഒരു പശ പശ പോലത്തെ ഒരു ഒട്ടിപ്പുണ്ടാവും, ആ അതിൽ കൂടെ പകരുകയോ ഒക്കെ ചെയ്യും. അപ്പം നമ്മൾ കയ്യിൽ ഗ്ലൗസ് ഇടാതെയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ നമ്മൾ അതിലേക്ക് തൊടുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ആ രോഗ ആണോ നമ്മളിലേക്ക് പകരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് വെറും കൈകൊണ്ട് ഗ്ലൗസോ മറ്റ് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ഒന്നും ഉപയോഗിക്കാതെ ഈ ആഫ്രിക്കൻ ഒച്ചുകളെ നമ്മൾ കൈകൊണ്ട് തൊടാൻ പാടില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ അവരെ കഴിക്കാനും പാടില്ല. അതുകൊണ്ട് എപ്പോഴും ഈ പറയുന്ന ജയന്റ് ആഫ്രിക്കൻ സ്നെയിലിനെ ഒരു കൈയകലത്തിൽ നിർത്തുന്നതാണ് നല്ലത്. ചില റിപ്പോർട്ട്സുകൾ പറയുന്നത് ഈ ഒച്ചുകൾ പലപ്പോഴും ഈ പറയുന്ന മതിലുകളിലും മറ്റുമൊക്കെ കയറിയിരുന്നിട്ട് സിമെൻറ്റൊക്കെ ഇങ്ങനെ വലിച്ച്, അതായത് കടിക്കാനായി ശ്രമിച്ച് പറിച്ചെടുക്കുന്നത് പോലെ, ഇതിൻ്റെ റാഡുല എന്നാണ് അതിൻ്റെ മൗത്ത് പാട്ടിനെ പറയുന്നത്, അതിനകത്തേക്ക് കടത്തി സിമെൻറ്റിനെ വലിച്ചെടുത്ത നാശനഷ്ടം ബിൽഡിങ്ങിന് തന്നെ, സ്ട്രക്ചറിന് തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ടും റിപ്പോർട്ട്സ് ഉണ്ട്.
0: ഏതെങ്കിലും പ്രത്യേക കാർഷിക വിളകളുമായി ബന്ധപ്പെട്ട് ഇവയെ കാണാൻ സാധിക്കുമോ?
1: ആഫ്രിക്കൻ ഒച്ചുകളെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം അധികമായി ഉള്ള ചെടികൾ, അതായത് ക്യാബേജ്, കോളിഫ്ലവർ, പപ്പായ, ബനാന, ഓർക്കിഡ്സ്, ഇങ്ങനെ ഉള്ള പ്ലാന്റ്സിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇതിൽ ഈ ആഫ്രിക്കൻ ഒച്ചുകളും ഉണ്ട്, അല്ലാതെ തന്നെ ഷെല്ലില്ലാത്ത ഒച്ചുകളും ഈ വർഗത്തിലുണ്ട്. ഇത് രണ്ടും തന്നെ പ്രധാനമായും ഇങ്ങനെ മണ്ണിലോ നനവിലോ ഒളിച്ചിരുന്നിട്ട് വന്ന് ആക്രമിച്ച് ചെടികളിൽ നാശനഷ്ടം വരുത്തുന്നവയാണ്. കൂടുതലും ഫ്രൂട്ട്സിൽ ഡാമേജ് വരുമ്പോഴാണ് നമുക്കതൊന്നും ചെയ്യാൻ പറ്റാത്തത്. പപ്പായയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഒരു മുഴുവൻ പപ്പായ മരത്തെ നശിപ്പിക്കാനുള്ള അത്രയും ശേഷി ഇതിനുണ്ട്. അധികം വെളിച്ചം തട്ടാത്ത ഇടങ്ങളിൽ ഒളിച്ചിരുന്ന് രാത്രിയാവുമ്പോൾ വന്ന് ആക്രമിക്കുന്നതാണ് പൊതുവേ ഇതിൻ്റെ രീതി.
0: അപ്പോൾ എങ്ങനെയാണ് ഇവയെ തിരിച്ചറിയാൻ സാധിക്കുക?
1: സാധാരണ ഒച്ചുകളിൽ നിന്ന് ഈ ആഫ്രിക്കൻ ഒച്ച് അതിൻ്റെ വലിപ്പം കൊണ്ട് തന്നെ നമുക്ക് തിരിച്ചറിയാം. അതുമാത്രമല്ല, അതിൻ്റെ ശരീരത്തിനേക്കാൾ ഇരട്ടി വലിപ്പമുള്ള ഷെല്ലായിരിക്കും. ആ ഷെല്ല് ഏകദേശം ഒരു 20 മുതൽ 30 സെന്റിമീറ്റർ വലിപ്പമുള്ള ഷെല്ലുകളായിരിക്കും. വലിപ്പം കൊണ്ട് തന്നെ നമുക്കിതിനെ തിരിച്ചറിയാം. അതുപോലെ ആ ഷെല്ല് നല്ല ബ്രൗൺ കളറായിരിക്കും. ആ ബ്രൗൺ കളറിൻ്റെ ചുറ്റും ഇങ്ങനെ വരകളുണ്ടാവും. ആ വരകൾ മിക്കവാറും ഒരു മഞ്ഞ കലർന്ന ഒരു നിറത്തിലായിരിക്കും. അപ്പം നമുക്കതിനെ അങ്ങനെ തിരിച്ചറിയാം. മാത്രമല്ല, ഒരു ഒച്ച് തന്നെ ഏകദേശം 35-40 ഗ്രാം വെയിറ്റ് ഉണ്ടാകും. അങ്ങനെ തന്നെയാണ് നമ്മൾ ഇവരെ തിരിച്ചറിയുന്നത്. വലിയ ഷെല്ലുകളുള്ളതും ഈ ബ്രൗൺ നിറത്തിലുള്ള ഷെല്ലുകളുള്ളതുമായ ഒച്ചുകളെയാണ് ജയന്റ് ആഫ്രിക്കൻ സ്നെയിൽസ് അല്ലെങ്കിൽ ആഫ്രിക്കൻ ഒച്ചുകൾ എന്ന് പറയുന്നത്.
0: ഇവയെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും?
1: ഒച്ചുകളെ പ്രതിരോധിക്കുക അല്പം ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ പുറമേ കാണുമ്പോൾ ഒരുപാട് എണ്ണത്തിൽ പെറ്റുപെരുകി കഴിഞ്ഞിട്ടുണ്ടാകും. നമ്മൾ കാണാത്ത സ്ഥലങ്ങളിലോ നമ്മൾ ഉപയോഗിക്കാതെ ഇട്ടിരിക്കുന്ന ഇടങ്ങളിലോ നനവും ഇരുട്ടും ഒക്കെയുള്ള സ്ഥലങ്ങളിലായിരിക്കും ഇവർ പ്രജനനം നടത്തുന്നത്. അപ്പോൾ ഈ ഒച്ചുകൾ ഏകദേശം മുട്ട വിരിഞ്ഞ് ഒരു 3 മുതൽ 6 മാസം കഴിയുമ്പോഴേക്കും ഇവരും മെച്ചുവറായി തുടങ്ങും. അപ്പോൾ അതുമുതൽ പിന്നെയും ഇവരുടെ പ്രശ്നം വീണ്ടും രൂക്ഷമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി ബേസിസിൽ ഒരു സാമൂഹികമായ ഒരു അവബോധം കൊടുത്ത് ഒരു വാർഡ് മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മുഴുവനായിട്ടോ ക്യാമ്പയിനിങ് ചെയ്ത് ചെയ്യുന്നതാണ് ഏറ്റവും ഇഫക്റ്റീവ്.

അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒച്ചുകളെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും ഇതിന്റെ ദൂഷ്യവശങ്ങളും ഇതിന്റെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഒരു ദിവസം ഒരുമിച്ച് എല്ലാവരും അവരവരുടെ വീടുകൾ വൃത്തിയാക്കുക, വീട്ടിൽ ഉപയോഗിക്കാതെ അടക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഈ നനവുള്ള സ്ഥലങ്ങൾ, ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കി അതിനെ കയ്യിൽ ഗ്ലൗസ് ഇട്ടതിനു ശേഷം പിടിച്ച് 10% ഉപ്പ് സൊല്യൂഷൻ ബ്രൈനിൽ മുക്കി വെച്ച് ഇവരെ കൊല്ലുക. അല്ലെങ്കിൽ വലിയ ആഗത്തിൽ കുഴിയെടുത്ത് ഒരു ലെയർ കല്ലുപ്പിട്ട് അതിൻ്റെ മുകളിൽ ഇതിനെ ഇട്ട് പിന്നെയും കല്ലുപ്പിട്ട് മണ്ണിട്ട് മൂടി അതിനെ ആഗത്തിൽ കുഴിച്ച് നശിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പരിധിവരെയും നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി ഇങ്ങനെ ചെയ്തതിന് ശേഷവും എവിടെയെങ്കിലും ഈ ഒച്ചുകൾ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അവർ രാത്രി വീണ്ടും നമ്മുടെ വീട്ടിലെ ആഹാരം തേടി വരും. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മളിത് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ട് വാളിന് ചുറ്റും തുരിശും കുമ്മായവും ചേർത്ത് നമ്മളൊരു ചുറ്റും വര പോലെ വരച്ച് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കോമ്പൗണ്ട് വാളിൻ്റെ പുറത്തുനിന്ന് വരുന്ന ഈ ഒച്ചുകൾ ഇതുമായിട്ട് തൊടുമ്പോൾ ഇതിൻ്റെ ശരീരത്തിലെ ദ്രാവകം പുറത്തു വരികയും ഇത് ചത്തുപോവുകയും ചെയ്യും. ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം. ഇനി രണ്ടാമതായി നമുക്കിതിനെ ആകർഷിച്ച് നമുക്കതിനെ കൊല്ലാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ക്യാബേജോ കോളിഫ്ലവർ ലീഫോ ഒക്കെ ചെറുതായി നുറുക്കി അതിനെ 4 കോണുകളിലായി നനഞ്ഞ ഒരു ചാക്കിട്ട് അതിൻ്റെ മുകളിൽ നുറുക്കിയ ഇലകൾ വെച്ച് അതിൻ്റെ പുറത്ത് ഉപ്പിടുകയോ അല്ലെങ്കിൽ മെറ്റാൽഡിഹൈഡ് പെല്ലറ്റ്സ് ഇടാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് തുരിശിടാം. ഇതിട്ട് തിരിച്ച് വീണ്ടും നനഞ്ഞ ഒരു ചാക്കിട്ട് മൂടി വെക്കുക. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ വേറെ എവിടെയെങ്കിലും ഒച്ചുകളുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ആകർഷിക്കപ്പെട്ട് വന്നിരുന്ന് കഴിക്കാനായി ശ്രമിക്കുകയും കീടനാശിനി ഉണ്ടെങ്കിൽ അത് കഴിച്ച് ചത്തുപോവുകയും ചെയ്യും. ഇങ്ങനെ നമുക്കതിനെ കൊല്ലാം. ഇതാണ് ഏറ്റവും ഇഫക്റ്റീവ്. ഇനി വാഴയിലൊക്കെ വരുന്ന ഷെല്ലില്ലാത്ത ഒച്ചുകളെ നമുക്ക് പുകയില കഷായം ഉണ്ടാക്കി ഒഴിച്ചും നമുക്ക് നശിപ്പിക്കാം. പൊതുവേ ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വേഗം ആഫ്രിക്കൻ ഒച്ചുകളെ നിയന്ത്രിക്കാനായി സാധിക്കും. അതല്ലെങ്കിൽ നാച്ചുറൽ കൺട്രോൾ ഏജൻറ്സ് ഉണ്ട്, പല വൈറസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ യുഗ്ലാൻഡിയ എന്ന് പറയുന്ന ഒരു പ്രെഡേറ്ററി സ്നെയിൽ, ഒച്ചിനെ തിന്നുന്ന ഇരപിടിയന്മാരായ ഒരു ഒച്ച്, അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല പക്ഷികളും ഇതിനെ തിന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ അതിൽ കൂടെയൊക്കെ നമുക്ക് ഈ ഒച്ചിനെ കൊന്ന് അതിൻ്റെ വംശവർദ്ധനവ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും.

ആഫ്രിക്കൻ ഒച്ചുമൂലമുണ്ടാകുന്ന വെല്ലുവിളികളെക്കുറിച്ചും അവയുടെ നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ എൻഡമോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നീന ലെനിൻ. ഒപ്പം പങ്കെടുത്തത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ കേരള കർഷകൻ വിഭാഗം അസിസ്റ്റന്റ് എഡിറ്റർ ഡോക്ടർ അഞ്ജു വി എസ്.

0: ഇനി ഒരറിയിപ്പ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ ഓഗസ്റ്റ് 4 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. വിവിധ പഴം പച്ചക്കറികളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, വിവിധ പാക്കേജിംഗ്, സംസ്കരണ യന്ത്രങ്ങൾ, പോഷക ഘടക വിശകലനം, ന്യൂട്രീഷൻ ലേബൽ തയ്യാറാക്കൽ, വിപണനം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകളും പ്രായോഗിക പരിശീലനവും ഉണ്ടായിരിക്കും. നിലവിൽ ഭക്ഷ്യസംസ്കരണ യൂണിറ്റ് ഉള്ളവർക്കും പുതുതായി ആരംഭിക്കാൻ താൽപ്പര്യമുള്ളവർക്കും പങ്കെടുക്കാം. ഫീസ് 1000 രൂപ. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്കാണ് പ്രവേശനം. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതായിരിക്കും. താൽപ്പര്യമുള്ളവർ ഓഫീസ് സമയങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 വരെ 8089076698 എന്ന നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8089076698.
1: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഇതുവരെ കേട്ടത് സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 6 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: ദേശീയ ഗീതമായ വന്ദേമാതരത്തെ അപമാനിക്കുന്നത് ശിക്ഷാർഹമാക്കുന്ന ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. നടപടികൾ പൂർത്തിയാക്കി ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. ഓണക്കാലത്ത് സംസ്ഥാനത്തെ മൊത്ത ചില്ലറ വിൽപ്പനശാലകളിൽ അസ്വാഭാവിക വിലവർദ്ധന ഉണ്ടാകുന്നോ എന്ന് നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി അനൂപ് ജേക്കബ്. ഇതിനായി മറ്റന്നാൾ മുതൽ പ്രത്യേക സ്ക്വാഡ് പരിശോധന നടത്തും. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ വെള്ളിമെഡൽ നേടി രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ മലയാളി താരം എം ശ്രീശങ്കറിന് അഭിനന്ദനം അറിയിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഉൾപ്പെടെയുള്ള നേതാക്കൾ. ഗ്രാമീണ ഉപജീവന ദൌത്യങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ ശില്പശാലയിൽ ശ്രദ്ധ നേടി കുടുംബശ്രീ ദൌത്യം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 58 കേസുകളിലായി 62 പേർ കൂടി അറസ്റ്റിലായി. മുരിങ്ങ, പപ്പായ, മുളക്, കറിവേപ്പ്, കുറ്റിപ്പയർ എന്നിവ ഉൾപ്പെടുത്തി പഞ്ചകം എന്ന അടുക്കളത്തോട്ട ആശയത്തിന് തുടക്കമിട്ട് കേരള കാർഷിക സർവകലാശാല. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 11 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് ഔപചാരിക തുടക്കം. കോടഞ്ചേരിയിൽ നടന്ന വർണ്ണശബളമായ ഘോഷയാത്ര കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കോമൺവെൽത്ത് ഗെയിംസ് ജാവലിൻ ത്രോയിൽ ഫൈനലിലേക്ക് യോഗ്യത നേടി ഇന്ത്യയുടെ നീരജ് ചോപ്ര. രോഹിത് യാദവും യഷീർ സിംഗും നീരജിനൊപ്പം ഫൈനലിലേക്ക് യോഗ്യത ഉറപ്പിച്ചിട്ടുണ്ട്. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികഗോത്രവർഗ കമ്മീഷൻ തിരുവനന്തപുരം ജില്ലാ അദാലത്തിൽ 138 പരാതികൾ തീർപ്പാക്കിയതായി കമ്മീഷൻ ചെയർപേഴ്സൺ ശേഖരൻ മിനിയോടൻ തൈക്കാട് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഇനി രാത്രി 8 മണിക്ക് കേൾക്കാം.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 അധ്യാത്മ രാമായണ പാരായണം, 14-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. സൂക്ഷ്മ ജലസേചന മാർഗങ്ങൾ. ഡോക്ടർ ഷൈല ജോസഫുമായി അഭിമുഖം. 7:20 ചലച്ചിത്രഗാനങ്ങൾ. 8:00 FM ന്യൂസ് ഹെഡ്ലൈൻസിനെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 8:45 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് സ്പോൺസേഡ് പരിപാടി. 9:00 ചലച്ചിത്രഗാനങ്ങൾ. 9:30 സംഗീതസുധ. നെയ്വേലി സന്താനഗോപാലൻ പാടിയ കൃതികൾ. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം ഡോക്ടർ ഡി മായ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. ഇനി നാളെ രാവിലെ 5:55 സുഭാഷിതം എൻ ആനന്ദവല്ലിയമ്മ അവതരിപ്പിച്ചത്. രാവിലെ 6:00, 8:00, 10:00, 11:00, ഉച്ചയ്ക്ക് 12:00, 1:00, 2:00, വൈകുന്നേരം 5:00, 6:00, രാത്രി 8:00 എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 6:02 അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, പി കുഞ്ഞിരാമൻ നായരുടെ സൗന്ദര്യദേവത എന്ന കവിത, ആലാപനം ജീവൻ പത്മകുമാർ. അധ്യാത്മ രാമായണ പാരായണം, 15-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി.

പാരായണം ചെയ്തത്. തുടർന്ന് ഉദയഗീതം എം ജി ശ്രീകുമാർ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ 6:55 നമസ്തേ അനന്തപുരി തുടരുന്നു. ഇതിൽ ഇന്നത്തെ ചോദ്യം രാമായണ പൊരുൾ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ അവതരിപ്പിക്കുന്നു. കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിൽ ഇന്ന് 7:15 ആരണ്യകം ആയുരാരോഗ്യം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം, തൊഴിൽ ദർശനം, ഇന്നത്തെ ചോദ്യം ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. നാളെ രാവിലെ 8:30 ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 95. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 യോഗ സൌഖ്യം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. ഇതിൽ സന്തോഷ് ജനാർദ്ദനൻ പങ്കുവയ്ക്കുന്ന അലാസ്ക യാത്രാവിശേഷങ്ങൾ കേൾക്കാം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 തിരയിപ്പൂക്കൾ. 12:02 നവമാധുരി. 12:40 പ്രകാശധാരയിൽ ഗർഭധാരണത്തിന് മുന്നോടിയായുള്ള ആരോഗ്യ പരിചരണം. ഡോക്ടർ രേഖ RM സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 പ്രണയഗീതങ്ങൾ. 2:02 വെള്ളി വെളിച്ചം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 ലംഹെ സ്പോൺസേഡ് പരിപാടി. 3:00 ഹലോ സന്ദേശഗാനം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4:00 പിട്ടാര സ്പോൺസർഷിപ്പ് പ്രോഗ്രാം. 4:30 മഴവില്ല്. നാളെ വൈകിട്ട് 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. 5:45 പണ്ട്. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 അധ്യാത്മ രാമായണ പാരായണം. 15-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. കാലാവസ്ഥാ വ്യതിയാനവും കൃഷിയും ഡോക്ടർ അജിത് കുമാർ ബിയുമായി അഭിമുഖം. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 മെഹ്ഫിൽ. 9:30 സംഗീത സുധ. OS ത്യാഗരാജൻ പാടിയ കൃതികൾ കേൾക്കാം. 10:30 നിഷാ സുരഭി. 11:00 സുഭാഷിതം എൻ ആനന്ദവല്യമ്മ അവതരിപ്പിച്ചത്. 11:05 മുതൽ വിവിധ് ഭാരതി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.5 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 26.4 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 26.5 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ സമാപിച്ചു.

പ്രിയ ശ്രോതാക്കളെ, വീണ്ടും ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. പ്രകാശൻ പറക്കട്ടെ എന്ന ചിത്രത്തിൽ ജാസ്സി ഗിഫ്റ്റ് പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ മനു മഞ്ജിത്, സംഗീതം ഷാൻ റഹ്മാൻ.

0: പാറപ്പുള്ളി എന്തിനാണല്ലേ 2000 രൂപയ്ക്ക് മുകളിൽ MRT യിൽ നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
1: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട്, ചാലിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
2: ത്രിവാൻഡ്രത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
3: BCom, BBA, BCA, BSW, BA English, BSc.

0: സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ. ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
1: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
0: ക്രൈസ്റ്റ് കോളേജ്, വിഴിഞ്ഞം.
2: ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ഭയന്നു വിറയ്ക്കുന്ന ഒരു മുഖം കണ്ടോ? അപരിചിതരായ ആളുകൾക്കൊപ്പം വിറങ്ങലിച്ചു നിൽക്കുന്ന കുട്ടികളോ സ്ത്രീകളോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ കണ്ണടയ്ക്കരുത്. നിങ്ങളുടെ ഒരു ഫോൺ കോൾ ഒരാളുടെ ജീവിതം രക്ഷിച്ചേക്കാം. സംശയം തോന്നിയാൽ ഉടൻ വിളിക്കൂ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098, വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 1811, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 112.
3: സാഗരം സാക്ഷി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ശരത്.

0: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ശ്രീ കാവാലം ശ്രീകുമാർ.
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. ദേശീയ ബഹുമതികളോടുള്ള അനാദരം തടയൽ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ പോലീസിന്റെ പെല്ലറ്റ് പ്രയോഗത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കാൻ ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ യുവശാസ്ത്രജ്ഞരുടെ പങ്ക് നിർണായകമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത, 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ എം ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ബിൽ അവതരിപ്പിച്ചത്. ചർച്ചയ്ക്കായി 7 മണിക്കൂറാണ് അനുവദിച്ചിട്ടുള്ളത്. ബിൽ ഇന്നലെ ലോക്സഭ പാസാക്കിയിരുന്നു. വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനായുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് ശ്രീ ജിതേന്ദ്ര സിംഗ് സഭയിൽ പറഞ്ഞു.
1: This legislation, which seeks to make amendments in 2024 Act in order to make it more stringent, more deterrent, is being brought in. If there are any suggestions for improvement, I'll be taking note of it. This bill is a reaffirmation of the government's highest commitment to safeguard the welfare of the students and youth of this country.
0: ബിൽ സ്വാഗതം ചെയ്യുന്നതായും എന്നാൽ പരീക്ഷകളിലെ തെറ്റായ രീതികൾ പൂർണ്ണമായും തടയാൻ നിർദ്ദിഷ്ട ഭേദഗതികൾ ഫലപ്രദമാകില്ലെന്നും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ വ്യക്തമാക്കി.
2: സഭാപതിജി, ഇസ് അമെൻഡ്മെന്റ് ബിൽ കാ ഹം സ്വാഗത് കർത്തേ ഹൈ ലേക്കിൻ യേ അബീ ഭീ അധൂരാ ഹൈ പേപ്പർ ലീക് ഹോനേ സേ റോക്നേ കി മസ്ബൂത് വ്യവസ്ഥ ഇസ്മേ നഹീ ഹൈ ലേക്കിൻ ആപ്കാ ഇന്റൻഷൻ ആപ്നേ ഇസ്മേ നഹീ ബതായാ.
0: അതിനിടെ നീറ്റ് വിഷയത്തെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. നിരവധി തവണ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ദേശീയ ബഹുമതികളോടുള്ള അനാദരം തടയൽ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കി. ദേശീയ ഗാനത്തിന് ലഭിക്കുന്ന നിയമപരിരക്ഷ ദേശീയ ഗീതമായ വന്ദേമാതരത്തിനും ഉറപ്പാക്കുകയാണ് ലക്ഷ്യമിടുന്നത്. 1971 നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനുള്ള ബിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയാണ് അവതരിപ്പിച്ചത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ ജന്തർ മന്ദറിൽ വിന്യസിച്ച റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ വെടിക്കോപ്പ് ഉപയോഗം സംബന്ധിച്ച രേഖകൾ സംരക്ഷിക്കാൻ സുപ്രീംകോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചു. ലോഹനിർമ്മിതമായ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ സുപ്രീംകോടതി ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ബഹിരാകാശ സാങ്കേതിക വിദ്യ രാജ്യത്തിന്റെയും മനുഷ്യരാശിയുടെയും പുരോഗതിക്കായി വിനിയോഗിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. IIST വലിയമല ക്യാമ്പസിൽ നടന്ന 14th ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ യുവശാസ്ത്രജ്ഞരുടെ പങ്ക് നിർണായകമാണെന്നും ഗവർണർ പറഞ്ഞു. ഓണക്കാലത്ത് മൊത്തച്ചില്ലറ വിൽപ്പനശാലകളിലെ സ്റ്റോക്കും വില നിലവാരവും നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഇതിനായി 1 മുതൽ 25 പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് പരിശോധന നടത്തും. പൊതുവിപണിയിൽ അരി അടക്കമുള്ള അവശ്യസാധനങ്ങളുടെ വിലവർദ്ധന റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ മത്സരിക്കാനൊരുങ്ങി കോട്ടയത്തിന്റെ ജനകീയ ചുണ്ടൻ വള്ളം. കോട്ടയം ജില്ലയിലെ ആദ്യ ജനകീയ ചുണ്ടൻ വള്ളമായ ആർപ്പൂക്കര ചുണ്ടന്റെ നീരണിയൽ ചടങ്ങ് ഞായറാഴ്ച നടക്കും. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.

0: 500-ലേറെ കുടുംബങ്ങൾക്ക് പങ്കാളിത്തമുള്ള ഒരു ജനകീയ സംരംഭമായാണ് ആർപ്പുക്കര ചുണ്ടൻ നിർമ്മിച്ചിരിക്കുന്നത്. ആർപ്പുക്കരയിലെ പ്രത്യേക പണിപ്പുരയിൽ എടത്വ കോവിൽ മുക്ക് സാബു നാരായണൻ ആചാര്യയുടെ നേതൃത്വത്തിലാണ് ചുണ്ടൻ വള്ളത്തിന്റെ നിർമ്മാണം. 128 അടി നീളവും 64 ഇഞ്ച് വീതിയും വള്ളത്തിനുണ്ട്. 85 തുഴച്ചിൽക്കാർക്കും 5 അമരക്കാർക്കും ഒരേ സമയം തുഴയാൻ സാധിക്കുന്ന രീതിയിലാണ് വള്ളത്തിന്റെ ഘടന.
1: പൗരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി കെ മുരളീധരൻ. വിവരാവകാശ കമ്മീഷൻ വട്ടിയൂർക്കാവ് കഴക്കൂട്ടം നേമം നിയോജക മണ്ഡലങ്ങളിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അപേക്ഷ ലഭിച്ചാൽ എത്രയും വേഗം വിവരങ്ങൾ നൽകണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം അവസാനിച്ചു. സെൻസസ് ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: അരുണാചൽ പ്രദേശ്, നാഗാലാന്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു സംസ്ഥാനങ്ങളിലെയും നിലവിലെ പ്രളയ സാഹചര്യം ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ തലസ്ഥാനം ഉൾപ്പെടെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. പുതിയ സീസണിനായുള്ള തയ്യാറെടുപ്പിലാണ് മത്സ്യത്തൊഴിലാളികൾ. June 9 ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ സ്വർണ്ണ പ്രതീക്ഷയായ നീരജ് ചോപ്ര ഫൈനലിലേക്ക് യോഗ്യത നേടി. രോഹിത് യാദവ്, യശ്വീർ സിംഗ് എന്നിവരും ഫൈനലിൽ പ്രവേശിച്ചു. നിലവിൽ 3 സ്വർണവും 9 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 15 മെഡലുകളുമായി ഇന്ത്യ 8ാം സ്ഥാനത്താണ്. കോമൺവെൽത്ത് ഗെയിംസിൽ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ എം ശ്രീശങ്കറിനെ ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിന്റെ കായിക മേഖലയെ കൂടുതൽ ശക്തമാക്കണമെന്ന് ശ്രീശങ്കർ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ശ്രീശങ്കറിന് അഭിനന്ദനം അറിയിച്ചു. പത്തനംതിട്ട തിരുവല്ല വള്ളംകുളം തിരുവാമനമൂർത്തി ക്ഷേത്രത്തിൽ പിള്ളേരോണ ദിനമായ ഇന്ന് ഓണസദ്യ ഉണ്ട് കുരുന്നുകൾ. ബാലകരെ വാമനമൂർത്തിയുടെ പ്രതിരൂപമായി കണ്ട് സദ്യ നൽകി പൂജിക്കുന്ന ചടങ്ങാണ് ഇത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
3: 7 വയസ്സിന് താഴെയുള്ള കുരുന്നുകളാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. ബാലികാ ബാലകന്മാരെ വാമനമൂർത്തിയായി സങ്കല്പിച്ച് പൂജിച്ച ശേഷം ക്ഷേത്രവളപ്പിൽ ശ്രീകോവിലിന് സമീപം ഇരുത്തി മധുരപലഹാരങ്ങളും ഓണസദ്യയും നൽകി. തുടർന്ന് കൈകഴുകിയെത്തുന്ന ബാലകന്മാരെ ആരതി ഉഴിഞ്ഞ് ശ്രീകോവിലിൽ ഭഗവാന് നേദിച്ച മധുരപലഹാരങ്ങൾ നൽകി പൂജകൾ പൂർത്തിയാക്കി. കേരളത്തിൽ തന്നെ അപൂർവമായി പടിഞ്ഞാറ് ദർശനമുള്ളതുമായ ക്ഷേത്രം വള്ളംകുളത്ത് നിന്നും 3 കിലോമീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്.
1: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 274 പോയിന്റ് നേട്ടത്തിൽ 77928, നിഫ്റ്റി 24317 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 600 രൂപ വർദ്ധിച്ച് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. 2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1, ITR 2 പ്രകാരം ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്കുള്ള സമയപരിധി നാളെ അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുമുണ്ടെങ്കിൽ പലിശയും അടക്കം December 31 വരെ ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കാം. ജർമ്മനിയിൽ ഷെഫ്തസികയിലെ 20 ഒഴിവുകളിലേക്ക് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുന്നു. നോർക്ക റൂട്ട്സ് .kerala.gov.in വഴി August 9 അപേക്ഷിക്കാം. പ്രായപരിധി 35 വയസ്സ്. നിലവിൽ ഇന്ത്യയിൽ താമസിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് അവസരം. കൊല്ലം ജില്ലയിൽ ടിപ്പർ ലോറികളുടെയും ടിപ്പിംഗ് മെക്കാനിസം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മറ്റു വാഹനങ്ങളുടെയും ഗതാഗത സമയക്രമം പുതുക്കി നിശ്ചയിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. രാവിലെ 7:45 മുതൽ 9:30 വരെയും വൈകുന്നേരം 3:30 മുതൽ 4:30 വരെയും ഈ വാഹനങ്ങൾക്ക് റോഡിലിറങ്ങുന്നതിന് നിയന്ത്രണം ഉണ്ടാകും. പാചകവാതക സിലിണ്ടർ നിയന്ത്രണം പിൻവലിച്ചിട്ടും കോട്ടയം ജില്ലയിൽ ചായ ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങൾക്ക് അമിത വില ഈടാക്കുന്നതായി പരാതി. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. ദേശീയ ബഹുമതികളോടുള്ള അനാദരം തടയൽ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ പോലീസിന്റെ പെല്ലറ്റ് പ്രയോഗത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കാൻ ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ യുവശാസ്ത്രജ്ഞരുടെ പങ്ക് നിർണായകമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത, 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ എം ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സന്ധ്യാഗീതം കേൾക്കാം. സന്ധ്യാഗീതത്തിൽ ഇന്നാദ്യം സല്ലാപം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ്. ഈ ഗാനത്തിന്റെ രചന കൈതപ്പുറം, സംഗീതം ജോൺസൺ.

സന്ധ്യാഗീതം സമാപിക്കുന്നു. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.

0: പ്രചോദനം നിങ്ങളെ തുടങ്ങാൻ സഹായിക്കും. അച്ചടക്കം നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കും. ഓരോ പ്രഭാതവും നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇന്ന് നീ നിന്റെ സ്വപ്നത്തിനു വേണ്ടി എന്ത് ചെയ്യും? ഈ ചോദ്യത്തിനുള്ള ഉത്തരം പ്രചോദനത്തിൽ നിന്ന് ആരംഭിക്കാം എന്നായിരിക്കും. പക്ഷേ അതിന്റെ സമാപനം അച്ചടക്കത്തിലാണ്. ഒരു നല്ല പ്രസംഗം കേൾക്കുമ്പോൾ, ഒരു മികച്ച പുസ്തകം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിജയിയുടെ ജീവിത കഥ അറിയുമ്പോൾ നമ്മുടെ മനസ്സിൽ തീ പോലെ പ്രചോദനം ജ്വലിക്കും. എന്നാൽ തീ എത്ര ശക്തമായാലും ഇന്ധനമില്ലെങ്കിൽ അതണഞ്ഞു പോകും. പ്രചോദനം ആ തീയാണ്. അച്ചടക്കം അതിന് തുടർച്ചയായി നൽകുന്ന ഇന്ധനമാണ്. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഓടാൻ തീരുമാനിക്കുന്നത് പ്രചോദനമാണ്. മഴയായാലും ക്ഷീണമുണ്ടായാലും അടുത്ത ദിവസവും എഴുന്നേറ്റോടുന്നത് അച്ചടക്കമാണ്. വിജയികളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് അവരുടെ കഴിവല്ല, മറിച്ച് അവരുടെ സ്ഥിരതയാണ്. പ്രചോദനം വാതിൽ തുറക്കും. അച്ചടക്കം നിങ്ങളെ ആ വാതിലിലൂടെ വിജയത്തിന്റെ കൊടുമുടി വരെ നടത്തിക്കൊണ്ടുപോകും. ഈ ഒരു ചിന്തയോടെ നമുക്ക് വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി ചെടികളിലെ സൂക്ഷ്മ ജലസേചനത്തെ കുറിച്ചാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്. KAU മേധ എന്നത് ഏത് പുതിയ ഇനം വിളയുടെ
1: ജലസേചന പമ്പും ഉൾപ്പെടുന്നില്ല. ഇവിടെ ഗ്രാവിറ്റി വഴിയാണ് മണ്ണിന്റെ ഉപരിതലത്തിൽ വെള്ളം വിതരണം ചെയ്യുന്നത്. ഉപരിതല ജലസേചനത്തിൽ 40-60% ജലക്ഷമത മാത്രമേ ഉള്ളൂ. ഉപരിതല ജലസേചന രീതിയിൽ വെള്ളം നഷ്ടപ്പെടുന്നത് കൂടാതെ ചെടികൾക്ക് നൽകുന്ന വളവും വെള്ളത്തോടൊപ്പം വേര് കടലത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. പ്രഷറൈസ്ഡ് ജലസേചനം, സൂക്ഷ്മ ജലസേചനം, സ്പ്രിംഗ്ലർ ജലസേചന രീതികൾ എന്നിവയാണ്. പ്രഷറൈസ്ഡ് ജലസേചന രീതിയിൽ കൃഷിസ്ഥലത്തേക്ക് ഒന്നോ അതിലധികമോ കേന്ദ്ര സ്ഥലത്തേക്ക് ഉയർന്ന മർദ്ദത്തിൽ വെള്ളം പൈപ്പുകൾ വഴി വിതരണം ചെയ്യുന്നു. പൈപ്പ് ശൃംഖലയിലൂടെ താഴ്ന്ന മർദ്ദത്തിൽ വെള്ളം ഓരോ ചെടിക്കും വിതരണം ചെയ്യുന്നു. സൂക്ഷ്മ ജലസേചന രീതികൾ പ്രധാനമായും തുള്ളിനനയും തളിനനയുമാണ്. വ്യത്യസ്ത വ്യാസങ്ങളിലുള്ള പൈപ്പുകളിലൂടെ കൊണ്ടുവന്ന് എമിറ്ററുകൾ, മൈക്രോ സ്പ്രിംഗ്ലർ എന്നീ ജലനിർഗമന ഉപാധികളുടെ സഹായത്താൽ തുള്ളിനനയായോ നേർത്തധാരയായോ ചെടിയുടെ ഏത് മണ്ഡലത്തിൽ ആവശ്യാനുസരണം മാത്രം നൽകുന്ന രീതിയാണ് സൂക്ഷ്മ ജലസേചനം.
2: ഈ സൂക്ഷ്മ ജലസേചന മാർഗങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ചൊന്ന് പറയാമോ?
1: കേരളം സമർത്ഥമായ കാർഷിക പരിസ്ഥിതിയും അതിൽ ഉപരി വൈവിധ്യമാർന്ന വിളകളുമുള്ള ഒരു സംസ്ഥാനമാണ്. 300 മില്ലിമീറ്റർ വാർഷിക ശരാശരി മഴ ലഭിക്കുന്നു. ഈ മഴയുടെ 70% ജൂൺ മുതൽ നവംബർ വരെയുള്ള കാലയളവിലാണ് ലഭിക്കുന്നത്. ആയതിനാൽ ഡിസംബർ മുതൽ മെയ് വരെ വിളവുകൾക്ക് വേണ്ട വെള്ളം ലഭ്യമാക്കാൻ ജലസേചന സംവിധാനങ്ങൾ നമുക്ക് അവലംബിക്കേണ്ടതായിട്ട് വരുന്നു. ലഭ്യമായ ശുദ്ധജലത്തിന്റെ 70% കാർഷിക ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. അതേസമയം ഗാർഹിക, വ്യവസായിക, വാണിജ്യ മേഖലകളിലെ ജലത്തിന്റെ ആവശ്യം കൂടിക്കൊണ്ടും ഇരിക്കുന്നു. കൂടാതെ കാലാവസ്ഥാ വ്യതിയാനം, വരൾച്ച തുടങ്ങിയ പ്രശ്നങ്ങൾ വെള്ളത്തിന്റെ വിനിയോഗം കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതായിട്ടുണ്ട്. ദേശീയ ശരാശരി പ്രതിശീർഷ ജല ലഭ്യത 91 2200 ഘനമീറ്ററിൽ നിന്നും 2050 1140 ഘനമീറ്റർ ആകുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇത് കാണിക്കുന്നത് 2050 ഇന്ത്യ

0: നേരിടേണ്ടി വരും എന്നതാണ്. ലഭ്യമായ ജലം കാര്യക്ഷമമായി ഉപയോഗിക്കുവാൻ ജലക്ഷമതയും സുസ്ഥിരവുമായ ജലസേചന മാർഗമാണ് സൂക്ഷ്മ ജലസേചന രീതി.
1: ഏതൊക്കെ രീതികളായി സൂക്ഷ്മ ജലസേചന മാർഗങ്ങളിൽ വരുന്നത്?
0: സൂക്ഷ്മ ജലസേചന സംവിധാനത്തിലെ പൈപ്പ് ശൃംഖലയിലെ പ്രധാന ഭാഗങ്ങളാണ് പ്രധാന പൈപ്പ്, ഉപപൈപ്പ്, പാർശ്വ പൈപ്പുകൾ, എമീറ്ററുകൾ എന്നിവ. ഇവ കൂടാതെ തന്നെ അരിപ്പകൾ, വളസേചനത്തിനുള്ള വിവിധ ഉപകരണങ്ങൾ എന്നിവയും ഈ സംവിധാനത്തിൽ ഉൾപ്പെടുന്നു. ഇതിൽ ജലസ്രോതസ്സിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം ആവശ്യമായ അളവിൽ ഉപപൈപ്പിലേക്കും പാർശ്വ പൈപ്പിലേക്കും എത്തിക്കുന്നതാണ് പ്രധാന പൈപ്പുകൾ. PVC അല്ലെങ്കിൽ HDPE പൈപ്പുകളാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. പല വ്യാസത്തിലുള്ള പൈപ്പുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. സാധാരണഗതിയിൽ 35 മുതൽ 75 സെന്റിമീറ്റർ വ്യാസവും 4 മുതൽ 10 സ്ക്വയർ സെന്റിമീറ്റർ മർദ്ദനിരക്കുമുള്ള പൈപ്പുകളാണ് പ്രധാന പൈപ്പുകളായി ഉപയോഗിക്കുന്നത്. വിളവുകളുടെ ജല ആവശ്യകതയും കൃഷിയിടത്തിന്റെ വിസ്തീർണവും അടിസ്ഥാനമാക്കിയാണ് പ്രധാന പൈപ്പുകൾ തിരഞ്ഞെടുക്കുന്നത്.
1: അപ്പൊ ഇതില് ഏതൊക്കെ രീതികളാണ് വേണം? സ്പ്രിംഗ്ലർ ഉണ്ട്, ഡ്രിപ്പ് ഉണ്ട്, ഇങ്ങനത്തെ ഇതൊക്കെ മാത്രമേ ഉള്ളൂ? അതോ ഇതൊഴിച്ച് വേറെ രീതികളും ഉണ്ടോ സൂക്ഷ്മ ജലസേചനത്തില്?
0: പ്രധാനമായും തുള്ളിമനിയും തളിമനി, അതായത് ഡ്രിപ്പ് ഇറിഗേഷനും മൈക്രോ സ്പ്രിംഗ്ലർ ഇറിഗേഷനുമാണ് സൂക്ഷ്മ ജലസേചന രീതിയിൽ പെടുന്നത്.
1: അപ്പൊ ഇതിന്റെ ഒരു പ്രയോജനത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്താല് സർഫേസ് ഇറിഗേഷൻ വേണം പറഞ്ഞ വെള്ളം ഒത്തിരി വേസ്റ്റ് ആവുന്നുണ്ട്. അതിന് ഈ സൂക്ഷ്മ ജലസേചന മാർഗങ്ങളിലാവുമ്പം വെള്ളത്തിന്റെ അത്ര വേസ്റ്റേജ് ഇല്ല. ഇതൊഴിച്ച് വേറെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്?
0: ഈ ജലസേചന രീതിയിൽ വെള്ളം നേരിട്ട് വിളവുകളുടെ വേര് പടലത്തിൽ എത്തിക്കുക വഴി കൃഷി ചെലവ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. കൃത്യമായ അളവിൽ ചെടിക്ക് ജലവും വളവും നൽകുവാനായിട്ട് സൂക്ഷ്മ ജലസേചന രീതിയിലൂടെ സാധിക്കുന്നു. ഉയർന്ന ഉൽപാദനവും ഉൽപാദനക്ഷമതയും കൈവരിക്കാനായിട്ട് സാധിക്കും. കുറഞ്ഞ ജലം ഉപയോഗിച്ച് കൂടുതൽ കൃഷി സ്ഥലങ്ങള് നനയ്ക്കാൻ സാധിക്കുന്നു. 30 മുതൽ 50% വരെ വെള്ളം ലാഭിക്കാനായിട്ട് സാധിക്കുന്നു. ചരിഞ്ഞ പ്രദേശങ്ങളിലും ഫലപ്രദമായി ഈ ജലസേചന രീതി ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൽ കുറഞ്ഞ പരിപാലന ചെലവേ വരുന്നതുള്ളൂ. ഉയർന്ന ജലസേചന ക്ഷമതയും ഇതിന് ഉണ്ട്. 85% മുതൽ 95% ജലക്ഷമത ഇതിൽ കൈവരിക്കാൻ സാധിക്കുന്നു. കൂടാതെ കൃഷി ആവശ്യത്തിനുള്ള വൈദ്യുതിയുടെ ചാർജ് ഗണ്യമായി ലാഭിക്കുവാനും ഈ ജലസേചന രീതി കൊണ്ട് സാധിക്കുന്നു. ചെടിയുടെ വേരുപടലത്തിൽ മാത്രം വെള്ളം നൽകുന്നത് കൊണ്ട് കളകളെ നിയന്ത്രിക്കാനായിട്ട് ഈ ജലസേചന രീതിയിൽ സാധിക്കുന്നുണ്ട്.
1: ഇവിടെ ഒരു കർഷകൻ ഒരു സൂക്ഷ്മ ജലസേചന രീതി തിരഞ്ഞെടുക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഏത് വിളയാണ്, അല്ലെങ്കിൽ മണ്ണിന്റെ ഘടന എന്തോ ആണ്, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണോ?
0: തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സൂക്ഷ്മ ജലസേചന രീതി എല്ലാ വിളവുകൾക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ്. വിളയുടെ തരമനുസരിച്ച് നമുക്ക് കൊടുക്കേണ്ട വെള്ളത്തിലെ അളവ് വ്യത്യാസം ഉണ്ടാകും. അതോടൊപ്പം തന്നെ സൂക്ഷ്മ ജലസേചനത്തിലെ എമിറ്ററുകൾ വഴിയാണ് നമ്മൾ ചെടിക്ക് വെള്ളം കൊടുക്കുന്നത്. ഈ എമിറ്ററിന്റെ ഡിസ്ചാർജ് മണിക്കൂറിൽ 2 മുതൽ 20 ലിറ്റർ വരെ അളവുള്ള എമിറ്ററുകൾ അവൈലബിൾ ആണ്. ഇത് ഏത് അളവുള്ള എമിറ്ററുകൾ എടുക്കണം എന്നതിനെ ഇന്ന് തീരുമാനിക്കുന്നത് മണ്ണും വിളവുകളും അനുസരിച്ചാണ്.
1: അപ്പോൾ ഒരു കർഷകൻ ഇത് തിരഞ്ഞെടുക്കുന്നതിന്റെ മുൻപേ ഒരു വിദഗ്ധന്റെ അടുത്ത് പോയി അഭിപ്രായം തേടുന്നത് നല്ലതായിരിക്കും അല്ലേ? അല്ലെ, നമ്മുടെ ഇഷ്ടംമാതിരി അത് എടുത്താൽ ചിലപ്പം അത് പ്രയോജനം ആകാതിരിക്കാനുള്ള സാധ്യതയും ഉണ്ട്.
0: തീർച്ചയായും ഇതിനനുസരിച്ച് നമ്മുടെ വിളവുകൾക്കും നമ്മുടെ ഫലത്തിന്റെ വിസ്തീർണവും അനുസരിച്ച് ഇതൊരു രൂപകൽപ്പന നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതനുസരിച്ച് അതിന് അനുയോജ്യമായ പമ്പും അതിനെ തിരഞ്ഞെടുക്കേണ്ടതായിരുന്നു.
1: മേഡം, കേരള കാർഷിക സർവകലാശാല വിവിധ ഗവേഷണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ സൂക്ഷ്മ ജലസേചന മാർഗങ്ങളെ കുറിച്ച്, ഇതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
0: കാർഷിക സർവകലാശാലയിലെ സർവകലാശാലയുടെ വെബ്സൈറ്റ് എന്ന പേരില് സൂക്ഷ്മ ജലസേചനത്തിന്റെ ഡിസൈന് ലഭ്യമാണ്. ഇത് ഉപയോഗിച്ച് കർഷകർക്ക് അവരുടെ ഫലത്തിന് അനുയോജ്യമായ മൈക്രോ ഇറിഗേഷൻ രൂപകൽപ്പന ചെയ്തെടുക്കാവുന്നതാണ്. കൂടാതെ അടുക്കള തോട്ടങ്ങൾ നനയ്ക്കുന്നതിന് 50 ചെടിച്ചട്ടി നനയ്ക്കാൻ സാധിക്കുന്ന തുള്ളിനന കിറ്റും 40 മീറ്റർ സ്ഥലം നനയ്ക്കാൻ സാധിക്കുന്ന തളിനന കിറ്റും സർവകലാശാലയുടെ

0: മൈക്രോ ഇറിഗേഷൻ ടെക്നീഷ്യൻ ഒരു മാസത്തെ പരിശീലന പരിപാടിയും കാർഷിക സർവകലാശാല നടത്തുന്നുണ്ട്. കൂടാതെ സൂക്ഷ്മജലസേചന രീതിയുമായി ബന്ധപ്പെട്ട് വിവിധ പരിശീലന പരിപാടികളും നടത്തുന്നുണ്ട്.
1: ആദ്യം ഇച്ചിരി ചെലവ് കൂടുതലായിരിക്കും ഇങ്ങനത്തെ ജലസേചന രീതികൾക്കല്ലേ?
0: അതെ, ഈ സൂക്ഷ്മ ജലസേചന രീതി നടപ്പിലാക്കുന്നതിന് ഏകദേശം 30,000 മുതൽ 70,000 രൂപ ഒരു ഏക്കറിന് വേണ്ടി വരുന്നുണ്ട്. ഇതിന്റെ ചെലവ് കണക്കാക്കുന്നത് ഈ വിളകളെ അനുസരിച്ചാണ്. ഹ്രസ്വകാല വിളവുകളായ പച്ചക്കറികൾക്ക് ഈ ജലസേചന രീതി സ്വീകരിക്കുമ്പോൾ കൂടുതൽ ചെലവ് വരുന്നുണ്ട്. ദീർഘകാല വിളവുകളായ തെങ്ങ്, തടി, ഇതിന്റെ പേർ ഏക്കർ നമ്മൾ കണക്കാക്കുമ്പോൾ കുറവായിട്ടാണ് വരുന്നത്. അതിന്റെ കാരണമെന്ന് പറയുന്നത് ഇതിന് ഉപയോഗിക്കുന്ന ലാട്രം പൈപ്പുകള് ചെറിയ അകലത്തിൽ വളരുന്ന ചെടികൾക്ക് കുറവായി, അതേസമയം അടുത്ത് വളരുന്ന പച്ചക്കറി തുടങ്ങിയ വിളവുകൾക്ക് കൂടുതലായിട്ടും വരും. കർഷകരെ ഈ സൂക്ഷ്മജലസേന പദ്ധതി താല്പര്യപ്പെട്ടു വരുന്നവരുണ്ട്. അതിനവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കൃഷി സിഞ്ചായി യോജന എന്ന പദ്ധതിയില് 55% സബ്സിഡി കർഷകർക്ക് നൽകുന്നുണ്ട്.
1: താല്പര്യമുള്ളവർ ഇതിനുവേണ്ടി അപേക്ഷിക്കാൻ പറ്റുമല്ലേ?
0: തീർച്ചയായും. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ കീഴിൽ കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം ഓരോ ജില്ലയിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അപേക്ഷ കൊടുത്ത് ഈ സബ്സിഡി കർഷകർക്ക് ലഭ്യമാക്കാവുന്നതാണ്.
1: നമ്മുടെ സംസ്ഥാനത്ത് ഈ സൂക്ഷ്മ ജലസേചന മാർഗങ്ങൾ അല്ലെങ്കിൽ രീതികൾ, ഇതിന്റെ ഒരു നടപ്പിലാക്കൽ ഏത് സ്ഥിതിയിലാണ്? ആൾക്കാർ ഇവിടെ ഇത് ഉൾക്കൊള്ളുന്നുണ്ടോ? കർഷകർ ഇതിൽ ഇൻട്രസ്റ്റഡ് ആണോ?
0: ഇതിനായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. വെള്ളത്തിന്റെ ലഭ്യത പ്രശ്നമായിട്ട് ഇപ്പൊ വരുന്നത് കൊണ്ട് കർഷകര് തോട്ട വിളകൾക്ക് ഈ ജലസേചന രീതി സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറികളും കൃഷിക്കും ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്.
1: തമ്മയുടെ മാധ്യമം സൂചിപ്പിച്ചത് നമ്മുടെ കേരള കാർഷിക സർവകലാശാലയുടെ വെബ്സൈറ്റിൽ ഇതൊക്കെ മോഡൽ മൈക്രോ ഇറിഗേഷൻ സിസ്റ്റംസ് ഒക്കെ അവിടെ ലഭ്യമാണ്. ഇതൊഴിച്ച് ആൾക്കാർക്ക് നേരിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ?
0: തീർച്ചയായും. സൂക്ഷ്മജലസേന രൂപകൽപ്പന ചെയ്യേണ്ടതിന്റെ വിദഗ്ധ സാങ്കേതിക സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്.
1: അപ്പൊ കർഷകർ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഇങ്ങനത്തെ ജലസേചന മാർഗങ്ങൾ ചെയ്യുമ്പോൾ?
0: സൂക്ഷ്മജലസേചനം കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ട കുറെ പരിപാലന മുറകൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. സൂക്ഷ്മജലസേചനത്തിലെ ഒരു അവിഭാജ്യ ഘടകമാണ് അരിപ്പുകൾ. ഈ ജലസേചന രീതിയിൽ ജലം തുള്ളി തുള്ളിയായും നേർത്ത ധാരയുമായിട്ടാണ് ചെടികൾക്ക് നൽകുന്നത്. ഇതിനുപയോഗിക്കുന്ന ജലത്തിലെ മണൽ, കല്ല്, മറ്റ് മലിനവസ്തുക്കൾ പൈപ്പ് ലൈനിലേക്ക് കടക്കാതെ തടയുന്നതിന് വേണ്ടിയാണ് ഈ അരിപ്പുകൾ ഈ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്. അത് ആഴ്ചകളിൽ വൃത്തിയാക്കി വെക്കേണ്ടത് ആവശ്യമാണ്. അതുകൂടാതെ തന്നെ ഈ ജലസേചന രീതികളിൽ ഫ്ലഷ് വാൽവുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഫ്ലഷ് വാൽവുകളും അടിക്കടി തുറന്നു വിട്ട് മിറ്ററുകളുടെ പ്രവർത്തനം സുഗമമാക്കേണ്ടതായിട്ടുണ്ട്. കർഷകർ ഇത് ഈ പരിപാലന മുറകൾ കൃത്യമായിട്ട് നിർവഹിക്കേണ്ടതായിട്ട് ഇതിന്റെ സുഗമമായ പ്രവർത്തനത്തിന്.
1: ഒരു പ്രാവശ്യം ഇത് ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഫീൽഡിൽ നമ്മൾ ഇത് ചെയ്താൽ ഇത് എത്ര വർഷം വരെ ഇത് നീണ്ടു നിൽക്കും? ഇത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും?
0: ഇത് നമുക്ക് 10 വർഷത്തെ ഗ്യാരണ്ടിയാണ് ഈ സിസ്റ്റം ഇൻസ്റ്റോൾ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നത്. ഒരു 10 വർഷം തുടങ്ങി ഒരു 15 വർഷം വരെ ഈ സിസ്റ്റം നമുക്ക് പ്രവർത്തിപ്പിക്കാവുന്നതാണ്.
1: അപ്പൊ ആദ്യത്തെ ഒരു ചെലവൊഴിച്ചാൽ പിന്നെ നമുക്കത് റിക്കവർ ആയിക്കോളും. 10-15 വർഷം എന്ന് പറഞ്ഞാൽ നല്ലൊരു
0: പരിപാലന ചെലവുകള് ഇതിന്റെ അകത്ത് കുറവാണ്.
1: മേഡം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് സൂക്ഷ്മ ജലസേചന മാർഗങ്ങളെക്കുറിച്ച് നമ്മുടെ കർഷകർക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്ന് വളരെ നന്ദി.
2: സൂക്ഷ്മ ജലസേചന പദ്ധതികളെക്കുറിച്ച് മനസ്സിലായില്ലേ? ഇതുവരെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ചാലക്കുടി അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷനിലെ പ്രൊഫസർ ഡോക്ടർ ശൈലജ ജോസഫ്. ഡോക്ടർ ശൈലജ ജോസഫുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഇനി ഒരു മനോഹരമായ ഗാനം കേട്ടിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോകാം.

ഗാനം കേട്ടല്ലോ. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം. നെല്ലിനായാലും ജാതിക്കായാലും ഇഞ്ചിക്കായാലും നമ്മുടെ മറ്റു പച്ചക്കറികൾക്കായാലും കാലാവസ്ഥയ്ക്കനുസരിച്ച് പല രോഗങ്ങളും വരും, പല വളപ്രയോഗവും ചെയ്യേണ്ടി വരും, കീടനാശിനികൾ തളിക്കേണ്ടി വരും. അപ്പോ ഈ ഒരു കാലാവസ്ഥയ്ക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. നെല്ലിന് പോളരോഗം വന്നാൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. നെൽച്ചെടിയുടെ ഏറ്റവും പുറമേയുള്ള ഓലകൾ മഞ്ഞ നിറമാകുന്നതാണ് പോളരോഗത്തിന്റെ ലക്ഷണം. കടഭാഗം നോക്കിയാൽ ജലനിരപ്പിന് മുകളിലായി ഇലപ്പോളകളിൽ പൊള്ളിയ പോലുള്ള കറുത്ത പാടുകൾ കാണാം. ഈ രോഗത്തെ പ്രതിരോധിക്കുന്നതിന് സ്യൂഡോമോണസ് 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. ഈ രോഗം വന്നതിനു ശേഷമുള്ള നിയന്ത്രണത്തിനായി കോണ്ടോഫ് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിക്കുക. ജാതിക്ക് ഇലകൊഴിച്ചിലും കരയൊലിപ്പും വേരുചീയലും ഒക്കെ വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ജാതിയുടെ ഇലകൊഴിച്ചിൽ, കരയൊലിപ്പ്, വേരുചീയൽ എന്നിവയ്ക്കെതിരെ ഇലകളിൽ 1%

0: ബോധമിശ്രിതം തളിക്കുക. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് ചെമ്പ് കലർന്ന കുമിൾനാശിനികളിൽ ഒന്ന്, അതായത് കോപ്പർ ഹൈഡ്രോക്സൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ, അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 2.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ. മരത്തിന് ചുറ്റും തടമെടുത്ത് മരം ഒന്നിന് 10 മുതൽ 20 ലിറ്റർ വരെ എന്ന തോതിൽ മണ്ണിലൊഴിച്ചു കൊടുക്കുക. തായ്തടിയിൽ കറയൊലിക്കുന്ന ഭാഗത്ത് ബോർഡോ കുഴമ്പ് അല്ലെങ്കിൽ ഹെക്സാകോണാസോൾ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ പുരട്ടി മഴ കൊള്ളാതെ സൂക്ഷിക്കുക. ഇഞ്ചിക്ക് പ്രധാനമായും കാണുന്ന ഒരു രോഗമാണ് മൂടുചീയൽ. ഇത് വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇഞ്ചിയുടെ മൂടുചീയൽ രോഗത്തിന് ഇഞ്ചിത്തടത്തിൽ കാണുന്ന അഴുകിയ മൂട് പിഴുതെടുത്ത് നീക്കം ചെയ്യുക. 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം ട്രൈക്കോഡെർമ അല്ലെങ്കിൽ സ്യൂഡോമോണാസ് കൾച്ചർ ഏതെങ്കിലും ഒന്ന് തടത്തിൽ ഒഴിച്ചു കൊടുക്കുക. പച്ചക്കറികളിൽ എപ്പോഴും കാണുന്നതാണ് കീടരോഗബാധകൾ. വിവിധ ഘട്ടങ്ങളിലായി പലതരം കീടരോഗങ്ങൾ കാണാൻ സാധിക്കും. ഇതിന് എന്താണ് പ്രതിവിധിയെന്ന് നോക്കാം. പച്ചക്കറികളിൽ വിവിധ ഘട്ടങ്ങളിൽ കാണുന്ന മുഞ്ഞയ്ക്കെതിരെ 2% വീര്യമുള്ള വേപ്പെണ്ണ എമൽഷൻ തളിക്കുക, അല്ലെങ്കിൽ ബെറ്റിസീലിയം ലെക്കാനി എന്ന മിത്രക്കുമിൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 10 ദിവസം ഇടവിട്ട് കൊടുക്കുക. രോഗം രൂക്ഷമാണെങ്കിൽ 3 മില്ലി ഇമിഡാക്ലോപ്രിഡ് അല്ലെങ്കിൽ 2 ഗ്രാം തയാമെതോക്സാം 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കുക. ഇലത്തീനിപ്പുഴുവിന്റെ ആക്രമണം കണ്ടു തുടങ്ങിയാൽ അവയെ നിയന്ത്രിക്കാനായി ബിവേറിയ എന്ന കുമിൾ കൾച്ചർ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കുക. പച്ചക്കറികളിൽ മൊസൈക്ക് രോഗം കാണുകയാണെങ്കിൽ കേടുവന്ന ചുവടുകൾ പിഴുതെടുത്ത് നശിപ്പിക്കണം. രോഗം പരത്തുന്ന വെള്ളീച്ച, തുള്ളൻ മുതലായ കീടങ്ങളെ വേപ്പധിഷ്ഠിത കീടനാശിനികൾ 4 മുതൽ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ തളിച്ച് നിയന്ത്രിക്കുക. രോഗം ബാധിച്ച ചെടികളും മറ്റ് ആതിഥേയ സസ്യങ്ങളും വേരോടെ പിഴുത് നശിപ്പിക്കണം. സ്യൂഡോമോണസ് ട്രൈക്കോഡെർമ ബിവേറിയ തുടങ്ങിയ ജീവാണു കുമിൽനാശിനികൾ മണ്ണുത്തിയിലുള്ള സെയിൽസ് സെന്റർ, വെള്ളാനിക്കരയിലെ സെൻട്രൽ നഴ്സറി, ഹോർട്ടിക്കൾച്ചർ കോളേജിലെ BCCP യൂണിറ്റ്, കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രം എന്നിവിടങ്ങളിൽ ലഭ്യമാണ്. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം.
1: നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ. ഭക്ഷ്യസുരക്ഷയാണ് ഒരു രാജ്യത്തിന്റെ സ്ഥിരതയുടെ അടിത്തറ. ഇന്ത്യയിലെ ഓരോ പൗരനും മതിയായ അളവിൽ ഗുണമേന്മയുള്ള ഭക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ, ചുരുക്കത്തിൽ NFSM. ഈ മിഷന്റെ പ്രധാന ലക്ഷ്യം അരിയും ഗോതമ്പും പയർവിളകളും ന്യൂട്രിധാന്യങ്ങളും പോലുള്ള പ്രധാന വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നതാണ്. വിള ഉയർത്തൽ, കൃഷിഭൂമിയുടെ വിസ്തീർണം വർദ്ധിപ്പിക്കൽ, വിളകളുടെ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തൽ എന്നീ മാർഗങ്ങളിലൂടെയാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നത്. അതുവഴി രാജ്യത്തിന്റെ ഭക്ഷ്യധാന്യ ലഭ്യത ഉറപ്പാക്കുകയും കർഷകരുടെ വരുമാനം ഉയർത്തുകയും ചെയ്യുന്നു. NFSM പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് മെച്ചപ്പെട്ട വിത്തുകൾ, ശാസ്ത്രീയ കൃഷിരീതികൾ, പരിശീലനങ്ങൾ, പ്രദർശന കൃഷി എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നു. പ്രത്യേകിച്ച് പയർവിളകളുടെയും ന്യൂട്രിധാന്യങ്ങളുടെയും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പോഷക സുരക്ഷയും ഉറപ്പാക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി കൃഷിയെ കൂടുതൽ കാലാവസ്ഥാ സൗഹൃദവും സുസ്ഥിരവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലും ശ്രദ്ധിക്കുന്നു. ജലസംരക്ഷണം, മണ്ണാരോഗ്യം, സമന്വിത പോഷക കീടനിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൃഷിച്ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും പദ്ധതി സഹായിക്കുന്നു. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന ഒരു പദ്ധതി മാത്രമല്ല, ഇന്ത്യയുടെ ഇന്നത്തെയും നാളത്തെയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ദീർഘദർശനമാണ്. കർഷകരുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ മിഷൻ ശക്തമായ കൃഷിയും ആരോഗ്യമുള്ള സമൂഹവും സൃഷ്ടിക്കാൻ സഹായിക്കുന്നു.
0: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, KAU മേധ എന്നത് ഏത് പുതിയ ഇനം വിളയുടെ പേരാണ്? ഉത്തരം ബ്രഹ്മി. K കേരളത്തിന്റെ 29-ാം സീഡ് സബ്

കമ്മിറ്റിയുടെ അംഗീകാരത്തോടെ കേരള കാർഷിക സർവകലാശാല കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായതും അധിക വിളവ് തരുന്നതും കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പു നൽകുന്നതുമായ പുതിയ അഞ്ചിനം വിളയിനങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് ബ്രഹ്മിയുടെ ഇനമായ കേയു മേധ. ബ്രഹ്മി ഇനമായ കേയു മേധ പ്രധാനമായും മധ്യകേരളത്തിൽ കൃഷി ചെയ്യാൻ അനുയോജ്യമായ ഇനമാണ്. മികച്ച ഉൽപാദനശേഷിയും ഉയർന്ന ബാക്കോസൈഡ് അളവുമാണ് ഇതിന്റെ പ്രത്യേകതകൾ.

വയലിൻ വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി വഴുതക്കാട് തിരുവനന്തപുരം 695014 എന്ന വിലാസത്തിലോ വയലും വീടും airtvm@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
2: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
1: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
2: ക്രൈസ് കോളേജ് വിഴിഞ്ഞം.
3: ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ഭയന്ന് വിറയ്ക്കുന്ന ഒരു മുഖം കണ്ടോ? അപരിചിതരായ ആളുകൾക്കൊപ്പം വിറങ്ങലിച്ചു നിൽക്കുന്ന കുട്ടികളോ സ്ത്രീകളോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ കണ്ണടയ്ക്കരുത്.

പ്രിയ ശ്രോതാക്കളെ, വീണ്ടും ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ലളിതം സുന്ദരം എന്ന ചിത്രത്തിൽ നജീം അർഷാദ് പാടിയ ഗാനമാണിത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ഹരിനാരായണൻ, സംഗീതം ബിജിബാൽ.

0: ഗജപടിവിലമർന്ന്.
1: കൈതപ്രത്തിന്റെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം, എൻ ജി ശ്രീകുമാറും ചിത്രയും അദ്വൈതം എന്ന ചിത്രത്തിനുവേണ്ടി പാടിയത്.

നന്മ നിറഞ്ഞവൻ ശ്രീനിവാസൻ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് കാവാലം നാരായണ പണിക്കർ, സംഗീതം ജോൺസൺ.

0: ത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
1: ക്രൈസ് കോളേജ് വിഴിഞ്ഞം.
2: യെസ് യുവർ ഓണർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം, രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം ദീപക് ദേവ്.

കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പശ്ചിമേഷ്യൻ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതിയുടെ പ്രത്യേക യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ദേശീയ ഗീതമായ വന്ദേമാതരത്തെ അപമാനിക്കുന്നത് ശിക്ഷാർഹമാക്കുന്ന ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. നടപടികൾ പൂർത്തിയാക്കി ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകളുടെ അഭിപ്രായം സർക്കാർ ഗൌരവമായി പരിഗണിക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. രാജ്യത്തെ സ്വർണ ഉപഭോഗം ഏപ്രിൽ ജൂൺ കാലയളവിൽ മുൻവർഷത്തേക്കാൾ 6% കുറഞ്ഞതായി റിപ്പോർട്ട്. കേരളത്തിൽ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. കർക്കടക വാവുബലിക്ക് വിവിധ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ സുഗമമായ സൌകര്യം ഒരുക്കിയതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 58 കേസുകളിലായി 62 പേർ കൂടി അറസ്റ്റിലായി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാവിലെ 11:30 മുതൽ മറ്റന്നാൾ ഉച്ചവരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. നീരജ് ചോപ്ര ഉൾപ്പെടെ 3 ഇന്ത്യൻ താരങ്ങൾ ജാവലിൻ ത്രോ ഫൈനലിലേക്ക് യോഗ്യത നേടി. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതത്തിൽ ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം എന്റെ ഹൃദയത്തിന്റെ ഉടമ.

0: ത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
1: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
2: പിഎം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഒരു ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ ഒരു പരസ്യത്തിലൂടെ എത്തുന്ന സിനിമ മോഡലിംഗ് ഓഫറുകൾ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കും മുൻപ് 100 വട്ടം ചിന്തിക്കുക. ആ തിളക്കമുള്ള വാഗ്ദാനങ്ങൾക്ക് പിന്നിൽ അപകടകരമായ മനുഷ്യക്കടത്ത് സംഘങ്ങളാകാം. അപകടങ്ങൾ നമ്മുടെ പടിവാതിലും എത്താം. ജാഗ്രതയാണ് ഏറ്റവും വലിയ സംരക്ഷണം. ജാഗ്രത പാലിക്കൂ, സുരക്ഷിതരായിരിക്കൂ. വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 1-8-1, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 1-1-2.
2: അള്ളു രാമേന്ദ്രൻ എന്ന ചിത്രത്തിൽ അദീഫ് മുഹമ്മദ് പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന ഹരിനാരായണൻ, സംഗീതം ഷാൻ റഹ്മാൻ.

ബഷീറിന്റെ പ്രേമലേഖനം എന്ന ചിത്രത്തിൽ വിഷ്ണു മോഹൻ സിത്താര, സച്ചിൻ രാജ്, ജോയേഷ് ചക്രവർത്തി എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ആർ വേണുഗോപാൽ, സംഗീതം വിഷ്ണു മോഹൻ സിത്താര.

0: ത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
1: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
2: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം, എം ജി ശ്രീകുമാറും രാധിക തിലകും മിസ്റ്റർ ബ്രഹ്മചാരി എന്ന ചിത്രത്തിൽ പാടിയ ഗാനം.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ. ബിജു തിരുമലയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ യേശുദാസും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം സുന്ദരകില്ലാടി.

ഗോൾ എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസനും ജ്യോത്സനയും പാടിയ ഗാനം കേൾക്കാം. ഗാനരചന വയലാർ ശരശ്ചന്ദ്ര വർമ്മ, സംഗീതം വിദ്യാസാഗർ.

രാപ്പകൽ എന്ന ചിത്രത്തിനായി വിജയ് യേശുദാസ്, ജ്യോത്സ്ന, അൻവർ സാദത്ത് എന്നിവർ പാടിയ ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം മോഹൻ സിതാര.

ദൈവത്തിന്റെ മകൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ എസ് രമേശൻ നായർ, സംഗീതം വിദ്യാസാഗർ, പാടിയത് എം ജി ശ്രീകുമാറും സുജാതയും.

ഒരു ഗാനം കൂടി. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ബോംബെ രവി. എം ജി ശ്രീകുമാർ മയൂഖം എന്ന ചിത്രത്തിൽ പാടിയ ഗാനം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 9:30.
1: സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന് നെയ്വേലി സന്താനഗോപാലൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വി ത്യാഗരാജൻ വയലിൻ, തിരുവാരൂർ ഭക്തവത്സലം മൃദംഗം, വി നാഗരാജൻ ഗെഞ്ചിറ. ആദ്യം ഗൗളരാഗത്തിൽ ശ്രീ മഹാഗണപതി രവതുമ എന്ന കീർത്തനം കേൾക്കാം. മിശ്രചാപ്പത്താളം, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.

അടുത്തതായി നതജന പാലിനി നളിനകാന്തി എന്ന കീർത്തനം കേൾക്കാം. രാഗം നളിനകാന്തി, ആദിതാളം തഞ്ചാവൂർ ശങ്കരയ്യർ, കൃതി.

0: സംഗീതസുധ സമാപിക്കുന്നു.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് നെയ്വേലി സന്താനഗോപാലൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ വി ത്യാഗരാജൻ. മൃദംഗം തിരുവാരൂർ ഭക്തവത്സലം. ഗെഞ്ചിറ വി നാഗരാജൻ.

പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പുണ്ട്. റേഡിയോ പ്രോഗ്രാം തയ്യാറാക്കി നൽകാൻ താൽപ്പര്യമുള്ളവരിൽ നിന്ന് പ്രസാർഭാരതി അപേക്ഷ ക്ഷണിക്കുന്നു. ആകർഷകമായ സംഗീതാധിഷ്ഠിത പരിപാടികൾ, റേഡിയോ നാടകങ്ങൾ, ഡോക്യുമെന്ററികൾ, കഥാവതരണം, ക്വിസ്, വിവിധ പോഡ്കാസ്റ്റ് സീരീസുകൾ എന്നിവ തയ്യാറാക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. 14 അല്ലെങ്കിൽ 28 മിനിറ്റ് ദൈർഘ്യമുള്ള പരിപാടികൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ സമർപ്പിക്കാം. പരമ്പരകളായും സമർപ്പിക്കാം. ഇതിന് ചില പ്രത്യേക വ്യവസ്ഥകളുണ്ട്. റവന്യൂ ഷെയറിംഗ്, സ്പോൺസേർഡ് അല്ലെങ്കിൽ ഗ്രാറ്റിസ് മോഡുകളിലാണ് പ്രപ്പോസലുകൾ സ്വീകരിക്കുന്നത്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2026 ജൂലൈ 31 ആണ്. അപേക്ഷിക്കുന്നതിന് മുൻപായി പൂർണ്ണമായ മാർഗനിർദ്ദേശങ്ങൾ, ആവശ്യമായ രേഖകൾ, പ്രത്യേക ഇമെയിൽ വിലാസങ്ങൾ എന്നിവ അറിയുന്നതിനായി പ്രസാർഭാരതിയുടെയും ആകാശവാണിയുടെയും വെബ്സൈറ്റുകളിലെ ഔദ്യോഗിക കണ്ടന്റ് സോഴ്സിംഗ് പോളിസി 2024 പരിശോധിക്കുക. വെബ്സൈറ്റ് വിലാസങ്ങൾ prasarbharathi.gov.in/NIPP, ആകാശവാണി.gov

0: ഇന്ന് നിശാസുരഭിയിലാദ്യം എൻ്റെ ഗ്രാമം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ്. ഈ ഗാനത്തിൻ്റെ വരികൾ ശ്രീമൂലനഗരം വിജയൻ, സംഗീതം വിദ്യാധരൻ.
1: കൽപ്പാന്ത കാലത്തോളം

ദേവരാഗം എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം കേൾക്കൂ. ഈ ഗാനത്തിൻ്റെ രചന MD രാജേന്ദ്രൻ, സംഗീതം MM കീരവാണി.

നിശ സുരഭിയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം ജോൺസൺ. കുടുംബസമേതം എന്ന ചിത്രത്തിൽ യേശുദാസും മിൻമിനിയും പാടിയത്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. ഡോക്ടർ ഡി മായ അവതരിപ്പിക്കുന്നു.
1: സീതാന്വേഷണത്തിനായി സമുദ്രതീരത്തെത്തിയ വാനരന്മാർ ഈ മഹാസാഗരം എങ്ങനെ നീന്തിക്കടക്കും എന്ന ആശങ്കപ്പെട്ട് നിരാശരും വ്യാകുലരുമായി. ഇനി മരണം ഭരിക്കുക മാത്രമേ പോംവഴിയുള്ളൂ എന്ന് നിശ്ചയിച്ച് അവർ ജീവത്യാഗത്തിന് തയ്യാറെടുക്കുന്ന മുഹൂർത്തം എഴുത്തച്ഛൻ വിവരിക്കുന്നുണ്ട്. അജയനും അസാധാരണ തേജസ്സിനും ശക്തിക്കും ഉടമയായ ഹനുമാൻ പോലും നിശബ്ദനായി നോക്കി നിന്നതേയുള്ളൂ. അംഗദൻ വാനരരെ പ്രോത്സാഹിപ്പിക്കുകയും ഓരോരുത്തർക്കും എത്ര യോജന ചാടാനാകുമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ജനന സമയത്ത് തന്നെ സൂര്യനോളം ഉയർന്നു ചാടിയ ഹനുമാനെ ജാമ്പവാൻ പൂർവചരിതം ഓർമ്മിപ്പിക്കുമ്പോൾ മാത്രമാണ് തൻ്റെ അസാധാരണ ശക്തിയെക്കുറിച്ച് ഹനുമാൻ ബോധവാനാകുന്നത്. തുടുത്തു മുഴുത്ത് ഒരു പഴുത്ത പഴം പോലെ തിളങ്ങുന്ന സൂര്യഭഗവാനെ കണ്ട് അത് ആഹാര സാധനമാണെന്ന് കരുതി ആകാശത്തോളം പൊങ്ങിച്ചാടാൻ ആ കുഞ്ഞുകുരങ്ങന് അന്ന് സാധിച്ചു. ഇന്ദ്രന്റെ വജ്രായുധമേറ്റ് ക്ഷതം പറ്റി വീണെങ്കിലും പിന്നീട് ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരും യമദേവനും മറ്റു ദേവതകളും നിർലോഭം അനുഗ്രഹം ചൊരിഞ്ഞ് ഹനുമാനെ മൃത്യുവിനോ അഗ്നിക്കോ കീഴ്പ്പെടുത്താനാകാത്തവനും ഗരുഡനേക്കാൾ കായബലവും ആത്മാവിനേക്കാൾ വേഗതയും ഉള്ളവനാക്കുകയും ചെയ്തു. ആ പൂർവചരിത്രമെല്ലാം നീ വിസ്മരിച്ചു പോയോ എന്ന് ജാമ്പവൻ ചോദിക്കുന്നു. നിൻകയ്യിലല്ലയോ തന്നതു രാഘവൻ അങ്കുലീയമതും എന്തിനെന്നോർക്ക നീ. ത്വത് ബലവീര്യവേഗങ്ങൾ വർണ്ണിപ്പതിന് ഈ പ്രപഞ്ചത്തിങ്കൽ ആർക്കുമാമല്ലടു എന്ന് ജാമ്പവാൻ ചോദിക്കുമ്പോഴാണ് ഹനുമാൻ ഉണർന്നെണീറ്റ് ബ്രഹ്മാണ്ടം മുഴുവൻ കുലുങ്ങുന്ന ശബ്ദത്തിൽ സിംഹനാദം മുഴക്കി സമുദ്രലംഘനത്തിന് പുറപ്പെടുന്നത്. സ്വന്തം ശക്തി തിരിച്ചറിയാതെ ലൗകിക പ്രശ്നങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്നവരാണ് നാം ഓരോരുത്തരും. നരേന്ദ്രനിൽ ഉറങ്ങിക്കിടന്ന ദിവ്യത്വത്തെ തൊട്ടുണർത്തി ആളി കത്തിച്ചത് അദ്ദേഹത്തിന്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസനാണ്. സ്വാമി വിവേകാനന്ദൻ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഈച്ച് ഹ്യൂമൻ സോൾ ഈസ് പൊട്ടൻഷ്യലി ഡിവൈൻ എന്നാണ്. നമ്മുടെ ഉള്ളിലെ ഈ ദിവ്യത്വം തിരിച്ചറിയാതെ പുറം ലോകം കാണുന്നതാണ് തൻ്റെ യഥാർത്ഥ വ്യക്തിത്വമെന്ന് കരുതി

0: സമയകാല പരിമിതികൾ, ജാതി, വ്യക്തിബന്ധങ്ങൾ, തൊഴിൽ എന്നിങ്ങനെ സ്വയം സൃഷ്ടിച്ച ചതുരങ്ങൾക്കുള്ളിൽ വീർപ്പുമുട്ടി കഴിയുന്നവനാണ് മനുഷ്യൻ. അവ കൽപ്പിക്കുന്ന വ്യക്തിബോധം നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വമായി നാം തെറ്റിദ്ധരിക്കുന്നു. ഈ ബന്ധനങ്ങളിൽ നിന്നും മോചിതനാകണമെങ്കിൽ, സ്വന്തം ശക്തി വീണ്ടെടുക്കണമെങ്കിൽ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ നാം സദാ ഓർമ്മിക്കണം. ഹനുമാൻ സ്വയം അറിഞ്ഞതുപോലെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന തേജസ്സിനെ ഉണർത്തി സ്വന്തം വ്യക്തിത്വത്തിന്റെ മാറ്റ് തെളിയിക്കണം. അജ്ഞതയുടെ മൂടുപടം വലിച്ചെറിഞ്ഞ് ആത്മാവിന്റെ ശരിയായ സ്വഭാവത്തിലേക്ക് മടങ്ങണം. താൻ അനശ്വരമായ ശുദ്ധബോധമാണെന്നും അതാണ് തന്റെ ശരിയായ സ്വത്വമെന്നും തിരിച്ചറിയുന്നതാണ് ശരിയായ ജ്ഞാനമെന്ന് സ്വാമിജി ഉദ്ബോധിപ്പിക്കുന്നു. അയം നിത്യ ശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവ ആത്മ. പുറത്തെ അവസ്ഥ കാലദേശങ്ങൾക്കും വ്യാധികൾക്കും മരണത്തിനും അധീനമാണ്. പക്ഷെ ആത്മാവ് ഒരിക്കലും മാറുന്നില്ല, അതിനൊരിക്കലും നാശമില്ല. ഈ ജ്ഞാനത്തിലേക്കുള്ള പ്രയാണമാകണം മനുഷ്യജീവിതം എന്നത് തന്നെയാണ് സ്വാമി വിവേകാനന്ദൻ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം.
1: ഡോക്ടർ ഡി മായ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥാ അറിയിപ്പ് സമാപിക്കുന്നു. സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റും 2 സെക്കൻഡും. ഇനി നാളെ രാവിലെ 5:48 വരെ തുടർന്ന് കേൾക്കാം വിവിധ ഭാരതി റിലേ.

0: പവന് കരെ ഷോര്,
1: പവന് കരെ ഷോര്,
0: അരെ ബാബാ ഷോർ നഹീ, സോർ സോർ സോർ.

अरे मन मेरा मन चला सबसे प्यार।